You are listening to Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ, വെൽക്കം ടു എ ന്യൂ മന്ത്. ഹോം 92.2 FM welcomes you all to Wake Up Call with Jaya, brought to you by Green Farm Superfoods. പുതിയൊരു ദിവസത്തിലേക്ക് കടക്കുമ്പോൾ, പുതിയൊരു മാസത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സിൽ ശുഭപ്രതീക്ഷകളുമായി നമുക്ക് ആരംഭിക്കാം അല്ലേ. വർക്ക് വൈൽ യു വർക്ക്, പ്ലേ വൈൽ യു പ്ലേ, അതാണ് ഇന്നത്തെ എന്റെ മോട്ടോ. എല്ലാവരും കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. കളിക്കുകയാണെങ്കിൽ പൂർണ്ണമായും അതിൽ മുഴുകി ശ്രദ്ധ കേന്ദ്രീകരിച്ച് കളിക്കുക. പഠിക്കുകയാണെങ്കിൽ പൂർണ്ണ ശ്രദ്ധയും പഠിത്തത്തിൽ കൊടുക്കുക. ജോലി ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മുടെ ഈ ഡിസ്ട്രാക്ഷൻസ് വളരെ വലിയൊരു കാര്യമാണ്. ഒരു ദിവസം തന്നെ നമ്മൾ മൾട്ടി ടാസ്കിങ്, എന്നെ സംബന്ധിച്ച് അത് എപ്പോഴും നടക്കുന്നതാണ്. ഈ ഒരു കാര്യം തീർത്തിട്ട് മറ്റേയിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നതിന് മുമ്പ് എനിക്ക് മറ്റേയിലേക്ക് ഒരു ശ്രദ്ധ മാറുന്ന ഒരു പ്രവണത അതുകൊണ്ട് ആ മൾട്ടി ടാസ്കിങ് എന്റെ ഒരു കൂടപ്പറപ്പായി മാറി എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചേഞ്ച് റുട്ടീനിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോട്ടോയിൽ ഇന്ന് തുടക്കാം എന്ന് വിചാരിച്ചത്. വർക്ക് വൈൽ യു വർക്ക്, പ്ലേ വൈൽ യു പ്ലേ. ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പൂർണ്ണതയിലെത്തില്ല. അത് പെർഫെക്ഷൻ ആഗ്രഹിച്ചാൽ പിന്നെ പണിയും കിട്ടും. ഒരു കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ സന്തോഷവും അതിന്റെ റിസൾട്ടും കിട്ടുമ്പോഴുണ്ടല്ലോ, ദാറ്റ് മേക്സ് മീ ഹാപ്പി, ദാറ്റ് മേക്സ് യു ഓൾസോ ഹാപ്പി. അതുകൊണ്ട് കളിക്കുന്ന സമയത്ത് കളി മാത്രം, ടെൻഷനുകളെല്ലാം മറക്കാം. ജോലി ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ്, ഫോൺ, അതുപോലെ ചാറ്റ്, റീല്, ഇതെല്ലാം മാറ്റിവെക്കാം. കാരണം ജീവിതത്തിന്റെ സൗന്ദര്യം എല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോൾ കിട്ടില്ല. അതിനേക്കാളും ഭംഗിയാണ് ചെയ്യുന്ന ഓരോ കാര്യത്തിലും പൂർണ്ണ മനസ്സോടെ, അർപ്പണ മനോഭാവത്തോടെ ആസ്വദിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ റിസൾട്ട്. ദാറ്റ് ഗിവ്സ് യു ഹാപ്പി ഹോർമോൺസ്. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
3: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
4: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് എല്ലാവരിലും ഉണ്ട്. പ്രായഭേദമന്യേ എല്ലാവരിലും ഉണ്ട് സ്നേഹിക്കപ്പെടുക, സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരാൾ സ്നേഹിക്കപ്പെടുന്ന ഒരു മനസ്സ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ചെറിയ പ്രായത്തിൽ പപ്പി ലവ് എന്ന് കേട്ടിട്ടില്ലേ? ചെറിയ മെച്ചൂറിറ്റി വരാത്ത സമയത്ത് മറ്റൊരാളോട്, ഒരു പെൺകുട്ടിയോട് തോന്നുന്ന സ്നേഹം, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് തോന്നുന്ന ഒരു ബന്ധമുണ്ടല്ലോ. ഇപ്പൊ ഒരുപാട് AI വീഡിയോസ് വരുന്നുണ്ട്, ടുട്ടു എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. സത്യമായിട്ട് ഞാനത് കണ്ടിരിക്കാറുണ്ട് കേട്ടോ, വളരെ ക്യൂട്ടായിട്ട് തോന്നാറുണ്ട്. യങ് ആൻഡ് ഇന്നോസെന്റ് ലവ്, അതാണ് നമ്മുടെ പപ്പി ലവ് എന്ന് പറയുന്ന ആ ഒരു ടേം തന്നെ വെച്ചിരിക്കുന്നത്. അതുപോലെ പിന്നീട് ഒരു കൗമാരത്തിലെത്തുമ്പോൾ, ഒരു അഡോളസൻസ് ഏജിലെത്തുമ്പോൾ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലെ, ആദ്യം കാണുന്ന ഒരാളോട് തോന്നുന്ന ഒരു പ്രത്യേക തരം ഫീലിംഗ്, അത് ലവ് ആണെന്നൊക്കെ തിരിച്ചറിയാൻ കുറച്ച് സമയം എടുത്തേക്കാം. എന്നാലും ഫോളിങ് ഇൻ ലവ് ഇൻസ്റ്റന്റ്ലി, പെട്ടെന്ന് തന്നെ അത്ര ഭംഗിയായിട്ട് ആ ഒരു വ്യക്തി തന്റെ ജീവിതത്തിലേക്ക് വന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ്, അത് നമ്മൾ പറയും. മിക്കവാറും അതൊരു ഇമ്മച്യൂറിറ്റിയിൽ നിന്ന് തന്നെയാണ്. അത് സക്സസ്ഫുൾ ആയാൽ നല്ലത്, പലപ്പോഴും സക്സസ് റേറ്റ് കുറവായിരിക്കും. എന്നിരുന്നാൽ പോലും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എത്ര കാലം, നമ്മുടെ വെരി ഓൾഡ് ഏജിൽ പോലും നമ്മൾ ഒരുപക്ഷെ തമാശയോടുകൂടിയെങ്കിലും ഓർക്കുന്ന ഒരു അനുഭവമായിരിക്കും. അങ്ങനെ ചില ബന്ധങ്ങളുടെ കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തുടങ്ങാം എന്ന് വിചാരിച്ചത്. ഈ പപ്പി ലവിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ നമ്മുടെ കൗമാരത്തിൽ വരുന്ന ഒരു പ്രേമത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ രണ്ട് പേർ തമ്മിൽ സംസാരിക്കുന്നു, ഒരാൾ മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. ഏതാണ്ട് 10, 55, 60 കൊല്ലം ഒരുമിച്ച് ജീവിച്ച അവരോട് ഒരു ഗ്രാൻഡ് ചൈൽഡ് ചോദിക്കുകയാണ്, അപ്പൂപ്പനും അമ്മൂമ്മയും എങ്ങനെയാണ് ഒരുമിച്ച് ഇത്രയും വർഷം, 10, 55 വർഷം ജീവിച്ചത്? കാരണം ഇത് ജെൻസിയുടെ കാലമാണ്, അവർക്ക് ഒരു പക്ഷേ പറയാൻ നമുക്കറിയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മാറ്റിക്കൊള്ളുക, അല്ലെങ്കിൽ ആ ഒരു ബന്ധം തുടരേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും അതിൽ എഗ്രി ചെയ്യുന്നവരുമാണ്. നമ്മളുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത ഒരു കമ്പാനിയൻ ആണെങ്കിൽ ആ ബന്ധം അങ്ങനെ വിട്ടുപോകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും, ബോയ് ഓർ ഗേൾ, പറയുന്നത്. പക്ഷേ പണ്ടത്തെ നമ്മുടെ അച്ഛനമ്മമാർ, അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാർ, നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ എത്ര വർഷം ഒരുമിച്ച് കഴിഞ്ഞവരാണ്. എന്തായിരിക്കും അതിൻ്റെ സീക്രട്ട് എന്ന് ഗ്രാൻഡ് ചൈൽഡ് ഒന്ന് അന്തം വിട്ടുപോയി. അപ്പോൾ ഈ ഒരു ചോദ്യം ഇവരോട് ചോദിച്ചു, അപ്പൂപ്പനോടും അമ്മയോടും, എങ്ങനെയാണ് നിങ്ങൾ ഈ 10, 50 വർഷം ഒരുമിച്ച് ജീവിച്ചത്? അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞ ഉത്തരം എന്താണെന്നോ, പണ്ടുകാലത്ത് എന്തെങ്കിലും ഒരു കാര്യം ചീത്തയായാൽ, കേടുപറ്റിയാൽ, നമുക്ക് ഓടിപ്പോയി പുതിയത് വാങ്ങാനുള്ള ഒരു ചുറ്റുപാടുണ്ടാവില്ല. എത്ര കഷ്ടപ്പെട്ടും അത് നന്നാക്കിയെടുക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില കൊച്ചു കൊച്ചു സാധനങ്ങളായിക്കോട്ടെ, ചില ടൂൾസ് ആയിക്കോട്ടെ, ചില ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ, അടുക്കളയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, എന്തിന് ആട്ടുകല്ലും അമ്മിക്കല്ലും പോലും ആയിക്കോട്ടെ, നമ്മളത് ശരിയായില്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് കൊത്തിയെടുക്കുകയൊക്കെ ചെയ്യും അല്ലേ. അതുപോലെ എന്തെങ്കിലും ഒന്ന് കേടായാൽ അത് റിപ്പയർ ചെയ്തെടുക്കുക, നന്നാക്കിയെടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ചിന്ത. അല്ലാതെ ഓ ഇതിനെ അങ്ങ് വലിച്ചെറിഞ്ഞേക്കാം, പുതിയതൊരെണ്ണം വാങ്ങാം എന്ന് ഒരു തോട്ട് പോലും ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അതായിരിക്കാം ഈ ഒരു ബന്ധത്തിന്റെ രഹസ്യം. ആ ഒരു കാലത്താണ് ഞങ്ങൾ ജനിച്ചതും അതുപോലെ വളർന്നതും ബന്ധങ്ങൾ ഉണ്ടാക്കിയതും. അല്ലാതെ പെട്ടെന്നൊന്ന് ചീത്താവുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു റിപ്പയർ, ചെറിയൊരു സ്ക്രൂ ശരിയാക്കണമെന്ന് തോന്നുമ്പോൾ ഓടിപ്പോയി അത് കൊണ്ട് കച്ചടയിലിട്ടിട്ട് പോയി പുതിയതൊന്ന് വാങ്ങി ഉപയോഗിക്കുന്ന കാലത്ത് ഞങ്ങൾ ജീവിച്ചിട്ടില്ല. പുതിയതൊന്ന് വാങ്ങി പകരം വെക്കുന്ന കാലത്തായിരുന്നില്ല ഞങ്ങളുടെ ബന്ധം വളർന്നത്. അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഞാനും നിന്റെ അമ്മൂമ്മയും 10, 60 വർഷമായിട്ടും ഒരുമിച്ച് കഴിയുന്നത്. എങ്ങനെയുണ്ട്? ചെറിയൊരു ആൻസർ ആണല്ലേ. ശരിയാണ്, നമുക്കും ഒന്ന് ആലോചിച്ചോ നോക്കാവുന്നതേ ഉള്ളൂ. ചെറിയ സ്ക്രൂ കളഞ്ഞു പോയാലും ഒന്ന് റിപ്പയർ ചെയ്തെടുത്താൽ ചിലപ്പോ കയ്യിലിരിക്കുന്നത് മാണിക്യമാണെങ്കിലോ.
2: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: വൃദ്ധ ദമ്പതികളെ പരിചരിക്കുന്ന ഒരു റീഹാബ് സെന്ററിലെ ഒരു നേഴ്സിനോട് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യമാണ്, എങ്ങനെയാണ് ഇത്രയും വർഷം നിങ്ങൾ ഈ ഒരു ജോലി തിരഞ്ഞെടുത്തത്? നിങ്ങൾക്കിത് ബോറായിട്ടില്ലേ? പ്രായമുള്ള അച്ഛനമ്മമാർ, മക്കളെല്ലാം വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും കൂടെ മക്കൾക്ക് താമസിക്കാൻ പറ്റാത്ത, എന്നാൽ പൈസയുള്ള സമ്പന്നരായ ധനികരായ അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വൃദ്ധ ദമ്പതികൾ, അവർക്ക് ഈ ഒരു സായാഹ്ന കാലം ഇത്രയും മനോഹരമാക്കി കൊടുത്തു തീർത്ത നിങ്ങൾ, എന്നും അത് ബോറായി തോന്നിയിട്ടില്ലേ? അപ്പൊ അവര് പറഞ്ഞു, ഒരിക്കലും ഒരു ദിവസം പോലും എനിക്ക് ബോറടിച്ചിട്ടില്ല, ഓരോ ദിവസവും എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇവരിൽ നിന്നും പഠിക്കാനുണ്ട്. അവരുടെ മക്കൾ പഠിച്ചതിനേക്കാൾ ഒരു പക്ഷേ ഞാൻ ഇവരെ റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഞാനൊരു പുസ്തകവും എഴുതിയിട്ടുണ്ട് ഓരോരുത്തരുടെ അനുഭവങ്ങൾ വെച്ചിട്ട്. ഞാൻ എല്ലാവരോടും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ് എനിക്ക് മറുപടി തന്നത്. എന്നാലും അതിലേറെക്കുറെ പേരും ഒരേപോലെ ആൻസർ തന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യം എന്തായിരുന്നെന്നോ, വയസ്സ് 80 കഴിഞ്ഞു, ഇനി ഒരു 10 വർഷം ആരോഗ്യത്തോടെ ഇരിക്കാം, എല്ലാ കാര്യങ്ങളും, സ്വന്തം കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ സ്വയമേവ ചെയ്യാൻ കഴിയുമെങ്കിൽ ഭാഗ്യം, അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഈ സായാഹ്ന കാലത്ത് എപ്പോഴെങ്കിലും മനസ്സിലൊരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഇത്രയും നാളും പഠിച്ച പാഠം എന്തായിരുന്നു? ഈ ജീവിതം നിങ്ങൾക്ക് എന്താണ് സമ്മാനിച്ചത്? ഈ ജീവിതം നിങ്ങൾക്ക് എന്താണ് സമ്മാനിച്ചതെന്ന് ഓരോരുത്തരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ജീവിതം മനോഹരം തന്നെയാണ്, എനിക്ക് ഈ ഒരു മൊമെന്റിൽ തോന്നുന്നത് കുറച്ചുകൂടി നന്നായി ജീവിക്കാമായിരുന്നു. അങ്ങനെയാണ് അതിലേറെക്കുറെ പേരും ഉത്തരം പറഞ്ഞത്, കുറച്ചുകൂടി നന്നായി ജീവിക്കാമായിരുന്നു. ദാറ്റ് ഇസ് ദ സെന്റൻസ്. അത് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഒരു പക്ഷെ ആ ഒരു തോട്ടിലേക്ക് വരില്ല. മേ ബി ഇയേഴ്സ് ലേറ്റർ, നമ്മളുടെ ഒരു റിട്ടയർമെന്റ് ഏജ് അല്ലെങ്കിൽ ഒരു സായാഹ്ന കാലത്ത് വരുമ്പോഴായിരിക്കും ഈ ക്വസ്റ്റ്യന് പോലും ഒരു റെലവൻസ് വരുന്നത്. എന്താണ് ജീവിതം നിങ്ങളെ പഠിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, നല്ല മനോഹരമായ ജീവിതം ഒന്നുകൂടി നന്നായി ജീവിക്കാമായിരുന്നു. ദാറ്റ് മീൻസ് യു ക്യാൻ ബി എ ബിഗിനർ എനി ടൈം. എപ്പോ വേണമെങ്കിലും നമുക്കൊരു ബിഗിനർ ആവാം. പണ്ടത്തെ കാലം പൊക്കോട്ടെ, ഇനിയുള്ള കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അതിന് ഒരു തയ്യാറെടുപ്പ് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകണം എന്നത് ഒരു ചെറിയൊരു ഒരു തോട്ടായിട്ട് നമുക്കിന്ന് മാറ്റിയാലോ. നമ്മുടെ റുട്ടീൻ തന്നെ ഒന്ന് മാറ്റിയൊന്നെടുക്കുക. എഴുന്നേൽക്കുന്ന സമയത്തിൽ മാറ്റമാവാം, വ്യായാമം ചെയ്യുന്ന സമയത്തിൽ മാറ്റമാവാം, ഉറങ്ങാൻ പോകുന്ന സമയത്തിൽ മാറ്റമാവാം. അങ്ങനെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ നമ്മുടെ എൻവയൺമെന്റിനെ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ തുടങ്ങും. നാം പോലും അറിയാതെ നമ്മുടെ ചുറ്റുപാടുകൾ ഏറ്റവും നല്ല വൃത്തി ഭംഗിയുള്ള ഒരു ചെറിയ ഇടമാണെങ്കിലും നല്ലൊരു സ്പേസ് ഉറങ്ങാനും പുസ്തകങ്ങൾ അടുക്കി വെക്കാൻ, ഈ അടുക്കും ചെട്ടിയോടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് തോന്നും. ആ കൊള്ളാം, നല്ല റൂം ഇവിടെയാണല്ലോ എന്നുള്ളൊരു ഇന്നർ ഫീലിംഗ് വരും. അതുപോലെ എല്ലാവരോടും ഒരു ഹലോ ഹായ് പറയാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, നമ്മളോട് ഇഷ്ടമുള്ള ആളുകളോട്, അല്ലാത്തവരെ കട്ട് ചെയ്ത് തന്നെ കളഞ്ഞേക്കുക. അങ്ങനെ ഒരു ചെറിയൊരു റീസെറ്റിംഗ് ഓഫ് യുവർ സെൽഫ് അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കൂ. ഒരു പക്ഷേ ഈ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ പിന്നീട് വരുമ്പോൾ വളരെ മനോഹ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
2: Wake up call with Jaya, brought to you by Green Farm Healthy by Nature Pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അസാമാന്യ ധൈര്യം, ഇന്ത്യ അഭിമാനിക്കുന്നു. ഫ്ലൈ ദുബായ് ക്യാപ്റ്റന് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായ് ടെല്ലവീവ് വിമാനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇന്ത്യക്കാരനായ ക്യാപ്റ്റനും ഒമാൻ പൌരനായ സഹ പൈലറ്റും തമ്മിൽ സംഘർഷം, കോക്പിറ്റിൽ സംഘർഷമുണ്ടായെന്നാണ് റിപ്പോർട്ട്. ആകാശത്ത് വെച്ച പൈലറ്റുമാർ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് വിമാനം സൌദിയിലെ തബുക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവത്തിൽ ഇസ്രായേലും സൌദി അറേബ്യയും അന്വേഷണം നടത്തുകയാണ്. വിമാനം റാഞ്ചിയതല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയായിരുന്നു വിമാനം സൌദിയിൽ പെട്ടെന്നിറക്കിയതെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. വിമാനം പെട്ടെന്ന് താഴ്ന്നതിനെ തുടർന്ന് പരിക്കേറ്റ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ ചികിത്സ നൽകി. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. എല്ലാ യാത്രക്കാരെയും രാത്രി വൈകി സുരക്ഷിതരായി ഇസ്രായേലിൽ എത്തിച്ചിട്ടുണ്ട്. വിമാനത്തിന്റെ പിൻസീറ്റിലുണ്ടായിരുന്ന മറ്റു രണ്ട് പൈലറ്റുമാരുടെയും യാത്രക്കാരുടെയും അവസരോചിതമായ ഇടപെടലിലൂടെയാണ് വൻ ദുരന്തം ഒഴിവായത്. പൈലറ്റുമാർ തമ്മിലുള്ള സംഘർഷത്തിനിടെ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സ്ഥിതിയായതോടെ മറ്റ് രണ്ട് പൈലറ്റുമാർ കോക്പിറ്റിൽ പ്രവേശിച്ച് നിയന്ത്രണം ഏറ്റെടുത്തു. സഹ പൈലറ്റിന്റെ കുത്തേറ്റിട്ടും തളരാതെ 180 യാത്രക്കാരെയും സുരക്ഷിതനാക്കിയ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മച്ചാറിനെ ഹീറോ എന്നാണ് നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. വിമാനം സുരക്ഷിതമാക്കിയ ഇന്ത്യ ക്കാരനായ പൈലറ്റ് സ്മിത്ത് പച്ചാറിനെ അഭിനന്ദിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി പൈലറ്റിന്റെ അസാധാരണ ധീരതയെ അഭിവാദ്യം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. വിനാശകരമായ ആകാശ ദുരന്തം തടഞ്ഞതിന് സ്മിത്ത് പച്ചാറിനെ പേരെടുത്തു പറഞ്ഞാണ് ബെഞ്ചമിൻ നെതന്യാഹു അഭിനന്ദിച്ചത്.

0: മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. രണ്ട് കേസുകളാണ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അക്രമവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. അതേസമയം യൂത്ത് കോൺഗ്രസ് അതിക്രമത്തിലും പോലീസ് നടപടിയിലും ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുകയാണെന്ന് SFI മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ നൈറ്റ് മാർച്ചിന് നേരെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും കല്ലേറുണ്ടായതാണ് സംഘർഷത്തിന് തുടക്കമായത്. ഇതോടെ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീപ്പന്തമെറിഞ്ഞു. നേതാക്കൾ പ്രസംഗിച്ചു മടങ്ങിയതിന് പിന്നാലെ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വൻ സംഘർഷമുണ്ടായി. ക്യാമ്പസിനകത്ത് പോലീസ് ലാത്തിചാർജ് നടത്തി. SFI പ്രവർത്തകരെ ഹോസ്റ്റലിൽ കയറി പോലീസ് മർദ്ദിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്ഥലത്തെത്തി. SFIക്കാരുടെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായില്ല. ഹോസ്റ്റലിനകത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ആക്രമണം നടന്നതെന്ന് ഉറപ്പെന്ന് പിണറായി വിജയൻ. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSU നേരത്തെയും ലക്ഷ്യമിട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള ആക്രമണമാണ് നടന്നത്. തീപ്പന്തം ഹോസ്റ്റലിലേക്ക് എറിഞ്ഞു. പോലീസിന് മറ്റൊന്നും പറയാനില്ലെന്നും പിണറായി വിജയൻ. UDF ഭരിക്കുമ്പോൾ ഹോസ്റ്റലിനെയും യൂണിവേഴ്സിറ്റി കോളേജിനെയും ലക്ഷ്യമിടാറുണ്ടെന്നും പിണറായി. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കാടത്തമാണെന്നും ഒരു സംഘടനയും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാലെ പ്രതിഷേധവുമായി DYFI രംഗത്തെത്തി. ADGP PVJ സ്ഥലത്തെത്തി. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആംബുലൻസ് യൂത്ത് കോൺഗ്രസ് തടയുകയാണെന്നും DYFI ആരോപിച്ചു. ജ്ഞാനേഷ് കുമാറിനെതിരെ സമരം ചെയ്യുമ്പോൾ എന്തിനാണ് ചില പ്രസ്ഥാനക്കാർ തങ്ങൾക്കെതിരെ തിരിയുന്നതെന്ന ഷാഫി പറമ്പിൽ MP. ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരങ്ങളാണ്. മന്ത്രിമാരെ തടഞ്ഞതുകൊണ്ട് തങ്ങൾ പിന്നോട്ട് പോകുമെന്ന് കരുതേണ്ട. സമരത്തിന്റെ ഉദ്ദേശം 100% ജനാധിപത്യപരമാണ്. അതിനെ ആര് വഴിതിരിച്ചുവിട്ടാലും അതിന് നിന്നുകൊടുക്കേണ്ടതില്ലെന്നും ഷാഫി പറമ്പിൽ. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ പരിസരത്ത് നടന്ന സംഘർഷങ്ങൾക്ക് പിന്നാലെ SFI പ്രവർത്തകർക്കെതിരെ അബിൻ വർക്കി MLA. സമാധാനപരമായാണ് യൂത്ത് കോൺഗ്രസ് സമരം തുടങ്ങിയതെന്നും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് മുന്നിലെത്തിയപ്പോൾ അതിനുള്ളിൽ നിന്ന് കല്ലേറുണ്ടായെന്നും MLA. മന്ത്രി KM ഷാജിയുടെ ഔദ്യോഗിക വാഹനം വഴിയിൽ തടഞ്ഞതിൽ യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസ്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. യുവമോർച്ച പ്രവർത്തകർ മന്ത്രിയുടെ വാഹനം തടഞ്ഞു. തുടർന്ന് മന്ത്രി ഓട്ടോയിൽ കയറി യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ ഓട്ടോയും തടഞ്ഞതോടെ മന്ത്രി കാൽനടയായി പോവുകയായിരുന്നു. കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെയാണ് കേരളത്തിൽ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും നേരെ വ്യാപക പ്രതിഷേധം ആരംഭിച്ചത്. BJP സംസ്ഥാന ആസ്ഥാനമായ മാരാർജി ഭവന് നേരെയുണ്ടായ ആക്രമണത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് BJP നിർവാഹക ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിന്റെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് സംസ്ഥാന ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയവർ ഓഫീസിന് നേരെ ബിയർ കുപ്പി എറിയുകയായിരുന്നു. ആവശ്യങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികൾക്ക് ഹെലികോപ്റ്ററും വിമാനവും വിട്ടു നൽകാൻ ഒരു മടിയുമില്ലെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി. രാജ്യത്തിനോ കേരളത്തിനോ ആവശ്യമെങ്കിൽ വിമാനവും ഹെലികോപ്റ്ററും നൽകും. അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. കൽബ വാട്ടർ ഫ്രണ്ട് മാളിൽ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്ന ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏഷ്യൻ ഗെയിംസിൽ 11 ദിനം ഉജ്ജ്വല കുതിപ്പ്. ഇന്ത്യയ്ക്ക് 4 സ്വർണവും 3 വെങ്കലവും അടക്കം 7 മെഡലുകളാണ് ഇന്ത്യ ഇന്നലെ സ്വന്തമാക്കിയത്. ഗെയിംസിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ ദിനമായിരുന്നു കടന്നുപോയത്. കോമ്പൌണ്ട് ആർച്ചറിയിലെ എല്ലാ ടീം ഇനങ്ങളിലും സ്വർണം തൂത്തുവാരിയപ്പോൾ ട്രാപ്പ് ഷൂട്ടിംഗ് മിക്സഡ് ഇനത്തിൽ നീരുദണ്ഡ കനൻ ചനായസഖ്യവും സ്വർണം നേടുകയും ചെയ്തു. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് റെക്കോർഡ് ജയം. വെസ്റ്റ് ഇൻഡീസിനെ 8 wicketsന് തകർത്തു. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പിന്തുടർന്നുള്ള ഏറ്റവും വലിയ വിജയമായിരുന്നു ഇത്. വിശദവാർത്ത 8 മണിക്ക്.
1: HOME FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning station clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: Good morning, Dubai. ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 58%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.in.

0: Sand Dunes with Akshay on Home 92.2 FM.
1: Good morning, welcome back. Home 92.2 FM like swagatham. And it's the first day of the month, October 1 like swagatham. ദിവസയാണ്. അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. മൈ ഗാഡ്, ഈ ഒരു വർഷത്തിൻ്റെ ലാസ്റ്റ് 3 മന്ത്സിലേക്ക് നമ്മൾ കാല് വെച്ചു എന്ന് പറയുമ്പോൾ ഒൺലി 93 ഡേയ്സ് മൂവ് ഫോർ ദ ന്യൂ ഇയർ എന്ന് പറയുന്നത്, ആ ഒരു എന്താ തിങ്കിങ് നമ്മുടെ മനസ്സിലേക്ക് വരണം. അത് നമ്മൾ ഇത് എത്രത്തോളം ഹിറ്റായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എന്താണേലും ഇതൊട്ടും സമയം കഴിഞ്ഞിട്ടില്ല. ഒരു 3 മാസം കൂടെ ഉണ്ട് നമ്മൾ ഈ റെസൊല്യൂഷൻ ഈ വർഷത്തെ എടുത്തത് നമുക്ക് ചെയ്ത് തുടങ്ങാൻ എന്നുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ എന്താണേലും എല്ലാവർക്കും രാവിലെ നമ്മുടെ പത്രലോകത്തിലേക്ക് സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
2: യെസ്, വെരി ഗുഡ് മോർണിംഗ് റബിയുൽ അഖീർ. 20 ആയിരിക്കുകയാണ്, കന്നിമാസമാണ്, 1-ാം തീയതി, ഒക്ടോബർ 1-ാം തീയതി. ഒക്ടോബർ, നവംബർ, ഡിസംബർ കഴിഞ്ഞു, 2026 കഴിഞ്ഞിട്ട് സന്തോഷമുള്ള ഒരു 2027 വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. എന്തായാലും 1-ാം തീയതി ഒരുപാട് നല്ല 1-ാം തീയതി, എപ്പോഴും മധുരം കിട്ടണം, ശമ്പളം കിട്ടും, നല്ല വാർത്തകൾ പറയണം, എല്ലാവരോടും കൂടുതൽ സ്നേഹം തോന്നണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു ദിവസമാണ്.
1: നമ്മൾ ഒരുപാട് പണിയെടുത്ത് കഴിയുമ്പോൾ പറയത്തില്ല നമുക്കൊരു ബ്രേക്ക് വേണം, അതുപോലെ ഈ വർഷം
2: ശരിക്കും വളരെയധികം ആഗ്രഹിച്ചു. ഈ അടുത്ത കാലത്തൊന്നും എനിക്കൊരു കൊറോണയുടെ കാലത്ത് പോലും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല ഈ കൊല്ലം ഒന്ന് വേഗം തീർന്നു പോകുന്നത്. പക്ഷേ ഈ പ്രാവശ്യം 2026 എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കഴിഞ്ഞു പോയിട്ട് നല്ലൊരു വർഷം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒന്ന് വർഷാവസാനം ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കാനുള്ള കുറെ കാര്യങ്ങൾ ഈ ലോകം നമ്മളെ കാത്തു വെച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വാർത്തകളുടെ ലോകത്തേക്ക്, പ്രസ് ക്ലബിന്റെ ലോകത്തേക്ക് പോകുമ്പോൾ നിറയെ അത്ര സുഖകരമല്ലാത്ത വാർത്തകളെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും പറയാനുള്ളൂ, പശ്ചിമേഷ്യയിൽ നിന്ന് ആകാശ വാർത്തയായിട്ടൊക്കെ നമുക്ക് പറയാനുള്ളത് പേടിപ്പെടുത്തുന്ന വാർത്തയാണ്. അപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ട് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ഹീറോ അവിടെ അവതരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഈ ഒരു സങ്കടങ്ങൾക്കും ഈ ഒരു അപായത്തിനിടയിലുമൊക്കെ നമുക്ക് കുറച്ചൊരു അഭിമാനം തോന്നുന്നത്. ഫ്ലൈ ദുബായിയുടെ വിമാന ദുരന്തം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുതരമായി പരിക്കേറ്റിട്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹം അപാരമായ ധൈര്യവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധീരത 100 കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുകയും വലിയ ദുരന്തത്തെ തടയുകയും ചെയ്തു. ഇന്ത്യ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു, അതിവേഗം സുഖം പ്രാപിക്കട്ടെ, ശക്തിക്കും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിക്കുന്നുവെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മുഴുവൻ അഭിമാനമായിട്ട് ആകാശയാത്രയിൽ 180 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ആ വ്യക്തി തന്നെയാണ് ഇന്നത്തെ ഹീറോ. ഇന്നത്തെ എന്നല്ല, എക്കാലത്തെയും ആകാശ വാർത്തകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരു പേരായിരിക്കും സ്മിത്ത് മച്ചാർ.
1: 11 വർഷം സ്പൈസ് ജെറ്റിൽ ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് 2022 നമ്മുടെ ഫ്ലൈ ദുബായിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അത്രയും നമുക്ക് ഇന്ത്യൻ എയർലൈൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, ബന്ധമുള്ള ഒരാളാണ്, അത് നമുക്കൊരു അഭിമാനപ്പെട്ട ഒരു കാര്യം കൂടെയാണ്.
2: ശരിക്കും ഈ അടുത്ത് ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോ യാത്ര ചെയ്തത് ഫ്ലൈ ദുബായിയുടെ ഫ്ലൈറ്റിലായിരുന്നു. അത്രയും നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ഏറ്റവും മികച്ച വിമാനങ്ങളുടെ പട്ടികയിലുള്ളതാണ് ഫ്ലൈ ദുബായ് എന്ന് പറഞ്ഞ വിമാനം. അതിന്റെ ആകാശ കാഴ്ചയിൽ നമ്മുടെ ദുബായ് കാണുന്നതൊക്കെ എന്തൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം. അതിനിടയിലാണ് ഇങ്ങനത്തെ ഒരു വാർത്തകൾ വന്നത്. എന്തായാലും ഒരാൾക്ക് പോലും ജീവൻ നഷ്ടമായില്ല, നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രശ്നം കൈകാര്യം ചെയ്തു. ദുബായ് ടെലവീവ് ഫ്ലൈ ദുബായ് വിമാനത്തിലെ 174 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റിനെ അഭിനന്ദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വന്നിട്ടുണ്ട്. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും ധീരമായിട്ട് പോരാടിയ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ അസാമാന്യ ധൈര്യത്തെ നെതന്യാഹു പ്രശംസിച്ചു എന്നുള്ള വാർത്ത തന്നെ ആദ്യ പേജിലുണ്ട്. ഇന്ന് മലയാള പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും ഈ വാർത്ത തന്നെ ആദ്യം. ഫ്ലൈ ഡെക് ഓൾട്ടർക്കേഷൻ ഫോഴ്സസ് ഫ്ലൈ ദുബായ് പ്ലെയിൻ ടു ലാൻഡ് ഇൻ സൗദി. ഓൾട്ടർക്കേഷൻ എന്ന വാക്ക് പലരും മറന്നു പോയിട്ടുണ്ടാവും, വഴക്ക് എന്നാണ് അതിന്റെ അർത്ഥം. എന്തായാലും ഫ്ലൈറ്റിന്റെ ഡെക്കിനകത്ത്, കോക്പിറ്റിനകത്ത് ഒരു ചെറിയ വഴക്കുണ്ടായി. ആ രീതിയിൽ തന്നെയാണ് ഇന്ന് എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇതിന്റെ സത്യാവസ്ഥയും ഇതിന്റെ മറ്റു കാര്യങ്ങളും, ഒരു വിമാനത്തിന്റെ അകത്ത് ആകാശത്ത് നടന്ന സംഭവമാണ്, അതിൽ കയറിയ യാത്രക്കാരുടെ തത്സമയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, അവർ പുറത്തെത്തിയിട്ട് പരിക്കേറ്റവരുടെയൊക്കെ. പക്ഷെ അതിനപ്പുറത്ത് എന്താണ് സംഭവിച്ചത് എന്ന് ആ പൈലറ്റും അതിനിടയാക്കിയ സംഭവം എന്താണെന്ന് സഹ പൈലറ്റും എല്ലാവരുമായിട്ട് സംസാരിച്ച് പുറത്തേക്കും അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ യുഎയുടെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗദിയുടെ സമാനമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു, ഇസ്രായേൽ അവരുടെ നിലയ്ക്ക് അന്വേഷണം നടക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണമോ വാർത്തയോ നൽകാൻ പറ്റൂ. ഇപ്പം സംഭവിച്ചത് ആകാശത്ത് വെച്ച് പെട്ടെന്ന് കോക്പിറ്റിനകത്ത് രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടായെന്ന് ഖലീജ് ടൈംസ് ആദ്യ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടയിൽ ഇന്ത്യക്കാരനായിട്ടുള്ള പൈലറ്റിനെ കുത്തേൽക്കുന്നു. കോക്പിറ്റിന്റെ വാതിൽ തുറന്ന് അദ്ദേഹം മറ്റുള്ളവർക്ക് അത് കയറാനോ അക്രമിയെ പിടികൂടാനുള്ള സൗകര്യം ഒരുക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫ്ലൈറ്റിലുണ്ടായിരുന്ന 2 പൈലറ്റുകാർ യാത്രക്കാർ അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. പെട്ടെന്ന് താഴത്തേക്ക് പോയ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അവർ സൗദിയിലെ തബൂക്ക് വിമാനത്താവളത്തിൽ അടിയന്തരമായിട്ടത് ലാൻഡ് ചെയ്യുന്നു. എന്തോ അത്രയും അടിയന്തര ലാൻഡിങ് ഇത്രയും കയോസ് ഇതിനകത്ത് നടക്കുമ്പോഴും വലിയ കുഴപ്പങ്ങളില്ലാതെ ആ ഫ്ലൈറ്റ് നല്ല സ്മൂത്ത് ആയിട്ട് ലാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇന്നലെ വന്ന വാർത്തകളൊക്കെ തന്നെ നമുക്ക് ഏകദേശം അവസാനത്തോടെ ഒരു ആശ്വാസകരമാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കേൾക്കാൻ സാധിച്ചത്. നമ്മുടെ നാട്ടിലെ വാർത്തകളൊക്കെ തന്നെ പോവാണെന്നുണ്ടെങ്കിൽ പാചകവാതക വില വീണ്ടും കൂടി. വാണിജ്യ സിലിണ്ടറിന് 65 രൂപ വരെ വർധന എന്ന് പറയുന്ന കാര്യം ഇന്ന് രാവിലെ ഒക്ടോബർ മാസം 1st നമ്മളിത് എങ്ങനെ എടുക്കണമെന്ന് എനിക്കറിയില്ല.
2: നമുക്ക് ആഗോളതലത്തിൽ മൊത്തത്തിൽ കൂടുന്ന ഒരു വിലയാണ്. നമുക്കറിയാം യുഎയിലും ഇന്ധന വില കഴിഞ്ഞ ദിവസം കൂടിയിട്ട്. എപ്പോഴും പറയാറില്ലേ ഈ 30th 31st ക്യൂ? ഇന്നലെ ഞാനത് വളരെ കൃത്യമായിട്ട് കണ്ടു. എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളിങ്ങനെ സംസാരിക്കായിരുന്നു, എത്ര വന്നാലും നിങ്ങൾക്ക് എത്രയാണ് ഇതിൽ ലാഭിക്കാൻ വേണ്ടി പറ്റുന്നത്?
1: 100%
2: അതിനു വേണ്ടിട്ട് കത്തിച്ചു കളയുന്ന ക്യൂവിലിരിക്കുന്ന അവിടെ ഉണ്ടാക്കുന്ന ഇത് അത്രയൊക്കെ ഒരു ഇത് എടുക്കേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ടില്ല.
1: ചിലപ്പോ നമുക്ക് തെറ്റായിരിക്കും. ഞാനിപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ആ ഒരു സമയത്തിന് വിലയില്ലേ? ഇന്നലത്തെ ക്യൂവ് ഞാൻ വിചാരിച്ച ഒരു ലൈൻ മുഴുവൻ, ഒരു ഏറ്റവും എൻഡ് ലൈൻ മുഴുവൻ നിർത്തിയിട്ടേക്കുന്നു മംഗ്കൂള്.
2: ഞാൻ കണ്ട
1: ഈ പെട്രോൾ സ്റ്റേഷന് ഞാൻ വിചാരിച്ച ഇവിടെ ഇത്രയും ക്യൂ. അപ്പൊ മൈൻഡിലേക്ക് പോയില്ല, കുറച്ചും കൂടി ചെന്നപ്പോൾ ഈ പെട്രോൾ സ്റ്റേഷനിലേക്ക് പോകാനുള്ള എങ്ങനെ പോയാലും ഒരു 1.5 hours എടുക്കും അവരത് അടിച്ച് പെട്രോൾ അടിച്ച് പോകണം, ഫില്ല് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു സമയം നമുക്ക് ഒറ്റത്തവണ മാത്രമേ അല്ലേ പറ്റുള്ളൂ എന്നുള്ളത്.
2: കൂടി വന്നാൽ ഒരു സാധാരണ വാഹനത്തിൽ ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റാന്നുള്ളത്. ഇന്നലെ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ കയറാം, ആ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ ഉണ്ട് പോസ്റ്റ് ഓഫീസിന്റെ ഫസ്റ്റ് ലൈൻ അങ്ങോട്ടേക്ക് കയറാൻ, അതായത് പെട്രോൾ പമ്പിലേക്ക് കയറാൻ വേണ്ടി അതിന്റെ ഇപ്പുറത്തെ ലൈനിലും ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങോട്ടേക്ക് വീട്ടിൽ പോകേണ്ട മനുഷ്യന്മാരുണ്ട്, അതായത് ഈ പെട്രോളോ ഡീസലോ ഒന്നും അടിക്കാതെ സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള മനുഷ്യരില്ലേ, അവർക്ക് ഇങ്ങനെ ക്യൂ നിന്ന് ആ സമയത്താണ് എനിക്ക് ഒന്ന് കുറച്ചുകൂടി ഗതാഗത നിയമലംഘനത്തിന് എല്ലാവർക്കും അടിച്ചു കൊടുക്കേണ്ടത്. കാരണം ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട്, അക്ഷയ് പറഞ്ഞ പോലെ ഞാനും അക്ഷയും പറയുന്നതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പ് ഉണ്ടായേക്കാം. ചെറിയ പൈസയുടെ കാര്യമാണെങ്കിൽ പോലും എത്ര മണിക്കൂറുകൾ നിങ്ങളുടെ സമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ റോഡിലൊരു പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്.
1: തീർച്ചയായിട്ടും. ഈ സമയത്തൊക്കെ നമുക്ക് കഫുവിന്റെ ആപ്പ് യൂസ് ചെയ്യാം, നമ്മുടെ വീട്ടിൽ വന്നടിച്ചിട്ട് പോകും.
2: അത് പറഞ്ഞാൽ കഫൻ ഇപ്പൊ അധികം കാണാനില്ല
1: റോഡിൽ,
2: അവിടെ ആയിട്ട് കാണാറുണ്ട്, ഇപ്പൊ അവരെ കാണാറില്ല. അതും ഉപയോഗിക്കാം.
1: തീർച്ചയായിട്ടും. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് കഫു ആണ് റിയലി യൂസ് ചെയ്യുന്നത്, അല്ലെ എല്ലാ ദിവസവും അവര് യൂസ് ചെയ്യുന്നത്. വൈകിട്ട് ഇത് എന്താ പറയുന്നത്, അവര് വന്ന് ഫില്ല് ചെയ്യും രാവിലെ, അത് അതേപോലെ അറിയാറില്ല. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതി. ഞാനപ്പോ ഈ പെട്രോളിന് ക്യൂ കണ്ട സമയത്ത് ഇത്രയും ക്യൂ നിന്ന് എങ്ങനെയാണ്, എത്ര നേരം ചിലപ്പോ ആവശ്യമുള്ള ഇന്ധനം തീർന്നവരുണ്ടാവും,
2: മുഴുവനായിട്ട് തീർന്നിട്ട് ഫുൾ ടാങ്ക് അടിക്കുന്നവർക്കൊക്കെ അതിൽ അത് പറയുന്നതിലൊരു കാര്യമുണ്ട്. ഇത് അതല്ലാത്തവർ ഇത് അടിച്ചിട്ട് നിങ്ങൾ എത്ര ദിവസത്തേക്കാണ് നിങ്ങൾക്ക് 15 dirhams കൂടുതലായിട്ടും നമുക്കൊന്ന് ലാഭിക്കാം. പോട്ടെ ഒരു 30 dirhams, രണ്ടു പ്രാവശ്യം ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ തീരാവുന്ന സംഭവമേ ഉള്ളൂ. ഒരു പൈസയും നമ്മൾ വില കുറച്ച് കാണുകയല്ല, പക്ഷെ സമയത്തിന് അതിനേക്കാളും വാല്യൂ ഉണ്ടെന്നും കൂടിയുള്ളത്.
1: ഇവിടെ മാത്രം നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ കറാമയിലും അതുപോലെ തന്നെ മംഗോളിലും കണ്ടേക്കുന്ന ക്യൂ കുറവായിരുന്നു. സോഷ്യൽ മീഡിയ റീൽസിലൊക്കെ അത്രമാത്രം ഒരു മാസീവ് ക്യൂ ഒക്കെ ദുബായുടെ പല ഭാഗത്തും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും വലിയ ക്യൂ ആണ്. നിങ്ങൾ ആരെങ്കിലും ആ ക്യൂവിൽ പെട്ടുപോയിട്ടുണ്ടോ? ഇനി പെട്രോൾ അടിക്കാനല്ല, നിങ്ങൾ വിചാരിക്കും ട്രാഫിക് ജാമാന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ നിന്നവരുണ്ടോ? അങ്ങനെ പലർക്കും പല സ്റ്റോറീസ് മേ ബി പറയാനുണ്ടോ?
2: ഞങ്ങളൊക്കെ ട്രാഫിക് ജാമാണെന്ന് ആദ്യം വിചാരിച്ചു, പിന്നെയാണ് അയ്യോ 30th ആണല്ലോ, 1st ആണല്ലോ പെട്രോൾ വില കൂടിയല്ലോ എന്നുള്ളത് ഓർത്തത്. എന്തായാലും നമ്മുടെ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് എന്തായിരുന്നു അടി ഇടി തീപ്പന്തെന്നൊക്കെ പറഞ്ഞ പോലെ തെരുവ് മുഴുവൻ കത്തുന്ന ഒരു കാഴ്ച, അടി തിരിച്ചടി കൂട്ടയടി തലസ്ഥാനത്ത് എല്ലാം ഉണ്ടായിരുന്നു. SFI ഉണ്ടായിരുന്നു, KSU ഉണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി കോളേജിൽ മാർച്ച് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്റ്റലിന് നേരെ തീപ്പന്തം എറിയുന്നു പറഞ്ഞിട്ട് ആ ചിത്രങ്ങളൊക്കെ കണ്ടു നമുക്ക് പേടിയാകും. വൈകിട്ട് ചൊവ്വാഴ്ച വൈകിട്ട് ആരംഭിച്ച രാഷ്ട്രീയ സംഘർഷങ്ങൾ ബുധനാഴ്ച ഇന്നലെ രാത്രി ആയതോടെ നമ്മുടെ തിരുവനന്തപുരത്ത് തെരുവ് യുദ്ധമായിട്ട് മാറി. BJPയും കോൺഗ്രസും തമ്മിൽ തുടങ്ങിയ ആക്രമണങ്ങൾക്കൊടുവിൽ SFI യൂത്ത് കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്നതിനാണ് തലസ്ഥാനം സാക്ഷിയായത്. ആദ്യം തുടങ്ങിയത് BJPയും കോൺഗ്രസ്സാണ്, പിന്നീട് അതിലേക്ക് SFI യൂത്ത് കോൺഗ്രസും വരുന്നൊരു കാഴ്ചയുണ്ടായി. DCC ഓഫീസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അങ്ങനെ അവരുടെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായാൽ അവർ കൈയും കെട്ടിയിരിക്കില്ല. ബുധനാഴ്ച പുലർച്ചെ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തി വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങവേ ചാക്കയിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ ആദ്യം കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. വൈകിട്ട് നെയ്യാറ്റിൻകരയിൽ BJP പരിപാടിയിൽ പങ്കെടുക്കാൻ പോകവേ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിന്റെ വാഹനം കോൺഗ്രസ് പ്രവർത്തകർ പിന്നെ കരിങ്കൊടി കാട്ടി ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതിന് പിന്നാലെ ബേക്കറി ജംഗ്ഷനിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ഇന്നലെ രാത്രി യൂത്ത് കോൺഗ്രസ് നടത്തിയ AG's ഓഫീസ് മാർച്ചിൽ സംഘർഷം. പാളയത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് മുന്നിൽ സംഘർഷം. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് ഉള്ളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ കല്ലേറുണ്ടായതായി ആരോപിച്ച് സമരക്കാർ തീപ്പന്തം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലേക്ക് എറിഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. മന്ത്രി ഒ ജെ ജിനീഷ് ഉൾപ്പെടെ പങ്കെടുത്ത പന്തംകൊളുത്തി പ്രകടനത്തിലേക്ക് ഹോസ്റ്റലിനുള്ളിൽ നിന്ന് കല്ലേറുണ്ടായി. രാത്രിയിൽ മന്ത്രി കെ എം ഷാജിയുടെ ഔദ്യോഗിക വാഹനവും വാൻഡ്രോസ് ജംഗ്ഷനിൽ യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞു. ഡി സി സി ഓഫീസിന്റെ മുകളിലെ ചില്ലും പ്രധാനവാതിലും എറിഞ്ഞു തകർത്തു. അങ്ങനെ മൊത്തത്തിൽ തിരുവനന്തപുരത്ത് ഇന്നലെ സംഘർഷത്തിന്റെ രാത്രിയിലായിരുന്നു. ആ രാത്രിയിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആ ഒരു സമരക്കാരെ കാണാനൊക്കെ എത്തിയിരിക്കുന്നത്. അതിന് റീൽസിലെല്ലാം പിണറായി വിജയനാണ് പിന്നെ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിനെയല്ല, പിണറായി വിജയൻ എന്ന പഴയ പാർട്ടി സെക്രട്ടറിയാണ് എന്ന രീതിയിലാണ് എന്തായാലും റീലുകളും വീഡിയോസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ വലിയ സങ്കടമുണ്ട്. നമ്മുടെ തെരുവുകൾ, നമ്മുടെ കുട്ടികൾക്ക് നേരെ തീപ്പന്തെറിയുക, അവർക്കെതിരെ ആക്രമണം ഉണ്ടാവുക, അത് ആരായാലും വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ പിന്നെ പ്രശ്നം അവസാനിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ എല്ലാവർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസ്സുകാരും ഉണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ ഇത് തന്നെയാണ്. ഒരുപാട് വാർത്തകൾ ഇനിയുണ്ട്. ഒരു ഷോർട്ട് ബ്രേക്ക്, ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞ് ഓടി നമ്മൾ പത്ര വാർത്തയുടെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഹോം 92.2 FM-ൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
0: You are listening to Home 92.2 FM. Home is a feeling.
3: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2-ന് ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte Aravukal, Nalayude Aarogyam, Dubai Investment Park 1 il. Call now 054-22-45901. Navaratriyude punnyavum, Samskarika Thanimayum, Aakoshathinte Nirappakittumayi, Bhakti Sandramaya Oru Sayanam. Dubai Darbar Media and Relish Darasa jointly presents Navomit 2026, a grand Navaratri cultural festival. Malayalakkarayude Janapriya Vanitha Bhajan Teamaya Bhairavi Bhajans ethunnu. ഒക്ടോബർ 4 വൈകുന്നേരം 6 മണി മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
1: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ടിക്കറ്റ്സ് 5.net.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ലോകത്തിലേക്ക് തിരിച്ചു പോകാം. വേറെ എന്തൊക്കെയാണ് മിനി പത്മ, പത്രങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇന്ന് പ്രധാന വാർത്തകളായിട്ട്?
2: പത്രങ്ങളിൽ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത. റേഷൻ കാർഡ് മരവിപ്പിക്കരുതെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. 6 മാസമായിട്ട് റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ മരവിപ്പിക്കരുതെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടും. റേഷൻ കാർഡ് അടിസ്ഥാന രേഖയാണ്, അത് ആർക്കും നിഷേധിക്കാൻ പാടില്ല എന്നാണ് സർക്കാരിന്റെ നയം. റേഷൻ കാർഡ് മരവിപ്പിക്കുന്ന വിവരം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. അറിയിച്ചാൽ സംസ്ഥാനം നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒഴിവായ റേഷൻ കാർഡുകൾക്ക് പകരം മുൻഗണനാ കാർഡുകൾ അനുവദിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. 6 മാസമായിട്ട് നമ്മൾ റേഷൻ കാർഡ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് മരവിപ്പിക്കാൻ കേന്ദ്രത്തിന്റെ ഒരു തീരുമാനമുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ട ഒരു വാർത്ത. അതുപോലെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജാമ്യം റദ്ദാക്കൽ ഹർജി മാറ്റിയിട്ടുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് മഴയെ തുടർന്നിട്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചൊരു വാർത്ത. സേവനങ്ങളിലേക്ക് ഇനി ഒരു വാട്സ്ആപ്പ് ചാറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. 5 ഡിജിറ്റൽ ചുവടുവയ്പ്പുകളുമായിട്ട് നമ്മുടെ കേരള സർക്കാരുണ്ട്. വെബ്സൈറ്റ് തിരയേണ്ട, വാട്സ്ആപ്പ് മതി. സർക്കാർ വകുപ്പുകളുടെ വെബ്സൈറ്റ് തിരയുന്നതിന് പകരം വാട്സ്ആപ്പ് ചാറ്റിലൂടെ സേവനത്തിലേക്ക് വേഗത്തിൽ എത്താവുന്ന സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള പരാതി വാട്സ്ആപ്പ് വഴി പിന്നെ സമർപ്പിക്കാമെന്നാണ് പറയുന്നത്. സേവനങ്ങളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ, വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നൽകുന്ന ഏകീകൃത ഡിജിറ്റൽ സംവിധാനമാണ് നമ്മുടെ കേരളം. ഇതിനായിട്ട് മൊബൈൽ ആപ്പും വെബ് പോർട്ടലും തയ്യാറാക്കിയിട്ടുണ്ട്. സേവനത്തിന് നമുക്ക് മാർക്കിടാനും പറ്റൂട്ടോ. പക്ഷേ പൗരപ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സേവനത്തിന്റെ ഗുണനിലവാരവും സംതൃപ്തിയും വിലയിരുത്താനും മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന സംവിധാനമാണ് CR ഇൻഡെക്സ്. രേഖകൾ പരതേണ്ട, ചാറ്റ്ബോട്ടിനോട് ചോദിക്കാൻ നമുക്ക്. KAI പ്രോഗ്രാം സർക്കാരിന്റെ വകുപ്പുകൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് അനുയോജ്യമായിട്ടുള്ള AI പരിഹാരങ്ങൾ വികസിപ്പിച്ചിട്ട് പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുകയാണ് ഈ KAI പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് പറയുന്നത്.
1: നമ്മുടെ നാട്ടില് നമുക്ക് വഴിമതിക്കാരെ പിടിക്കാനായിട്ടുള്ള ഒരു പുതിയൊരു AIയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സമഗ്രമായിട്ടുള്ള വിജിലൻസ് ആണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൊജക്ട് 0 എന്നാണ് ആ ഒരു പദ്ധതിയുടെ തന്നെ പേര്.
2: മനോജ് അബ്രഹാമാണ് അല്ലെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്.
1: അതെ. അപ്പൊ ആ ഒരു എനിക്കൊന്നും നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. പല രീതിയിൽ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളെ എവിടെയെങ്കിലുമൊക്കെ മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് അറിയാനായിട്ട് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു പദ്ധതി. ഇനി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ മേഖലകളിലും ഡിജിറ്റലൈസ് ആവേണ്ടത് അത്യാവശ്യമായിട്ട് യുദ്ധാലടിസ്ഥാനത്തിൽ എല്ലാ മേഖലകളും. പഴയതൊക്കെ അത് നമുക്ക് PAPHA, പക്ഷേ ഇന്ന് തൊട്ട് ഇന്നുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഇത് നടക്കില്ല. നമ്മുടെ
2: പേപ്പർലെസ് രീതിയിലേക്ക് പോകുന്ന പോലെ ഡിജിറ്റൽ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിലെല്ലാം നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ.
1: എല്ലാ കാര്യവും നമുക്കിപ്പം ഉദാഹരണം UAE നോക്കിയാൽ മതിയല്ലോ. തൊട്ടടുത്ത് കിടക്കുന്ന, അവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഏതൊരു കാര്യത്തിനും നമ്മുടെ UAE പാസ് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു ഏകീകൃത ഒരു സംഭവം വരേണ്ടത് അത്യാവശ്യമാണ്.
2: യെസ്. ഇപ്പൊ SIR കുറിച്ചുള്ള വാർത്തകളാണ് സജീവമാകുന്നത്. അതിലൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന വിവാദം. ഭിന്നവിധി റദ്ദാക്കണമെന്ന തിരുത്തൽ ഹർജി സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട്. രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി. പോരാട്ട വീര്യത്തിലാണ് പ്രതിപക്ഷം. ഗ്യാനേഷ് കുമാർ കൊള്ളക്കാരനെന്ന് മമതാ ബാനർജി. മമത സംസാരിക്കുമ്പോൾ പുറത്തു തട്ടി സോണിയാഗാന്ധി പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ വൈറൽ. അപ്പൊ ആ ഒരു ഇന്ത്യ സഖ്യത്തിനകത്ത് വിള്ളലുണ്ടെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഗ്യാനേഷ് കുമാറിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധം. കോൺഗ്രസുകാർക്ക് നേരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ പ്രകീർത്തിച്ച് NCERT പാഠപുസ്തകം വന്നിട്ടുണ്ട്. അതുപോലെ പൂർണ്ണ നിരോധനമല്ല, നിയന്ത്രിതമായിട്ട് പടക്കം ഉപയോഗിക്കാമെന്ന സുപ്രീം കോടതിയുടെ ഒരു പരാമർശവും. SIRമായി ബന്ധപ്പെട്ട രേഖകൾ വാട്സാപ്പിലും സ്വീകരിക്കാമെന്ന് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ഒരു വാർത്ത. വിദ്യാഭ്യാസ മേഖലയിലെ RSS അജണ്ട തടയിൽ കർമ്മ പദ്ധതി നടപ്പാക്കാൻ കോൺഗ്രസ് എത്തുന്നു എന്നൊരു വാർത്ത. മന്ത്രി പ്രവേശനത്തിനെതിരെ കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞ വാർത്തയും. നന്ദിഗ്രാം ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിൽ മോചിതനായി. ഇതൊക്കെയാണ് ദേശീയ വാർത്തകളായിട്ട് നമ്മുടെ പത്രങ്ങൾ ഉൾപേജിൽ കൊടുത്തിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ അറബിക്കടലില് ലക്ഷദ്വീപിന് സമീപമായിട്ട് ഒരു സംഭവം നടന്ന കഴിഞ്ഞ ദിവസം 3000 കോടിയുടെ മയക്കുമരുന്നും ബോട്ടും 5 പാകിസ്ഥാനികളും പിടിയില്ല എന്നുള്ള ഒരു 3000 കോടി രൂപയുടെ നമ്മൾ പറഞ്ഞു വിടുന്നത്.
2: അത് ഈ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കടലും ആകാശത്തും നിരീക്ഷണം നടത്തിയ കോസ്റ്റ് ഗാർഡ് സംശയാസ്പദമായിട്ട് ബോട്ടിനെ പിന്തുടരുകയായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് ലക്ഷദ്വീപിന് പടിഞ്ഞാറ് ബോട്ടിൽ പരിശോധന നടത്തിയിട്ട് ലഹരി മരുന്ന് പിടിച്ചെടുത്ത് ബോട്ടും ജീവനക്കാരെയും പിടിച്ചെടുത്ത ലഹരി മരുന്നും സായുധ സേനയുടെ അകമ്പടിയോടെ മുംബൈയിൽ എത്തിച്ചിട്ട് സംയുക്ത ചോദ്യം ചെയ്യലും തുടർ നിയമ നടപടികൾക്കുമായിട്ടാണ് കൈമാറിയിരിക്കുന്നത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്.
1: ശരി, നമുക്കൊരു മെസ്സേജ് ഇവിടെ വിമലാണ് അയച്ചത്. വിമല് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എസ്റ്റർഡേ ട്രാഫിക് മിസ്ഡ് ഒരു ഫ്ലൈറ്റിന്റെ ചിഹ്നമാണ് കാണിച്ചത്. ട്രാഫിക് കാരണം ഫ്ലൈറ്റ് മിസ്സായെന്നാണോ പറയുന്നത്, ഞങ്ങൾക്ക് വ്യക്തമായില്ല.
2: എനിക്കൊന്ന് ഗർവൂദിലേക്ക്, പിന്നെ ഷാർജ സൈഡിലേക്ക് ഗർവൂദ് ഭാഗത്ത് എത്തുമ്പോൾ ഇന്നലെ അപാരമായിട്ട് ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെന്ന് ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ മെസ്സേജ് വന്നിരുന്നു. ഇപ്പോഴും അതേപോലെ മെസ്സേജ് ഉണ്ട്. എയർപോർട്ടിലേക്ക് പോകുന്നവർ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ പ്രശ്നം ഉണ്ടായോ?
1: എന്താണ് വിമൽ, അതൊന്നും വ്യക്തമായിട്ടൊന്ന് പറയട്ടോ, എങ്ങനെയായിരുന്നു അത് സംഭവിച്ചെന്നുള്ള കാര്യം, അതാണോ ഇനി ഉള്ളതെന്നുള്ള കാര്യം. അല്ല, അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മള് നമുക്കറിയാം ഈ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇത്ര നേരം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ട്രാഫിക് സിറ്റുവേഷന്റെ സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട്, ഇപ്പൊ പ്രത്യേകിച്ച് ഗർഹൂദ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യുസേസ് ഭാഗമായിക്കോട്ടെ, നിങ്ങൾ എയർപോർട്ടിലേക്ക് പോയി, ഇവിടെ ഇൻക്രെഡിബിൾ ട്രാഫിക് സിറ്റുവേഷൻ ആണ്. കാരണം വെഹിക്കിൾ കൗണ്ട് കൂടുതലാകുന്നത് കൊണ്ട് പുതിയ റോഡ് എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ ഓപ്പൺ ആവുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും വെഹിക്കിൾ കൗണ്ട് കൂടുതലുണ്ട്, നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുക. ഞാൻ പറഞ്ഞിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, മെട്രോ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് വേണ്ട സമയത്ത് അവിടെ ചെല്ലുമെന്നുള്ളതാണ് ഗ്യാരണ്ടി. ഇപ്പൊ ഇന്നലെ നമ്മൾ എത്തിഹാദ് റെയിലൊക്കെ പോയ സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഏറ്റവും നല്ലത് അത് യൂസ് ചെയ്യുന്നത്.
2: ഇന്നലെ അബുദാബിയിൽ നിന്ന് ഒരു ദീപക് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇപ്പൊ ദുബായിൽ ഈ ആഴ്ച വരേണ്ട ഒരു ആവശ്യമുണ്ട്. അവർ അബുദാബിയിൽ നിന്ന് എത്തിഹാദ് ട്രെയിനിൽ ദുബായിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് കണക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് ഓഫീസിൽ, വൈഫിന്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പോയിട്ട് തിരിച്ച് അതേപോലെ പോകും. കാറിൽ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഓക്കെ, ആ ഒരു പ്രൈവസിയും നമുക്ക് ഇഷ്ടം പോലെ വഴിയിലേക്ക്. പക്ഷെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ട് നോക്കാം.
1: ഞാനും വിചാരിച്ചു, കാരണം ഇന്നലെ പോയ സമയത്ത് എനിക്ക് അബുദാബിയിൽ ഈ ആഴ്ചയൊക്കെ എനിക്ക് ഷൂട്ടും പ്രോഗ്രാംസും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടെ നിന്ന് ഉറങ്ങി ഒരു മണിക്കൂർ അവിടെ ചെല്ലാം, കഴിഞ്ഞിട്ട് ഒരു ടെൻഷനും വേണ്ട കയറി
2: ഡ്രൈവ് ചെയ്യുന്ന ക്ഷീണം ഒഴിവാക്കാം.
1: ഇല്ല, അത് മാത്രമല്ല, ഇവിടുത്തെ ആ മെട്രോയുടെ കണക്ടിവിറ്റി ഉണ്ടല്ലോ, എത്ര മനോഹരമായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ. മെട്രോ ഇത് നമ്മൾ കണക്ട്
2: ചെയ്തേക്കാണെന്നുള്ള രീതി ഒന്ന് കാല് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മൾ ഈ അറ്റപ്പറ്റ പോവാന്ന് പറയാറില്ലേ, ആ 3 മണിക്കൂറാണ് പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു സമയം. വേണ്ട, എനിക്കൊരു 1.5 മണിക്കൂറിൽ എത്തിയാൽ മതി എന്നുള്ള ഒരു കണക്കൂട്ടൽ നമ്മൾ പോകും. കാരണം നമുക്ക് വലിയ പ്രശ്നമില്ല, നമുക്ക് ഇവിടുത്തെ ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി പോകാനൊക്കെ പറ്റും. പക്ഷെ ഈ പറഞ്ഞ പോലെ റോഡിനെ നമുക്ക് ഇവിടെ വിശ്വസിക്കാൻ പറ്റില്ല. അത് എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ റോഡുകളും പാലങ്ങളും ഉണ്ട്, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഈ രാജ്യം ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ യാത്ര.
1: അല്ല, ഇത് ദുബായിലെ ആക്ച്വലി ഭേദമാണ്. കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത, അതായത് കൊച്ചി വിമാനത്താവളത്തിലേക്ക്, ഇപ്പൊ മറ്റു സ്ഥലങ്ങൾ, ആലുവ കൊച്ചി ആ പ്രദേശം അല്ല പറയുന്നത്, അല്ലാതെ ദൂരത്തുനിന്ന് എത്തുന്നുണ്ടവരാണെങ്കിൽ ഒരുപാട് പ്രയാസമാണ്. അത് മാത്രമല്ല, കൊച്ചി വിമാനത്താവളത്തിലെ തിരക്കും അധികമാണ്. അപ്പൊ 3 മണിക്കൂർ എന്നുള്ളതിനെക്കാട്ടിൽ മുന്നേ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്താൻ ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങൾ.
2: ആ ഒരു ഭാഗത്ത് ഭയങ്കര തിരക്ക്. ഇപ്പൊ ഞാൻ ആലുവ കൊച്ചി ആ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. നമുക്ക് ഈ എയർപോർട്ടിലേക്ക് വളരെ ചെറിയ ദൂരത്തിലേക്ക് എത്താന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ ടെൻഷനൊന്നുമില്ല, എങ്ങനെയാണ് നമ്മൾ എത്തുന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ റോഡിന്റെ പ്രശ്നം കൊണ്ട് ഒരു കോട്ടയം ആ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർ, തിരിച്ച് അങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് പോകേണ്ട ആൾക്കാർ, ഈ എയർപോർട്ട് ഒരു 3 മണിക്കൂറിന്റെ ഒക്കെ വ്യത്യാസത്തിൽ ഇരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിട്ട് 3 മണിക്കൂർ അവരുടെ യാത്രയ്ക്ക് തന്നെ പോവും, 3 മണിക്കൂർ ചെക്കിന്റെ സമയമായിട്ട് വരും, അങ്ങനെ ദിവസത്തിന്റെ ഒരു പകുതി ഒരു വിമാനയാത്രയ്ക്കായിട്ട് പോകും, പിന്നെ ഇവിടേക്ക് എത്തുന്ന ബാക്കി, അതായത് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് പോകും. പക്ഷെ ഈ മെയിൻ നഗരങ്ങളിലുള്ള ഈ എയർപോർട്ട് ആക്സസ് ഉള്ളവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇതൊന്നും അറിയുന്നില്ല. പണ്ട് കാസർഗോഡുള്ള സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒന്നുകിൽ കോഴിക്കോട് വരെ വരണം, ഇല്ലെങ്കിൽ കൊച്ചി വരെ വരണം, ഇല്ലെങ്കിൽ മംഗലാപുരം, നമ്മുടെ നിയറസ്റ്റ് അതാണ്, മംഗലാപുരം വരെ പോകണം. പക്ഷെ ഇപ്പോൾ ഈ കൊച്ചി നിന്ന് ഇത്ര അടുത്തടുത്ത് പോയിട്ട് വരുമ്പോൾ നമ്മൾ ഈ സമയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ ദൂരെയുള്ളവർ സമയത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ട് നേരത്തെ എത്തണം എന്നാണ് പറയുന്നത്.
1: അല്ല, തീർച്ചയായും ഇപ്പം ഒരു 7 മണിക്ക് ഫ്ലൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഏകദേശം 3 മണിക്കൂർ മുന്നേ കയറണല്ലോ, ഒരു 4 മണിക്ക് കയറണല്ലോ. അപ്പോൾ ഒരു ഇപ്പം നമ്മൾ കോട്ടയത്തു നിന്നൊക്കെ വരേണ്ടവരാണെങ്കിൽ നമ്മൾ ഒരു 11 മണി 12 മണി കഴിയുമ്പോഴെങ്കിലും അവിടെ നിന്ന് തിരിക്കണം. കാരണം എക്സ്പെക്ട് ചെയ്യുന്ന ട്രാഫിക് സിറ്റുവേഷൻ അല്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു 10 മണിക്കൂർ യാത്രയാണ് ഇവരെ യാത്ര അയച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എപ്പോഴും ആലുവ ആ ഭാഗത്തുള്ളവർക്കൊക്കെ ഭാഗ്യമാണ്, സത്യം പറഞ്ഞാൽ എയർപോർട്ട് അടുത്തുള്ളവരെല്ലാം ഭാഗ്യം ചെയ്തു.
2: പല പല ബിസിനസ്സുകാരും കുറച്ചെങ്കിലും കാശ് കയ്യിലൊക്കെ വരുന്ന സാധാരണക്കാരും ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എയർപോർട്ടിന്റെ ആ പരിസരങ്ങളിൽ എവിടെയെങ്കിലും ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഒരു വീട്, അല്ലെങ്കിൽ ഒരു 20-25 പോട്ടെ 40 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഒരു താമസ സ്ഥലം ഉണ്ടാകണമെന്നാണ്. അതായത് കാലങ്ങളായി പ്രവാസികളായ ആൾക്കാർക്ക് അങ്ങനെ ഒരു ആഗ്രഹം. പോയും വന്നിരിക്കുമ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഇത്തിഹാദൊക്കെ വരുമ്പോൾ ഞാൻ നമ്മൾ സംസാരിച്ച അത് തന്നെയാണ്, ഏറ്റവും കൂടുതൽ മനുഷ്യന് വേണ്ടതാണ് വേഗത്തിൽ എത്തണം, പിന്നെ സുരക്ഷിതമായിട്ട് എത്തണം, നല്ല രീതിയിൽ എത്തണം. ഇത് 3 കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ ഇത്തിഹാദ്.
1: നമ്മുടെ പണ്ട് ഈ ബാംഗ്ലൂർ എയർപോർട്ട്, ഇപ്പൊ പുതിയ എയർപോർട്ട് വരുന്നതിന് മുന്നേ ആ പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു. പുതിയ എയർപോർട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടാണ് ആ ഏരിയയിൽ തന്നെ സ്ഥലത്തിന് വില കൂടി, ഡെവലപ്മെന്റ് വന്നു, ഇപ്പൊ ആ ഏരിയ തന്നെ മാറിപ്പോയി. ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം
2: മനസ്സിലാവും. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? 3-1 മുതിർന്നവർ ചേർത്ത് പിടിച്ച രാജ്യം, ജപ്പാനിലെ വയോധികരുടെ രസകരമായിട്ടുള്ള ജീവിതവും ഒപ്പം ചില വെല്ലുവിളികളെ കുറിച്ചൊരു രസകരമായിട്ടുള്ള ലേഖനം വന്നിട്ടുണ്ട്. ഇന്ന് ലോക വയോജന ദിവസമാണ്, പ്രായമായവരുടെ ഒരു ദിവസമാണ്, അവരെ ചേർത്ത് പിടിക്കേണ്ടത്. 3-1 പ്രായമായവരുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ എന്നാണ് പറയുന്നത്. ടോക്കിയോ രാവിലെ ചെറിയൊരു ഷോപ്പിംഗ് ട്രോളിയുമായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് നടക്കുന്ന 90 വയസ്സുകാരി. പാർക്കിൽ വ്യായാമം ചെയ്യുന്ന വയോധികരുടെ സംഘം. അതിരാവിലെ പുഴക്കര വൃത്തിയാക്കി സൊറ പറഞ്ഞിരിക്കുന്ന അമ്മൂമ്മ അപ്പൂപ്പൻ സ്വിറ്റ്. കൺവീനിയൻസ് സ്റ്റോറിൽ സാധനങ്ങൾ അടുക്കി വെക്കുന്ന നരച്ച മുടിയുള്ള ജീവനക്കാരൻ. ബസ്സിൽ, ട്രെയിനിൽ, കഫേകളിൽ എവിടെയും വാർദ്ധക്യത്തിന്റെ ചെറുപ്പവും ചിരികളും ഉള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിൽ ഇതൊന്നും അസാധാരണ കാഴ്ചയല്ല. ജനസംഖ്യയുടെ 1/3, അതായത് 4 കോടിയോളം ജനങ്ങൾ 65 വയസ്സിന് മുകളിലുള്ള ഒരു രാജ്യത്ത് വാർദ്ധക്യം എന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യ കാര്യമല്ല. ആരോഗ്യം മുതൽ ഗതാഗതം വരെ, തൊഴിൽ മുതൽ നഗരാസൂത്രണം വരെ, സാമൂഹിക ബന്ധങ്ങൾ മുതൽ സാങ്കേതിക സൗകര്യങ്ങൾ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പൊതുവിഷയമായിട്ടാണ് വയോജന വിഷയം വരുന്നത്.
1: ഈ സത്യത്തില് ഈ പ്രായമുള്ളവരെന്ന് പറയുന്ന അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയൊരു നിധിയാണ്. കാരണം അത്രയും മാത്രം പരിചയ സമ്പത്തുള്ള ഒരു വിഭാഗമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം, ഇന്ന് എത്രയോ ടെക്നോളജി വളർന്നിട്ടുണ്ട്, ഇവർക്ക് പറയാനുള്ള ഇവരുടെ എക്സ്പീരിയൻസ് മൊത്തം റെക്കോർഡ് ചെയ്ത് വെക്കുക. വേണ്ടവര് അത് കേട്ട് അതവർക്ക് വേണ്ട കാര്യങ്ങൾ എടുക്കട്ടെ, വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാണല്ലോ നമുക്കുള്ള ഈ ഇൻഫർമേഷനോ അല്ലെ നമുക്കുള്ള ഈ നമ്മൾ വന്നേക്കുന്ന ഈ പരിചയ സമ്പത്ത് ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മുടെ എത്രയോ പേര് നമ്മുടെ മുത്തച്ഛനും മുത്തച്ഛിയുടെ അടുത്ത് എത്ര കഥകൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പക്ഷെ അവർ സ്വാതന്ത്ര്യ സമര കാലം തൊട്ട് ഞാൻ അവർ കാണുന്നുണ്ടാവും എത്ര പേര് എന്തായിരുന്നു അന്നത്തെ കേരളത്തിന്റെ അവസ്ഥ ചോദിച്ചിട്ടുണ്ടോ?
2: അത് നല്ലൊരു പോഡ്കാസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ കേൾക്കാൻ ശബ്ദം കൊണ്ട് അല്ലെ ആളുകൾക്ക് അറിയാനൊക്കെ ഒരു ആഗ്രഹം. നമ്മളിപ്പോ തന്നെ 80s and 90s റെട്രോസ് ഒക്കെ വരുമ്പോ നമ്മൾ എന്തുകൊണ്ട് അത് ചെറിയത്, നമുക്ക് ആ കാലത്തിലേക്ക് ഒരു പക്ഷെ നമ്മൾ ജീവിച്ച കാലം അല്ലെങ്കിൽ നമുക്ക് ശേഷമുള്ളവർ ജീവിക്കുന്ന കാലം, നമുക്ക് മുമ്പുള്ളവരുടെ കാലം ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു കാലഘട്ടത്തോട് നമുക്ക് ചരിത്രം എത്രയൊക്കെ പറഞ്ഞാലും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ വയോജനങ്ങൾ നമ്മുടെ പ്രായമായവർ അക്ഷയ് പറഞ്ഞ പോലെ അവർക്ക് പറയാനുള്ള കഥകളും അവർക്ക് പറയാനുള്ള ചരിത്രങ്ങളും അവർ നേരിട്ട കണ്ണിൽ കണ്ട കാഴ്ചകളൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ആപ്പ് ഉണ്ടായ നല്ലത്. അവരുടെ ശബ്ദത്തിൽ തന്നെ അവർ പറഞ്ഞോട്ടെ.
1: അതെ അതെ അല്ലെ. ഞാൻ ഈയിടെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഒരു വീഡിയോ കണ്ട സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിലാണ് അന്ന് ഗാന്ധിജി വന്നപ്പോ ഇരുന്നത്. ആലോചിച്ച് നോക്കി കേരളത്തില് തിരുവനന്തപുരത്ത് അവിടെ ആ ഒരു ഏരിയയിൽ ഗാന്ധിജി വന്നിരിക്കുക, അന്ന് നെഹ്റുവും കാര്യങ്ങളും ഒക്കെ കൂടിയിരിക്കുകയും അത് രണ്ടു വട്ടം മറ്റു വട്ടം ഏരിയയിൽ വന്നു. ഇന്ന് അത് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
2: എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമാണ്, മാത്രമല്ല എനിക്കൊന്ന് ഏതൊരു മനുഷ്യനായാലും ആ പഴയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെന്നെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഏട് പറയുമ്പോൾ എത്ര കൗതുകളും മെസ്സേജുകളും നമുക്ക് വരാറുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു, അത് എപ്പോഴായിരുന്നു, അയ്യോ ആ കാലത്തിലേക്ക് കൊണ്ടുപോയത് നന്നായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട്. കാരണം ചരിത്രത്തിന് നമ്മൾ എപ്പോഴും റിട്ടേൺ റെക്കോർഡ് ഓഫ് പാസ്റ്റ് എന്നല്ലേ പറയുന്നത്. അതുപോലെ റിട്ടേൺ മാത്രം പോരാ, നമുക്ക് ഈ ഓഡിബിൾ ആയിട്ടുള്ള കേൾവിയുടെ രൂപത്തിലും അത് കേട്ടാൽ ഒരു ആപ്പ് ഉണ്ടായാൽ
1: നല്ലതായിരിക്കും.
2: 94 ഒരു പ്രായമല്ലെന്നേ ഇന്ന് ലോക വയോജന ദിനം എന്ന് പറഞ്ഞിട്ട് 94 വയസ്സുകാരനായിട്ടുള്ള രാജഗോപാലിന്റെ ജീവിതത്തെ കുറിച്ചിട്ട് കൊച്ചി എന്നൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ 94 വയസ്സിലും രാവിലെ പുലർച്ചെ 3:30 എണീക്കും, സ്വന്തമായിട്ട് ചായട്ട് കുടിച്ചിട്ട് എറണ 5 മണിയോട് കൂടിയിട്ട് മഹാരാജാസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ നടക്കാനെത്തും. 1 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ പിന്നെ പതിവ് ദിനചര്യകളിലേക്ക്. വാർദ്ധക്യത്തോട് അടുക്കുമ്പോൾ വയ്യെ എന്ന് പറഞ്ഞ വീടകങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നവർക്ക് ഈ പ്രായത്തിലും ദീർഘദൂര ഓട്ടങ്ങളിൽ പങ്കെടുക്കുന്ന രാത്രിയിലും തിരക്കേറിയ കൊച്ചി നഗരത്തിലൂടെ കാർ ഓടിക്കുന്ന 94 വയസ്സിൽ രാജഗോപാലിന്റെ ജീവിതം മാതൃകയാക്കാം. ശരിക്കും പറഞ്ഞ വയസ്സ് ശരീരത്തിനല്ല പലർക്കും ആകുന്നത്, മനസ്സിനാണ് ആകുന്നത്. അതാണ് ഈ എല്ലാ
1: പ്രശ്നങ്ങളും. അക്സൈഡ് അമ്മച്ചിയുണ്ട്, അപ്പൊ അമ്മച്ചി നല്ല രസമായി പ്രായമുള്ളവരോട് സംസാരിച്ചിരിക്കില്ല. അപ്പം ഇങ്ങനെ വീട്ടിൽ ഒരാൾക്ക് അയ്യോ വയ്യ അസുഖമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി ഒരു അയ്യോ അവൻ എന്നാ പ്രായം ഇരിക്കുന്നതിന്, പക്ഷെ എന്താണ് അമ്മച്ചി എന്റെ പ്രായം ഉള്ളല്ലോ, അമ്മച്ചിയുടെ എത്ര 88.
2: ശരിയല്ലേ, അമ്മച്ചിയുടെ ആംഗിൾ ശരിയാണ്.
1: അവരെ സംബന്ധിച്ച് അവർ പ്രായമല്ല, അവർക്ക് 88 അവർക്കൊരു പ്രായമല്ല. അതാണ് നമ്മൾ നമ്മുടെ ചിന്താഗതിക്കാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അവർ ഒരേ കാറ്റഗറി, അവരൊട്ടും പ്രായമല്ല.
2: കഴിഞ്ഞ ദിവസം ഇതേപോലെ വന്നൊരു വാർത്ത, മഞ്ജു വാര്യരുടെ എത്ര പ്രായമായെന്നുള്ളത് ഒരു അവതാരകൻ ചോദിക്കുമ്പോൾ, മഞ്ജു 7 വർഷം. സാധാരണഗതിയിൽ സിനിമാ താരങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ പ്രായം പറയുന്നതിനെ കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷെ മഞ്ജു വാര്യർ പറഞ്ഞു, ഞാൻ 1979 ജനിച്ച ഒരാളാണ്. നമുക്കറിയാം അപ്പൊ ജനിച്ച ഒരാൾക്ക് ഇപ്പൊ 47, 48 കിടക്കുന്ന ഒരു പ്രായമായിട്ടുണ്ട്. അത് പറയാൻ എന്തിനാണ് മടിക്കുന്നത്? നമ്മുടെ പ്രായം തുറന്നു പറയാ. പ്രായം നമ്മുടെ ശരീരത്തിനല്ല, നമ്മുടെ മനസ്സിനാണ് പലർക്കും ആവുന്നത്. അത് മനസ്സിലാക്കിയിട്ട് വയോജനങ്ങൾക്കൊപ്പം നിൽക്കുക. ചിലർ നമ്മൾ പറയില്ലേ, ഇയാൾക്ക് എത്ര പ്രായം, ഇയാൾ എന്തായി കാട്ടിക്കൂട്ടുന്നു എന്ന് പറയാറില്ലേ. അങ്ങനെ പറയുക, ആ മാനസിക നില നമ്മുടേതാണ്. ഇത് അങ്ങനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രായം ആർക്കും ആകുന്നില്ല. പ്രായമാകാൻ ഒരിക്കലും അനുവദിക്കരുത്. ശരീരത്തിൽ സ്വാഭാവികമായിട്ടും നരകൾ വരും, ചുളിവുകൾ വരും ഒക്കെ ഉണ്ടാവും. അതൊരു സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയുടെ ഒരു മാറ്റമാണ്. അത് മനസ്സിലേക്ക് കൊണ്ടുവരാ. ചെറിയ പ്രായത്തിൽ മുരടിച്ചു പോയ കുറെ മനുഷ്യർക്കാണല്ലോ, ചെറിയ പ്രായത്തിൽ വലിയ വർത്തമാനം പറയുന്ന ചില മനുഷ്യരുണ്ട്. അപ്പൊ വലിയ വർത്തമാനം പറഞ്ഞോട്ടെ, പക്ഷെ പ്രായമാകാൻ മനസ്സിന് ഒരു കാരണവശാലും അനുവദിക്കരുത്. 94 വയസ്സിലും കാർ ഓടിച്ചു പോയി, രാവിലെ വ്യായാമം ചെയ്ത് സ്വന്തമായി ചായട്ട് ഓടിച്ച് ഫുൾ അടിപൊളി ലൈഫ് ചെയ്യുന്ന രാജഗോപാലേട്ടനെ പോലെ ജീവിക്കുക.
1: തീർച്ചയായിട്ടും നമ്മുടെ യുവത്വത്തിൽ നിൽക്കുന്ന 90s ആൾക്കാരോട് നോക്കുകയാണെങ്കിൽ 14 വർഷം കഴിഞ്ഞാൽ 90s ആദ്യം 50 വർഷത്തിലേക്ക് 50 വയസ്സിലേക്ക് കടക്കുകയാണ്. വെറും 14 വർഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്ന് ആലോചിച്ചാലും മതി. അപ്പൊ എന്താണേലും അതൊക്കെ ഒരു നമ്പർ തന്നെയാണ്. നമ്മള് നമ്മുടെ മനസ്സാണ് എപ്പോഴും എല്ലാത്തിനും. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ജിമ്മിൽ പോകുന്ന സമയത്ത് നല്ല ട്രെയിനേഴ്സ് ഒക്കെ പറയും, നമ്മള് പറയും ഇന്ന് ഭയങ്കര ടയർഡാണ്. നിങ്ങളുടെ മനസ്സാണ്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. എല്ലാ കാര്യത്തിനും നമ്മുടെ മനസ്സാണ് മുഖ്യം.
2: ശരിക്കും ഇനി യൂസഫ് അലി പറഞ്ഞൊരു വാർത്തയും കൂടി ഉണ്ട്. അതായത് ആ ഹെലികോപ്റ്റർ വിമാന വാർത്തയൊക്കെ പ്രശ്നമായപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ രാജ്യത്തിന് എൻ്റെ നാട്ടിന് ഒരു പ്രശ്നം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ വിമാനം എടുത്തോ എൻ്റെ ഹെലികോപ്റ്റർ എടുത്തോ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു സേവനം ഇങ്ങോട്ടേക്ക് തരണ്ട, എനിക്ക് വേണ്ടുന്നതൊക്കെ UAE ഭരണാധികാരികൾ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യൂസഫ് അലിയുടെ ഒരു പരാമർശം ഇന്നലെ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന് നമ്മുടെ പിന്നെ കേരളത്തിനൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രകൃതി ദുരന്തം വരുമ്പോൾ നമ്മൾ വേറെ എങ്ങോട്ടും പോകണ്ട, അദ്ദേഹം പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ ഇല്ലെങ്കിൽ ഞാൻ അറിഞ്ഞു തന്നെ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലെല്ലാറ്റിലും നിങ്ങൾ രാഷ്ട്രീയം കൂട്ടി കുഴയ്ക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ കഴിഞ്ഞ ദിവസത്തെ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള കളി ഉണ്ടായിരുന്നു, 400 റൺസിന് മേലെ അവർ ഉയർത്തി, അത് ചേസ് ചെയ്തിട്ട് ശുഭ്മാൻ ഗില്ലിന്റെ ഇരട്ട സെഞ്ചുറിയോടുകൂടി ഇന്ത്യ ജയിക്കുന്നു ചിലരൊന്നും ധരിച്ചിട്ടില്ല. പക്ഷേ മറന്നുപോയി, ഇന്ത്യയാണെന്ന് അവർ മറന്നുപോയി. അങ്ങനെ ആ ഒരു പരമ്പര നമ്മുടെ ഇന്ത്യ നേടുകയും ചെയ്തിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ നമ്മുടെ ഇന്ത്യൻ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ സ്വർണ്ണ മെഡൽ നേടിയ ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിട്ട്. കോമൺവെൽത്ത് ക്ഷമിക്കണം, ഏഷ്യൻ ഗെയിംസിൽ
1: ഈ പോർച്ചുഗലിന്റെ ടീമിന് കഴിഞ്ഞ ദിവസം ആക്ച്വലി പറയുന്നത് വാം അപ്പ് ചെയ്തിട്ടും അദ്ദേഹത്തെ ബെഞ്ചിൽ ഇരുത്തി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു പോർച്ചുഗലിന്റെ ടീം ക്യാപ്റ്റനായിട്ട് സംതിങ് എന്താ അവര് കോച്ചുമായിട്ട് എന്തോ ഒരു കശപിച്ച ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു.
2: അതെ, എന്തായാലും ടീം വിടുകയാണ്, ഇനി ഇല്ല കളിക്കാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കോച്ചും ഈ പിന്നെ റൊണാൾഡോ ആയിട്ട് CR7 കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പ്രശ്നമുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാളെ ബെഞ്ചിൽ ഇരുത്തുക എന്ന് പറയുമ്പോൾ ലോകം ആദരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ കോച്ചിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു സാധാരണ ആ ടീമിൽ ഒരു കളിക്കാരൻ മാത്രമായിരിക്കും.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് പത്രലോകത്തെ പ്രധാന വാർത്തകൾ. ബാക്കി വരുന്ന വാർത്തകളൊക്കെ തന്നെ ഒരു മണിക്കൂറിൽ നിങ്ങൾ നേരിട്ട് എത്തിക്കുന്നതാണ്. അപ്പൊ എന്തായാലും പക്ഷേ മിനി പദ്മയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇൻ ഹോം 92.2 ഫോർ യുവർ ട്രെൻഡിംഗ് സോങ് ഓഫ് ദ അവറിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.
3: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.
4: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.
1: നല്ല പാട്ട് എൻജോയ് ചെയ്യുക. എൻ്റെ ഇടയ്ക്ക് എനിക്കൊരു മെസ്സേജ് വന്നു, ലോങ് ട്രാഫിക് ടുവേർഡ്സ് ജബൽ അലി, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? എനിക്ക് ഇതുവരെ സോഫാർ കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ എന്താണ് ജബൽ അലിയിലേക്കുള്ള ട്രാഫിക് സിറ്റുവേഷൻ്റെ കാരണം എന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് കേട്ടോ.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: Traffic update.
4: Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: Traffic in situation നോക്കി കഴിഞ്ഞാൽ as usual പറഞ്ഞതുപോലെ തന്നെ നല്ല ഈ ജബലലിയിലേക്കുള്ള ട്രാഫിക് സിറ്റുവേഷൻ നല്ല രീതിയിലുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് നോക്കുകയാണെങ്കിലും അൽകിൽ റോഡിൽ നോക്കുകയാണെങ്കിലും രാവിലെ ഇപ്പോൾ ഈ സമയത്ത് കാണുന്ന ട്രാഫിക് സിറ്റുവേഷൻ ഏറെയാണ് കേട്ടോ പറയാം. നിങ്ങൾ അജ്മാനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ബെറ്റർ എമിറേറ്റ്സ് റോഡ് എടുക്കുക. കമ്പാരിറ്റീവ്ലി നല്ല ട്രാഫിക് കുറവാണ് എമിറേറ്റ്സ് റോഡിൽ എന്നുള്ളൊരു കാര്യം. ഈ സമയത്ത് അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് സിറ്റുവേഷനും വളരെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയാണ്. പ്രത്യേകിച്ച് ദൈദ റോഡ് കുറേയധികം ആക്സിഡൻസ്, ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു 6-7 ആക്സിഡൻസ് എനിക്ക് ടോട്ടലി അജ്മാൻ, ഷാർജ, ദുബായ് എന്നുള്ളടത്ത് റിപ്പോർട്ട് ചെയ്തേക്കുന്നതായിട്ട് കാണാം. ആൻഡ് ഷെയ്ഖ് സയ്യിദ് റോഡിലേക്ക് കയറുന്ന നമ്മുടെ ഊതുമേത്തേ എന്നൊക്കെ വന്ന് നമ്മുടെ എന്താ പറയുന്ന എൻട്രൻസ് സത്വയുടെയൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് വരുന്ന സമയത്ത് ഫ്യൂച്ചർ മ്യൂസിയത്തിലൊക്കെ കടക്കുന്നവിടുത്ത് ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹ്യൂജ് ട്രാഫിക്കാണ് അവിടം വരെ. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ മ്യൂസിയം കഴിഞ്ഞാൽ ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവിടെ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണ്. ഫ്യൂച്ചർ മ്യൂസിയം കഴിയണം കേട്ടോ, ഒന്ന് ഫ്രീ ആവണം എന്നുണ്ടെങ്കിൽ. അവിടെ വരെയും നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അൽകിൽ റോഡും, ഓ അൽകിൽ റോഡ് നല്ല ഈ സമയത്തൊന്നും ഇത്രയും ട്രാഫിക് ഉണ്ടാകാൻ പാടില്ല. അതായത് ബിസിനസ് മെയിന്ന് തുടങ്ങുന്ന ട്രാഫിക് അൽകിൽ റോഡിൽ തീരണമെങ്കിൽ പിന്നെ ജെ ബി സി ആവണം. രണ്ട് ആക്സിഡൻറ്റ്സ് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് കണക്ട് ചെയ്ത് വരുന്ന ജെ ബി സിയുടെ ഭാഗത്ത് 3 ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ അറേബ്യൻ റാഞ്ചസ് ഇല്ലേ, ആ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ വേറെ ഒരു 2 ആക്സിഡൻറ്റ് കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുന്നേ പറഞ്ഞേക്കുന്ന മെസ്സേജും കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻ്റ് ആണ് എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് ജബൽ അലിയിൽ ഇത്രയും ട്രാഫിക് ഉണ്ടാക്കാൻ കാരണമായതെന്ന് തോന്നുന്നു കേട്ടോ. ആ വഴിയിലൂടെ പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. 0585829220 നമ്മുടെ ഓരോ മെസ്സേജ് ആയിരിക്കും ആരുടെയെങ്കിലും ഒക്കെ വിലപ്പെട്ട സമയം രക്ഷപ്പെടുത്താൻ പറ്റുന്നത്. എന്താണെങ്കിലും മെസ്സേജ് കേട്ടോ.
3: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
6: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ.

0: to Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് വെലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
2: Tickets available on ticketsfind.net.
1: ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
3: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
1: ഒക്ടോബർ 4 എത്തിസലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
3: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
1: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തലസ്ഥാനത്തെ സംഘർഷം, SFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ്. അസാമാന്യ ധൈര്യം, ഇന്ത്യ അഭിമാനിക്കുന്നു. ഫ്ലൈ ദുബായ് ക്യാപ്റ്റന് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായ് ടെൽ അവീവ് വിമാനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇന്ത്യക്കാരനായ ക്യാപ്റ്റനും ഒമാൻ പൌരനായ സഹ പൈലറ്റും തമ്മിൽ കോക്പിറ്റിൽ സംഘർഷമുണ്ടായെന്നാണ് റിപ്പോർട്ട്. ആകാശത്ത് വെച്ച് പൈലറ്റുമാർ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് വിമാനം സൌദിയിലെ തബൂക്ക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവത്തിൽ ഇസ്രായേലും സൌദി അറേബ്യയും അന്വേഷണം നടത്തുന്നുണ്ട്. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയായിരുന്നു വിമാനം സൌദിയിൽ പെട്ടെന്നിറക്കിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. വിമാനം പെട്ടെന്ന് താഴ്ന്നതിനെ തുടർന്ന് പരിക്കേറ്റ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ ചികിത്സ ഒരുക്കിയിരുന്നു. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. എല്ലാ യാത്രക്കാരെയും രാത്രി വൈകി സുരക്ഷിതമായി ഇസ്രായേലിൽ എത്തിച്ചിട്ടുണ്ട്. ഫ്ലൈ ദുബായ് വിമാന ദുരന്തം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുതരമായി പരിക്കേറ്റിട്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹം അപാരമായ ധൈര്യവും നിശ്ചയദാർഢ്യവുമാണ് പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ധീരത നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുകയും വലിയ ദുരന്തത്തെ തടയുകയും ചെയ്തു. ഇന്ത്യ താങ്കളെ ഓർത്ത് അഭിമാനിക്കുന്നു. അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ശക്തിക്കും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. വിമാനം സുരക്ഷിതമാക്കി ഇന്ത്യക്കാരനായ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പൈലറ്റിന്റെ അസാധാരണ ധീരതയെ അഭിവാദ്യം ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. വിനാശകരമായ ആകാശ ദുരന്തം തടഞ്ഞതിന് സ്മിത്ത് മച്ചാറിനെ പേരെടുത്തു പറഞ്ഞാണ് നെതന്യാഹു അഭിനന്ദിച്ചത്. വിമാനത്തിന്റെ പിൻസീറ്റിലുണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാരുടെയും യാത്രക്കാരുടെയും അവസരോചിതമായ ഇടപെടലിലൂടെയായിരുന്നു വൻദുരന്തം ഒഴിവായത്. പൈലറ്റുമാർ തമ്മിലുള്ള സംഘർഷത്തിനിടെ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സ്ഥിതിയായതോടെ മറ്റ് രണ്ട് പൈലറ്റുമാർ കോക്പിറ്റിൽ പ്രവേശിച്ച് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. രണ്ട് കേസുകളാണ് മ്യൂസിയം പോലീസ്

രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആക്രമണവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. അതേസമയം യൂത്ത് കോൺഗ്രസ് അതിക്രമത്തിലും പോലീസ് നടപടിയിലും ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് SFI. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ നൈറ്റ് മാർച്ചിന് നേരെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും കല്ലേറുണ്ടായതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഇതോടെ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീപ്പന്തമെറിഞ്ഞു. നേതാക്കൾ പ്രസംഗിച്ച് മടങ്ങിയതിന് പിന്നാലെ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വൻ സംഘർഷമാണ് നടന്നത്. ക്യാമ്പസിനകത്ത് പോലീസ് ലാത്തിച്ചാർജ് നടത്തി. SFI പ്രവർത്തകരെ ഹോസ്റ്റലിൽ കയറി പോലീസ് മർദ്ദിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്ഥലത്തെത്തി. SFIക്കാരുടെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ഹോസ്റ്റലിനകത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ആക്രമണം നടന്നതെന്ന് ഉറപ്പെന്നും പിണറായി വിജയൻ. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSU-ഉം നേരത്തെയും ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഇതുപോലെ അതിന്റെ ഭാഗമായുള്ള ആക്രമണമാണ് നടന്നത്. തീപ്പന്തം ഹോസ്റ്റലിലേക്ക് എറിഞ്ഞു. പോലീസിന് മറ്റൊന്നും പറയാനില്ലെന്ന് പിണറായി. UDF ഭരിക്കുമ്പോൾ ഹോസ്റ്റലിനെയും യൂണിവേഴ്സിറ്റി കോളേജിനെയും ലക്ഷ്യമിടാറുണ്ടെന്നും പ്രതിപക്ഷ നേതാവ്. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് കാടത്തം. ഒരു സംഘടനയും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത്. പ്രതിഷേധവുമായി DYFI രംഗത്തെത്തി. ADGP P വിജയനും സ്ഥലത്തെത്തി. പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആംബുലൻസ് യൂത്ത് കോൺഗ്രസുകാർ തടയുകയാണെന്നും ഇടതുപക്ഷം ആരോപിച്ചു. ജ്ഞാനേഷ് കുമാറിനെതിരെ സമരം ചെയ്യുമ്പോൾ എന്തിനാണ് ചില പ്രസ്ഥാനക്കാർ തങ്ങൾക്കെതിരെ തിരിയുന്നതെന്ന് ഷാഫി പറമ്പിൽ MP. ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം. മന്ത്രിമാരെ തടഞ്ഞതുകൊണ്ട് തങ്ങൾ പിന്നോട്ട് പോകും എന്ന് കരുതേണ്ട. സമരത്തിന്റെ ഉദ്ദേശം 100% ജനാധിപത്യപരം. അതിനാര് വഴിതിരിച്ചു വിട്ടാലും നിന്നുകൊടുക്കേണ്ടതില്ലെന്ന് ഷാഫി പറമ്പിൽ. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ പരിസരത്ത് നടന്ന സംഘർഷങ്ങൾക്ക് പിന്നാലെ SFI പ്രവർത്തകർക്കെതിരെ അബിൻ വർക്കി MLA. സമാധാനപരമായാണ് യൂത്ത് കോൺഗ്രസ് സമരം തുടങ്ങിയത്. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് മുന്നിലെത്തിയപ്പോൾ അതിനുള്ളിൽ നിന്ന് കല്ലേറുണ്ടായതെന്ന് MLA ആരോപിച്ചു. മന്ത്രി KM ഷാജിയുടെ ഔദ്യോഗിക വാഹനം വഴിയിൽ തടഞ്ഞതിൽ യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസ്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. സ്വമേധ്യാ കേസെടുക്കുകയായിരുന്നു. യുവമോർച്ച പ്രവർത്തകർ മന്ത്രിയുടെ വാഹനം തടഞ്ഞു. തുടർന്ന് മന്ത്രി ഓട്ടോയിൽ കയറി യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ ഓട്ടോയും തടഞ്ഞതോടെ മന്ത്രി കാൽനടയായി പോവുകയായിരുന്നു. കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും നേരെ വ്യാപക പ്രതിഷേധം ആരംഭിച്ചത്. BJP സംസ്ഥാന ആസ്ഥാനമായ മാരാർജി ഭവന് നേരെയുണ്ടായ ആക്രമണത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് BJP. ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിന്റെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് സംസ്ഥാന ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത്. ബൈക്കിൽ എത്തിയവർ ഓഫീസിന് നേരെ ബിയർ കുപ്പി എറിയുകയായിരുന്നു എന്ന് BJP ആരോപിച്ചു. ക്രൈംബ്രാഞ്ചിലും സ്പെഷ്യൽ ബ്രാഞ്ചിലും നിയമനത്തിനുള്ള പോലീസിലെ അഭിരുചി പരീക്ഷ അട്ടിമറിക്കാൻ നീക്കമെന്ന് റിപ്പോർട്ട്. പരീക്ഷ നടത്താതെ ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥലം മാറ്റ ഉത്തരവിറക്കി. ഭരണാനുകൂലികളായ പോലീസുകാരെ തിരികെക്കയറ്റാനെന്ന ആക്ഷേപം. തുടർന്ന് IGമാരും SPമാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. വാട്സ്ആപ്പ് ബിസിനസ് പ്ലാറ്റ്ഫോമുകൾക്ക് ഇന്നു മുതൽ ഫീസ് ഈടാക്കും. ഇതുവരെ സൗജന്യമായിരുന്ന സന്ദേശങ്ങൾക്ക് വാണിജ്യ സ്ഥാപനങ്ങളാണ് പണം നൽകേണ്ടി വരിക. October 1 മുതൽ ഇന്ത്യയിൽ യൂട്ടിലിറ്റി മെസ്സേജിനും ഓരോ സർവീസ് മെസ്സേജിനും 11.05 നിരക്കിൽ ഈടാക്കുമെന്നാണ് മെറ്റയുടെ അറിയിപ്പ്. CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 4 വർഷം. കണ്ണൂരിലെ കോടിയേരി അനുസ്മരണ പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പങ്കെടുത്തില്ല. ഇതിൽ കുടുംബത്തിന് അതൃപ്തിയെന്ന് റിപ്പോർട്ട്. തലശ്ശേരിയിലെ അനുസ്മരണ സമ്മേളനം മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. പയ്യാമ്പലത്തെ പുഷ്പാർച്ചനയിലും ഇരുവരും എത്തിയിരുന്നില്ല.

ആവശ്യങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികൾക്ക് ഹെലികോപ്റ്ററും വിമാനവും വിട്ടു നൽകാൻ ഒരു മടിയുമില്ലെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. രാജ്യത്തിനോ നമ്മുടെ നാടിനോ ആവശ്യമെങ്കിൽ വിമാനവും ഹെലികോപ്റ്ററും നൽകും. അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. കൽബ വാട്ടർ ഫ്രണ്ട് മാളിൽ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്ന ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എ യൂസഫ് അലി. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് റെക്കോർഡ് ജയം. വെസ്റ്റ് ഇൻഡീസിന് 8 wicketsന് തകർത്തു. ഏകദിന ക്രിക്കറ്റിലെ ഇന്ത്യയുടെ പിന്തുടർന്നുള്ള ഏറ്റവും വലിയ വിജയമാണിത്. വിൻഡീസിന്റെ 406 runs വിജയലക്ഷ്യം മറികടന്നത് ഇന്ത്യ 43.3 overലാണ്. ഇതോടെ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യ ജേതാക്കളായി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് ഇരട്ട സെഞ്ചുറി. പുറത്താകാതെ 223 runs എടുത്ത ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യയുടെ വിജയശില്പി. പോർച്ചുഗൽ ടീമിൽ പൊട്ടിത്തെറി. കോച്ചിനോടിടഞ്ഞ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പരിശീലനത്തിൽ റൊണാൾഡോ പങ്കെടുത്തില്ല. പോർച്ചുഗലിന്റെ നേഷൻസ് ലീഗ് പരിശീലന ക്യാമ്പ് വിട്ടതിനു ശേഷം തന്റെ തീരുമാനത്തിന് പിന്നിലെ സത്യം യഥാസമയം വെളിപ്പെടുത്തുമെന്ന് വ്യക്തമാക്കി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പോർച്ചുഗീസ് നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഡെൻമാർക്കിനെതിരായ നേഷൻസ് ലീഗ് മത്സരത്തിന് തൊട്ടു മുൻപ് കോപ്പൻഹേഗനിലെ പോർച്ചുഗൽ ക്യാമ്പിൽ നിന്നാണ് മടങ്ങിയിരിക്കുന്നത്. അതേസമയം അദ്ദേഹം ടീമിന് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ വ്യോമയാന ഇന്ധന വില കൂട്ടിയിരിക്കുകയാണ്. വ്യോമയാന ഇന്ധന വില ലിറ്ററിന് 16 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. ഇതോടെ ലിറ്ററിന് വില 137 രൂപയായിരിക്കുകയാണ്. വാണിജ്യ എൽപിജി സിലിണ്ടർ വിലയും ഇന്ത്യയിൽ കൂട്ടിയിട്ടുണ്ട്. സിലിണ്ടറിന് 62 മുതൽ 71 രൂപ വരെയാണ് വാണിജ്യ സിലിണ്ടറിന് ഇന്ത്യയിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണത്തിന് കഴിഞ്ഞ ദിവസവും പരിഹാരമായില്ല. കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം തുടങ്ങിയിട്ട് ഏതാണ്ട് 1 മാസം പിന്നിടുകയാണ്.

0: ഏഷ്യൻ ഗെയിംസിൽ പതിനൊന്നാം ദിനം ഇന്ത്യ നേടിയത് 4 സ്വർണം. അമ്പെയ്ത്തിൽ ഹാട്രിക്. വനിതാ ഹോക്കിയിൽ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഗെയിംസിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ ദിനമായിരുന്നു. കഴിഞ്ഞുപോയത് കോമ്പൗണ്ട് ആർച്ചറിയിലെ എല്ലാ ടീം ഇനങ്ങളിലും ഇന്ത്യ സ്വർണം നേടി. കോമ്പൗണ്ട് ആർച്ചറിയിലെ എല്ലാ ടീം ഇനങ്ങളിലും തൂത്തുവാരിയപ്പോൾ ട്രാപ്പ് ഷൂട്ടിംഗ് മിക്സ്ഡ് ഇനത്തിൽ നീരു ദണ്ഡ കനൻ ചെനായസയ്ക്കും സ്വർണം സ്വന്തമാക്കി. ബോക്സിംഗ് റിംഗിൽ നിന്ന് പ്രിയ 60 കിലോ വിഭാഗത്തിൽ, കപിൽ 90 കിലോ എന്നിവരിലൂടെ 2 വെങ്കലം, ഗുസ്തി ഗോദയിൽ നിന്ന് സുനിൽ കുമാറിലൂടെ 1 വെങ്കലവും നേടിയതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 60 കവിഞ്ഞു. അടുത്ത വാർത്ത 9 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning station clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 10 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 58%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: You're listening to Home 92.2 FM. Home is a feeling.
1: വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എത്തിഹാദ് റെയിലിന്റെ ഫസ്റ്റ് ട്രെയിൻ യാത്ര നടത്തിയത് സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് പേരെ കാണാൻ പറ്റി. ഖത്തറിന് വന്നവരുണ്ടായിരുന്നു, അത് വിസിറ്റിന് വന്നവരുണ്ടായിരുന്നു. കാരണം ചരിത്രത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ടിക്കറ്റ് ലാസ്റ്റിൽ ഉണ്ടായിരുന്നില്ല, ട്രെയിൻ ഫുള്ളായിരുന്നു. അങ്ങനെ കുറേയധികം കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ എത്തിഹാദ് റെയിലിൻ്റെ അവിടെ നിന്ന് കണ്ടിരുന്നത്. നമ്മൾ അവിടെ നിന്ന് ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓണെയർ പോയവർക്ക് ലൈവിൽ നിങ്ങൾ അവിടെ നിന്ന് എന്താണ് സംഭവിക്കുന്നത് ഉള്ളത് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞാണല്ലോ, ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച്, ഞാൻ പോയ ട്രെയിൻ യാത്രകളിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി സർവീസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അവിടെ ഒരുക്കിയിരുന്നത്. നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചതാണ്, ഈ 39 തരത്തിൽ അവർ ഇത്രയും സർവീസ് നമുക്ക് ചെയ്തു തരുന്നത് വലിയൊരു കാര്യമാണ്. അതായത് നമ്മൾ ട്രെയിനിൽ കയറി ആദ്യം തന്നെ നമുക്ക് ഒരു ചോക്ലേറ്റ് ആണ് കൊണ്ടുവരുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡാർക്ക് ചോക്ലേറ്റ്, ഒരു മിൽക്ക് ചോക്ലേറ്റ് ഇവിടെ ഒരു ചേർന്നിട്ടുള്ള ഒരു പാക്ക്. ഈ പാക്കിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനകത്ത് അത് പല സമയങ്ങളാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ആദ്യം അബുദാബിക്ക് പോയ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയതുകൊണ്ട് പൊറോട്ട, എഗ് റാപ്പ് അതായിരുന്നു നമുക്ക് ആദ്യം അങ്ങോട്ട് പോയപ്പോൾ സമയത്ത് തന്നത്. അതിൻ്റെ കൂടെ ഒരു ഡേറ്റ്സിൻ്റെ ഒരു ബിസ്ക്കറ്റും. തിരിച്ചു വരുന്ന സമയത്ത് അത് മാറി ഫിഗിൻ്റെ ഒരു കേക്ക്. ഞാൻ പറഞ്ഞ അത്രയും ക്വാളിറ്റി ഫുഡാണ് അവരിതിനകത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയേക്കുന്നത്. ഇനി മെട്രോ സ്റ്റേഷനിലാണെങ്കിലോ അവിടെ നിരത്തി വെച്ചേക്കാണ്. ഇഷ്ടം പോലെ എനിക്കതൊരു 6-7 വെറൈറ്റി സാൻഡ്വിച്ച്, അതുപോലെ തന്നെ ജ്യൂസ്, വെള്ളം തുടങ്ങിയിട്ടുള്ള ഇൻക്ലൂഡിങ് സ്വീറ്റ്സ് കേട്ടോ. ഞാൻ ഇതുവരെ കഴിക്കാത്ത നമ്മുടെ ഒമാനി ഹൽവ ടാർട്ട് വിത്ത് പോപ്കോൺ. ഞാനൊരു ഫുഡ് ഞാൻ എവിടെ പോയാലും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ആ ഒരു സ്വീറ്റ് കൂടെ ഞാൻ ഇതുവരെ ടാർട്ട് കഴിച്ചിട്ടുണ്ട്, പല ടാർട്ട്സ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒമാനി ഹൽവ വിത്ത് പോപ്കോൺ എന്ന രീതിയിലുള്ള ഒരു ടാർട്ട് ഞാൻ ആദ്യമായിട്ടായിരുന്നു കഴിക്കുന്നത്. അത് എത്തിഹാദ് റെയിലിൽ എനിക്ക് സമ്മാനിച്ചൊരു കാര്യം തന്നെയാണ്. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ജനങ്ങളെ അല്ലെങ്കിൽ യാത്രക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അപ്രീഷ്യബിളാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ എത്തിഹാദ് റെയിലിൽ ട്രാവൽ ചെയ്യുക, അടിപൊളിയാണ്. ആൻഡ് പക്ഷേ എനിക്ക് തോന്നുന്നു ദ ബെസ്റ്റ് വ്യൂ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുജോറയ്ക്ക് പോകണം, അതാണ് ഏറ്റവും ബെസ്റ്റ്. ആൻഡ് രാവിലത്തെ ആ ഒരു ട്രിപ്പുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി വിൻ്ററോടെ വരുന്നത് കൊണ്ട് ഈ സമയമൊക്കെ തന്നെ ആ ഫോഗ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഭയങ്കര രസമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് കണവനെ ഭയങ്കര സൈലൻ്റാണ്, രസമാണ്. നിങ്ങൾ എന്താണെങ്കിലും മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഇപ്പം കഴിഞ്ഞ ദിവസം അല്ല, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ട്രാഫിക് കാരണം ഫ്ലൈറ്റ് മിസ്സായി പോയവരുടെ കഥ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഈ ഒരു വ്യക്തി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രാഫിക് കാരണം അല്ലെങ്കിൽ എയർപോർട്ടിൽ പല കാരണങ്ങളുകൊണ്ട് നേരത്തെ എത്താൻ സാധിച്ചില്ല, നിങ്ങളുടെ കാരണമല്ല റോഡിലെ സിറ്റുവേഷൻ, അങ്ങനെ ആർക്കെങ്കിലും ഫ്ലൈറ്റ് മിസ്സായവരുണ്ടോ? നമ്മളെ കേൾക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്താണ് കാരണം? ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ഞാനിപ്പോൾ എന്തായാലും അദ്ദേഹത്തിനോട് ചോദിക്കാം കേട്ടോ, എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം. പക്ഷെ അങ്ങനെ വരിക എന്ന് പറഞ്ഞാലല്ലോ, നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുമെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. അപ്പോൾ എന്താണേലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണേലും എത്തിഹാദ് റെയിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ മീഡിയം ഇൻ GCC ആയിരിക്കും. കാരണം ഫ്ലൈറ്റ് ഇറങ്ങി T3 ഇറങ്ങിയാൽ മെട്രോ എടുത്ത് അവിടുന്ന് ജുമേറ ഗോൾഫ് എസ്റ്റേറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ജസ്റ്റ് ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്തേക്കുന്ന ബ്രിഡ്ജാട്ടോ, ബ്രിഡ്ജ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ ട്രെയിനിലെത്തും. ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ നേരെ അബുദാബി അല്ലെങ്കിൽ ഫുജേറ മണിക്കൂറുകളുണ്ട് മാത്രം നമുക്ക് എത്താൻ പറ്റുന്ന ദ പെർഫെക്റ്റ് ട്രാവൽ സൊല്യൂഷനാണ് ഈ രാജ്യം ഇപ്പം നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നത്.
2: Was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
3: You are listening to Home 92.2 FM. Home is a feeling.
4: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് വെലീഷ് ദറസ ജോയിന്റ്ലി പ്രസൻസ് നവോമി 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
5: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ടിക്കറ്റ്സ് ഫൈൻ.net.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: You are listening to Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്
3: 922 മദ്രാസ് മെയിൽ. ഹിറ്റ് ഓഫ്

0: 2 to Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: അങ്ങനെ ഇപ്പൊ എന്റെ കൂടെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ട്രാഫിക്കിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് പോയെന്ന് പറയുന്ന ആ ഒരു കഥ നമ്മുടെ കൂടെ. വിമൽ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഓൾ ഗുഡ്. ഒരു എക്കോ അടിക്കണ്ടല്ലോ, ഏതോ ഒരു സ്ഥലത്തിന്റെ പ്രശ്നം തോന്നിക്കുന്നേ. ഓക്കെ, പറയൂ വിമലെ, എന്തായിരുന്നു സംഭവം? ആർക്കാണ് ഫ്ലൈറ്റ് മിസ്സായത്? ഓക്കെ, വീണ്ടും എക്കോ അടിക്കാണ് കേട്ടോ, ഭയങ്കര എക്കോ അടിക്കാണ്. ഒരു പക്ഷേ നമ്മളെ കേൾക്കുന്നവർക്ക് കേൾക്കുന്നുണ്ടാവില്ല.
2: ഇപ്പൊ ക്ലിയർ ആയി?
1: ഇപ്പൊ ക്ലിയർ ആയി, പറഞ്ഞോ.
2: ഫ്ലൈറ്റിന്റെ ടൈം എന്ന് പറഞ്ഞാൽ 9:45 ആണ്. ടെർമിനൽ 3 ടൈമിംഗ്
1: ശരി.
2: നമുക്ക് 4 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും.
1: ഓക്കെ,
2: നോക്കുമ്പോ പെട്രോളിന്റെ ഇഷ്യൂ.
1: ഓ,
2: പെട്രോള് സൂചിക്കും.
1: ഓഹോ,
2: ലൈനിലെടുത്തിട്ട് നോക്കി, ലൈനില് കാണുന്നില്ല,
1: ട്രാഫിക്കിലാണ്.
2: ലാസ്റ്റ് മട്ടം കയറാന്ന് വിചാരിച്ച സ്കിപ്പ് ചെയ്ത് ഗർഭൂതില് പോയി.
1: അയ്യോ,
2: ഗർഭൂതില് ഒരു 2-3 hours.
1: ഓ,
2: ലാസ്റ്റ് 8:30 ഷാർപ്പ്, 8:30 എത്തി, ഫ്ലൈറ്റ് ക്ലോസ് ചെയ്തു.
1: ക്ലോസ് ചെയ്തു. എമിറേറ്റ്സ് ആയിരുന്നോ?
2: എമിറേറ്റ്സ്.
1: 9:30 അല്ലേ?
2: ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു, ഓൺലൈൻ കഴിഞ്ഞു. പക്ഷെ നോവേ.
1: ഓ,
2: മാത്രല്ല, ഓൾമോസ്റ്റ് ഒരു 8-10 പീപ്പിള്.
1: ഇതിപ്പോ വിമല് പറയുന്ന സമയത്ത്, ആ ബുർജുമാന എത്തിയ സമയത്ത് മെട്രോ എടുത്ത് പോയാ മതിയായിരുന്നു കറക്റ്റ് അങ്ങ് ചെന്നേ.
2: നമുക്കറിയുന്നില്ല.
1: അയ്യോ, സത്യം പറയാ, എന്തായിരുന്നു ആളുടെ ആ ഒരു സമയത്തെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? ഓ, ശരി ശരി ശരി ശരി ശരി. ഓ മൈ ഗാഡ്, എന്താണേലും അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം അങ്ങനെ ആയിരുന്നു, ദുബായ് മുഴുവൻ അങ്ങനത്തെ ഒരു ട്രാഫിക് സിറ്റുവേഷൻ ആയിരുന്നു.
2: അല്ലെ, ഈവൻ അവിടെ വെച്ചപ്പോ ഒരാളെ കണ്ടപ്പോ 3:30 സ്റ്റാർട്ട് ചെയ്തതാണ്.
1: ഒമ്പോ, അയ്യോ,
2: 3:30 ആള് ടാക്സി വിളിച്ചു വന്നു, പിന്നെ മെട്രോയിൽ കയറി, മെട്രോയിൽ നിന്ന് ഇറങ്ങി, പിന്നെ വേറെ ടാക്സി എടുത്തു, എന്നിട്ട് രക്ഷ
1: ഉണ്ടായില്ല.
2: അപ്പൊ നെക്സ്റ്റ് ടൈം ആൾക്കാരെ എടുത്ത് കേൾക്കുന്നെങ്കിൽ പ്രത്യേകിച്ച് 30-35 ട്രാവൽ ചെയ്യണമെങ്കിൽ
1: അതെ, ദുബായ് ഇപ്പൊ 30-31 തീയതി ഒരു പേടി സ്വപ്നമായിട്ട് വരുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് വിമൽ ഫോർ കോളിംഗ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓൾറൈറ്റ്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ ഫ്ലൈറ്റ് മിസ്സായ ആർക്കെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. പക്ഷേ ദ ബെസ്റ്റ് വേ കേട്ടോ, ഞാൻ പറയുന്നത് നിങ്ങൾ നേരത്തെ ഇപ്പൊ എമിറേറ്റ്സും അല്ലെങ്കിൽ എയർ അറേബ്യയൊക്കെ സിറ്റി ചെക്കിൻ അവൈലബിൾ ആണ്, നിങ്ങൾ ലഗേജ് കൊണ്ട് ഡ്രോപ്പ് ചെയ്യുക. ഏറ്റവും ഈസി ഞാൻ പറഞ്ഞിട്ട് മെട്രോയിൽ കയറി പോവുക, അതാണ് ഏറ്റവും നല്ലത്. കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റും. T3 മെട്രോ ഉള്ള ഇതിലാണ് കേട്ടോ, ഇത് ഏറ്റവും ബെസ്റ്റ്. അത് തന്നെയാണ് ഈ പറയുന്ന സംഘർഷ മേഖലയിൽ, അതായത് പ്രത്യേകിച്ച് ട്രാഫിക് കൂടുന്ന സമയത്ത്. ഇപ്പം എൻ്റെ ഞാൻ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, നമുക്ക് റൂട്ട് അറിയാം, ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ രാവിലെ, നമുക്കിപ്പോൾ ഇവിടെ കറക്റ്റ് 7:00 എനിക്ക് നമുക്ക് ഗുഡ് മോർണിംഗ് പറയണം. അപ്പോൾ ഈ ആ സമയത്ത് എനിക്ക് സ്ഥിരം വരുന്ന റൂട്ടാണ് എല്ലാം അറിയാം. എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പ് ഇടും, കാരണം ഞാൻ സ്ഥിരം പോകുന്ന യൂഷ്വൽ റൂട്ടിൽ ട്രാഫിക് ഉണ്ടോയെന്ന് അറിയാം. ഞാനത് ഇടാൻ കാരണം, ഒരു വട്ടം ഞാനിങ്ങനെ, നമുക്കറിയാമല്ലോ യൂഷ്വൽ റൂട്ടാന്ന് പറഞ്ഞ് വന്ന സമയത്ത് ഞാൻ 1.5 മണിക്കൂറിൽ ട്രാഫിക്കിൽ സ്റ്റക്കായി. ഞാൻ ആ സമയത്താണ് വിചാരിച്ചത്, ഇതിന്ന് ഞാൻ നേരത്തെ നോക്കിയിരുന്നെങ്കിൽ ഓൾട്ടർനേറ്റീവ് റൂട്ടുണ്ട്, എനിക്ക് 2-3 റൂട്ടുണ്ട്, ആ റൂട്ട് എനിക്ക് എടുക്കായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് അന്ന് തന്നേക്കുന്ന ഒരു പാഠമാണ്, ഞാനിപ്പോൾ എവിടെ പോയാലും ജസ്റ്റ് ഒന്ന് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കും. ആ സംഭവം പ്രെഡിക്ഷൻ ഉണ്ടല്ലോ, വളരെ കറക്റ്റ് ആയിരിക്കും. എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ സ്കിപ്പാകും. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ട്രാഫിക് സിറ്റുവേഷൻ, ട്രാഫിക് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ ഒരു ട്രാഫിക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് വെറുതെ അല്ല, അത് പലരെ ഇപ്പോൾ ഇദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഇത്രയും ട്രാഫിക്കാണ്, ഒരു 2 മണിക്കൂറായിട്ട് ഞാൻ കിടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടോണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അല്ലെങ്കിൽ മെട്രോയിലേക്ക് സ്വിച്ച് ചെയ്യാം. അതാണ് നിങ്ങൾ കറക്റ്റായിട്ട് ട്രാഫിക് അപ്ഡേറ്റ് നമ്മുടെ അടുത്ത് ഒരു മെസ്സേജ് ആയിട്ടെങ്കിലും തന്നാൽ മതി. റേഡിയോ കറക്റ്റായിട്ട് കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഫ്ലൈറ്റ് പോലത്തെ കാര്യങ്ങൾ മിസ്സാവാതെ ഇരുന്നേനെ. എനിവേസ് എന്തായാലും നമുക്ക് ട്രാഫിക് അപ്ഡേറ്റ് തന്നെ നോക്കിയിട്ട് വരാം. എവിടെയൊക്കെയാണ് ട്രാഫിക് നിങ്ങളുടെ അപ്ഡേറ്റ്സ് കൂടെ അറിയിക്കാം. Let's go to that.
0: Traffic update. Traffic update.
3: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഇന്ന് രാവിലെ ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ ടിൽ JVC വരെ ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ നീണ്ടു നിൽക്കുന്നുണ്ട്. നമ്മുടെ ഷേഖ് സയ്യിദ് റോഡിൽ സ്ലോ മോ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അൽക്കേൽ റോഡിൽ കഴിഞ്ഞ മണിക്കൂറിൽ 1 ട്രാഫിക് ആയിരുന്നു, അതൊക്കെ ഇപ്പോൾ ഒന്ന് മാറിയ ഒരു സിറ്റുവേഷനും കാണുന്നുണ്ട്. ഷാർജയിൽ നിന്ന് തുടങ്ങുന്ന അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് സിറ്റുവേഷൻ ദുബായ് കഴിയുന്നിടം വരെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ വർക്ക, അതായത് മിർദിഫ് കഴിഞ്ഞിട്ട് മിർദിഫിൻ്റെ അവിടുന്ന് എമിറേറ്റ്സ് റോഡിലേക്കുള്ള യാത്ര വളരെ ഈസി ആയിട്ടുള്ള സിറ്റുവേഷനാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പെട്ടെന്ന് പോകേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ എമിറേറ്റ്സ് റോഡ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഏറ്റവും വലിയ സജഷൻ.
0: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
5: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
6: ഏറ്റവും
7: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
0: You are listening to Home 92.2 FM. Home is a feeling.
8: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മെറ്റ, നമ്മുടെ വാട്സാപ്പ് ഇനി തൊട്ട് ഫ്രീ അല്ല എന്നുള്ളൊരു കാര്യം. ഇത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഇത് ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കോ ബിസിനസ് മേഖലയിലുള്ളവർക്കോ അല്ലെങ്കിൽ ബിസിനസ് വാട്സാപ്പ് ബിസിനസ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണ് എന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് യൂഷ്വലി നമ്മൾ നോർമലി ഒരു വാട്സാപ്പ് യൂസ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ നോർമലി ഒരു വാട്സാപ്പ് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിനെ ഇത് ബാധിക്കത്തില്ല, ചെറുകിട സ്ഥാപനങ്ങൾക്കും ഇത് ബാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണിത് മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്? നമുക്കറിയാം ഒരു നമ്മുടെ വാട്സാപ്പിലേക്ക് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു ഹായ് മെസ്സേജ് പോലെയുള്ള മെസ്സേജുകളൊക്കെ വരാറുണ്ടല്ലോ. അത്തരത്തിലുള്ള മെസ്സേജുകൾക്കാണ് സത്യം പറഞ്ഞാൽ ഈ ഇപ്പോൾ പുതിയ വന്നേക്കുന്ന ഒരു താരിഫ് ഏർപ്പെടുത്താനായിട്ട് പോകുന്നത്. സോ ഇത് എനിക്കൊന്ന് ഞാനൊരു 2 വർഷം മുന്നേ ഈ ഒരു സംഭവം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, നാളെ തൊട്ട് വാട്സാപ്പിന് 5 ദിർഹംസ് നമുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാസം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കും. നമ്മൾ ഈ പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിക്കായിരിക്കും? ഇല്ല, അടിക്കും. കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ്. ഇൻ്റർനെറ്റിന് വില കൂടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കായിരിക്കും? നമുക്ക് ചെയ്തേ പറ്റൂ, കാരണം എല്ലാ സർവീസും അതിലാണ്. അപ്പോൾ എന്തായാലും വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയതൊക്കെ തന്നെ നമ്മുടെ മെയിൻ സ്ട്രീം ആപ്ലിക്കേഷനിൽ ഒന്നാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ മൊബൈൽ ഫോൺസൊക്കെ ഇപ്പം ഡീഫോൾട്ടായിട്ട് ഇൻബിൽട്ട് ചെയ്ത് വന്നാലും വലിയ വിഷയമൊന്നും ഇല്ലാത്ത പോലെയാണ് ഈ ആപ്ലിക്കേഷൻസൊക്കെ കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും അതിനകത്ത് ഒരുപാട് പേരുണ്ട് കേട്ടോ അത് സ്റ്റിൽ യൂസ് ചെയ്യാത്തവർ. പക്ഷെ എന്തായാലും വാട്സാപ്പ് ഇപ്പം അത്തരത്തിൽ മാർക്കറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊരു ഫീസ് ആപ്ലിക്കബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് തൊട്ട് അത് ആപ്ലിക്കബിൾ ആകുമെന്നുള്ളവരൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ? പക്ഷേ ഇല്ല കേട്ടോ, അങ്ങനെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് ഇപ്പം നമുക്ക് കിട്ടുന്നില്ല. ആ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആര് വേണമെന്നുണ്ടെങ്കിലും ആര് ചെയ്യണമെന്നുണ്ടെങ്കിലും പെർ മെസ്സേജിന് ഇപ്പോൾ പൈസ കൊടുക്കേണ്ടതായിട്ടും വരും എന്നുള്ളൊരു കാര്യം വാട്സാപ്പിൽ വന്നു. ഇനി അതിൽ വല്ലതും ചേഞ്ച് വരുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വൻകിട ബിസിനസ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അവരയക്കുന്ന ഓരോ മെസ്സേജിനുമാണ് പണം ഈടാക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി സംഘർഷം, SFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യയിൽ വാണിജ്യ LPG സിലിണ്ടറിന് വില കൂട്ടി. 19 കിലോ സിലിണ്ടറിന് 62.50 രൂപയാണ് കൂട്ടിയത്. ഇന്ന് മുതൽ വില വർധന നിലവിൽ വന്നു. കൊച്ചിയിൽ വാണിജ്യ LPG സിലിണ്ടർ വില 2,852 രൂപയായി. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. അതേസമയം വ്യോമയാന ഇന്ധനവില കൂട്ടിയിട്ടുണ്ട്. ദൃശ്യമാധ്യമത്തിലൂടെ മുഖ്യമന്ത്രി VD സതീശനെ അപമാനിച്ചെന്ന സംഭവത്തിൽ LDF പ്രവർത്തകയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. കോട്ടയം പായിപ്പാട് സ്വദേശി ലത രഘുവിനെതിരെയാണ് കേസ്. കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിലാണ് നടപടി. പ്രതി മുഖ്യമന്ത്രിയെയും അമ്മയെയും കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് അപമാനിച്ചുവെന്നും സ്പർദ്ധ വളർത്തി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് FIR ഇട്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് തൃക്കുടിത്താനം ഡിവിഷനിലെ ഉപ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് ലത ഒരു മാധ്യമത്തിലൂടെ മുഖ്യമന്ത്രിക്കെതിരെ മോശം പരാമർശം നടത്തിയത്. ദുബായ് ടെൽ അവീവ് വിമാനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇന്ത്യക്കാരനായ ക്യാപ്റ്റനും ഒമാൻ പൌരനായ സഹ പൈലറ്റും കോക്പിറ്റിൽ സംഘർഷമുണ്ടായെന്നാണ് റിപ്പോർട്ട്. ആകാശത്ത് വെച്ച് പൈലറ്റുമാർ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് വിമാനം സൌദിയിലെ തബൂക്ക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവത്തിൽ ഇസ്രായേലും സൌദി അറേബ്യയും അന്വേഷണം നടത്തുന്നുണ്ട്. സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്ന് സൌദിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അറിയുന്നത്. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയായിരുന്നു വിമാനം സൌദിയിൽ പെട്ടെന്നിറക്കിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. വിമാനം പെട്ടെന്ന് താഴ്ന്നതിനെ തുടർന്ന് പരിക്കേറ്റ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ ചികിത്സ നൽകി. യാത്രക്കാരെല്ലാം സുരക്ഷിതർ. എല്ലാ യാത്രക്കാരെയും രാത്രി വൈകി സുരക്ഷിതമായി ഇസ്രായേലിൽ എത്തിച്ചു. വിമാനത്തിന്റെ പിൻസീറ്റിലുണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാരുടെയും യാത്രക്കാരുടെയും അവസരോചിതമായ ഇടപെടലിലൂടെയായിരുന്നു വൻ ദുരന്തം ഒഴിവായത്. പൈലറ്റുമാർ തമ്മിലുള്ള സംഘർഷത്തിനിടെ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സ്ഥിതിയായതോടെ മറ്റ് രണ്ട് പൈലറ്റുമാർ കോക്പിറ്റിൽ പ്രവേശിച്ച് നിയന്ത്രണം ഏറ്റെടുത്തു. ഫ്ലൈ ദുബായ് വിമാന ദുരന്തം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുതരമായി പരിക്കേറ്റിട്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹം അപാരമായ ധൈര്യവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധീരത നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുകയും വലിയ ദുരന്തത്തെ തടയുകയും ചെയ്തു. ഇന്ത്യ താങ്കളെ ഓർത്ത് അഭിമാനിക്കുന്നു. അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ശക്തിക്കും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. വിമാനം സുരക്ഷിതമാക്കിയ ഇന്ത്യക്കാരനായ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി പൈലറ്റിന്റെ അസാധാരണ ധീരതയെ അഭിവാദ്യം ചെയ്ത് അദ്ദേഹം എക്സിൽ കുറിച്ചു. വിനാശകരമായ ആകാശ ദുരന്തം തടഞ്ഞതിന് സ്മിത്ത് മച്ചാറിനെ പേരെടുത്ത് പറഞ്ഞാണ് ബെഞ്ചമിൻ നെതന്യാഹു അഭിനന്ദിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ രാത്രിയുണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. രണ്ട് കേസുകളാണ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തത്. അക്രമവുമായി ബന്ധപ്പെട്ട് ജാമ്യം

0: വകുപ്പ് പ്രകാരമാണ് കേസ്. യൂത്ത് കോൺഗ്രസ് അതിക്രമത്തിലും പോലീസ് നടപടിയിലും ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ് SFI. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ നൈറ്റ് മാർച്ചിനു നേരെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കല്ലേറുണ്ടായതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഇതോടെ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീപ്പന്തമെറിഞ്ഞു. നേതാക്കൾ പ്രസംഗിച്ച് മടങ്ങിയതിന് പിന്നാലെ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. പോലീസ് ലാത്തിചാർജ് നടത്തി. SFI ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായില്ല. ഹോസ്റ്റലിനകത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടുവെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ആക്രമണം നടന്നതെന്ന് ഉറപ്പെന്നും പിണറായി വിജയൻ. അതേസമയം ജ്ഞാനേഷ് കുമാറിനെതിരെ സമരം ചെയ്യുമ്പോൾ എന്തിനാണ് ചില പ്രസ്ഥാനക്കാർ തങ്ങൾക്കെതിരെ തിരിയുന്നതെന്ന് ഷാഫി പറമ്പിൽ MP. ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം. മന്ത്രിമാരെ തടഞ്ഞതുകൊണ്ട് തങ്ങൾ പിന്നോട്ട് പോകുമെന്ന് കരുതേണ്ട. സമരത്തിന്റെ ഉദ്ദേശം 100% ജനാധിപത്യപരം. അതിനെ ആര് വഴിതിരിച്ചു വിട്ടാലും നിന്നുകൊടുക്കേണ്ടതില്ലെന്നും ഷാഫി. യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ പരിസരത്ത് നടന്ന സംഘർഷങ്ങൾക്ക് പിന്നാലെ SFI പ്രവർത്തകർക്കെതിരെ അബിൻ വർക്കി MLA. സമാധാനപരമായാണ് യൂത്ത് കോൺഗ്രസ് സമരം തുടങ്ങിയത്. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് മുന്നിലെത്തിയപ്പോൾ അതിനുള്ളിൽ നിന്ന് കല്ലേറുണ്ടായെന്നും അബിൻ വർക്കി. മന്ത്രി KM ഷാജിയുടെ ഔദ്യോഗിക വാഹനം വഴിയിൽ തടഞ്ഞതിൽ യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസ്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. യുവമോർച്ച പ്രവർത്തകർ ആദ്യം മന്ത്രിയുടെ വാഹനം തടഞ്ഞു. തുടർന്ന് മന്ത്രി ഓട്ടോയിൽ കയറി യാത്ര ചെയ്തു. എന്നാൽ ഓട്ടോയും തടഞ്ഞതോടെ മന്ത്രി കാൽനടയായി പോവുകയായിരുന്നു. കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെയാണ് കേരളത്തിൽ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും നേരെ വ്യാപകമായ പ്രതിഷേധം ആരംഭിച്ചത്. ആവശ്യങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികൾക്ക് ഹെലികോപ്റ്ററും വിമാനവും വിട്ടുനൽകാൻ യാതൊരു മടിയുമില്ലെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. കൽബ വാട്ടർ ഫ്രണ്ട് മാളിൽ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്ന ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് റെക്കോർഡ് ജയം. വെസ്റ്റിൻഡീസിന് 8 തകർത്തു. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പിന്തുടർന്നുള്ള ഏറ്റവും വലിയ വിജയം. വിൻഡീസിന്റെ 406 റൺസ് വിജയ ലക്ഷ്യം മറികടന്ന ഇന്ത്യ 43.3 ഓവറിലാണ്. ഇതോടെ വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യ ജേതാക്കളായി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് ഇരട്ട സെഞ്ചുറി പുറത്താകാതെ 223 റൺസ് എടുത്തു. ഏകദിന ക്രിക്കറ്റിൽ 2 ഇരട്ട സെഞ്ചുറികൾ നേടുന്ന ലോകത്തിലെ 2 മാത്രം താരമെന്ന റെക്കോർഡ് 27-കാരനായ ഗിൽ സ്വന്തമാക്കി. 2023 ജനുവരിയിൽ ഹൈദരാബാദിൽ ന്യൂസിലൻഡിനെതിരെയായിരുന്നു ഗില്ലിന്റെ കരിയറിലെ ആദ്യ ഏകദിന ഇരട്ട സെഞ്ചുറി. ഇപ്പോൾ വിൻഡീസിനെതിരെ അതേ നേട്ടം. ഏകദിനത്തിൽ 3 ഇരട്ട സെഞ്ചുറികൾ നേടിയിട്ടുള്ള രോഹിത് ശർമ്മ മാത്രമാണ് നിലവിൽ ഈ പട്ടികയിൽ ഗില്ലിന് മുന്നിൽ ഉള്ളത്. അടുത്ത വാർത്ത 10
1: HomeFM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, station clock il ippol samayam 9 kazhinju 6 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 34°C. അന്തരീക്ഷ ഈർപ്പം 50%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
4: ചെറുപ്പം തൊട്ട് നമുക്ക് ഈ അപ്പനെ കൊണ്ട് ഉപദ്രവം. അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യം മാത്രം.
3: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Mid Morning with Nithya. Monday to Friday 11 AM to 2 PM. Only on Home 92.2 FM.
1: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമിത് 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മണി മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
2: Tickets available on ticketsfy.net.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: You are listening to Home 92.2 FM. Home is a feeling.
5: സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ഒരു ചിലവർക്ക് വീഡിയോ ആയിട്ട് ചിലർക്ക് ഒരു പിക്ചർ ആയിട്ടും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലാകുന്നുണ്ടായിരുന്നു. അതായത് ഒരു തലബാത്ത് ഡെലിവറി റൈഡർ, അദ്ദേഹം ഡെലിവറിയുടെ ഇടയിൽ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു സമയത്ത് ഖുറാൻ വാങ്ങിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഒരു ഒരു ബ്യൂട്ടിഫുൾ ഇമേജ്, അതിൽ വീഡിയോ ആയിട്ടുള്ളവർക്കും അങ്ങനെ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു ചെറിയൊരു ഖുറാൻ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ ചാരി ചെയ്യുന്നിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കണ്ടത്. അതിനുശേഷമാണ് ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹം എന്താണ് സി, അങ്ങനെ ആ ഒരു റൈഡിൻ്റെ ഇടയിലും അങ്ങനെ ആ ഖുറാൻ വായിക്കാനായിട്ടുള്ള സംഭവം എന്താണ് എന്നുള്ള ഒരു കാര്യമൊക്കെ ഇങ്ങനെ തിരക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി വന്നത്. ഇദ്ദേഹം ഉഗാണ്ടയിൽ നിന്നുള്ള മൻസൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 2 വർഷമായി ദുബായിലേക്ക് വന്നിട്ട് നമ്മുടെ തലബാത്തിൽ ഇദ്ദേഹം വർക്ക് ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടികളും ഒക്കെ തന്നെ അവിടെ ഉഗാണ്ടയിലാണ് ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ഫെയ്ത്ത് ആയിട്ടൊന്ന് കണക്റ്റ് ആയി നിൽക്കാൻ വേണ്ടി മാത്രം ഞാൻ എനിക്ക് ഇടവേള കിട്ടുന്ന സമയത്ത് ഞാനിതൊന്ന് എന്താ പറയുന്നത് വായിച്ചു എന്നുള്ളത്. അത് മാത്രമല്ല, അദ്ദേഹത്തെ മുഴുകി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോ എടുത്തൊരു ഇമേജാണ് അത് സർക്കുലേറ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്നത് കണക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഒരു ഇമേജായിട്ടാണ് അത് സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാത്തിനും നമുക്ക് പലപ്പോഴും നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് സമയമില്ലാതിരിക്കുന്ന ഈ ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു യുഗത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലിക്കിടയിലും അതിന് സമയം കണ്ടെത്തി അത് വായിക്കാൻ കാണിച്ചേക്കുന്ന ആ ഒരു ഇൻസ്റ്റൻസ്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഭയങ്കരമായിട്ട് ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ഇല്ല, നിങ്ങൾ ജസ്റ്റ് ഇങ്ങ് ഒരു ഉഗാണ്ട ഡ്രൈവർ ഡെലിവറി ഡ്രൈവറിന് തലബാത്ത് എന്ന് നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിനെ കാണാം. മൻസൂർ എന്നാണ് പേര്. ഇദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പിക്ചറും കാര്യങ്ങളും ഒക്കെ. അതിനുശേഷം വലിയ രീതിയിലുള്ള എന്താ പറയുന്നത് ഒരു ഒരു അംഗീകാരം ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും, പാഷൻ ഉണ്ടാവും, കണക്ഷൻ ഉണ്ടാവും, ഫെയ്ത്ത് ഉണ്ടാവാം, എല്ലാം പല കാര്യങ്ങളിലും. ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും സമയമില്ല എന്ന് പറയുന്ന പല കാര്യത്തിനും നമ്മൾ ചെയ്യാതിരിക്കുന്നതിലും നമ്മൾ ചെയ്തില്ലേ ചെയ്തില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഫൈൻഡിങ് ടൈം എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്കില്ലാണ്, അതൊരു കലയാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം അത് നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ ഏതൊരു കാര്യത്തിലും ചെയ്യുന്നതിലുണ്ടല്ലോ, അതിൽ വലിയൊരു റിമാർക്കബിൾ ആയിട്ടുള്ള ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയും വീഡിയോയും ആ ഒരു ഇമേജും കഴിഞ്ഞ ദിവസം ഇങ്ങനെ വൈറലായതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ രാവിലെ ഞാൻ കണ്ടപ്പോൾ വാട്ട് ബ്യൂട്ടിഫുൾ ഇമേജ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. കുറേ നാളായിട്ട് ഈ ഒരു പാട്ടിൻ്റെ ആ ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ശിശിരകാലം തന്നെ വരണം. നമ്മുടെ ഇവിടുത്തെ വിൻ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓട്ടം സീസൺ എന്ന് പറയുന്നത് പണ്ടെപ്പോഴോ നാട്ടിലിരുന്ന് ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന് പറയുന്ന സിനിമ കണ്ട സമയത്ത് ഒന്ന് ദുബായ് കണ്ടാൽ കൊള്ളാം, ഒന്ന് ഷേക്സ്പിയർ റോഡിൽ കൊടുന്ന് വണ്ടി ഓടിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാർക്കിൽ ഇങ്ങനെ കുടുംബമായിട്ടൊക്കെ ഒന്ന് പോയാൽ കൊള്ളാം എന്നൊക്കെ ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടാവും എന്നെ പോലെ അല്ലേ. എന്താണേലും എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഈ ശിശിരകാലം ഫ്രം ജേക്കബിൻ്റെ സ്വർഗരാജ്യം.

0: ആൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. എന്റെ കൂടെ നിത്യയും ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിത്യ.
2: വെരി വെരി ഗുഡ് മോർണിംഗ് അക്ഷയ്. ഞാൻ ഇന്ന് ഓവോവിനൊക്കെ മുമ്പ് നേരത്തെ ഇങ്ങ് വന്നു കേട്ടോ.
1: ആ എന്താണ് പരിപാടി?
2: ഇന്ന് ഒക്ടോബർ ഒന്നുമല്ലേ, കുറച്ചൊക്കെ ജീവിതത്തിൽ വ്യത്യാസങ്ങളൊക്കെ വരുത്താന്ന് വിചാരിച്ചു.
1: ചുമ്മാതെ പെട്രോളിന്റെ വില കൂടി എന്ന് പറഞ്ഞ് ഇന്നലെ ഇറങ്ങി നടന്നതാണ്. അവിടത്തേക്ക് എത്തി രാവിലെ
2: 2 മണിക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയതാ. എന്തായിരുന്നു ഇന്നലത്തേക്ക് ഒരു എന്താ പറയാ ട്രാഫിക് അല്ലേ, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ആണ്. എന്റെ മൈക്ക് നല്ലാണെന്ന് തോന്നുന്നു.
3: അതായത് ഇന്നലെ പോയപ്പോ ഈവനിങ് അങ്ങോട്ട് പോയപ്പോ എത്ര ട്രാഫിക്, ഒരു ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്.
1: ഇന്ന് രാവിലെ നമ്മൾ അറിഞ്ഞത് എന്താ വെച്ചാല്, കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ പോയ ആൾക്ക് ഫ്ലൈറ്റ് മിസ്സായി. 9:30 എമിറേറ്റ്സിന് വേണ്ടിട്ട് 4 മണിക്ക് കരാമേന്ന് ഇറങ്ങിയ ആള് എത്തിയിട്ടില്ല. അപ്പൊ പറഞ്ഞത് 4:00 എത്തിയത്.
3: എന്റെ പ്രശ്നം പ്രശ്നമേ അല്ല. അതൊക്കെയാണ് ഏറ്റവും വലിയ വിഷയം. ഇന്നലെ ഏതായാലും ഉച്ചക്ക് നോക്കുമ്പോ തന്നെ ഫുള്ള് ഒരു യെല്ലോ കാണാനില്ല, ഫുള്ള്
1: ഫുൾ ട്രാഫിക് സിറ്റുവേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം. പ്രത്യേകിച്ച് ഈ പെട്രോളിന്റെ വിലയൊക്കെ കൂടി. എന്നാലും നിത്യ ഇന്ന് രാവിലെ വന്ന സമയത്ത് പറയുന്നത് ഇന്ന് വേൾഡ് കോഫി ഡേ ആണ്.
3: യെസ്, ഇന്റർനാഷണൽ കോഫി ഡേ ആണ്. ഈ കോഫി ഡേ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു ബിവറേജ് മാത്രമല്ല, അത് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി കൂടിയാണ് അല്ലേ.
1: 100%
3: ഇവിടുത്തെ ഒരു കോഫി എന്താ ഇഷ്ടക്കാരൻ എന്ന നിലയിൽ ചോദിക്കട്ടെ, ഏത് തരത്തിലുള്ള കോഫി കുടിക്കുന്നതിലാണ് ഏറ്റവും ഇഷ്ടം?
1: അല്ല, ഞാനിപ്പം ബ്ലാക്ക് കോഫിയില് അതിന്റെ എന്താ പറയുന്നത് അതിന്റെ ഭംഗി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കോഫി ബീനും അതിന്റേതായിട്ടുള്ള ടേസ്റ്റുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇവന്റിന് വേണ്ടി ഹിൽട്ടണിൽ പോയ സമയത്ത് ഒരു കോഫി, എന്റെ ദൈവമേ ആ ബ്ലാക്ക് കോഫിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ. അത് നമ്മളത് എൻജോയ് ചെയ്യണം. നമ്മൾ യൂഷ്വലി പറഞ്ഞ കട്ടൻ കാപ്പി എന്ന് പറയുന്ന ആ കാപ്പിക്കട്ടിലുപരി ഫ്രഷ് ആയിട്ട് ബീൻ ക്രഷ് ചെയ്തെടുക്കുന്ന കോഫിക്ക് കിട്ടുന്നതിന്റെ ഒരു ഒരു ഫസ്റ്റ് കോഫി സ്മെല്ലി ആണ്. ആ ഒരു അരോമ നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു റിഫ്രഷിങ് തരും. പിന്നെയാണ് കോഫി സിപ്പ് ചെയ്യേണ്ടത്.
3: ഓരോ സിപ്പിനും പറയാൻ ഓരോ
1: കഥകളുണ്ട്. അത് സി കോഫി എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒരു ഞാൻ പലപ്പോഴും ഒരു ബ്രിഡ്ജ് ബിറ്റ്വീൻ ടു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആവാം, രണ്ട് പേരുകളാവാം, രണ്ട് പ്രണയിക്കുന്നവർ തമ്മിലാവാം, ഒരു ഫാമിലി ആവാം. കോഫി എല്ലാത്തിന്റെയും മിഡിലുള്ള ഒരു ബ്രിഡ്ജ് ആണ്.
3: കറക്റ്റ് ആയിട്ട്, കറക്റ്റ് ആണ്. ഞാൻ പറയട്ടെ, നമ്മളിപ്പോ UAE സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ കോഫി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അല്ലെ. പല തരത്തിലുള്ള കോഫീസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2 വർഷം മുമ്പ് വരെ കോഫി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഷുഗർ ഇട്ട കോഫി ആയിരുന്നു. ഈ 2 വർഷമായിട്ടാണ് ആ ഷുഗർ ഇല്ലാത്ത ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോഫീസ് ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങിയത്. കോഫി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന കുഞ്ഞുനാളത്തെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാല്, ഞങ്ങളുടെയൊക്കെ വീടുകളിൽ അതിരാവിലെ അമ്മമാരാണെങ്കിലും അമ്മമാരൊക്കെ ആണെങ്കിലും ഉറക്കം എണീക്കെ, അതിനുശേഷം അവർക്ക് അവരുടേതായ ജോലി കാണും. പക്ഷെ അവർ ആദ്യം ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കട്ടൻ കാപ്പി പൊടി അത് വെച്ചിട്ട് ലൈറ്റ് കോഫി ഇടും. എന്നിട്ട് മധുരം ഇടത്തില്ല, ഞങ്ങളെല്ലാം ബഹളം വെക്കും. അപ്പൊ രാവിലെ ഉറക്കണിട്ട് പഠിക്കാൻ വേണ്ടിട്ട് ഓരോ ഗ്ലാസ് കട്ടൻ കാപ്പി കൊണ്ടുതരും. അത് കിട്ടിയില്ലെങ്കിൽ രാത്രി ആ സമയമാകുമ്പോ ഒരു വെപ്പാണ്.
1: ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്, രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ആദ്യം ആരാണോ എണീക്കുന്നത് അവര് കട്ടൻ കാപ്പി ഒരു ഫ്ലാസ്ക് നിറച്ചാക്കി അങ്ങ് വെക്കും.
3: എന്തൊരു മണമാണ്.
1: ഫ്ലാസ്ക് നിറച്ചാക്കി വെച്ചിട്ട് ആദ്യം വരുന്ന ആൾക്കാർക്ക് ഓരോരുത്തർക്ക് കട്ടൻ കാപ്പി കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഇപ്പൊ നമ്മൾ ദുബായിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 1000 കോഫി ഷോപ്പുകളുണ്ട്. എവിടുന്നാണ് ഏതാണ് നല്ല കോഫി എന്നുള്ളത് ഭയങ്കര ഡിഫറെന്റ് ആണ്. പക്ഷെ ബ്ലാക്ക് കോഫി അമേരിക്കനാണ്. യൂഷ്വലി നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷുഗർ ഇല്ലാതെ തന്നെ കഴിക്കണം. എന്നാൽ മാത്രമേ ആ കോഫിയുടെ ടേസ്റ്റ് നമുക്ക് ഏതാണെന്ന്. ഇപ്പം ചായ ഒരു ഒരു പരിധി വരെ ഷുഗർ ഇല്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല.
3: കാരണം
1: എനിക്ക് ചായ എനിക്ക് ഒരു
3: ബ്ലാക്ക് ടീ ആണെങ്കിലും ചായ ആണെങ്കിലും
1: അപ്പൊ ഞാൻ ബാക്കിയല്ല, ചായ മാത്രമേ ഉള്ളൂ എനിക്ക് ആവശ്യം. ബാക്കിയെല്ലാം ഞാൻ ഷുഗർ ഇല്ലാതെ ഞാൻ അത് തന്നെയാണ് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. പക്ഷേ ഈ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇപ്പം സ്റ്റാർബക്സും അല്ലെങ്കിൽ നമ്മുടെ ഇത് നമ്മുടെ കാനഡയുടേതാ ടിം ഹോർട്ടൻസ് ഇതൊക്കെ ഒരു കാലത്ത് അല്ലെങ്കിൽ ഞാൻ ഇതിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ പലപ്പോഴും വിചാരിക്കും ഇതിനെപ്പറ്റി എപ്പോഴേലും ഇരിക്കാം. ഇപ്പൊ കോഫി ഡേ എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇത് പറയുന്നത്, അതായത് ഇവരുടെ ഒക്കെ കോഫി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലാണ്. 12 dirhams ഉള്ളൂ ഒരു കോഫിക്ക്. നമ്മൾ ഒരു പക്ഷെ 2 ഷവർമ കഴിക്കുന്ന കാശൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതുപോലെ പല കോഫീസും UAE അവൈലബിൾ ആണ്. അതിന്റെ ഓരോന്ന് ഇപ്പൊ ബ്രസീലിൽ നിന്ന് വരുന്ന കോഫി ആണെങ്കിൽ ആയാലും അല്ലെങ്കിൽ പല രാജ്യത്തു നിന്ന് വരുന്ന അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് വലിയ കാര്യമാണ്.
3: ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് ഒരു കോൾഡ് കോഫി ഉണ്ടാക്കി, കോൾഡ് കോഫി ഉണ്ടാക്കിയപ്പോ ഞാൻ ഒട്ടും ഓർത്തില്ല. സി, നമ്മൾ ഒരാൾക്ക് അല്ല, ഒരാൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആഡ് ചെയ്യാവൂ. ഒരു മൂന്ന് നാല് പേർക്ക് കഴിക്കാനുള്ള കളയാൻ പറ്റുമോ?
1: ഈ നമ്മുടെ അൽക്കൂസില് ഒരു കഫേ ഉണ്ട്, ഒരു സ്പോട്ട് കഫേ ആണ്. അവിടെ ഞാൻ എന്റെ ഫേവറേറ്റ് സ്പോട്ട് ആണ്, കാരണം വർക്ക് ചെയ്യാൻ പറ്റും സ്പെഷ്യലി അവിടെ പോയിരുന്നാല്. അപ്പൊ അവരുടെ കോൾഡ് ബ്രൂ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തരും, അത് നല്ല സാധാ കട്ടൻ കാപ്പിക്കകത്ത് ഐസ് ക്യൂബ് ഇട്ട് തരും, എത്ര റിഫ്രഷിംഗ്.
3: ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴാണ് ആദ്യമായിട്ട് കാപ്പുച്ചിനോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ യുഎയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുമായിരുന്നു. ഇപ്പൊ ഈ ഒരു ഇന്റർനാഷണൽ കോഫി ഡേയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ മറ്റൊരു കാര്യങ്ങളുണ്ട്. കാരണം കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ അക്ഷയ് പറഞ്ഞു, എല്ലാത്തിന്റെ ഒരു ബ്രിഡ്ജ് ആയിട്ട് ഇത് പ്രവർത്തിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും യുഎയിൽ പല ഏരിയകളിൽ കോഫി കുടിക്കുക മാത്രമല്ലോടൊപ്പം ബുക്ക്സ് വായിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾക്ക് അതിന്റെ ഒന്ന് രണ്ട് പേരുകൾ പറയാം. അൽക്കൂസിൽ ഒരു സ്ഥലമുണ്ട്, അൽ സെർക്കൽ അവന്യൂ, ആർട്ടിനും ബുക്സിനും ഇൻഡിപെൻഡന്റ് കഫേയാണ്. അല്ല, ഒരു ക്രിയേറ്റീവ് വൈബ് കിട്ടുന്ന രീതിയിൽ നമ്മൾ കോഫി കുടിക്കുമ്പോൾ അവിടെ ബുക്സ് എടുത്ത് വായിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട്. ഒരു ബുക്ക് ഓണർ പ്ലസ് മേക്ക് ആർട്ട് കഫേ ആണ് അതുള്ളത്. എന്താ പറയാ, പിന്നെ ജദഫ് വാട്ടർ ഫ്രണ്ടിൽ, ജമീൽ ആർട്ട് സെന്ററിൽ, ആർട്ട് ജമീൽ ഷോപ്പിൽ ഈ ബുക്സിനും ആൻഡ് മാഗസീൻസും പിന്നെ ലോക്കൽ റോസ്റ്റഡ് കോഫിക്കുള്ള സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ ഉമ്മസുക്കീം, അവിടെ ബുക്ക് ഹീറോ കഫേ ഉണ്ട്. ഉമ്മസുക്കീം പാർക്ക് പോലുള്ള ഈ ബുക്ക് പ്ലസ് കോഫി കൺസെപ്റ്റ് നേരിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് അവിടെ. പിന്നെ അൽമംസാറിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏരിയയാണ്, കെഫി ബുക്സ്, ബോർഡ് ഗെയിംസ് ആൻഡ് കഫേ ബുക്സ്, കഫേ ബോർഡ് ഗെയിംസ് എല്ലാം ചെയ്യുന്ന ഒരു ഷോപ്പാണ്. സി, ബുക്സും കൂടെ ചേരുമ്പോൾ അതൊരു മിക്സഡ് വൈബാണ്.
1: തീർച്ചയായിട്ടും കോഫി എല്ലാത്തിനും നമ്മൾ ഏത് സമയത്ത്, ചിലർ പറയും ഈ കോഫി രാത്രി കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം കിട്ടത്തില്ല എന്ന് പറയും, എനിക്ക് അങ്ങനത്തെ വിഷയമില്ല. അതുകൊണ്ട് ഞാൻ
3: ലൈറ്റ് കോഫി ഈസ് ഓക്കെ, പക്ഷെ കടുപ്പമുള്ള കോഫി കുടിച്ചാൽ ചിലപ്പോൾ ഉറക്കം.
1: ഈ കടുപ്പമുള്ള കോഫി എന്ന് പറഞ്ഞാൽ നമ്മള് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ കോഫി കടുപ്പത്തിന് വേണ്ടി ഫ്ലേവറിന് വേണ്ടി എടുത്തിട്ട് അത് കടുപ്പമാണ്, അത് ഫ്ലേവർ അല്ല. ഫ്ലേവർ എന്ന് പറയുന്ന കോഫി ബീന്റെ ടേസ്റ്റ് ആണ് നമുക്ക് വേറെ ഫ്ലേവർ കൊണ്ടുവരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ദുബായ് പോലീസ് സ്റ്റേഷനിൽ, എനിക്ക് ഒരു ഇവിടുത്തെ കുറച്ച് ലൊക്കേഷൻ ഓർക്കില്ല, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഒരു ആക്സിഡന്റ് ഒരാൾക്ക് പറ്റിയതിനെ തുടർന്ന് ഞാൻ അങ്ങനെ ഒന്ന് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പോയതാ. അപ്പൊ ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് അവിടുത്തെ മെയിൻ ആള് വന്നിട്ട് എനിക്ക് ഒരു കോഫി ഓഫർ ചെയ്ത്. എന്റെ ദൈവമേ, ആ കോഫി സത്യത്തിൽ എത്ര ടേസ്റ്റിയാ പറയാ. ഞാൻ ബീഡ് ഏതാന്ന് ചോദിക്കാൻ
3: പറ്റില്ല.
1: ഞാൻ അവിടെ ഇരുന്ന സമയം ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അദ്ദേഹം എടുത്തു തന്നാണ്. അപ്പൊ ഞാൻ അദ്ദേഹം എടുക്കുന്ന നോക്കുമായിരുന്നു. ആ ഒരു അവരുടെ ദുബായ് പോലീസിന്റെ അകത്ത് വെച്ചേക്കുന്ന മെഷീന് കപ്പ് പോലും വെളിയിലില്ല. നമ്മള് കോഫി പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ മെഷീനിനകത്തു നിന്നാണ് കപ്പ് വരുന്നത്. ആ കപ്പ് വന്നിട്ട് അവിടുന്ന് തന്നെ കോഫി ഫില്ല് ചെയ്ത് നേരെ ഇപ്പുറത്ത് വരും. ജസ്റ്റ് തറ പോലും നിൽക്കത്തില്ല, അതിന്റെ ബേസിൽ പോലും ഇല്ല, നമ്മള് കൈകൊണ്ട് നേരെ ഇങ്ങനെ
3: എടുക്കും.
1: അവരോട് ചോദിച്ചായിരുന്നു ഞാൻ പിന്നെ വേണ്ട എന്ന് വെച്ചിട്ട്, നമ്മൾ അറിയുന്നില്ലല്ലോ ചില കാര്യങ്ങൾ, ഇതിങ്ങനെ ആയിരിക്കും നമ്മൾ അറിയുന്നില്ലല്ലോ. കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് എന്റെ ദൈവം കൊള്ളാമല്ലോ, എത്ര മനോഹരമായിട്ടുള്ള കോഫി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചു.
3: ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കാണുന്നത്. സാധാരണ നമ്മളൊരു കോഫി മെഷീൻ കണ്ടുകഴിഞ്ഞാൽ ഒരു കപ്പ് എടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള കോഫി സെലക്ട് ചെയ്യാനുള്ള ഇത്
1: അടിപൊളി സംഭവമാണ്. കോഫിയെ പറ്റി പറയാൻ ഒരുപാട് കഥകൾ,
3: ഒരുപാട് ഒരുപാട് കഥകളുണ്ട്. എന്തായാലും ആ കഥകൾ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾ ഏത് തരത്തിലൊരു കോഫി ലവർ ആണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
1: തീർച്ചയായിട്ടും എന്റെ സമയത്ത് എന്റെ വേറെ വലിയൊരു വിനോദം എന്തെന്ന് പറഞ്ഞാല് ഒരു കപ്പ് കോഫി. അതായത് ഞാൻ കാനഡയിൽ ഉണ്ടായിരുന്ന സമയത്ത് രാവിലെ പോയിട്ട് ടിം ഹോട്ടൻസിൽ അവിടെ ക്യൂ നിൽക്കും. അതായത് വെഹിക്കിൾസ് ഇങ്ങനെ നമുക്ക് ഡ്രൈവ് അവേ, ഡ്രൈവ് ത്രൂ ആണ്. അപ്പൊ ഡ്രൈവ് ത്രൂവിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സ്മോളും മീഡിയം ലാർജ് ഉണ്ട്, ലാർജ് മേടിച്ച് വണ്ടിയിലോട്ട്
3: പോകും.
1: എന്നിട്ടുണ്ടല്ലോ എത്ര കിലോമീറ്റർ വേണമല്ലോ നമുക്ക്.
3: ശരിയാട്ടോ, അക്ഷയുടെ അടുത്ത് എപ്പോഴും ഒരു വലിയൊരു ബിഗ് കപ്പ് കോഫി ഉണ്ടാവും, അതിങ്ങനെ സിപ്പ്. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട് അക്ഷയ്, പക്ഷേ ചൂട് മുതൽ അങ്ങ് തണുത്ത് അവസാനം ഉറയുന്ന വരെ കുടിച്ചു തീർക്കും.
1: എനിക്ക് സിപ്പ് മതി,
3: എനിക്ക് ഇത്രയേ ഉള്ളൂ, എനിക്ക് ചൂടായിരിക്കണം. ആ ചൂടിൽ ഞാൻ എങ്ങനെയെങ്കിലും കുടിച്ച് തീർത്തിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ബിഗ് കപ്പ് ഓഫ് കോഫി പല ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ ചെറിയൊരു കപ്പ് ഓഫ് കോഫി മാത്രമേ എടുക്കുള്ളൂ. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എനിവേ, എന്തായാലും നിങ്ങൾ കുടിക്കുന്ന കോഫിയുടെ പേരെന്താ?
1: എന്താണ് പേര്?
3: അല്ല, ഇവരോട്
1: അങ്ങനെ ഏത് ബീനാണ് അല്ലെ, ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് കോഫി, അല്ലെങ്കിൽ ദുബായിൽ നല്ല കോഫി കിട്ടുന്ന സ്പോട്ട് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാന്നാണ് കേട്ടോ. ഇതൊക്കെ പറയുന്നത് നമ്മുടെ ഫിൽറ്റർ കോഫിയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അതും ഒരു ടൈപ്പ് ഓഫ് കോഫികളിൽ ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നുള്ളതും നിങ്ങൾക്ക് പറയാനാണ് കേട്ടോ.

0: You're listening to Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ് ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിൽ ആ സ്റ്റിൽ ട്രാഫിക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ടുള്ള ട്രാഫിക് ഇതാണ്. അതേ റോഡ് വാച്ച് സ്ക്വയർ കൾച്ചർ സ്ക്വയർ അവിടെ സ്റ്റില്ല് കൺജഷൻ ഉണ്ട് കേട്ടോ. അത് കണക്ട് ചെയ്യുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിന്റെ ആ റൗണ്ട് ബോട്ടിൽ കണക്ഷൻ ഉണ്ട്. മേലില് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറിന് അവിടെ പ്രശ്നമില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഏകദേശം നാദിൽ ഹമർ വരെ നിൽക്കുന്ന സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡുണ്ട്. അല്ലെ എത്തിയ ടോൾ റോഡിലും ചെറിയ രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നു. അപ്പം തന്നെ നമ്മൾ ഷെയ്ഖ് സായി റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ലൈറ്റ് ട്രാഫിക്, അൽഖേൽ റോഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ചെറിയ രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ അവിടെയും കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ കറന്റ് ട്രാഫിക് സിനാരിയോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, എനിക്ക് വേറെ എങ്ങും കാണുന്നില്ല, വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 0585829220 എന്ന വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
4: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: ഒക്ടോബർ 4 എത്തിസ്ലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
4: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
3: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
5: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: and tunes with Akshay on Home 92.2 FM.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമസ്കാരം. അക്ഷയ് ആണ് നമ്മുടെ അവറ ചുനൻ സൺസ് എന്ന് പറയുന്ന സിനിമ. ബിജു മേനോന്റെ ആക്ച്വലി എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയോടെയാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ബിജു മേനോൻ അഭിനയിച്ചേക്കുന്ന ഒരു സിനിമ വരാനായിട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ പോഡ്കാസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരുപാട് ഒരു ക്വാർട്ടർ സോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ തന്നെ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിട്ടുണ്ടായിരുന്നു. എനിക്കിതൊരു 2-3 ആഴ്ചയ്ക്ക് മുന്നെയാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. മാജിക് ഫ്രെയിംസ് മ്യൂസിക് ാണ് ഇത് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ആണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. എൻ്റെ ഒരു സിമ്പിൾ ചോദ്യം, ബിജു മേനോൻ അഭിനയിച്ചിട്ടുള്ള ഈ സിനിമയിൽ ഒന്നിലധികം നായകന്മാരുണ്ട്. ബിജു മേനോൻ നായകനായിട്ട് അഭിനയിച്ചേക്കുന്ന ഈ സിനിമ ഈ നൂറ്റാണ്ടിന് ഞാൻ എങ്ങനെ ഹിൻഡ് കൊടുക്കാതെ പറയാൻ നോക്കുകയാണ് കേട്ടോ, ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ റിലീസായ മലയാള സിനിമ എന്നുള്ളൊരു ടൈറ്റിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ് ഈ സിനിമ? വളരെ സിമ്പിളാണ്, ഇത്രയും വലിയ ക്ലൂ ആണ്. ബിജു മേനോൻ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന സിനിമ. ഈ സിനിമയ്ക്കകത്ത് ഒന്നിലധികം നായകന്മാരുണ്ട്. എന്നാൽ ഈ സിനിമ ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ റിലീസ് ചെയ്ത മലയാള സിനിമ എന്നുള്ളൊരു ടൈറ്റിലൂടെയുണ്ട്. ഏതാണ് ഈ സിനിമ എന്നുള്ളതാണ് ചോദ്യം. വേഗം മെസ്സേജ് അയയ്ക്കുക. ഹോം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേഗം അയച്ചോളൂ.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സംഘർഷത്തിൽ ജാമ്യമില്ലാ കേസ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരുവനന്തപുരം നഗരത്തിൽ രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. രണ്ട് കേസുകളാണ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആക്രമണവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. യൂത്ത് കോൺഗ്രസ് അതിക്രമത്തിലും പോലീസ് നടപടിയിലും സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുകയാണ് SFI. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ നൈറ്റ് മാർച്ചിന് നേരെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും കല്ലേറുണ്ടായതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഇതോടെ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീപ്പന്തമെറിഞ്ഞു. നേതാക്കൾ പ്രസംഗിച്ച് മടക്കിയതിന് പിന്നാലെയാണ് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വൻ സംഘർഷം ഉണ്ടായത്. ക്യാമ്പസിനകത്ത് പോലീസ് ലാത്തിച്ചാർജ് നടത്തി. SFI പ്രവർത്തകരെ ഹോസ്റ്റലിൽ കയറി പോലീസ് മർദ്ദിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്ഥലത്തെത്തി. SFI-ക്കാരുടെ ഭാഗത്തുനിന്ന് പ്രകോപനമൊന്നും ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ഹോസ്റ്റലിനകത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ആക്രമണം നടന്നതെന്നുറപ്പെന്ന് പ്രതിപക്ഷ നേതാവ്. ഒരു സംഘടനയും ചെയ്യാൻ പാടില്ലാത്തതാണ് കോൺഗ്രസ് ചെയ്തത്. പിന്നാലെ പ്രതിഷേധവുമായി DYFI രംഗത്തെത്തി. ADGP പി വിജയനും സ്ഥലത്തെത്തിയിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആംബുലൻസ് യൂത്ത് കോൺഗ്രസുകാർ തടയുകയാണെന്നും ഇടതുപക്ഷം ആരോപിച്ചു. ജ്ഞാനേഷ് കുമാറിനെതിരെ നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിന് നേരെ കല്ലേറുണ്ടായെന്നും അതിന്റെ ഭാഗമായാണ് സംഘർഷം ഉടലെടുത്തതെന്നും മന്ത്രി PC വിഷ്ണുനാഥ്. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന് നേരെ SFI കല്ലെറിയുന്നത് എന്തിനാണെന്ന് ചോദിച്ച മന്ത്രി അവർക്ക് നേരെ നടന്ന പ്രതിഷേധമല്ലോ എന്നും ചോദിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നടന്ന പ്രതിഷേധത്തിലേക്ക് SFI എന്തിനാണ് മദ്യക്കുപ്പി വലിച്ചെറിയുന്നതെന്ന് മന്ത്രി OJ ജനീഷിന്റെ ചോദ്യം. കോൺഗ്രസിന്റെ സമരം നടന്നത് ജ്ഞാനേഷ് കുമാറിനെതിരെയാണ്, കേന്ദ്രത്തിനെതിരെയാണ്. അതിനു നേരെ SFI-ക്ക് പ്രശ്നമെന്നും മന്ത്രിയുടെ ചോദ്യം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അരങ്ങേറിയത് ആസൂത്രിതമായ ഗുണ്ടാപ്പടയുടെ ആക്രമണവും സതീശനെ സംരക്ഷിക്കാൻ നടത്തിയ ബോധപൂർവമായ ഗൂഢാലോചനയുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും KSU-വിനും UDF-നും നേരിട്ട കനത്ത തിരിച്ചടിയുടെ ജാള്യത മറയ്ക്കാനാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനും ആരോപിച്ചു. മന്ത്രി KM ഷാജിയുടെ ഔദ്യോഗിക വാഹനം വഴിയിൽ തടഞ്ഞതിൽ യുവമോർച്ച പ്രവർത്തകർക്കെതിരെ കേസ്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. യുവമോർച്ച പ്രവർത്തകർ മന്ത്രിയുടെ വാഹനം തടഞ്ഞു. തുടർന്ന് മന്ത്രി ഓട്ടോയിൽ കയറി യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ ഓട്ടോയും തടഞ്ഞതോടെ മന്ത്രി കാൽനടയായി പോവുകയായിരുന്നു. കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി കാട്ടിയതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും നേരെ വ്യാപക പ്രതിഷേധം ആരംഭിച്ചത്. ദൃശ്യമാധ്യമത്തിലൂടെ മുഖ്യമന്ത്രി VD സതീശനെ അപമാനിച്ച സംഭവത്തിൽ LDF പ്രവർത്തകയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. കോട്ടയം പായിപ്പാട് സ്വദേശി ലത രഘുവിനെതിരെയാണ് കേസ്. കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിലാണ് നടപടി. പ്രതി മുഖ്യമന്ത്രിയെയും അമ്മയെയും കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് അപമാനിച്ചുവെന്നും സ്പർദ്ധ വളർത്തി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് FIR. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് ലത ഒരു മാധ്യമത്തിലൂടെ മുഖ്യമന്ത്രി VD സതീശനെതിരെ മോശം പരാമർശം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന റിപ്പോർട്ട്. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി യു

0: യുഎസിലേക്ക് പോകും. ഇതിന് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ യുഎസ് സന്ദർശനവും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ചർച്ചാ വിഷയമായി. സംഭാഷണത്തിനിടെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന നീക്കങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനോട് വിശദീകരിച്ചു. ഇതിനു പുറമെ യുഎസ് ചുമത്തുന്ന അധിക താരിഫുമായി ബന്ധപ്പെട്ട ഇന്ത്യയ്ക്കുള്ള നിലപാടും ആശങ്കകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചിട്ടുണ്ട്. ദുബായ് ടെൽ അവീവ വിമാനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് യുഎഇയിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഫ്ളൈ ദുബായ് വിമാന ദുരന്തം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുതരമായി പരിക്കേറ്റിട്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹം അപാരമായ ധൈര്യവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിച്ചു. ധീരത നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു. വലിയ ദുരന്തത്തെ തടഞ്ഞു. ഇന്ത്യ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ശക്തിക്കും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. വിമാനം സുരക്ഷിതമാക്കിയ ഇന്ത്യക്കാരനായ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി. പൈലറ്റിന്റെ അസാധാരണ ധീരതയെ അഭിവാദ്യം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി എക്സിൽ കുറിപ്പിട്ടു. വിനാശകരമായ ആകാശ ദുരന്തം തടഞ്ഞതിന് സ്മിത്ത് മച്ചാറിനെ പേരെടുത്തു പറഞ്ഞാണ് ബെഞ്ചമിൻ നെതന്യാഹു അഭിനന്ദിച്ചത്. ഇന്ത്യക്കാരനായ ക്യാപ്റ്റനും ഒമാൻ പൌരനായ സഹ പൈലറ്റും കോക്പിറ്റിൽ സംഘർഷമുണ്ടായതോടെയാണ് വിമാനം സൌദിയിലെ തബുക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ക്യാപ്റ്റൻ സൌദിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്ന് സൌദിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അടിയന്തര ലാൻഡിംഗ് സംഭവത്തിൽ ഇസ്രായേലും സൌദി അറേബ്യയും അന്വേഷണം നടത്തുകയാണ്. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയായിരുന്നു വിമാനം സൌദിയിൽ പെട്ടെന്നിറക്കിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ആവശ്യങ്ങൾക്കും ഭരണാധികാരികൾക്കായി ഹെലികോപ്റ്റർ വിമാനവും വിട്ടുനൽകാൻ യാതൊരു മടിയുമില്ല എന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. രാജ്യത്തിനോ കേരളത്തിനോ ആവശ്യമെങ്കിൽ വിമാനവും ഹെലികോപ്റ്ററും നൽകും. അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന് അദ്ദേഹം കൽബ വാട്ടർ ഫ്രണ്ട് മാളിൽ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്ന ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് റെക്കോർഡ് ജയം. 8 wicketsന് തകർത്തു. 406 റൺസ് വിജയലക്ഷ്യം. 43.3 ഓവറിൽ ഇന്ത്യ മറികടന്നു. അടുത്ത വാർത്ത 11 മണിക്ക്.
1: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
0: ഗുഡ് മോർണിംഗ്. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10:06.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: Good morning, Dubai. ഇപ്പോഴത്തെ താപനില 36 degrees Celsius. അന്തരീക്ഷ ഈർപ്പം 42%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: You are listening to

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ, അവറാച്ചൻ ആൻഡ് സൺസ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ ഭാഗമായിട്ട് നമ്മുടെ സോങ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയേക്കുന്ന ഒരു സോങ് ഇതായിരുന്നു. ആ ക്വാർട്ടർ സോങ് കേട്ടോ. ലിസ്റ്റ് ഇൻ സീഫൻ പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള

എനിക്ക് തോന്നുന്നു ഈ മദ്യത്തിന്റെ ലഹരിയിൽ നിന്ന് ആളുകളെ അതിൽ നിന്ന് മാറ്റി അന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ജോണി ആന്റണി ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്തൊരു എന്താ പറയണേ, ആ ബിജു മേനോൻ ജോണി ആന്റണി ആ ഒരു കൂട്ടുകെട്ടും ഒക്കെ വളരെ നല്ല രീതിയിൽ നർമ്മത്തോടെയാണ് ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും പടക്കയോടെ കേൾക്കാം.

0: ഡയലോഗ് ഒരു സീനുണ്ട്. അതായത് ഇവര് ഇവര് ധ്യാനത്തിന് കൊണ്ടുപോയിട്ടേക്കുന്നതാണ്. അപ്പം നമ്മുടെ ബിഗ് ബോസിലെ സാവുമോഹനാണ് അതിനകത്ത് അതിന്റെ കോർഡിനേറ്ററായിട്ട് വരുന്നത്, ഈ ധ്യാന കേന്ദ്രത്തിന്റെ അച്ഛനാണോ എന്നറിയില്ല. അങ്ങനെ അതിനകത്ത് കാണിക്കുന്നു. അപ്പൊ അതിനകത്ത് എല്ലാവരോടും പടം വരച്ചോണ്ട് വരാൻ പറയുമ്പോൾ ഓരോരുത്തര് വീട് വരയ്ക്കും, മലയും കൊന്നും വരയ്ക്കും, കാറ് വരയ്ക്കും. വിജയപുരം വന്നപ്പോ ഒരു സ്ട്രക്ചർ, ഒരു ബിൽഡിംഗ് വരച്ചിട്ട് ബാർ എന്ന രീതിയാണ് കാണിച്ചോണ്ട് വന്നേക്കുന്നത്. എന്നാലും അത് തന്നെയാണ് സംഭവം കേട്ടോ. നമ്മുടെ ആ ഒരു മദ്യലഹരിയിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു, എനിക്കൊന്നും ഒരു പക്ഷെ ആ ഒരു മെസ്സേജ് ആയിരിക്കാം ഈ ഒരു പടം കൊടുക്കാനായിട്ട് പോകുന്നത്. ലെറ്റ് സീ. എന്നാലും തിയേറ്ററുകളിലൊക്കെ തന്നെ വരാനായിട്ട് പോകുന്നത്, ഞാൻ ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു പാട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വിന്നറിനെ ഞാൻ അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലൊക്കെ തന്നെ പോയിട്ട് ഓടി നമുക്ക് തിരിച്ചു വരാം. സെറ്റ് ബാക്ക് ജയ് ഹോം 92.2 FM-ൽ അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ഇവേരീസ് ക്ലബിൽ നവോമിത് 2026.
2: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ റോഡൊക്കെ ഒരുപാട് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ സിറ്റുവേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ട്രാഫിക് ആയിരുന്നു. ഈ സമയത്ത് നല്ല രീതിയിൽ ക്ലിയർ ആയി. പ്രത്യേകിച്ച് അജ്മാനിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളും അൽഖിൽ റോഡും ഷെയ്ഖ് സാ റോഡും ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാ റോഡ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഒരു 70% ട്രാഫിക് സിറ്റുവേഷൻ ഇപ്പം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. ബാക്കിയുള്ള റോഡുകളിലൊക്കെ എന്താണ് നിങ്ങൾ പോകുന്നത്? എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാന്നാണ് കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാം.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: ചിങ്ങമാസത്തിന്റെ ആഘോഷ താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
4: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: ഒക്ടോബർ 4 എത്തിസ്ലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
4: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
3: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: ड्यून्स विद अक्षय ऑन होम 92.2 एफएम।
1: സ്വാഗതം. എന്റെ കൂടെ വീണ്ടും നിത്യ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ.
2: വെരി വെരി ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
2: വെരി വെരി ഗുഡ് മോർണിംഗ്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗുഡ് മോർണിംഗ് പറയുമല്ലോ, നമ്മളെ നേരത്തെ കേട്ട ആളിപ്പോ ഉണ്ടാവില്ല.
1: തീർച്ചയായിട്ടും നല്ല നല്ല ഭക്ഷണം കഴിക്കണം, വിത്ത് കോഫി ഇവിടെ കുടിക്കുക. കോഫിയുടെ കാര്യം ഞാൻ നേരത്തെ മുന്നേ വന്നപ്പോ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അതായത് ഇന്ന് ഞങ്ങള് ഓവ് ആവില്ല ആക്ച്വലി പറയാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടൈറ്റാനിക്കിന്റെ സോങ് എവരി ഡേ ഇൻ മൈ ഡ്രീംസ് എന്ന് പറയുന്ന ദ ബ്യൂട്ടിഫുൾ സോങ്, അതിന്റെ പുറകിൽ വലിയൊരു കഥയുണ്ടെന്ന് എന്റെ അടുത്ത് നിത്യ പറഞ്ഞു.
2: അക്ഷയ്, അത് പറയണെങ്കിൽ 1997 പുറത്തിറങ്ങിയ നമ്മുടെയൊക്കെ ഫേവറേറ്റ് മൂവി ടൈറ്റാനിക്, അതിലൊരു ഫേമസ് സോങ് ആണ് എവറി നൈറ്റ് ഇൻ മൈ ഡ്രീം ഐ സീ യു ഐ ഫീൽ യു.
1: പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്.
2: എന്തായാലും ഈ പാട്ട് എന്ന് പറയുന്നത് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്നാണ് ഈ പാട്ടിന്റെ പേര്. ഓക്കെ, അപ്പൊ ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആർക്കും മറക്കാൻ പറ്റാത്ത ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്ലാസിക് ഹിറ്റ് ആണ്. അതിലെ ജാക്കിന്റെയും റോസിന്റെയും ഒരു സൂപ്പർ ലവ് സ്റ്റോറിയുടെ ഒരു സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പാട്ട്.
1: ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അവര് രണ്ടുപേരും കൂടെ ആ ഫ്രണ്ടിൽ ഷിപ്പിന്റെ ഐറ്റോ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ
2: സീനൊക്കെ ഇങ്ങനെ പിടിച്ച്
1: ആ സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഈ മ്യൂസിക്.
2: കറക്റ്റ്. പക്ഷേ ഈ പാട്ടിലേക്ക് ഇനി പോവുകയാണെങ്കിൽ എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് എന്ന് പറഞ്ഞ ഈ പാട്ടിലേക്ക് പോകുമ്പോൾ സിനിമയുടെ സംവിധായകൻ ജെയിംസ് കാമറൂൺ, അദ്ദേഹത്തിന് ഈ പാട്ട് ഇങ്ങനെ ഒരു പോപ്പ് സോങ് ആക്ച്വലി ഈ സിനിമയിൽ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അതിന് അദ്ദേഹം ലിറിസിസ്റ്റിനെയോ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസറോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പകരം അതിനൊരു ത്രൂ ഔട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരുന്നു, അതിലങ്ങ് പോയാൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിന്റെ സംഗീത സംവിധായകനായിട്ടുള്ള എന്താ പറയാ ജെയിംസ് ഹോണറും ഇതിന്റെ ലിറിസിസ്റ്റ് ആയിട്ടുള്ള വിൽ ജെന്നിങ്സും ചേർന്ന് നമ്മുടെ ജെയിംസ് കാമറൂൺ സിനിമാ സംവിധായകൻ അറിയാതെ ഈ പാട്ട് ചിട്ടപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അവരൊരു ഫേമസ് ഒരു ഫേമസ് അല്ല ഫേമസ് കനേഡിയൻ സിംഗർ ആയിട്ടുള്ള സെലിൻ ഡിയോണിനെ കൊണ്ട് ഈ പാട്ട് അതായത് ഈ ഇതിന്റെ ഒരു ഡെമോ വേർഷൻ ഒറ്റ ടേക്കിൽ പാടിച്ചെടുത്തു. ആ പാട്ടാണ് എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് ഐ സീ യു ഐ ഫീൽ യു.
1: പിന്നെ
2: അതായത് ഈ ഡെമോ വേർഷൻ പിന്നീട് ജെയിംസ് കാമറൂൺ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു കൊടുത്തു. സിനിമയായിട്ട് റിലേറ്റഡ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ സിംഗറുടെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന വോയിസാണ്. കേട്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ എന്താ പറയാ ഒരു എൻഡ് ക്രെഡിറ്റ്സിൽ ഈ പാട്ട് അങ്ങനെ അദ്ദേഹം ആഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഒരു ചരിത്രമായി
1: മാറിയില്ലേ
2: സിനിമ മാത്രമാണ് ഈ പാട്ട്. ഈ പാട്ടിനെ കുറിച്ച് ചരിത്രം പറയുമ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് പറയണം. അതുകൊണ്ട് ഞാൻ പറയാം, 1998 ബെസ്റ്റ് ഒറിജിനൽ സോങ് ഓസ്കർ അവാർഡാണ് ഈ പാട്ട് നേടിയത്. ദെൻ 1999 അത് 1999 ഗ്രാമി അവാർഡ്സിൽ റെക്കോർഡ് ഓഫ് ദി ഇയർ, സോങ് ഓഫ് ദി ഇയർ, ബെസ്റ്റ് ഫീമെയിൽ പോപ്പ് വോക്കൽ പെർഫോമൻസ്, ബെസ്റ്റ് സോങ് റിട്ടേൺ സ്പെസിഫിക്കലി ഫോർ എ മോഷൻ പിക്ചർ, അങ്ങനെ 4 ഗ്രാമി അവാർഡുകളാണ് ഈ പാട്ട് വാരിക്കൂട്ടിയത്.
1: ഉദ്ദേശലക്ഷ്യം ഇല്ലാതെ കമ്പോസ് ചെയ്ത ഒരു സോങ് ഇത്ര മാത്രം അവാർഡുകൾ കരസ്ഥമാക്കിയെന്ന് പറഞ്ഞു.
2: പിന്നെ ഒരു പോയിന്റ് കൂടി എടുത്തു പറയണം, കാരണം 18 മില്യണിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ് ചരിത്രത്തിൽ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട സിംഗിൾ സോങ് ആയിട്ട് ഈ ബ്യൂട്ടിഫുൾ ലവ് സോങ്
1: മാറി. അങ്ങനെ ആ ഒരു ടൈറ്റാനിക് സോങ് അതായത് എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് എന്ന് പറയുന്ന ആ സോങ്ങിന്റെ പിന്നാലെയുള്ള ഒരു ചരിത്രമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്.
0: You're tuned into Home 92.2 FM. Home is a feeling.

യദുകുല ഗോപികമാരുടെ കവിളിൽ നഗമുന എഴുതിയതറിയുകയില്ലേ. യദുകുല ഗോപികമാരുടെ

അണിമുറ്റത്തൊരു കോണി റാവിൻ മണി വിളക്കേരിയാറാ.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മന്ത്രിവാഹനം ആക്രമിക്കപ്പെട്ടു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ബിജെപിക്കെതിരെ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ സിപിഎം അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന ബിജെപിക്കും എതിരെയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. ബിജെപിക്കെതിരെ കോൺഗ്രസും പോഷക സംഘടനകളും സമരം നടത്തുമ്പോൾ കേരളത്തിലെ സിപിഎം എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? സംഘപരിവാറിനെതിരെ കോൺഗ്രസ് ആർജവത്തോടെ സമരം നടത്തുമ്പോൾ സിപിഎമ്മിന് പൊള്ളുന്നത് എന്തുകൊണ്ടെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ ചോദിച്ചു. കാസർകോട്ടേക്കുള്ള യാത്രയ്ക്കിടെ മന്ത്രി ഒ ജെ ജിനേഷിന്റെ വാഹനത്തിന് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആക്രമണം. കാറിൽ കല്ലുകൊണ്ടും കൈകൊണ്ടും ആഞ്ഞടിച്ചു. കണ്ണൂരിൽ 3 ഇടത്ത് വെച്ച് വാഹനം ആക്രമിച്ചു. മന്ത്രിയുടെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. തളിപ്പറമ്പിലും പയ്യന്നൂരിലുമാണ് മന്ത്രിക്ക് നേരെ അതിക്രമശ്രമം ഉണ്ടായത്. പ്രതിഷേധക്കാർ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയെന്ന മന്ത്രിയുടെ പ്രതികരണം. കല്ലുകൊണ്ട് വാഹനം നിരവധി തവണ ആക്രമിച്ചുവെന്നും ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം. പോലീസിനെയും യൂത്ത് കോൺഗ്രസിനെയും തെരുവിൽ നേരിടുമെന്ന വെല്ലുവിളിയുമായി ഡിവൈഎഫ്ഐ. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മന്ത്രി ഒ ജെ ജിനീഷും ഷാഫി പറമ്പിൽ എംപിയുമെന്ന് ഡിവൈഎഫ്ഐ നേതാവ് എം വിജിൻ. മർദ്ദിക്കാനാണ് തീരുമാനമെങ്കിൽ ഡിവൈഎഫ്ഐ തെരുവിൽ നേരിടും. എസ്എഫ്ഐയെ ആക്രമിച്ചാൽ കാവലാളായി ഡിവൈഎഫ്ഐ ഉണ്ടാകും. അക്രമത്തിന് തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസ് എന്ന് ആവർത്തിച്ച് വിജിൻ. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. 2 കേസുകൾ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അക്രമവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. യൂത്ത് കോൺഗ്രസ് അതിക്രമത്തിലും പോലീസ് നടപടിയിലും ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ് എസ്എഫ്ഐ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ നൈറ്റ് മാർച്ചിന് നേരെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും കല്ലേറുണ്ടായതാണ് സംഘർഷത്തിന് തുടക്കമായത്. ഇതോടെ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീപന്തം എറിഞ്ഞു. നേതാക്കൾ പ്രസംഗിച്ച് മടങ്ങിയതിന് പിന്നാലെ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വലിയ സംഘർഷമുണ്ടാവുകയായിരുന്നു. എസ്എഫ്ഐ പ്രവർത്തകരെ ഹോസ്റ്റലിൽ കയറി പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്ഥലത്തെത്തി. എസ്എഫ്ഐക്കാരുടെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായില്ല. ഹോസ്റ്റലിനകത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം അഴിച്ചു വിട്ടുവെന്ന് പ്രതിപക്ഷ നേതാവ്. ജ്ഞാനേഷ് കുമാറിനെതിരെ നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിന് നേരെ കല്ലേറുണ്ടായെന്നും അതിന്റെ ഭാഗമായാണ് സംഘർഷം ഉടലെടുത്തതെന്നും മന്ത്രി പി സി വിഷ്ണുനാഥ്. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന് നേരെ എസ്എഫ്ഐ കല്ലെറിയുന്നത് എന്തിനാണെന്ന് ചോദിച്ച മന്ത്രി അവർക്ക് നേരെ നടന്ന പ്രതിഷേധമല്ലോ ഇത് എന്നും ചോദിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നടന്ന പ്രതിഷേധത്തിലേക്ക് എസ്എഫ്ഐ എന്തിനാണ് മദ്യക്കുപ്പി വലിച്ചെറിയുന്നതെന്ന് മന്ത്രി ഒ ജെ ജിനേഷിന്റെ ചോദ്യം. കോൺഗ്രസിന്റെ സമരം നടന്നത് ജ്ഞാനേഷ് കുമാറിനെതിരെ, കേന്ദ്രത്തിനെതിരെ, അതിന് നേരെ എന്തിനാണ് എസ്എഫ്ഐക്ക് പ്രശ്നമെന്നും മന്ത്രിയുടെ ചോദ്യം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അരങ്ങേറിയത് ആസൂത്രിതമായ ഗുണ്ടാപടയുടെ അക്രമവും സതീശിനെ സംരക്ഷിക്കാൻ നടത്തിയ ബോധപൂർവമായ ഗൂഢാലോചനയുമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിലും ഉപ തെരഞ്ഞെടുപ്പുകളിലും കെ എസ് യുവിനും യു ഡി എഫിനും നേരിട്ട കനത്ത തിരിച്ചടിയുടെ ജാള്യത മറയ്ക്കാനാണ് അക്രമമെന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും ആരോപിച്ചു. കേസുകൾ വന്നപ്പോൾ ഒരിക്കൽ പോലും പാർട്ടിയെ കവചമാക്കാൻ നിൽക്കാത്ത ആളാണ് കോടിയേരി ബാലകൃഷ്ണനെന്ന് കോടിയേരിയുടെ മകൻ ബിനീഷ്. എല്ലാം സ്വയം നേരിടണം എന്ന പക്ഷക്കാരനായിരുന്നു അച്ഛൻ. കേസുകൾ ഓരോന്നായി വന്നപ്പോഴും അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുകയാണ് ചെയ്തത്. ആർഎസ്എസിന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള സമാധാനമോ സഹവർത്തിത്വമോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ലെന്നും കോടിയേരിയുടെ 4 ചരമദിനത്തിൽ ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദൃശ്യമാധ്യമത്തിലൂടെ മുഖ്യമന്ത്രി വി ഡി സതീശിനെ അപമാനിച്ചു എന്ന സംഭവത്തിൽ എൽ ഡി എഫ് പ്രവർത്തകയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. കോട്ടയം പായപ്പാട് സ്വദേശി ലതയ്ക്കെതിരെയാണ് കേസ്. കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിൽ നടപടി. പ്രതിയെ മുഖ്യമന്ത്രി അമ്മയെയും അവഹേളിച്ചു, സ്പർദ്ധ വളർത്തി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് എഫ്ഐആർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബറിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ജി20

0: ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുമെന്നാണ് സൂചന. ദുബായ് ടെൽ അവീവ് വിമാനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഫ്ളൈ ദുബായ് വിമാന ദുരന്തം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുതരമായി പരിക്കേറ്റിട്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹം അപാരമായ ധൈര്യവും നിശ്ചയദാർഢ്യവുമാണ് പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ധീരത നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുകയും വലിയ ദുരന്തത്തെ തടയുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഇന്ത്യക്കാരനായ ക്യാപ്റ്റനും ഒമാൻ പൌരനായ സഹ പൈലറ്റും കോക്പിറ്റിൽ സംഘർഷമുണ്ടായതോടെയാണ് വിമാനം സൌദിയിലെ തബൂക്ക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ക്യാപ്റ്റനെ സൌദിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്ന് സൌദിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവത്തിൽ ഇസ്രായേലും സൌദി അറേബ്യയും അന്വേഷണം നടത്തുകയാണ്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
0: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 39%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: You are listening

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: ആഹാ, എന്ത് ഗംഭീരമായിട്ടുള്ള പാട്ടല്ലേ. ആഹാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. മനസ്സങ്ങ് ഭയങ്കര സുഖമുള്ളൊരു ഒരു മോഡിലേക്ക് മാറി കഴിഞ്ഞു. എന്നാലും എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. യെസ്, ഇന്ന് ഒക്ടോബർ മാസം പിറന്നു കഴിഞ്ഞു. ഒക്ടോബർ 1st. എല്ലാവരെയും വളരെ വളരെ സ്നേഹത്തോടെ, അത്രയും എനർജിയോടുകൂടി മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. യെസ്, അപ്പോൾ ഇന്ന് ഹോം 92.2 FM-ൽ ഇന്ന് നമ്മൾ ഒന്നിച്ച് ചിലവഴിക്കാൻ പോകുന്ന വരും മണിക്കൂറുകളിൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു വണ്ടർഫുൾ മോർണിംഗ് മിഡ് മോർണിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ട് കേട്ടോ. കാരണം ഒക്ടോബർ 1 എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും ഒരുപിടി നല്ല ഇൻഫോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഒബ്സർവൻസസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഡേ ആണേ. അപ്പം നമ്മളിൽ പല ആൾക്കാരുടെയും ദിവസത്തിന്റെ തുടക്കം തന്നെ ഒരു കപ്പ് ഹോട്ട് കോഫി കുടിച്ചുകൊണ്ടായിരിക്കത്തില്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതാണെങ്കിൽ എന്നെ ഈ ടൈം കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും അങ്ങനെയാണ് എങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കപ്പ് കോഫിയിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും ഇന്ന്. കാരണം ഇന്ന് ഇന്റർനാഷണൽ കോഫി ഡേ ആണ്. എന്താ പറയുക, എൻ്റെ റേഡിയോ ബൂത്തിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കയ്യിലും ഒരു നല്ല ഒരു ഫ്രഷ് കോഫി ഉണ്ട്. പക്ഷേ ഇപ്പം ഇല്ല, നേരത്തെ ഞാൻ കുടിച്ചു പോയി. അപ്പോൾ ലോകമെമ്പാടുള്ള കോഫി ലവേഴ്സിന് എല്ലാവർക്കും ഒരു ബിഗ് സെലിബ്രേഷൻ ഡേ ആണ്. അപ്പോൾ നമ്മുടെ ദിവസത്തെ ഫ്രഷ് ആക്കുന്ന, നമ്മളെ എപ്പോഴും വളരെ ആക്റ്റീവാക്കി നിലനിർത്തുന്ന ആ ഒരു കപ്പ് കോഫിയുടെ കൂടെ അത് ഉൽപ്പാദിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഫാമേഴ്സിൻ്റെ അധ്വാനത്തെയും നമ്മൾ ഓർക്കണം അല്ലേ. അപ്പോൾ കോഫിയുടെ ആ ഒരു നല്ല അരോമ മനസ്സ് നിറയ്ക്കുമ്പോൾ തന്നെ മറ്റൊരു വളരെ വിശേഷപ്പെട്ട കാര്യം കൂടി ഓർമ്മിക്കണം. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾ ദ പേഴ്സൺ ാണ്. അതായത് നമ്മുടെ വീട്ടിലെ പ്രായമായിട്ടുള്ള അപ്പനും അമ്മമ്മ അല്ലെ, മുത്തശ്ശിമാർ മുത്തശ്ശന്മാർ, അമ്മമാർ അച്ഛന്മാർ, അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മളെ വഴികാട്ടിയായിട്ട് നയിച്ച സീനിയർ സിറ്റിസൺസിനെ നെഞ്ചോട് ചേർക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അനുഭവങ്ങളും അവരുടെ ആ ഒരു സ്നേഹവും തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ വീടുകളിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ ഇന്നവരെ പ്രത്യേകിച്ചൊന്ന് ചേർത്ത് പിടിക്കുക. ആ ഒരു ചെറിയ ഹഗ് നൽകാനും അവരുടെ വിശേഷങ്ങൾ കേൾക്കാനൊന്നും മറക്കരുത്. എനിക്കങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ വേണം എന്ന് തോന്നിയിട്ടില്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ ചേർത്ത് ഉമ്മ വയ്ക്കാൻ, ഒന്നും കൂടി ഒന്ന് ഉമ്മ വയ്ക്കാൻ. പക്ഷെ നമ്മളെന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതെന്തിനാ നമ്മളോട് അത് കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നി പിന്നെ ഞങ്ങളിതെല്ലാ ദിവസവും ചെയ്യുന്നത്, അപ്പം നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട എന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നു, സി നമ്മളെപ്പോലെ എന്നും അവരെ ചേർത്ത് പിടിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദിനമല്ല ഇത്. ശരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ, അതായത് അവരുടെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച്, സ്നേഹിച്ച്, ലാളിച്ച് വളർത്തുന്ന മക്കള് പലപ്പോഴും അച്ഛനമ്മമാരെ അല്ലെങ്കിൽ ആ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എന്താണ് ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊണ്ട് താമസിപ്പിക്കാറുണ്ട്. പണ്ടായിരുന്നു ഇങ്ങനെ തള്ളും എന്നൊക്കെ പറയുന്നത്, ഇപ്പം അങ്ങനെയല്ല. ചില സാഹചര്യവശാൽ അവർ കൊണ്ട് താമസിപ്പിക്കാറുണ്ട്. അപ്പോൾ അവരവിടെ ഇരുന്ന് പറയുന്നത്, നീ നിന്റെ ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കും, ഞാനിവിടെ ഹാപ്പിയാണ് എന്ന് പറയാനാകുന്ന അച്ഛനമ്മമാരെ ഓർക്കുമ്പോൾ കണ്ണറിയാതെ നിറഞ്ഞു പോകും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സമയം കണ്ടെത്തി വേഗം ഒന്ന് വിളിച്ചോളൂ കേട്ടോ. നമ്മളുടെ ഒരു സ്നേഹമുള്ള വാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം എത്ര വലുതായിരിക്കും അല്ലേ. എന്നാൽ അതുപോലെ തന്നെ ഇന്ന് ഭക്ഷണപ്രിയർക്കായി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് വേൾഡ് വെജിറ്റേറിയൻ ഡേ ആണേ. അപ്പോൾ പച്ചക്കറിയുടെയും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ബേസ്ഡ് ഫുഡിൻ്റെയൊക്കെ ഒരു ഗുണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ചും നമ്മുടെ ആൾക്കാരിലേക്ക് കൂടുതൽ അവയർനെസ് ഉണ്ടാക്കാനായിട്ടാണ് ശരിക്കും ഇന്ന് വേൾഡ് വെജിറ്റേറിയൻ ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പ്യുവർ വെജിറ്റേറിയൻ ആണെങ്കിലും അല്ലെങ്കിലും ഇന്നത്തെ ലഞ്ചിന് കുറച്ച് വെജിറ്റബിൾസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഒന്ന് അത് രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ സാധാരണ ഓഫീസുകളിലുള്ള ആൾക്കാരൊക്കെ 1 മണിയാകുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. ചില ആൾക്കാർക്ക് ഫിഷോ അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെയുള്ള മീറ്റ് ഒന്നും ഇല്ലാതെ ഇറങ്ങാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നൊന്ന് വേറിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഒരു സദ്യ കഴിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെജിറ്റേറിയൻ സദ്യ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന നല്ലൊരു മ്യൂസിക് കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും അല്ലേ. എങ്കിൽ കേട്ടോ, ഇന്ന് ഇന്റർനാഷണൽ മ്യൂസിക് ഡേ കൂടിയാണ്. പലർക്കും June 21st വേൾഡ് മ്യൂസിക് ഡേ ഓർമ്മയുണ്ടാവും അല്ലേ. നമ്മൾ June 21st വേൾഡ് മ്യൂസിക് ഡേയും അതുപോലെ യോഗ ഡേയും ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ പിന്നെ എന്താ നിത്യം ഇന്ന് ഈ ഒക്ടോബർ 1 നിങ്ങൾ മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനൊരു തെറ്റിദ്ധാരണ ഒഴിവാക്കാനായിട്ട് ഞാൻ എടുത്തു പറയാം, 1975 മുതൽ ഇന്റർനാഷണൽ മ്യൂസിക് കൗൺസിൽ ഒഫീഷ്യലി ആചരിക്കുന്ന ഇന്റർനാഷണൽ മ്യൂസിക് ഡേ ഇന്ന് അതായത് October 1 കേട്ടോ. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെയും സംസ്കാരങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണല്ലോ മ്യൂസിക്. സോ ലാംഗ്വേജസ് പലതായിക്കോട്ടെ, ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻ അത് പലപ്പോഴും എല്ലാവർക്കും ഒരുപോലെയല്ലേ. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ സ്നേഹിക്കുന്ന ഒരു പാട്ടിനെയും അതിന് പിന്നിലെ മ്യൂസീഷ്യൻസിനെയും നമുക്കൊന്ന് ഓർക്കാം. വേൾഡ് മ്യൂസിക് ഡേ ആണ് June 21st. പക്ഷേ ഈ ലെവലിലേക്ക് എന്താ 1975 മുതൽ ഇന്റർനാഷണൽ മ്യൂസിക് കൗൺസിൽ ഔദ്യോഗികമായിട്ട് ആചരിക്കുന്ന ഇന്റർനാഷണൽ മ്യൂസിക് ഡേ ഇന്നാണ് കേട്ടോ, ഒക്ടോബർ 1. അപ്പൊ ഒരു ഡൗട്ട് വേണ്ട. ഇനി കുറച്ച് രസകരമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ വലിയ വലിയ കാര്യങ്ങൾക്ക് പുറമെ ഇന്ന് ചില കുഞ്ഞു കുഞ്ഞു വെറൈറ്റി സ്പെഷ്യാലിറ്റീസ് കൂടി ഉണ്ട്. ഈ പരമ്പരാഗത ജാപ്പനീസ് ഒരു ഡ്രിങ്കിനെ കുറിച്ചുള്ള വേൾഡ് സേഗ് ഡേ ഇന്നാണ്. അതുപോലെ തന്നെ അനിമൽ ലവേഴ്സിന് വളരെ കൗതുകമുള്ള ഇന്റർനാഷണൽ റക്കൂൺ അപ്രീസിയേഷൻ ഡേ ഒക്കെ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ആളുകൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് ഒക്ടോബർ ആദ്യ ദിനത്തിലെ ഒരു ബ്യൂട്ടിഫുൾ മിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഒട്ടും ടൈം പാഴാക്കാതെ നല്ലൊരു പാട്ട് കേട്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ ട്രെൻഡിങ് സോങ് എത്തിപ്പോയി. എൻജോയ് ദ സോങ്. നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിങ് സോങ് ഓഫ് ദി ആർ.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: DR was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: ஜனஹிருதயங்கள் கீழடக்கാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
3: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പനെ കൊള്ളു ഉപദ്രവം. അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യം മാത്രം.
2: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
0: Tickets available on ticketsfy.net.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm. Healthy by nature pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: Navaratriyude punnyavum, samskarika tanimeyum, aakoshathinte nirappagittumayi, bhakti sandramaya oru sayanam. Dubai Darbar Media and Relish Darasa jointly presents Navomit 2026, a grand Navaratri cultural festival. Malayalakkarayude janapriya vanitha bhajan team ആയ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
3: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: மிட் மார்னிங் வித் நித்யா.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒക്ടോബർ ആദ്യ ദിവസത്തിലെ ഒക്ടോബർ 1st സെലിബ്രേഷൻസിനെ കുറിച്ചും വിശേഷങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചില്ലേ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ പ്രവാസികൾ, പ്രത്യേകിച്ച് ഇവിടെ UAE ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇത് പറഞ്ഞു തരാനായിട്ട് ഇനി ആരെങ്കിലും നിങ്ങളുടെ അരികിലേക്ക് വരുമോ എന്നറിയില്ല. അത് സോഷ്യൽ മീഡിയയിൽ കണ്ടു മനസ്സിലാക്കി നമ്മളതൊക്കെ അറിയാൻ പോകുന്നു അറിയില്ല. എനിവേ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പം ഞാൻ പറയുകയാണ്, ഇഷ്ടമുള്ളവർക്ക് അത് കേൾക്കാം, അത് മനസ്സിലാക്കാം. അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ പ്രവാസികളിൽ പല ആൾക്കാരുടെയും ഏറ്റവും വലിയൊരു ഡ്രീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ നല്ലൊരു ഗൾഫിൽ വന്ന് നല്ലൊരു ജോലി ചെയ്ത് നമ്മുടെ കുടുംബത്തെയൊക്കെ കൂടെ കൊണ്ടുവന്ന് നല്ലൊരു ഫ്ലാറ്റോ അല്ലെങ്കിൽ വീടോ ഒക്കെ എടുത്ത് സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ആഗ്രഹിച്ച് തന്നെയാണ് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് നമ്മളെല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നത് അല്ലേ. പക്ഷെ അങ്ങനെയുള്ള വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ടൊക്കെ വന്ന് സ്വന്തം വീടെടുത്ത് ജീവിച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് വലിയ ട്രോമ അനുഭവിച്ച കുറച്ച് പ്രവാസികളുടെ അല്ലെങ്കിൽ പ്രവാസി മലയാളികളുടെ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പുറത്തു വരുന്നുണ്ട്. എന്നാലും UAE റിയൽ എസ്റ്റേറ്റ് മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്ന റെന്റൽ സ്കാംസ് അല്ലെങ്കിൽ വ്യാജ പ്രോപ്പർട്ടി ഡീൽസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും അൺവേരിഫൈഡ് വെബ്സൈറ്റ്സ് വഴിയൊക്കെ വളരെ കുറഞ്ഞ വാടകയ്ക്ക് നല്ല അടിപൊളി ലൊക്കേഷനിൽ ഈ പറഞ്ഞ പോലെ ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് ഉണ്ട് എന്നൊക്കെ കാണിച്ച് ആളുകളെ അട്രാക്ട് ചെയ്യുകയാണ് ഈ ഒരു ഫ്രോഡുലന്റ് ഏജൻസ്, അല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു വേർഡാണ് സ്കാമേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ പുതിയതായിട്ട് എത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ അടിയന്തരമായിട്ട് വീട് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ട് പെട്ടെന്ന് ആകർഷിക്കപ്പെട്ട് പോകും അല്ലേ. നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മളിലേക്കൊരു എന്താ പറയുക, ഒരു ദൈവത്തെ പോലെ ഒരാൾ വന്ന് ഇതൊക്കെ കാണിച്ചു തരാം, ശരിയാക്കി തരാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാത്തൊരിടമായതുകൊണ്ട് നമ്മൾ അറിയാതെ വിശ്വസിച്ച് പോകും, സ്വാഭാവികമാണ്. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോപ്പർട്ടി കാണാനും ഈ ബുക്കിംഗ് ഒക്കെ ഉറപ്പിക്കാനെന്ന് പറഞ്ഞ് ഇവർ മുൻകൂറായിട്ട് ചെറിയൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് ഡിജിറ്റൽ ട്രാൻസ്ഫർ വഴി അവർ ആദ്യം ആവശ്യപ്പെടും കേട്ടോ. ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓൺലൈൻ പേയ്മെന്റ് ലിങ്ക് വഴിയൊക്കെ നമ്മൾ ഈ പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന വ്യക്തിയെയും കാണത്തില്ല, ആ പ്രോപ്പർട്ടിയും കാണത്തില്ല, ആ മൊബൈൽ നമ്പർ സ്വിച്ച് ഓഫ് ആവും, പിന്നെ അവർ കീപ്പ് ചെയ്തിരുന്ന സോഷ്യൽ മീഡിയ പോലും ആ അക്കൗണ്ടുകൾ പോലും ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, സ്വന്തമായിട്ട് വീടെടുത്ത് ജീവിക്കാൻ ഇറങ്ങി എത്രയോ നിരപരാധിയായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ സ്വന്തം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മുഴുവനും നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് പോലും തിരിച്ചു പോകാൻ കഴിയാത്ത രീതിയിൽ വഴിയാധാരമായി മാറിയിരിക്കുന്നത് അല്ലേ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും പ്രശ്നം എന്താ. നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ല ഉണ്ടെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, ഇതുപോലെ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ നമ്മൾ ചില അടിസ്ഥാന മുൻകരുതലുകൾ എപ്പോഴും എടുത്തിരിക്കണം എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായ് പോലീസും റേറ അതായത് RERA നമ്മുടെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ഏജൻസിയും നിരന്തരം നൽകുന്ന ചില മുന്നറിയിപ്പുകൾ ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു തരാം, അതനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ലൈസൻസ് ഉള്ള രജിസ്ട്രേഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി വഴി മാത്രം വാടക കരാറുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഏജന്റിന്റെ റേറ കാർഡോ അല്ലെങ്കിൽ ലൈസൻസ് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ഒട്ടും മടി വിചാരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നേരിട്ട് പോയി പ്രോപ്പർട്ടി കാണാതെയും കെട്ടിട ഉടമസ്ഥന്റെ അല്ലെങ്കിൽ ലാൻഡ് ലോഡിന്റെ വിവരങ്ങളും ടൈറ്റിൽ ഡീഡും ഉറപ്പുവരുത്താതെയും ഒരു കാരണവശാലും ആർക്കും അഡ്വാൻസ് ആയിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യരുത് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, മാർക്കറ്റ് റേറ്റിനേക്കാൾ വളരെ കുറഞ്ഞ വാടകയ്ക്ക് ഓഫേഴ്സ് കാണുമ്പോൾ തന്നെ അതൊരു റെഡ് ഫ്ലാഗ് ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. ഒപ്പം എല്ലാ കരാറുകളും ഇജാരി പോലെയുള്ള ഒഫീഷ്യൽ സർക്കാർ സംവിധാനങ്ങൾ വഴി മാത്രം രജിസ്റ്റർ ചെയ്ത് നിയമപരമാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ വർഷങ്ങളുടെ സമ്പാദ്യമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ നിന്ന് കടം മേടിച്ചൊക്കെ ആയിരിക്കും കൂട്ടി വെച്ചിരിക്കുന്നത്, അതൊക്കെ ആയിരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇത്തരമൊരു സ്കാം നേരിടേണ്ടി വന്നാൽ ഒട്ടും സമയം കളയാതെ ദുബായ് പോലീസിന്റെ ഈ ക്രൈം പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ നമ്പറുകളിലേക്ക് നിങ്ങൾ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യാന്നുള്ളത്. നമുക്ക് അബദ്ധങ്ങൾ പറ്റാം, പക്ഷെ അബദ്ധങ്ങളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരുപാട് വഴികൾ നമ്മുടെ ഈ ഗവൺമെന്റ് നമ്മുടെ ഈ രാജ്യം ഉറപ്പു തരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നു തന്നെയും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഈയൊരു മെസ്സേജ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ മറക്കരുത്. നമ്മൾ ജാഗ്രതയോടെ ഇരുന്നാൽ ഇത്തരം ചതിക്കുഴികളിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാം. അതുകൊണ്ട് വീണ്ടും നല്ല പാട്ട് കേട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഇത്തരത്തിലുള്ള സ്കാംസിലൊന്നും പോയി ചാടല്ലേ. യെസ്, നമ്മൾ അടുത്ത തമിഴ് ഹിറ്റിലേക്ക് പോകണം. എൻജോയ് ദി സോങ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർ.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: യേസ്, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആകുമ്പോൾ ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിനായിട്ട് ഒരു ക്യൂട്ട് ട്രാഫിക് അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇന്നലത്തെ ട്രാഫിക് ഒരു ഓർമ്മ ആണല്ലോ, നമ്മൾ ആരും മറന്നിട്ടില്ല അല്ലേ. പുതിയ മാസം പെട്രോൾ പ്രൈസൊക്കെ കൂടിയതുകൊണ്ട് ഇന്നലെ ത്രൂ ഔട്ട് വലിയ ട്രാഫിക് കൺജഷൻ തന്നെയായിരുന്നു റോഡുകൾ കണ്ടത്. ഇന്ന് ഒക്ടോബർ 1 ഈ ഒരു ഈ സമയത്തെ റോഡ് കണ്ടീഷൻ എന്താ നോക്കി കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ജുമേറ ഭാഗങ്ങളിൽ ഹെവി ട്രാഫിക് കാണുന്നുണ്ട്. അതുപോലെ D94 ജുമേറ സ്ട്രീറ്റ്, D92 അൽവാസൽ സ്ട്രീറ്റിലൊക്കെ വാഹനങ്ങൾ വളരെ സ്ലോലിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഡൗൺ ടൗൺ ദുബായ് നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബൊലിവാർഡിലും അതുപോലെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൽസത്വ അൽബദ പിന്നെ ട്രേഡ് സെന്റർ 1st, 2nd ഡിസംബർ സ്ട്രീറ്റ് ഇവിടെകളിലൊക്കെ വലിയ രീതിയിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽക്കരാമയിലെ 27A സ്ട്രീറ്റിലും മൻകൂൾ ഭാഗത്തും ഒക്കെ ട്രാഫിക് കൺജഷൻ കുറച്ച് കൂടുതലാണ്. പക്ഷേ ചെറിയൊരു ആശ്വാസ വാർത്ത എന്ന് പറഞ്ഞാൽ, കരാമയിലെ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റ് വഴി പോകുന്നവർക്ക് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ മോഡറേറ്റ് ട്രാഫിക് വഴി സ്മൂത്ത് ആയിട്ട് കടന്നു പോവാം. അൽസൂഖ് അൽകബീർ ഭാഗങ്ങളിൽ ലൈറ്റ് ട്രാഫിക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂടെ വിശേഷങ്ങളും പാട്ടുകളൊക്കെ ഞാൻ ഉണ്ടാവും. മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേട്ടുകൊണ്ടിരിക്കുക ഹോം 92.2 FM-ൽ.
0: ട്രാഫിക് അപ്ഡേറ്റ്,
1: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ചിങ്ങമാസത്തിന്റെ ആഘോഷതാളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
5: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
4: ഒക്ടോബർ 4 എത്തിസ്ലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
5: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
4: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നമ്മൾ ഒക്ടോബർ 1 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം ഒരു മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രവാസികളായി നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഉണ്ട്. വേറെന്നുപോലെ ഇവയിലെ ഫ്യൂവൽ പ്രൈസ് ഹൈക്ക് അല്ലെങ്കിൽ ഇന്ധനവില വർധനവിനെ കുറിച്ച്. അതിപ്പോൾ ആരും പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇന്നലത്തെ എല്ലാവരുടെ ഓട്ടം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രയും വേഗം പെട്രോൾ അടിക്കാനുള്ള വെപ്രാളത്തിലൊക്കെ കിടന്ന് ഓടുമായിരുന്നു. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന പുതിയ ഇന്ധനവില നിരക്കുകൾ നോക്കുമ്പോൾ വലിയൊരു ഇൻക്രീസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് റേറ്റുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വന്നിരുന്നുള്ളൂ എങ്കിൽ ഈ മാസം എല്ലാ കാറ്റഗറീസിലുള്ള ഇന്ധനങ്ങൾക്കും ലിറ്ററിന് കൂടിയിട്ടുണ്ട്, വർധനവ് കൂടിയിട്ടുണ്ട്. വർധിച്ചിട്ടുണ്ട് പറയാൻ പാടില്ല, വർധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പുതിയ റേറ്റുകൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് നിലവിലെ നിരക്കിൽ നിന്നും വലിയൊരു ജമ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്ന സ്പെഷ്യൽ 95 പെട്രോളിനും E+91 കാര്യമായിട്ടുള്ള വില വർധനവ് വന്നിട്ടുണ്ട്. പെട്രോൾ കാറ്റഗറിയിൽ മാത്രമല്ല കേട്ടോ, ഡീസൽ നിരക്കിലും കാര്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിലെ ഈ പുതിയ ഫ്യൂവൽ റേറ്റ് എക്സ്ചേഞ്ച് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ശരാശരി പെട്രോൾ നിരക്കിനേക്കാളും ഉയർന്ന ലെവലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഡെയിലി ഓഫീസുകളിലേക്കും മറ്റ് ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്യുന്ന പ്രവാസികൾക്ക് ഇത് പ്രതിമാസ ബഡ്ജറ്റിൽ വലിയൊരു ചെറിയൊരു ഇമ്പാക്റ്റ് എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പൊ മൊത്തത്തിലുള്ള വിപണി, ആഗോള വിപണി എടുത്തു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ പ്രൈസിൽ വരുന്ന മാറ്റങ്ങളും ഇപ്പോൾ മാർക്കറ്റിലെ ഫ്ളക്ച്വേഷൻസും ഒക്കെയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണമായിട്ട് ഫ്യുവൽ പ്രൈസ് കമ്മിറ്റി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ നന്നായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന ചെറിയ ഒരു ദിറംസ് കൂടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ ടോട്ടൽ എടുക്കുമ്പോഴാണ് ഒരു വലിയ എമൗണ്ടിലേക്ക് പോകുന്നത്. ഓരോ ദിവസം അല്ലെ അഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇത്ര എമൗണ്ട് കൂടി അതെല്ലാം ഒരു ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയ്യോ ഇത്രയും പൈസ എൻ്റെ ഇന്ന് പോയോ, 1500-2000 ദിറംസൊക്കെ അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വരുമ്പോൾ നമ്മുടെ വരുമാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും അല്ലേ. അപ്പോൾ ഈ പറയുന്ന പോലെ കുറച്ച് പ്ലാനിംഗ് ഒക്കെ വേണം. ഓഫീസുകളിലേക്ക് പോകുന്നവർക്ക് കാർപൂളിംഗ് ഓപ്ഷൻസ് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ദുബായ് മെട്രോ പോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, അനാവശ്യമുള്ള ട്രിപ്പുകൾ ഒഴിവാക്കി ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്തിയാൽ ഈ ഒരു അഡീഷണൽ എക്സ്പെൻസസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ കാണിക്കുന്ന ആ ഒരു സ്മാർട്ട്നെസ്, ആ ഒരു സ്മാർട്ട് പ്ലാനിങ് ഇവിടെയും നമുക്ക് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ഇത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം പറയുന്നത്, ഈ വീക്കെൻഡിൽ നമ്മൾ കാണാൻ പോകുന്ന മൂവിയാണ് അച്ചായൻ ആൻഡ് സൺസ്. അപ്പോൾ ബിജു മേനോന്റെ ഏറ്റവും പുതിയ ചലച്ചിത്രമാണ് ഈ സിനിമ. നമുക്ക് ഒരുമിച്ച് ഹോം സ്ക്രീനിങ്ങിൽ കാണാൻ നിങ്ങൾക്കും അവസരമുണ്ട്. അപ്പോൾ ഈ 3 മണിക്കൂർ നിങ്ങൾ മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. എന്താ ചോദിച്ചാൽ HT അച്ചായൻ എന്നോ അല്ലെങ്കിൽ അച്ചായൻ ആൻഡ് സൺസ് എന്നോ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: യു ആർ ലിസണിംഗ്

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: കണ്ണൂരിലും കാസർഗോട്ടും മന്ത്രിവാഹനത്തിന് നേരെ ആക്രമണം. ഫ്ലൈ ദുബായ് സംഭവം, അന്വേഷണത്തിന് പ്രത്യേക സംഘം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ബിജെപിക്കെതിരെ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ CPM അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ചോദ്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന ബിജെപിക്കും എതിരെയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. ബിജെപിക്കെതിരെ കോൺഗ്രസും പോഷക സംഘടനകളും സമരം നടത്തുമ്പോൾ കേരളത്തിലെ CPM എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? സംഘപരിവാറിനെതിരെ കോൺഗ്രസ് ആർജവത്തോടെ സമരം നടത്തുമ്പോൾ CPMന് പൊള്ളുന്നത് എന്തുകൊണ്ടെന്നും വി ഡി സതീശന്റെ ചോദ്യം. കായികമന്ത്രി ഒ ജെ ജിനേഷിന്റെ വാഹനത്തിനു നേരെ DYFI ആക്രമണം. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പയ്യന്നൂരിൽ വെച്ചും ആക്രമണമുണ്ടായി. കല്ലുകൊണ്ടും കൈകൊണ്ടും വാഹനത്തിന് മേൽ ആഞ്ഞടിച്ചു. കാസർഗോട്ടേക്കുള്ള യാത്രയ്ക്കിടെയാണ് പിന്നീട് ആക്രമണം. പയ്യന്നൂർ കഴിഞ്ഞതിന് പിന്നാലെ മൂന്നാമതും ഒ ജെ ജിനേഷിന്റെ വാഹനത്തിനു നേരെ പ്രതിഷേധം ഉണ്ടായി. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് മന്ത്രി ഒ ജെ ജിനേഷിനെതിരെ DYFI പ്രതിഷേധം നടത്തി. തളി ക്ഷേത്രത്തിനടുത്ത് വെച്ച് മന്ത്രിയെ കരിങ്കൊടി കാട്ടി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കായികമന്ത്രിയുടെ വാഹനം തടഞ്ഞ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മന്ത്രി ജിനേഷുമായി ഫോണിൽ സംസാരിച്ചു. കണ്ണൂരിലെ അക്രമസംഭവങ്ങൾ മന്ത്രി വിശദീകരിച്ചു. അക്രമസംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി DGP നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രി ഒ ജെ ജിനേഷുമായി ഫോണിൽ സംസാരിച്ചു. പോലീസിനെയും യൂത്ത് കോൺഗ്രസിനെയും തെരുവിൽ നേരിടുമെന്ന് DYFI. ഇന്നലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് മന്ത്രി ഒ ജെ ജിനേഷും ഷാഫിയുമെന്ന് DYFI നേതാവ് എം വിജിൻ. മർദ്ദിക്കാനാണ് തീരുമാനമെങ്കിൽ DYFI തെരുവിൽ നേരിടും. SFI ആക്രമിച്ചാൽ കാവലായി DYFI ഉണ്ടാകും. അക്രമത്തിന് തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസ് എന്ന് DYFI ആരോപിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. രണ്ട് കേസുകളാണ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അക്രമവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ജ്ഞാനേഷ് കുമാറിനെതിരെ നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിന് നേരെ കല്ലേറുണ്ടായെന്നും അതിന്റെ ഭാഗമായാണ് സംഘർഷം ഉടലെടുത്തതെന്നും മന്ത്രി PC വിഷ്ണുനാഥ്. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന് നേരെ SFI കല്ലെറിയുന്നത് എന്തിനെന്ന് മന്ത്രിയുടെ ചോദ്യം. ജ്ഞാനേഷ് കുമാറിനെതിരെ നടന്ന പ്രതിഷേധത്തിലേക്ക് SFI എന്തിനാണ് മദ്യക്കുപ്പി വലിച്ചെറിയുന്നതെന്ന് മന്ത്രി ഒ ജെ ജിനേഷും ചോദിച്ചു. അതിനിടെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അരങ്ങേറിയത് ആസൂത്രിതമായ ഗുണ്ടാപ്പടയുടെ അക്രമവും വി ഡി സതീശിനെ സംരക്ഷിക്കാൻ നടത്തിയ ബോധപൂർവവുമായ ഗൂഢാലോചനയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ആരോപിച്ചു. ക്യാമ്പസ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും KSU UDF നേരിട്ട കനത്ത തിരിച്ചടിയുടെ ജാള്യത മറച്ചുവെക്കാനാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനും ആരോപിച്ചു. കേസുകൾ വന്നപ്പോൾ ഒരിക്കൽ പോലും പാർട്ടിയെ കവചമാക്കാൻ നിൽക്കാത്തയാളാണ് തന്റെ പിതാവ് കോടിയേരി ബാലകൃഷ്ണനെന്ന് മകൻ ബിനീഷ് കോടിയേരി. എല്ലാം സ്വയം നേരിടണം എന്ന പക്ഷക്കാരനായിരുന്നു പിതാവ്. കേസുകൾ ഓരോന്നായി വന്നപ്പോഴും അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുകയാണ് ചെയ്തത്. RSSന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള സമാധാനമോ സഹവർത്തിത്വമോ ആഗ്രഹിച്ചിരുന്നയാളല്ലെന്നും ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ കുറിച്ചു. കോടിയേരി ബാലകൃഷ്ണന്റെ 4th ചരമ ദിനത്തിലാണ് ബിനീഷ് കോടിയേരിയുടെ കുറിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി US പോകുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ US സന്ദർശനവും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയും വിഷയമായി. സംഭാഷണത്തിനിടെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനായി ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന നീക്കങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി ട്രംപിനോട് വിശദീകരിച്ചു. ദുബായ് ടെൽ അബീബ് വിമാനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. സംഭവം UAE അറ്റോർണി ജനറൽ അന്വേഷിക്കും. ഫ്ലൈ ദുബായ് വിമാന ദുരന്തം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുതരമായി പരിക്കേറ്റിട്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹം അപാരമായ ധൈര്യവും നിശ്ചയദാർഢ്യവുമാണ് പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ധീരത നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുകയും വലിയ ദുരന്തത്തെ തടയുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും. പൈലറ്റിന്റെ അസാധാരണ ധീരതയെ അഭിവാദ്യം ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി എക്സിൽ കുറിപ്പിട്ടു.

0: ആവശ്യങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികൾക്ക് ഹെലികോപ്റ്ററും വിമാനവും വിട്ടു നൽകാൻ തനിക്കൊരു മടിയുമില്ലെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. രാജ്യത്തിനോ കേരളത്തിനോ ആവശ്യമെങ്കിൽ വിമാനവും ഹെലികോപ്റ്ററും നൽകും, അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. കൽബ വാട്ടർഫ്രണ്ട് മാളിൽ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്ന ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ ലങ്കയെ തകർത്താണ് ഇന്ത്യയുടെ ജയം. 124 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യ ഉയർത്തിയ 170 റൺസ് വിജയ ലക്ഷ്യവുമായി ബാറ്റ് ചെയ്ത ലങ്ക 45 റൺസിന് പുറത്തായി. ജസ്പ്രീത് ബുംറ, അക്ഷർ പട്ടേൽ, അഭിഷേക് ശർമ്മ എന്നിവർ രണ്ടു വീതം വിക്കറ്റുകൾ എടുത്തു. ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളി. വിശദവാർത്ത ഒരു മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
0: Current temperature in Dubai, 41 degrees Celsius, humidity 39%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Good morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് എത്തി നിൽക്കുമ്പോൾ, കഴിഞ്ഞ മണിക്കൂർ ഞാൻ പറഞ്ഞു അവറാച്ചൻ ആൻഡ് സൺസ് നമ്മുടെ ബിജു മേനോൻ അഭിനയിച്ച പുതിയ സിനിമ കാണാനുള്ള അവസരമുണ്ട്, മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞു. പല ആൾക്കാരും ഞാൻ അവറാച്ചൻ ആൻഡ് സൺസ് എന്നാണ് പറഞ്ഞേ, അച്ചായൻ ആൻഡ് സൺസ്. അതായത് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ചോദിച്ചു അച്ചായനാണോ അവറാച്ചനാണോ എന്ന്. അപ്പം എനിക്കൊരു ഡൗട്ട്, ഞാൻ അവറാച്ചൻ എന്നാണോ അച്ചായൻ എന്നാണോ പറഞ്ഞിരുന്നത്? പിന്നീട് പറയുമ്പോൾ അവറാച്ചൻ എന്ന് വന്നതുപോലെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? എന്നാൽ അവറാച്ചനല്ലോ, അച്ചായനാണേ, അച്ചായൻ ആൻഡ് സൺസ്. അപ്പോൾ ആ സിനിമ കാണാനായിട്ട് നിങ്ങൾ ഒന്നുകിൽ HT അച്ചായൻ എന്നോ അല്ലെങ്കിൽ അച്ചായൻ ആൻഡ് സൺസ് എന്നോ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് മസ്റ്റായും ചേർക്കുക. അല്ലാതെ സിനിമ എന്നും HT ഹോം എന്നും ഒന്നും അയച്ചാൽ അത് കറക്റ്റ് ഫോർമാറ്റ് ആവില്ല. കറക്റ്റ് ഫോർമാറ്റിൽ തന്നെ മെസ്സേജ് അയക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ കേട്ടോ. HT സിനിമയുടെ പേര്, നിങ്ങളുടെ പേര് അയക്കേണ്ട നമ്പർ 0585829220. അപ്പോൾ ഇന്ത്യൻ സിനിമയിലെ ഒരു പേരിലേക്ക് ഞാൻ പോവാണ്, ഇന്ത്യൻ സിനിമയിലെ ഒരു വിശേഷത്തിലേക്ക് പോവാണ്. ഇന്ത്യൻ സിനിമയിലെ ആ ഒറ്റ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു പ്രത്യേക എനർജി വരും, ഒരു സന്തോഷം വരും അല്ലേ. നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസിൽ ഒരാൾ, പണവും പ്രശസ്തിയും ആവോളമുള്ള ആ വ്യക്തി, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി കാണുമ്പോൾ നമ്മളറിയാതെ ഒന്ന് തൊഴുതുപോകും. അതാണ് ആ മനുഷ്യൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് വൈറൽ വീഡിയോ ഉണ്ട് കേട്ടോ. മൈസൂരിൽ പുള്ളി പുതിയൊരു ബിഗ് ബജറ്റ് മൂവി ആയിട്ടുള്ള ധർമ്മന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വത് മാരിമുത്തു ഡയറക്ട് ചെയ്യുന്ന, നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ പ്രോജക്റ്റാണ് ഈ മൂവി. സാധാരണ എന്ന് പറയുമ്പോൾ ഇതുപോലൊരു അൾട്രാ സ്റ്റാർ സെറ്റിലേക്ക് വരുമ്പോൾ വലിയ വലിയ ലക്ഷറി കാറുകളിലോ അല്ലെങ്കിൽ നൂറുകണക്കിന് ബൗൺസേഴ്സിൻ്റെ ഒക്കെ അകമ്പടിയോടെയൊക്കെ ആയിരിക്കും ഇവർ വരുന്നതെന്നായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയുമ്പോൾ, ഈ മൈസൂരിലെ ആ വലിയ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നമ്മുടെ തലയവർ എത്തിച്ചേർന്ന് വെറും ഒരു സാധാരണ ഓട്ടോറിക്ഷയിലാണ്. ആ ഓട്ടോയിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ അവിടെ കാത്തുനിന്ന് ആയിരക്കണക്കിന് വരുന്ന ഫാൻസിൻ്റെ ഒരു പ്രതികരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണക്കാരനായിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവറുടെ വണ്ടിയിൽ തികച്ചും കൂൾ ആൻഡ് കാം ആയിട്ട് തന്നെ പ്രിയപ്പെട്ട മെറൂൺ ഷർട്ടും വേഷ്ടിയൊക്കെ ധരിച്ചാണ് അദ്ദേഹം ലൊക്കേഷനിലേക്ക് എത്തിയത്. ഇതൊരു വാർത്ത പറയുമ്പോൾ അങ്ങനെ സാധാരണക്കാരനായ ഒരു ഓട്ടോറിക്ഷക്ക, അദ്ദേഹവും മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹം ഓടിക്കുന്ന ആ വണ്ടിയിൽ രജനീകാന്ത് വന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഫാൻസിനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ഇതിൽ ഓട്ടോയിൽ ഇറങ്ങിയ ഉടനെ തന്നെ അവിടെ പെയ്യുന്ന ആ വലിയ സ്നേഹമഴ കണ്ടപ്പോൾ അത് ഒട്ടും അടിക്കാത്ത അടിച്ചുകൂടി ആരാധകർക്ക് നേരെ കൈവീശി കാണിച്ചു. തൻ്റെ ഐക്കോണിക് ബാബ സിഗ്നേച്ചർ സ്റ്റൈലൊക്കെ ഗെസ്റ്റർ കാണിച്ച് അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ സെക്യൂരിറ്റി ടീം ഗേറ്റ് അല്പം അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ പോലും തനിക്കായിട്ട് മണിക്കൂറുകളോളം കാത്തുനിന്ന കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ജനങ്ങളെ കാണാൻ അദ്ദേഹം വീണ്ടും എന്താ അഭിവാദ്യം ചെയ്തു എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം അല്ലേ. ഒരു സ്റ്റാറൊക്കെ അങ്ങനെ സിമ്പിളായിട്ട് വരിക, അവരുടെ സിംപ്ലിസിറ്റി എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ തൊഴുതുപോകും. അതാണ് സ്നേഹം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം അങ്ങനെയാണ്. അദ്ദേഹം തുടക്കത്തിൽ ഏത് ജോലി ചെയ്തിരുന്നു അതിനെ ഇപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന, ഓരോ സാധാരണക്കാരെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ മെസ്സേജൊക്കെ വേഗം അയച്ചോളൂ കേട്ടോ.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Good morning with Nitya.
1: എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഈ ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചെമ്പകമാമലയിൽ എന്തിനു വെറുതെ ആ നൈസ് സോങ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് പ്രതീക്ഷിക്കുന്നു. അയ്യോ എനിക്കൊരു മുട്ടനബദ്ധം പറ്റിയട്ടോ, ഞാൻ അവറാച്ചൻ ആൻഡ് സൺസ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും അച്ചായൻ ആൻഡ് സൺസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ തിരുത്തി തന്നു, ഒരുപാട് പേര് തിരുത്തി തന്നു. ഇത്യാ അച്ചായനല്ല അവറാച്ചനാണെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയല്ലേ പറയുന്നതെന്നാണ് എൻ്റെ വിചാരം. എൻ്റെ നാവിൻ്റെ മുമ്പിൽ അച്ചായൻ എന്നാണ് വന്നോണ്ടിരുന്നത്. അച്ചായൻ നമുക്ക് വെട്ടിക്കളയാം, അച്ചായൻ നമുക്ക് വേണ്ട, നമുക്ക് അവറാച്ചൻ ആൻഡ് സൺസ്. പാവം ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് അയച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പറയാം, അദ്ദേഹം കറക്റ്റ് എച്ച് ടി സ്പേസ് അവറാച്ചൻ ആൻഡ് സൺസ് അദ്ദേഹത്തിന്റെ പേര് മാത്രം വയ്ക്കാൻ മറന്നുപോയി. അപ്പൊ ഞാനത് റോങ് ഫോർമാറ്റ് എന്നൊക്കെ പറയുമ്പോഴേ എന്റെ ഉള്ളില് ഞാൻ അങ്ങനെ അല്ലല്ലോ പറയുന്നത്. എനിവേ റിയലി സോറി കേട്ടോ, അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് റിയലി റിയലി സോറി. യെസ്, നമ്മുടെ അവറാച്ചൻ ആൻഡ് സൺസ് ഈ വീക്കെൻഡിൽ റിലീസ് ആകാൻ പോവാണ്. അപ്പോൾ ആ സിനിമ കാണാൻ ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമാകാൻ താല്പര്യമുള്ളവർക്കെല്ലാം മെസ്സേജ് അയക്കാം. എച്ച് ടി സ്പേസ് അവറാച്ചൻ ആൻഡ് സൺസ് അല്ലെങ്കിൽ അവറാച്ചൻ എന്നോ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേരോട് ചേർത്തുകൊണ്ട് അയച്ചോളൂ. അപ്പൊ നമ്മുടെ സിനിമാ പ്രേമികൾക്ക്, പ്രത്യേകിച്ച് അടിപൊളി ഫാമിലി എന്റർടൈനറുകളൊക്കെ എന്റർടൈനറുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്തയായിരിക്കും ചിലപ്പോൾ ഈ സിനിമ. ബിജുമേനോൻ പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം അവറാച്ചൻ ആൻഡ് സൺസ് തിയേറ്ററിലേക്ക് എത്താൻ ഈ വീക്കെൻഡിലേക്ക് എത്താൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ മൂവിയുടെ ഒരു ഒഫീഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വരുന്ന വീക്കെൻഡ്, ഈ ഒരു വീക്കെൻഡ് വീക്കെൻഡ് എന്ന് പറയുമ്പോൾ നാളെ വെള്ളിയാഴ്ചയായി, പിന്നെ അങ്ങോട്ട് തുടങ്ങി വെള്ളിയാണെങ്കിൽ ശനി ഞാൻ പറയാം കൃത്യമായിട്ട്. അപ്പോൾ എന്നാലും വലിയൊരു ആഘോഷത്തോടെ സിനിമ റിലീസ് ചെയ്യുകയാണ്. ബിജുമേനോൻ്റെ ആ ഒരു എന്താ പറയുക തനതായിട്ടുള്ള ഒരു നർമ്മവും അപ്പം മികച്ച കുടുംബ ബന്ധങ്ങളുടെ കഥയൊക്കെ പറയുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും ഇത്, അതിനകത്ത് യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കുടുംബത്തോടൊപ്പം തിയേറ്ററിലിരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു അടിപൊളി സിനിമയായിരിക്കും അവറാച്ചൻ ആൻഡ് സൺസ് എന്ന് പറയാം. പക്ഷേ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീനിങ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ, എന്താണ് അവറാച്ചൻ ആൻഡ് എച്ച് ടി സ്പേസ് ഹോം തിയേറ്റർ എന്നതിൻ്റെ എച്ച് ടി സ്പേസ് അവറാച്ചൻ ആൻഡ് സൺസ് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. സി, നമ്മൾ പലപ്പോഴും അൽഗുറൈറ്റ് സെന്ററിലോ ഒക്കെ ആയിരിക്കും മൂവി സ്ക്രീനിങ് നടക്കുക. അപ്പോൾ ആ ഭാഗത്തേക്ക് ഈ ഒരു വെള്ളിയാഴ്ച ഈവനിങ് അല്ലെങ്കിൽ ശനിയാഴ്ച ഈവനിങ് ഒക്കെ എത്താൻ സാധിക്കുന്ന എന്നുറപ്പുള്ളവർക്ക് മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ. അല്ലെങ്കിൽ പല ആൾക്കാരും ലാസ്റ്റ് മിനിറ്റിൽ അയ്യോ എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാറുണ്ട്. അപ്പോൾ അത് മറ്റൊരാളുടെ ചാൻസിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രം മെസ്സേജ് അയക്കാൻ നോക്കുക. നിങ്ങൾക്കിപ്പോൾ ആരയച്ചാലും എല്ലാവർക്കും നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന കൃത്യമായിട്ടുള്ള ടിക്കറ്റ് തരാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം മാത്രം, അങ്ങനെ ഇപ്പോൾ വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഒരു മെസ്സേജ് അയച്ചേക്കാമെന്ന് കരുതി അയക്കണം. ചിലപ്പോൾ നിങ്ങളെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരാളുടെ ചാൻസ് നഷ്ടപ്പെടില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എച്ച് ടി സ്പേസ് അവറാച്ചൻ ആൻഡ് സൺസ് നിങ്ങളുടെ പേര് കൂടി ചേർത്ത് കൊണ്ട് അയക്കണം. നമ്പർ ഒരിക്കൽ കൂടി പറയാം 0585 8529220.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: യെസ്, ട്രാഫിക് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ട്രാഫിക് മൊത്തത്തിൽ ഒരു ഇപ്പം സമയത്ര 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ലൈവ് ട്രാഫിക് സിറ്റുവേഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ജുമേറ ഫസ്റ്റ്, അതുപോലെ അവിടെ ഹെവി ട്രാഫിക് കാണിക്കുന്നത്. ജുമേറ ഫസ്റ്റിലെ അൽവാസ സ്ട്രീറ്റ് വഴി പോകുന്ന വാഹനങ്ങളൊക്കെ വളരെ സ്ലോ മൂവിംഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അൽ സത്വ ഭാഗത്തുള്ള അൽ ഡൊറാർ സ്ട്രീറ്റിൽ അത്യാവശ്യം ഹെവി ട്രാഫിക് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ അൽവാസ ലൊക്കേഷനിലുള്ള 25A സ്ട്രീറ്റ് നോക്കിയാലും, അതുപോലെ അൽസത്വ ഏരിയയിലെ D90 അൽസത്വ സ്ട്രീറ്റ് നോക്കിയാലും അത്യാവശ്യം കുരുക്കുള്ള അവസ്ഥ തന്നെയാണ് കാണുന്നത്. സമയമ്പോൾ അല്ല, അതുപോലെ തന്നെ അൽ റിഫ ഏരിയയിലെ ഖാലിദ് ബിൻ അൽവാലിദ് റോഡ്, മൻകൂൾ, ഇവിടെ എല്ലാം അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന റൂട്ട് വഴി പോകാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾ മാക്സിമം ഓൾട്ടർനേറ്റ് റൂട്ട് നോക്കാൻ ട്രൈ ചെയ്യുക. ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ വാഹനങ്ങൾ ഓടിക്കുക. ആൻഡ് കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: मॉर्निंग विद नित्या.
1: യെസ്, മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ. ഈ നമ്മുടെയൊക്കെ ഒരു വലിയ വിഷ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ആൾക്കാരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറെക്കാലം ആരോഗ്യത്തോടെ ഒരു രോഗങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാം. അല്ലെ, അതില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് മറ്റ് പ്രശ്നങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ചേർന്ന് മൊത്തം അങ്ങോട്ട് കൊളാവുന്നത് അല്ലേ. അപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ വയസ്സ് കൂടുമ്പോഴും നമ്മുടെ ശരീരം തളരാതെ നമ്മുടെ മൈൻഡൊക്കെ നല്ല ഫ്രഷായിട്ട് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ സ്ട്രെസ്സിനിടയ്ക്ക്, ഈ ബഹളത്തിനിടയ്ക്ക് അതൊന്നും പലപ്പോഴും പറ്റാറില്ലെങ്കിലും പരമാവധി നമ്മളൊക്കെ ട്രൈ ചെയ്യും നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ പീസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് വേണ്ടി അല്ലേ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തിന് വേണ്ടി ഒരു കൊച്ചു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം. നമ്മുടെ സയൻസ് ലോകത്ത് നിന്ന് കേൾക്കുന്ന ഏറ്റവും പുതിയ ന്യൂസ് അനുസരിച്ച് നമ്മളൊരു ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ഇറ അല്ലെങ്കിൽ ദീർഘായുസിന്റെ ഒരു പുതിയ യുഗത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ് അത്രേ. അതായത് ഇന്ന് വരെ നമ്മൾ എന്താ ചിന്തിച്ചിരുന്നത്, ലൈഫ് സ്പാൻ അല്ലെങ്കിൽ നമ്മൾ എത്ര കൊല്ലം ജീവിച്ചിരിക്കുന്നു എന്നതിന് മാത്രമായിരുന്നു നമ്മൾ ആധാരം കൊടുത്തിരുന്നത് അല്ലേ. പക്ഷെ പുതിയൊരു ലോഞ്ചിവിറ്റി റിസർച്ച് മുന്നോട്ട് വെക്കുന്നത് ഹെൽത്ത് സ്പാൻ എന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ വെറുതെ അങ്ങ് ആയുസ് കൂട്ടുക എന്നുള്ളതല്ല, അത് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും നല്ല ക്വാളിറ്റി ഓഫ് ലൈഫോടെ, ഒരു എന്താ പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ആക്റ്റീവായി ജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. സയൻറ്റിസ്റ്റ് അവരുടെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് വഴി പറയുന്നത് എന്താണെന്ന് അറിയാമോ, ഈ വയസ്സാവുക അല്ലെങ്കിൽ ഏജിങ് എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അത് നമ്മുടെ ശരീരമില്ലേ അതിലെ പ്രോസസ്സുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കോശങ്ങളിലെ ഡി എൻ എ റിപ്പയർ അല്ലെങ്കിൽ എന്താ പറയുക വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാൻ, പിന്നെ സയൻസിലെ ലേറ്റസ്റ്റ് ഫൈൻഡിങ്സ് ആയിട്ടുള്ള ബയോളജിക്കൽ ഏജ് ട്രാക്കിംഗ് വഴിയൊക്കെ ഈ നമ്മൾ പ്രായമാകുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഗവേഷകർ കണ്ടെത്തുന്നത്. അപ്പം എനിക്കൊരു ഡൗട്ട്, അപ്പം നമ്മുടെ മനുഷ്യരാശിയിൽ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമുക്കൊരു ഒരു സംഭവം ഉണ്ട്, അതിങ്ങനെയേ പോകാവൂ എന്നുണ്ട്. ഇനി അതിനെയൊക്കെ മാറ്റിമറിച്ചാൽ മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഒരു പേടി. എന്തായാലും ഇന്നിപ്പോൾ വൻകിട ടെക് കമ്പനികളായിക്കോട്ടെ, ശാസ്ത്രജ്ഞരൊക്കെ ആയിക്കോട്ടെ, അവരൊക്കെ കോടിക്കണക്കിന് ഡോളേഴ്സാണ് ഈ ലോഞ്ചിവിറ്റി സയൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ പ്രായമാകുന്നത് തടയാൻ പിൽസോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോ ഒക്കെ വരും എന്ന് കേൾക്കുമ്പോൾ കൗതുകം തോന്നാമെങ്കിലും ഈ റിസർച്ചുകളെല്ലാം നമ്മൾ ഓർപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠമുണ്ട് അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് ഉണ്ട്. അതെന്താണെന്നറിയാമോ, നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള ഡെയിലി ഹാബിറ്റ്സാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രായത്തെ തീരുമാനിക്കുന്നത് അല്ലേ. അതിനോട് ഞാനും ശരി വെക്കുന്നു കേട്ടോ. യഥാർത്ഥ ലോഞ്ചിവിറ്റി ലഭിക്കാൻ നമ്മളിപ്പോൾ തന്നെ ചെയ്യേണ്ട കുഞ്ഞുകുഞ്ഞു കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി കുറച്ച് സമയം ബോഡിയൊക്കെ നല്ലതുപോലെ ആക്റ്റീവായിട്ട് വെക്കുക എന്നുള്ളതാണ്. ദിവസവും വാക്ക് ചെയ്യുന്നതും അതുപോലെ ലൈറ്റ് എക്സസൈസ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ശരീരത്തിലെ പ്രായമാകലിനെ നല്ലപോലെ സ്ലോ ഡൗൺ ചെയ്യും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നല്ല പ്രോപ്പർ ഡയറ്റ് കാത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പ്രോസസ്സ് ചെയ്ത ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി ഹെൽത്തി ഫുഡ് ഐറ്റംസ് കഴിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, പ്രോപ്പർ സ്ലീപ്പ്, അത് കംപ്ലീറ്റ്ലി അത് ഉറപ്പ് വരുത്തുക. രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ സെൽസൊക്കെ ഒന്ന് റിപ്പയർ ആവുള്ളൂ. ഇനി എല്ലാത്തിനും ഉപരിയായിട്ട് നല്ല പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡും ഫ്രണ്ട്സും കുടുംബവും ഒക്കെ ആയിട്ട് നല്ലൊരു സോഷ്യൽ കണക്ഷൻ വെക്കുന്നത് നമ്മളെ ചെറുപ്പമായിട്ട് നിർത്താൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫോർമുലയാണ്. ഞാൻ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു, ഞാൻ ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെയാണ്, മെൻ്റലി ഫിസിക്കലി ഓക്കെയാണ്, ഞാൻ മാത്രം ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചുറ്റുവട്ടം കൂടി ഓക്കെ ആവണം, അതിനും നമ്മളൊരു കാരണക്കാരനാണ്. നമ്മളിപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം പരമാവധി ജിമ്മൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റൽ പീസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ അദ്ദേഹം വളരെ കൂളായിട്ടിരിക്കാൻ ശ്രമിക്കും. പക്ഷേ അദ്ദേഹം മാത്രമേ അവിടെ കൂളാകുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഭാര്യയും കൂടെ കൂളാകണം, എങ്കിൽ മാത്രമേ നമുക്കൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു അന്തരീക്ഷം റെഡിയാക്കി എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ പറയുന്ന സിമ്പിൾ ലോഞ്ചിവിറ്റി ടിപ്സൊക്കെ ഇന്ന് മുതലൊന്ന് ഞാൻ ഉൾപ്പെടെ അല്ലേ, നമ്മളെല്ലാവരും ഉൾപ്പെടെ നമ്മുടെ ലൈഫിലൊന്ന് ട്രൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നതിന് നമ്മൾ തന്നെ കാരണക്കാരായി മാറും. നമുക്കൊരിക്കലും ട്രീറ്റ്മെൻറ്റിൻ്റെ പുറകെയോ പിൽസിൻ്റെ പുറകെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സയൻസിൻ്റെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മളിൽ തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞു വെച്ചത്. അപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷീണിച്ച സ്ഥിതിക്ക് ഒരു എവർഗ്രീൻ ഹിറ്റ് കേട്ടാലോ. അപ്പോഴും മറക്കേണ്ട അവറാച്ചൻ ഇവിടെ തന്നെയുണ്ട്. ഈ വീക്കെൻഡിൽ നിങ്ങളുടെ അരികിലേക്ക് എത്തുകയാണ് ഹോം സ്ക്രീനിങ്ങിലൂടെ. അവറാച്ചൻ ആൻഡ് സൺസ് മൂവി കാണാനുള്ള ടിക്കറ്റുകൾ നമ്മൾ തരും. അതുകൊണ്ട് HD Space അവറാച്ചൻ ആൻഡ് സൺസ് നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കൂ.

വാർത്തകളുമായി മിനി പത്മ. മന്ത്രി ഒ ജെ ജിനീഷിന്റെ വാഹനത്തിന് നേരെ DYFI ആക്രമണം. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പയ്യന്നൂരിൽ വെച്ചും ആക്രമണമുണ്ടായി. കല്ലുകൊണ്ടും കൈകൊണ്ടും വാഹനത്തിന് മേൽ ആഞ്ഞടിച്ചു. കാസർകോട്ടേക്കുള്ള യാത്രയ്ക്കിടെയും ആക്രമണം. പയ്യന്നൂർ കഴിഞ്ഞതിന് പിന്നാലെ മൂന്നാമതും മന്ത്രി ഒ ജെ ജിനീഷിന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധം ഉണ്ടായി. കാസർകോട് നീലേശ്വരത്ത് മന്ത്രി ഒ ജെ ജിനീഷിനെതിരെ DYFI പ്രതിഷേധം. തളി ക്ഷേത്രത്തിനടുത്ത് വെച്ച് മന്ത്രിയെ കരിങ്കൊടി കാട്ടി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മന്ത്രി ഒ ജെ ജിനീഷുമായി ഫോണിൽ സംസാരിച്ചു. കണ്ണൂരിലെ അക്രമ സംഭവങ്ങൾ മന്ത്രി വിശദീകരിച്ചു. അക്രമ സംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി DGP നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി VD സതീശനും മന്ത്രി ഒ ജെ ജിനീഷുമായി ഫോണിൽ സംസാരിച്ചു. മന്ത്രി ഒ ജെ ജിനീഷിനെതിരായ ആക്രമണം CPMന്റെ അറിവോടെയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന വ്യക്തം. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ ആക്രമണത്തിന്റെ തുടർച്ചയാണ് ഇതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. തോൽവിയിലുണ്ടായ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ കലാപമുണ്ടാക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. CPM പ്രവർത്തിക്കുന്നത് ക്രിമിനൽ മാഫിയ സംഘങ്ങളെപ്പോലെ. 10 വർഷം കേരളത്തിൽ നടത്തിയ ഗുണ്ടായിസം തുടരാൻ അനുവദിക്കില്ലെന്നും ആക്രമിച്ചവരെയും ഗൂഢാലോചന നടത്തിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി. BJPക്കെതിരെ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ CPM അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന BJPക്കും എതിരെയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. BJPക്കെതിരെ കോൺഗ്രസും പോഷക സംഘടനകളും സമരം നടത്തുമ്പോൾ കേരളത്തിലെ CPM എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? സംഘപരിവാറിനെതിരെ കോൺഗ്രസ് ആർജവത്തോടെ സമരം നടത്തുമ്പോൾ CPMന് പൊള്ളുന്നത് എന്തുകൊണ്ടെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ ചോദിച്ചു. ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് SFI സംഘർഷത്തിൽ രൂക്ഷ വിമർശനവുമായി മന്ത്രി ഒ ജെ ജിനീഷ്. ജ്ഞാനേഷ് കുമാറിനും അമിത്ഷായ്ക്കുമെതിരെ നടന്ന പ്രതിഷേധത്തിനെതിരെ BJPയും യുവമോർച്ചയും പ്രതികരിക്കുന്നത് മനസ്സിലാക്കാമെന്നും അതിൽ SFI പ്രതികരിക്കുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ലെന്നും മന്ത്രി. ഈ ജനാധിപത്യപരമായ പ്രതിഷേധത്തിനെതിരെ SFI ആക്രമണം അഴിച്ചുവിടുന്നത് എന്തിനെന്ന ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ജനാധിപത്യം സംരക്ഷിക്കാനുള്ള സമരങ്ങളോട് തങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്ന സന്ദേശമാണ് ഇവർ നൽകുന്നതെന്നും ജിനീഷ് കുറ്റപ്പെടുത്തി. SFI പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് മന്ത്രി. ഹോസ്റ്റലിൽ തൂഫാൻ റെയ്ഡായിരുന്നു നടത്തേണ്ടിയിരുന്നത്. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ നിന്ന് വരുന്നത് മദ്യക്കുപ്പികളാണെന്ന് മന്ത്രി. പോലീസിനെയും യൂത്ത് കോൺഗ്രസിനെയും തെരുവിൽ നേരിടുമെന്ന വെല്ലുവിളിയുമായി DYFI. കഴിഞ്ഞ ദിവസത്തെ അക്രമത്തിന് നേതൃത്വം നൽകിയത് മന്ത്രി ഒ ജെ ജിനീഷും ഷാഫിപ്പറമ്പിൽ MPയുമെന്ന് DYFI നേതാവ് MVജിൻ. മർദ്ദിക്കാനാണ് തീരുമാനമെങ്കിൽ DYFI തെരുവിൽ നേരിടും. SFIയെ ആക്രമിച്ചാൽ കാവലാളായി DYFI ഉണ്ടാകും. ആക്രമണത്തിന് തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസ് ആണെന്നും DYFI ആരോപിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. 2 കേസുകളാണ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അക്രമവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. യൂത്ത് കോൺഗ്രസ് അതിക്രമത്തിലും പോലീസ് നടപടിയിലും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ് ഇന്ന് SFI. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ നൈറ്റ് മാർച്ചിന് നേരെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും കല്ലേറുണ്ടായതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. SFI പ്രവർത്തകരെ ഹോസ്റ്റലിൽ കയറി പോലീസ് മർദ്ദിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്ഥലത്തെത്തിയിരുന്നു. SFIക്കാരുടെ ഭാഗത്തുനിന്ന് പ്രകോപനമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ഹോസ്റ്റലിനകത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് ആക്രമണം നടന്നതെന്ന് ഉറപ്പാണ്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSU നേരത്തെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള ആക്രമണമാണ് ഇന്ന് നടന്നത്. തീപ്പന്തം ഹോസ്റ്റലിലേക്കെറിഞ്ഞു. ഒരു സംഘടനയും ചെയ്യാൻ പാടില്ലാത്തതാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. DYFIയും പ്രതിഷേധവുമായപ്പോൾ രംഗത്തെത്തി. ADGP PVജയനും സ്ഥലത്തെത്തിയിരുന്നു. രാത്രിയിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആംബുലൻസ് പോലും യൂത്ത് കോൺഗ്രസുകാർ തടയുകയാണെന്നും SFIയും DYFIയും ആരോപിച്ചു. ജ്ഞാനേഷ് കുമാറിനെതിരെ നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിന് നേരെ കല്ലേറുണ്ടായെന്നും അതിന്റെ ഭാഗമായാണ് സംഘർഷം ഉടലെടുത്തതെന്നും മന്ത്രി PC വിഷ്ണുനാഥ്. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന് നേരെ SFI കല്ലെറിയുന്നത് എന്തിനെന്ന് മന്ത്രിയുടെ ചോദ്യം. പ്രതിഷേധത്തിലേക്ക് SFI എന്തിനാണ് മദ്യക്കുപ്പി വലിച്ചെറിയുന്നതെന്ന് മന്ത്രി ഒ ജെ ജിനീഷും ആവർത്തിച്ച് ചോദിച്ചു. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അരങ്ങേറിയത് ആസൂത്രിതമായ ഗുണ്ടാപ്പടയുടെ അക്രമവും VD സതീശനെ സംരക്ഷിക്കാൻ നടത്തിയ ബോധപൂർവമായ ഗൂഢാലോചനയുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും KSU UDF നേരിട്ട കനത്ത തിരിച്ചടിയുടെ ജാള്യത മറയ്ക്കാനാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനും കുറ്റപ്പെടുത്തി.
ഗ്യാനേഷ് കുമാറിനെതിരെ സമരം ചെയ്യുമ്പോൾ എന്തിനാണ് ചില പ്രസ്ഥാനക്കാർ തങ്ങൾക്കെതിരെ തിരിയുന്നതെന്ന് ഷാഫി പറമ്പിൽ എം പി. ഇത് രാജ്യത്തിന്റെ

0: നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം. മന്ത്രിമാരെ തടഞ്ഞതുകൊണ്ട് തങ്ങൾ പിന്നോട്ട് പോകുമെന്ന് കരുതേണ്ട. സമരത്തിന്റെ ഉദ്ദേശം 100% ജനാധിപത്യപരമാണ്. അതിനെ ആര് വഴിതിരിച്ചുവിട്ടാലും അതിന് നിന്ന് കൊടുക്കേണ്ടതില്ലെന്നും ഷാഫി പറമ്പിൽ. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ നടപടികൾക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. കേസിലെ വിചാരണയ്ക്കായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കേണ്ടെന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും സർക്കാർ ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചു. രണ്ടാഴ്ചയ്ക്കകം രേഖകൾ ഹാജരാക്കണമെന്നാണ് ജസ്റ്റിസ് ജി ഗിരീഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. കേസുകൾ വന്നപ്പോൾ ഒരിക്കൽ പോലും പാർട്ടിയെ കവചമാക്കാൻ നിൽക്കാത്ത ആളാണ് തന്റെ പിതാവ് കോടിയേരി ബാലകൃഷ്ണനെന്ന് മകൻ ബിനീഷ്. എല്ലാം സ്വയം നേരിടണം എന്ന പക്ഷക്കാരനായിരുന്നു അച്ഛൻ. കേസുകൾ ഓരോന്നായി വന്നപ്പോഴും അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുകയാണ് അദ്ദേഹം ചെയ്തത്. RSSനെ കീഴ്പ്പെട്ടുകൊണ്ടുള്ള സമാധാനമോ സഹവർത്തിത്വമോ ആഗ്രഹിച്ചിരുന്നയാളല്ല അദ്ദേഹമെന്നും ബിനീഷ് കോടിയേരി. കോടിയേരി ബാലകൃഷ്ണന്റെ 4 ചരമദിനത്തിലാണ് ബിനീഷ് കോടിയേരിയുടെ ഈ പ്രതികരണം. ദൃശ്യമാധ്യമത്തിലൂടെ മുഖ്യമന്ത്രി വി ഡി സതീശിനെ അപമാനിച്ച സംഭവം. LDF പ്രവർത്തകയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. കോട്ടയം പായിപ്പാട് സ്വദേശി ലത രഘുവിനെതിരെയാണ് കേസ്. കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിലായിരുന്നു നടപടി. പ്രതി മുഖ്യമന്ത്രിയെയും അമ്മയെയും അവഹേളിച്ചു, സ്പർദ്ധ വളർത്തി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് FIR ഇട്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് തൃക്കുടിത്താനം ഡിവിഷനിലെ ഉപ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് ലത ഒരു മാധ്യമത്തിലൂടെ മുഖ്യമന്ത്രിക്കെതിരെ മോശം പരാമർശം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുമെന്നാണ് സൂചന. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ US സന്ദർശനവും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയും വിഷയമായി. സംഭാഷണത്തിനിടെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന നീക്കങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി ട്രംപിനോട് വിശദീകരിക്കുകയും ചെയ്തു. ദുബായ് ടെല്ലവീവ് വിമാനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഫ്ലൈ ദുബായ് വിമാന ദുരന്തം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുതരമായി പരിക്കേറ്റിട്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹം അപാര ധൈര്യവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധീരത 100 ആളുകളുടെ ജീവൻ രക്ഷിച്ചു. വലിയ ദുരന്തത്തെ തടഞ്ഞു. ഇന്ത്യ താങ്കളെ ഓർത്ത് അഭിമാനിക്കുന്നു. അതിവേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഇന്ത്യക്കാരനായ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്ത്. പൈലറ്റിന്റെ അസാധാരണ ധീരതയെ അഭിവാദ്യം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി എക്സിൽ കുറിപ്പിട്ടു. ഇന്ത്യക്കാരനായ ക്യാപ്റ്റനും ഒമാൻ പൌരനായ സഹ പൈലറ്റും കോക്പിറ്റിൽ സംഘർഷമുണ്ടായതോടെയാണ് വിമാനം സൌദിയിലെ തബുക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് ഇന്നലെ നടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ക്യാപ്റ്റൻ സൌദിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്ന് സൌദിയിലെ ഇന്ത്യൻ എംബസി. അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവത്തിൽ ഇസ്രായേലും സൌദി അറേബ്യയും അന്വേഷണം നടത്തുകയാണ്. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയായിരുന്നു വിമാനം സൌദിയിൽ പെട്ടെന്നിറക്കിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ സെമിയിൽ ലങ്കയെ തകർത്താണ് ഇന്ത്യൻ ജയം. 124 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യ ഉയർത്തിയ 170 റൺസ് വിജയ ലക്ഷ്യവുമായി ബാറ്റ് ചെയ്ത ലങ്ക 45 റൺസിന് എല്ലാവരും പുറത്തായി. ജസ്പ്രീത് ബുംറ അക്ഷർ പട്ടേൽ അഭിഷേക് ശർമ്മ എന്നിവർ 2 വിക്കറ്റുകൾ എടുത്തു. ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് റെക്കോർഡ് ജയം. വിൻഡീസിനെ 8 തകർത്തു. ഏകദിന ക്രിക്കറ്റിലെ ഇന്ത്യയുടെ പിന്തുടർന്നുള്ള ഏറ്റവും വലിയ വിജയമാണിത്. ശുഭ്മാൻ ഗില്ലിന് ഇരട്ട സെഞ്ചുറി. ഏകദിന ക്രിക്കറ്റിൽ 2 ഇരട്ട സെഞ്ചുറികൾ നേടുന്ന ലോകത്തിലെ 2 മാത്രം താരമെന്ന റെക്കോർഡ് ഗിൽ സ്വന്തമാക്കി. ഏകദിനത്തിൽ 3 ഇരട്ട സെഞ്ചുറികൾ നേടിയ രോഹിത് ശർമ്മ മാത്രമാണ് നിലവിൽ ശുഭ്മാൻ ഗില്ലിന് മുന്നിലുള്ളത്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon. ഇപ്പോൾ സമയം 1 കഴിഞ്ഞ് 10 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 41°C, ഹ്യൂമിഡിറ്റി 42%.
2: Weather update.
1: was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me. You are

0: Trending song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: ஜனஹிருதயங்கள் கீழடக்கான் வீண்டும் ஒரு குடும்ப சித்திரவுமாய் பிஜு மேனோன் எத்துணும்.
3: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പനെ കൊണ്ടുള്ള ഉപദ്രവം. അയാൾക്ക് എപ്പോഴാ ഉള്ള കാര്യം മാത്രം.
2: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമി 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
0: Tickets available on ticketsfy.net.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഗുഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, No. 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ചിങ്ങമാസത്തിന്റെ ആഘോഷതാളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്നൊരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
4: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
3: ഒക്ടോബർ 4 എത്തിസിലാത്ത അക്കാഡമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേത മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
4: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
3: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഗീതം കൺവെൻഷൻ സെന്റർ, അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാഡമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ബി ഡി സതീഷിനെതിരെ അടൂർ പ്രകാശ്. നമസ്കാരം. ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. യു ഡി എഫിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച എം പി എമ്മും യു ഡി എഫ് കൺവീനറുമായ അടൂർ പ്രകാശ്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ചില സ്ഥലങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതെ പോയെങ്കിലും വലിയ പരിക്കില്ലാതെ 18 സീറ്റുകൾ യു ഡി എഫ് നേടിയെടുത്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. യു ഡി എഫിന്റെ യോഗം അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കാത്തതുകൊണ്ട് യോഗം കൂടാൻ സാധിച്ചിട്ടില്ല. പല കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതുണ്ട്. പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നേതൃത്വത്തെ അറിയിക്കുകയാണ് ചെയ്യാറുള്ളത്. AICC ആണ് തന്നെ ചുമതല ഏൽപ്പിച്ചതെന്നും അടൂർ പ്രകാശ്. മന്ത്രി ഒ ജെ ജനീഷിന്റെ വാഹനത്തിന് നേരെ DYFI ആക്രമണം. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് വെച്ച് ആക്രമണമുണ്ടായി. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പയ്യന്നൂരിലും ആക്രമണമുണ്ടായി. കല്ലുകൊണ്ടും കൈകൊണ്ടും വാഹനത്തിന് മേൽ ആഞ്ഞടിച്ചു DYFI പ്രവർത്തകർ. പയ്യന്നൂർ കഴിഞ്ഞതിന് പിന്നാലെ മൂന്നാമതും ഒ ജെ ജനീഷിന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധം. കാസർഗോഡ് നീലേശ്വരത്ത് ഒ ജെ ജനീഷിനെതിരെ DYFIയുടെ വലിയ പ്രതിഷേധം. തളിക്ഷേത്രത്തിനടുത്ത് മന്ത്രിയെ കരിങ്കൊടി കാട്ടി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മന്ത്രി ജനീഷുമായി ഫോണിൽ സംസാരിച്ചു. കണ്ണൂരിലെ അക്രമ സംഭവങ്ങൾ മന്ത്രി വിശദീകരിച്ചു. അക്രമ സംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി DGP നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി VD സതീശനും മന്ത്രി ഒ ജെ ജനീഷുമായി ഫോണിൽ സംസാരിച്ചു. കായിക വകുപ്പ് മന്ത്രിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ ഒ ജെ ജനീഷിന്റെ വാഹനം കണ്ണൂരിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. DYFI CPM ക്രിമിനലുകൾ നടത്തിയ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി. CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് മന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന വ്യക്തം. മന്ത്രി ആക്രമിച്ച ക്രിമിനലുകളെയും ഗൂഢാലോചന നടത്തിയ CPM DYFI നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. BJPക്കെതിരെ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ CPM അസ്വസ്ഥരാകുന്നത് എന്തിനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന BJPക്കും എതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. BJPക്കെതിരെ കോൺഗ്രസും പോഷക സംഘടനകളും സമരം നടത്തുമ്പോൾ കേരളത്തിലെ CPM എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? സംഘപരിവാറിനെതിരെ കോൺഗ്രസ് ആർജവത്തോടെ സമരം നടത്തുമ്പോൾ CPMന് പൊള്ളുന്നത് എന്തുകൊണ്ടെന്നും VD സതീശന്റെ ചോദ്യം. ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് SFI സംഘർഷത്തിൽ രൂക്ഷ വിമർശനവുമായി മന്ത്രി ഒ ജെ ജനീഷ്. ജ്ഞാനേഷ് കുമാറിനും അമിത്ഷായ്ക്കുമെതിരെ നടന്ന പ്രതിഷേധത്തിനെതിരെ BJPയും യുവമോർച്ചയും പ്രതികരിക്കുന്നത് മനസ്സിലാക്കാം. അതിൽ SFI പ്രതികരിക്കുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ലെന്ന് മന്ത്രി. SFI പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. ഹോസ്റ്റലിൽ തൂഫാൻ റെയ്ഡായിരുന്നു നടത്തേണ്ടിയിരുന്നത്. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ നിന്ന് വരുന്നത് മദ്യക്കുപ്പികളാണെന്ന് മന്ത്രി. പോലീസിനെയും യൂത്ത് കോൺഗ്രസിനെയും തെരുവിൽ നേരിടുമെന്ന് DYFI. ഇന്നലത്തെ അക്രമത്തിന് നേതൃത്വം നൽകിയത് മന്ത്രി ഒ ജെ ജനീഷും ഷാഫി പറമ്പിൽ MPയുമെന്ന് DYFI. മർദ്ദിക്കാനാണ് തീരുമാനമെങ്കിൽ സംഘടന തെരുവിൽ നേരിടും. SFIയെ ആക്രമിച്ചാൽ കാവലാളായി DYFI ഉണ്ടാകുമെന്നും DYFI വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. രണ്ട് കേസുകളാണ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തത്. അക്രമവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അരങ്ങേറിയത് ആസൂത്രിതമായ ഗുണ്ടാപ്പടയുടെ അക്രമവും VD സതീശിനെ സംരക്ഷിക്കാൻ നടത്തിയ ബോധപൂർവമായ ഗൂഢാലോചനയുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും KSUവിനും UDFിനും നേരിട്ട കനത്ത തിരിച്ചടിയുടെ ജാള്യത മറയ്ക്കാനാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനും കുറ്റപ്പെടുത്തി. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേ. കേസിലെ വിചാരണയ്ക്കായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കേണ്ടെന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും സർക്കാർ ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചു. രണ്ടാഴ്ചയ്ക്കകം രേഖകൾ ഹാജരാക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട്. ദുബായ് ടെൽ അവീവ് വിമാനവുമായി ബന്ധപ്പെട്ട

0: സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് യു എ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഫ്ളൈ ദുബായ് വിമാന ദുരന്തം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ സെമിയിൽ ലങ്കയെ തകർത്ത് ജയം. 124 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളി. അടുത്ത വാർത്ത 3 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon, Dubai. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 43%.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0542245901.

0: എനിക്ക് നിറയെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇത്. അപ്പൊ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. കേറിവാടോ മക്കളെ, കേറിവാ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. ഞാനാണ് ഷീബയാണ് നിങ്ങളുടെ കൂടെ ഈ സമയം വർത്തമാനം പറയാനായിട്ടുള്ളത്. ഇത് നമ്മുടെ സമയമാണ് ഒരുപാട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, പഴയതും പുതിയതും ചെറുതും വലുതുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് പോകാനുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. 4 മണിവരെയാണ് നമ്മുടെ മലയാളിയുടെ സമയം. ഇന്ന് ഏത് പാട്ടാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത്, ആർക്ക് വേണ്ടിയിട്ടാണ് അത് സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് മെസ്സേജിലൂടെ അറിയിക്കാവുന്നതാണ്. 0585829200 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. സാധാരണ മലയാളിയുടെ തുടങ്ങുന്ന സമയമാവുമ്പോൾ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കാറുണ്ട് അവരുടെ ഇഷ്ടപ്പെട്ട പാട്ടിന് വേണ്ടിയിട്ട്. ഇന്നും നേരത്തെ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. റിസൻറ്റ് സൈമണ്ടെ ഹായ് കിട്ടിയിട്ടുണ്ട്. മെഹബൂബ, റോഷ്നി, ഷിബി, നിർമ്മൽ, നവീൻ, നൌഫൽ, അമന, റാസുൽ ഖൈമയിൽ നിന്നും ഷിദിൻ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോഴും സന്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും സന്ദേശങ്ങൾ ഞാൻ വിശദമായിട്ട് നോക്കിയിട്ട് ആശംസകളൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയാം. ഓരോരുത്തരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളെക്കുറിച്ചും ഒക്കെ പറയാം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. ഇനി നമ്മൾ ട്രെൻഡിങ് സോങ് ഓഫ് ദ അവറിലേക്കാണ് പോകുന്നത്. ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ് എന്ന് പറയുന്നത് റാണബാലി എന്ന ചിത്രത്തിലെ പാട്ടാണ്. നമുക്ക് കേൾക്കാം.
1: Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte Aravukal, Nalayude Aarogyam, Dubai Investment Park 1 il. Call now 054-224-5901. Navaratriyude punyavum, Samskarika Tanimayum, Aakoshathinte Nirappagittumayi, Bhakti Sandramaya Oru Sayanam. Dubai Darbar Media and Relish Darasa jointly presents Navomi 2026, a grand Navaratri cultural festival. Malayalakkarayude Janapriya Vanitha Bhajan Teamaya Bhairavi Bhajans ethunnu. ഒക്ടോബർ 4 വൈകുന്നേരം 6 മണി മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
1: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: മലയാളിടാ
1: ബ്രോട്ട് ടു യു ബൈ
0: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1 ൽ. കോൾ നൌ 054-224-5901.

0: പ്രേമത്തിലെ മലരെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് എനിക്ക് ആ പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സ്മിത മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്മിതയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മളിങ്ങനെ ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പലരും പ്രത്യേകിച്ച് നാട്ടിൻ പുറങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്ന ആ കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ കിട്ടുന്ന മുട്ടായികളെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നിറയെ നിറയെ മെസ്സേജ് അയച്ചു. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോഴും അജിത്ത് എന്ന് പറഞ്ഞ സുഹൃത്ത്. ഇന്നലെ കേട്ട ആ മുട്ടായികളുടെ പേരൊക്കെ ഇങ്ങനെ വീണ്ടും ഓർത്തതിൽ പറഞ്ഞതിലൊക്കെ ഒത്തിരി സന്തോഷം ഷീബ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക മെസ്സേജും കൂടെ അയച്ചിട്ടുണ്ട്. പിണക്കങ്ങൾക്ക് ഒടുവിലുള്ള വലിയ ഇണക്കങ്ങളായിരുന്നു കുട്ടിക്കാലത്തെ നിറവുള്ളതാക്കിയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം എൻ്റെ ഹരി എന്ന് പറയുന്ന കൂട്ടുകാരന് വേണ്ടിയിട്ട് ഞാൻ നൽകിയിരുന്ന മുട്ടായിയാണ് ഇത്. അവൻ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പിണക്കം തീർത്തിരുന്നത് ഈ ഒരു ബോംബെ മുട്ടായി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അയ്യോ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തും ഈ ഒരു ബോംബെ മുട്ടായി, നമ്മൾ ആ വെള്ള കളറിലുള്ള കോട്ടൺ ക്യാൻഡി, നമ്മളതിന് ഒരുപാട് പേരുകളൊക്കെ പറയായിരുന്നു കേട്ടോ. സായിപ്പിൻ്റെ മുടി, മദാമയുടെ മുടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേരുണ്ടായിരുന്നു ആ ബോംബെ മുട്ടായിക്ക്. ശരിക്കും അത് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു കണ്ണാടി പാത്രം ഉണ്ടല്ലോ, അത് തന്നെ ഒരു പ്രത്യേക രസമാണ് കാണാൻ, മണിയടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഓർമ്മകളൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു അജിത്, താങ്കളുടെ സുഹൃത്ത് ഹരിയോടും അന്വേഷണമൊക്കെ പറയുക കേട്ടോ. പിന്നെ ഇന്ന് ആശംസകൾ അറിയിക്കുന്നതിൽ ഒന്ന് രണ്ട് പേർ നമ്മുടെ ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന് ആശംസകൾ അയച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ബിനു മാത്യു പരപ്പ വലിയൊരു മെസ്സേജും അയച്ചിട്ടുണ്ട്. സ്വന്തം ജീവൻ പോലും തൃണവൽ ഗണിച്ച് യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും ജീവൻ സുരക്ഷിതമായി രക്ഷിക്കാൻ അങ്ങ് കാണിച്ച ആത്മവിശ്വാസവും സമയബന്ധിതമായ തീരുമാനങ്ങളും ഏവർക്കും മാതൃകയാണ്. ഒരു യഥാർത്ഥ നായകനാണ് അങ്ങ്. അങ്ങയുടെ ധീരമായ സേവനത്തിന് ബിഗ് സല്യൂട്ട്. ഭാവിയിലും എല്ലാവിധ ആശംസകളും നേരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബിനു മാത്യു പരപ്പ സ്മിത്ത് മച്ചാറിന് വേണ്ടിയിട്ട് ആശംസകൾ അറിയിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒത്തിരി സന്തോഷം, താങ്കളുടെ ആ സ്നേഹം മനസ്സിലാക്കുന്നു, ബഹുമാനമൊക്കെ മനസ്സിലാക്കുന്നു. ആശംസകൾ ഞാനും അറിയിക്കുകയാണ് ബിനു പരപ്പയുടെ പേരിൽ. എനിക്കൊരു നല്ല പാട്ട് പ്ലേ ചെയ്ത് തരാമോ ചോദിച്ചുകൊണ്ട് സവീർ വാറൂഡിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. റിസൻ സൈമൺ അദ്ദേഹവും സ്നേഹത്തോടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കവി ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. മെഹബൂബ, പിന്നെ ഇന്ന് ഞാനല്ലേ ക്ലാസ്സിൽ ഫസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. റോഷ്നിക്കുട്ടി, അല്ലടാ, അല്ല കേട്ടോ. അതായത് ഞാൻ ചോദിക്കാറുണ്ട്, ഇന്ന് മലയാളിയുടെ ആ ക്ലാസ്സിൽ ആദ്യം ഹാജരായ കുട്ടി, കൃത്യമായിട്ട് കൃത്യസമയത്ത് തന്നെ ക്ലാസ്സിൽ കയറിയ കുട്ടി ആരാണെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. ഇന്ന് റോഷ്നിക്ക് മുന്നേ തന്നെ ഷിബി അതുപോലെ നിർമ്മൽ 2 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ഉള്ളപ്പോൾ മെസ്സേജ് അയച്ചു. 1:59 മലയാളി ഡയലിലേക്ക് മെസ്സേജ് അയച്ചത്. ഇന്നത്തെ ആദ്യത്തെ അറ്റൻഡൻസ് സ്വന്തമാക്കിയിരിക്കുന്നത് നൌഫൽ അമ്ന റാസൽ ഖൈമയാണ്. 1:59 പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ മെസ്സേജ് അയച്ചു എന്നുള്ളതാണ്. ആക്ച്വലി മലയാളി ഡായുടെ ആ ഒരു സമയമാകുമ്പോൾ വാർത്തകളുടെ സമയമാണ് നമുക്ക് ആദ്യത്തെ 7 മിനിറ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നോക്കുമ്പോൾ റോഷ്നിയും ഫസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും എനിക്ക് 1-ാമതാണ്. എപ്പോഴാണോ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ആ ഒരു സമയം അത് നോക്കിയിട്ട് ഓടി വന്നാൽ മതി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി തമിഴ് സോങ് കേൾക്കാനുള്ള സമയമാണ്. ഇന്ന് നമുക്ക് പുതിയ പാട്ട്, ജയിലറിലെ പാട്ട്, ജയിലർ 2 പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ കുറേ ദിവസം മുമ്പ് തന്നെ നമ്മൾ അല്ല പോലല്ല കേട്ടു. ഇന്ന് ബിന്ദാസ് എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടിട്ട് വരാം.
1: Restaurant 922 Madras Mail purappadu
2: 922 Madras Mail Tamil hit of the hour.

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ 16A സ്ട്രീറ്റ് ഇൻ അൽക്കോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ ഡേ 92 അൽവാസിൽ സ്ട്രീറ്റ് ഇൻ ജുമൈറ ഫസ്റ്റ് ആ ഭാഗത്ത് ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും എപ്പോഴും സേഫായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ, ട്രാഫിക് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ, ഷുവറായിട്ടും നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Home 92.2 FM. Home is a feeling. ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
1: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
0: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മണ്ടയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
1: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
0: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM. Stay connected with Home 92.2 FM. Home is a feeling.

മലയാളിട ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0542245901.

ഇന്ന് ധ്വനിയിലെ മാനസ നിലയിൽ കേൾപ്പിക്കാൻ പറ്റുമോ ശിവ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഷാജി ആയിരുന്നു മെസ്സേജ് അയച്ചത്. അപ്പൊ കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM മലയാളി ഡയലിലൂടെ. അപ്പൊ ഇനി അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അനു ചോദിച്ചിരിക്കുന്ന പാട്ടാണ്. എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖാണ് ഇവിടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. അവിടെ അനുവും സിസ്റ്റർ സിനുവും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പാട്ട് ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ട്, സിസ്റ്ററിന് വേണ്ടിയിട്ട്, സിനുവിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും വേണ്ടിയിട്ട് സമർപ്പിക്കണം എന്നാണ് അനു പറഞ്ഞിരിക്കുന്നത്. ഷുവറായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹോം എഫ് എം ഫാമിലി വകയുള്ള പ്രത്യേക സമർപ്പണമാണ്. ഞാൻ ഉടനെ ആ പാട്ട് പ്ലേ ചെയ്യും കേട്ടോ. ആ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ നളിനി അമ്മ ബാംഗ്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവരോടും അന്വേഷണമൊക്കെ പറയണം. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ധ്വനിയിലെ ഈ പാട്ട്. പിന്നെ നമ്മുടെ മുഹമ്മദ് നൌഫൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബാക്ക് ബെഞ്ചർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ബെഞ്ചർ ആരാണ്? നമ്മുടെ സോജു ആണ്. ശരി സോജു, കുഴപ്പമില്ല, കുട്ടി ഏറ്റവും ബാക്കിൽ തന്നെ പോയിരുന്നുള്ളൂ കേട്ടോ. എന്ന് അവിടെ ഇരുന്ന് ചട്ടമ്പി തരവൊന്നും കാണിച്ചേക്കരുത്. പിന്നെ നമ്മുടെ ഗണേശിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നവീൻ ദുബായിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷിതിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നൌഫൽ ശ്രീരാജ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഹായ് പറഞ്ഞുകൊണ്ട്. വൈശാഖിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഹായ് വൈശാഖ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പാട്ടിലേക്ക് പോവാമേ. നമ്മുടെ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്റർ, ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്ററാണ് മലയാളിയുടെ ആ ഇപ്പം നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഇപ്പം നമുക്കൊരു കംപ്ലീറ്റ് റിലാക്സേഷൻ പാക്കേജ് അവിടെ നിന്ന് സ്വന്തമാക്കാവുന്നതാണ്. 500 ദിർഹമായിരുന്നു മുമ്പ് ഇതിന് നൽകേണ്ടിയിരുന്നത്. ഇനി അങ്ങോട്ടും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ 500 ദിർഹം തന്നെ നൽകണം. ഈ ഒരു ഫുൾ ഒരു റിലാക്സേഷൻ പാക്കേജിന്, അതായത് ഫുൾ ബോഡി മസാജ്, സ്റ്റീം ബാത്ത്, ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഫുഡ് മസാജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മലയാളിയുടെ കേൾക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാക്കേജ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 150 ദിർഹംസ് മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ്. സാധാരണ 500 ദിർഹംസാണ്. നമ്മുടെ മലയാളിയുടെ കേൾക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് 150 ദിർഹമിന് നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് ലഭിക്കും. ലിമിറ്റഡ് ഓഫറാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഈ ഒരു ഫുൾ ബോഡി മസാജ്, സ്റ്റീം ബാത്ത്, ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഫുഡ് മസാജ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു 150 ദിർഹംസിന് തന്നെ ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. DIP 1 നമ്മുടെ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്റർ. DIP 1 അൽ അസ്മാവി ബിൽഡിങ്ങിലാണ് ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്റർ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവിടുത്തെ ഫോൺ നമ്പർ പറഞ്ഞുതരാം. നിങ്ങൾ അവിടെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചോദിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോകാവുന്നതാണ്. 054-224-5901 ഇതാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ. 054-224-5901 ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്റർ. ഇനി നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: മന്ത്രിവാഹനം ആക്രമിച്ച ഡിവൈഎഫ്ഐ, സിപിഎം നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് മുഖ്യമന്ത്രി. ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കെതിരെ കോൺഗ്രസ്. കേരളം വീണ്ടും സമരത്തിലേക്കോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: ജോഷി
6: വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ, പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ. കോൾ നൌ 0542245901.

പട്ടം പോലെ എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. ഇപ്പോൾ ഹോം 92.2 FM-ലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു മലയാളിയിട. മലയാളിയിടയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും വിശേഷങ്ങളും ഒക്കെയാണുള്ളത്. ഈ മണിക്കൂർ ഇങ്ങനെ പെട്ടെന്ന് കഴിയാറായിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മണിക്കൂറിൽ വിശദമായിട്ട് കൂടുതലും നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ ഞാൻ പറയും. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. നിങ്ങൾക്ക് സന്ദേശങ്ങളൊക്കെ അയക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ട പാട്ടിന് വേണ്ടിയിട്ടും ആശംസകളൊക്കെ അറിയിക്കാനായിട്ടും 0585829220 എന്ന നമ്പറിലേക്ക്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കണ്ണൂരിലും കാസർഗോട്ടും മന്ത്രിവാഹനത്തിന് നേരെ ആക്രമണം. ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധത്തിൽ ഇടതിന് പൊള്ളുന്നത് എന്തിനെന്ന് മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി
4: മിറ്റ്സുബിഷി ആൻഡ് ഇസൂസു.
3: കണ്ണൂരിലും കാസർഗോട്ടും മന്ത്രിവാഹനത്തിന് നേരെ ആക്രമണം. ജ്ഞാനേഷ് കുമാറിനെതിരായ പ്രതിഷേധത്തിൽ ഇടതിന് പൊള്ളുന്നത് എന്തിനെന്ന് മുഖ്യമന്ത്രി.

വിമാനം സൌദി അറേബ്യയിലെ തബൂക്ക് വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ട് സുരക്ഷിതമായി ഇറക്കുകയായിരുന്നു. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് അന്വേഷണ സംഘം നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും യുഎഇ അധികൃതർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങളും അഭ്യൂഹങ്ങളും ഒഴിവാക്കണമെന്നും യുഎഇയിൽ രജിസ്റ്റർ ചെയ്ത വിമാനമായതിനാൽ ഈ കേസിൽ അന്വേഷണം നടത്താനും നിയമ നടപടി സ്വീകരിക്കാനും യുഎഇ ജുഡീഷ്യറിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നും യുഎഇ അറ്റോർണി ജനറൽ വ്യക്തമാക്കി. ഫ്ളൈ ദുബായ് വിമാന ദുരന്തം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുതരമായി പരിക്കേറ്റിട്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹം അപാരമായ ധൈര്യവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിച്ചു. വലിയ ദുരന്തം തടയുകയും ചെയ്തു. ഇന്ത്യ താങ്കളെ ഓർത്ത് അഭിമാനിക്കുന്നു. അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ശക്തിക്കും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിക്കുന്നുവെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. വിമാനം സുരക്ഷിതമാക്കിയ ഇന്ത്യക്കാരനായ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയും. പൈലറ്റിന്റെ അസാധാരണ ധീരതയെ അഭിവാദ്യം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ത്യക്കാരനായ ക്യാപ്റ്റനും ഒമാൻ പൌരനായ സഹ പൈലറ്റും കോക്പിറ്റിൽ സംഘർഷമുണ്ടായതോടെയാണ് വിമാനം സൌദിയിലെ തബൂക്ക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഗുരുതരമായി പരിക്കേറ്റ ക്യാപ്റ്റൻ സൌദിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്ന് സൌദിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവത്തിൽ ഇസ്രായേലും സൌദി അറേബ്യയും അന്വേഷണം നടത്തുന്നുണ്ട്. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയായിരുന്നു വിമാനം സൌദിയിൽ പെട്ടെന്ന് ഇറക്കിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. വിമാനം പെട്ടെന്ന് താഴ്ന്നതിനെ തുടർന്ന് പരിക്കേറ്റ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ ചികിത്സ നൽകി. യാത്രക്കാരെല്ലാം സുരക്ഷിതരായിരുന്നു. എല്ലാ യാത്രക്കാരെയും രാത്രി വൈകി സുരക്ഷിതമായി ഇസ്രായേലിൽ എത്തിച്ചു. മന്ത്രി ഒ ജെ ജിനേഷിന്റെ വാഹനത്തിനു നേരെ DYFI ആക്രമണം. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് വെച്ചാണ് ആദ്യ ആക്രമണം ഉണ്ടായത്. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കല്ലുകൊണ്ട് വാഹനത്തിനുമേൽ ആഞ്ഞടിച്ചു അക്രമികൾ. കാസർഗോഡേക്കുള്ള യാത്രക്കിടെയായിരുന്നു ആക്രമണമുണ്ടായത്. പയ്യന്നൂർ കഴിഞ്ഞതിന് പിന്നാലെ മൂന്നാമതും ഒ ജെ ജിനേഷിന്റെ വാഹനത്തിനു നേരെ പ്രതിഷേധമുണ്ടായി. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് മന്ത്രി ഒ ജെ ജിനേഷിനെതിരെ DYFI പ്രതിഷേധം കരിങ്കൊടി കാണിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മന്ത്രി ജനീഷുമായി ഫോണിൽ സംസാരിച്ചു. കണ്ണൂരിലെ അക്രമസംഭവങ്ങൾ മന്ത്രി വിശദീകരിച്ചു. അക്രമസംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി DGP നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രി ഒ ജെ ജിനീഷുമായി ഫോണിൽ സംസാരിച്ചു. കായിക വകുപ്പ് മന്ത്രിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ ഒ ജെ ജിനീഷിന്റെ വാഹനം കണ്ണൂരിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. DYFI CPM ക്രിമിനലുകൾ നടത്തിയ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി. CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് മന്ത്രിക്കെതിരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന വ്യക്തം. മന്ത്രിയെ ആക്രമിച്ച ക്രിമിനലുകളെയും ഗൂഢാലോചന നടത്തിയ CPM DYFI നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. BJPക്കെതിരെ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ CPM അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന BJPക്കും എതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. BJPക്കെതിരെ കോൺഗ്രസും പോഷക സംഘടനകളും സമരം നടത്തുമ്പോൾ കേരളത്തിലെ CPM എന്തിന് അസ്വസ്ഥരാകുന്നു? സംഘപരിവാറിനെതിരെ കോൺഗ്രസ് ആർജവത്തോടെ സമരം നടത്തുമ്പോൾ CPMന് പൊള്ളുന്നത് എന്തുകൊണ്ടെന്നും വി ഡി സതീശന്റെ ചോദ്യം. യൂത്ത് കോൺഗ്രസ് SFI സംഘർഷത്തിൽ രൂക്ഷ വിമർശനവുമായി മന്ത്രി ഒ ജെ ജിനീഷ്. ജ്ഞാനേഷ് കുമാറിനും അമിത്ഷായ്ക്കുമെതിരെ നടന്ന പ്രതിഷേധത്തിനെതിരെ BJPയും യുവമോർച്ചയും പ്രതികരിക്കുന്നത് മനസ്സിലാക്കാമെന്നും അതിൽ SFI പ്രതികരിക്കുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ലെന്നും മന്ത്രി. ജനാധിപത്യപരമായ പ്രതിഷേധത്തിനെതിരെ SFI ആക്രമണം അഴിച്ചുവിടുന്നത് എന്തിനെന്ന ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ജനാധിപത്യം സംരക്ഷിക്കാനുള്ള സമരങ്ങളോട് തങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്ന സന്ദേശമാണ് ഇവർ നൽകുന്നതെന്നും മന്ത്രി. SFI പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് മന്ത്രി. ഹോസ്റ്റലിൽ തൂഫാൻ റെയ്ഡായിരുന്നു നടത്തേണ്ടിയിരുന്നത്. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ നിന്ന് വരുന്നത് മദ്യക്കുപ്പികളാണെന്ന് മന്ത്രി. പോലീസിനെയും യൂത്ത് കോൺഗ്രസിനെയും തെരുവിൽ നേരിടുമെന്ന വെല്ലുവിളിയുമായി DYFI. അക്രമത്തിന് നേതൃത്വം നൽകിയത് മന്ത്രി ഒ ജെ ജിനീഷും MP ഷാഫി പറമ്പിലുമെന്ന് DYFI നേതാവ് MV ജിൻ. മർദ്ദിക്കാനാണ് തീരുമാനമെങ്കിൽ DYFI തെരുവിൽ നേരിടും. SFI ആക്രമിച്ചാൽ നോക്കി നിൽക്കില്ല. അക്രമത്തിന് തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസ് എന്നും വിജിൻ. തിരുവനന്തപുരം നഗരത്തിലുണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. 2 കേസുകൾ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തു. അക്രമവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അരങ്ങേറിയത് ആസൂത്രിതമായ ഗുണ്ടാപ്പടയുടെ അക്രമവും മുഖ്യമന്ത്രി VD സതീശനെ സംരക്ഷിക്കാൻ നടത്തിയ ബോധപൂർവമായ ഗൂഢാലോചനയുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും KSUവിനും UDFിനും നേരിട്ട കനത്ത തിരിച്ചടിയുടെ ജാള്യത മറയ്ക്കാനാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും.
യുഡിഎഫിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച് എംപിയും കൺവീനറുമായ അടൂർ പ്രകാശ്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ചില സ്ഥലങ്ങളിൽ

0: നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതെ പോയി. വലിയ പരിക്കില്ലാതെ 18 സീറ്റുകൾ UDF നേടിയെടുത്തുവെന്ന് അടൂർ പ്രകാശ്. UDFന്റെ യോഗം അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കാത്തതുകൊണ്ട് യോഗം കൂടാൻ സാധിച്ചില്ല. പല കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതുണ്ട്. പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നേതൃത്വത്തെ അറിയിക്കുകയാണ് ചെയ്യാറുള്ളത്. AICCയാണ് തന്നെ ചുമതല ഏൽപ്പിച്ചതെന്നും അടൂർ പ്രകാശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അമേരിക്കൻ സന്ദർശനവും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയും വിഷയമായി. സംഭാഷണത്തിനിടെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന നീക്കങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി ട്രംപിനോട് വിശദീകരിച്ചു. ഇതിനു പുറമെ US ചുമത്തുന്ന അധിക താരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ള നിലപാടുകളും ആശങ്കകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ സെമിയിൽ ലങ്കയെ തകർത്താണ് ഇന്ത്യൻ ജയം. 124 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യ ഉയർത്തിയ 170 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് ചെയ്ത ലങ്ക 45 റൺസിന് എല്ലാവരും പുറത്തായി. ജസ്പ്രീത് ബുംറ, അക്ഷർ പട്ടേൽ, അഭിഷേക് ശർമ്മ എന്നിവർ രണ്ട് വീതം വിക്കറ്റുകളെടുത്തു. ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളി.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:08.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 43%.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

മലയാളിടാ ബ്രോട്ട് യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0524224591.

0: കുതിര ചാടും കുതിര,
1: വെള്ളം കണ്ടാൽ നിൽക്കും കുതിര.
0: കറക്റ്റ്. പക്ഷെ സിനിമയുടെ പേരിൽ ഓടും കുതിര ചാടും കുതിര മാത്രമേ
1: പ്രോവർബ്സ് ഒന്നുമില്ലേ?
0: നമ്മള് ഉണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാമല്ലോ. സാധാരണ നമ്മൾ ഓടും കുതിര ചാടും കുതിര എന്ന്
1: പറഞ്ഞു
0: എന്താ ഉത്തരം?
1: ചെരുപ്പ്.
0: കറക്റ്റ്. കുട്ടിക്ക് 10 മാർക്ക് കിട്ടിയിരിക്കുന്നു. അപ്പൊ ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. എല്ലാവരും അറിയുന്നത് പോലെ തന്നെ മലയാളി ഡയൽ 3 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് നമ്മുടെ ഫൈസൽ റാസിയും കൂടാറുണ്ട്. നമസ്കാരം, സ്വാഗതം ഫൈസൽ. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ?
1: എല്ലാവർക്കും നമസ്കാരം.
0: എല്ലാരും വാങ്ങിക്കൊണ്ടു. നമസ്കാരം. ശരി, പിന്നെന്തൊക്കെയാ വിശേഷം? ഈ വീക്കെൻഡില് സാധാരണ ഫൈസൽ റാസി വരുമ്പോഴത്തേക്ക് എല്ലാ വീക്കെൻഡിലെയും പരിപാടികളെ കുറിച്ച് പറയാറുണ്ട്. ഈ വീക്കെൻഡിൽ എന്തൊക്കെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ?
1: ഈ വീക്കെൻഡിൽ നമുക്ക് ബെൻസർ ഷോ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 4 ടീമുകളുള്ള ഒരു ഷോ ചെയ്യുന്നുണ്ട്. മത്സരങ്ങൾ, ഓണ മത്സരങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അപ്പൊ അതിൽ ആര് ജയിക്കും എന്നുള്ള ഒരു ഇതാണ് ഈ ഒരു ആഴ്ചയിലുള്ളത്. പിന്നെ നമുക്ക് ലുലു ഓണം ഉണ്ട് ഞായറാഴ്ച.
0: ഉമാ ഓണം,
1: ലുലു ഓണം, ഉമാ ഓണം എന്ന് പറയുന്നത് നമ്മൾ 10-35 വർഷമായിട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ലുലു ആണ് ഇത്ര വർഷമായിട്ട് അതിൻ്റെ സ്പോൺസർ.
0: ഓക്കെ.
1: മാത്രമല്ല ഒരു വലിയൊരു ക്രൗഡ് കാണുന്ന ഒരു ഷോ ആണ് ലുലു ഉമാ ഓണം. അത് 10,000 ആൾക്കാർ പങ്കെടുക്കുന്ന, അവരൊക്കെ സദ്യ കഴിക്കുന്ന ഒരു ഓണം എന്ന് വേണേൽ പറയാം. ഞാൻ വളരെ അപൂർവം അങ്ങനെ ക്രൗഡ് ഉണ്ടാവുന്ന ഒരു ഇതാണ്. പ്രാവശ്യം മെത്തിസലത്ത് അക്കാഡമിയിലാണ് അതിന്റെ ഷോ നടക്കുന്നത്. ഞായറാഴ്ചയാണ് അതില്.
0: ഈ എല്ലാ വീക്കെൻഡിലും നിറയെ നിറയെ പ്രോഗ്രാമുകൾ, ഇതൊക്കെ എങ്ങനെ സമയം കിട്ടുന്നു? അതിനിടയിൽ അഭിനയം, പിന്നെ കുറച്ച് പാട്ട്.
1: അല്ല, നമ്മള് സുകുമാര കലകളിൽ ഏർപ്പെടുക എന്നുള്ളതാ.
0: ഏത് സുകുമാരൻ?
1: ഇഷ്ടംപോലെ സുകുമാര കലകൾ. പണ്ടൊക്കെ രാജാകുമാരൊക്കെ ഇരുന്ന് ഇതുപോലെ വൈകിട്ട് കഥകളി, അതുപോലെ ഭരതനാട്യം പാട്ടുകൾ, ഡാൻസുകളൊക്കെ കാണുന്ന പോലെ
0: സുകുമാരകലകൾ
1: എന്നാണ് പറയുന്നത്. അപ്പം അത് നമ്മുടെ മനസ്സിന് സന്തോഷം, ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളിൽ വ്യാപൃതരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഇതിലേക്ക് തന്നെ നമുക്ക് കുറേ ചിന്തകളാണ്. ചിന്തകൾ എന്ന് പറഞ്ഞാൽ നല്ല നന്മയുള്ള ചിന്തകൾ. ചിന്തകളില്ലാത്ത ആൾക്കാർക്ക് പിന്നെ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്ന അവിടെ ചെന്നിറങ്ങുന്നു, ഇത് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ഫ്ലൈറ്റിൽ എന്തൊക്കെ അതിനിടയിൽ സംഭവിക്കുന്നുള്ളൊന്നും നമ്മളാരും ചിന്തിക്കാറില്ല. ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ, അതിനകത്തുള്ള പ്രഷർ വേരിയേഷൻസ്, അതിന് അപകട സാധ്യതകൾ, അതുപോലെ ഫ്ലൈറ്റ് പോകുന്ന സമയത്തും അതിലെ പ്രഷർ വേരിയേഷൻസും, അതിൻ്റെ ഇത്ര ഹൈറ്റിൽ പോകുന്ന ഒരു വാഹനം, അത് തിരിച്ച് ഇറങ്ങുന്നത് വരെ ചിന്തകളുള്ള ആൾക്കാർക്ക് ഒരുപാട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിന്തകളില്ലാത്ത ആൾക്കാർ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടിയിൽ കയറിയിട്ട് അവിടെ ചെന്നിറങ്ങുന്ന ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. മിക്കവാറും കലാകാരന്മാരാണ് സങ്കല്പങ്ങളിൽ ഇങ്ങനെ.
0: അത് അത് വളരെ കറക്റ്റാണ് കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിൽ, ഞാൻ നമ്മൾ കാർ ഡ്രൈവ് ചെയ്യാറില്ല, എല്ലാവരും എന്നോട് ചോദിക്കും എന്താണ് ഡ്രൈവ് ചെയ്യാത്തത്. എനിക്ക് കുറച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം എൻ്റെ തല ഏത് സമയത്തും ഇങ്ങനെ ഒരുപാട്, ചിലപ്പോൾ എന്തെങ്കിലും എഴുതുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ പറയുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ്, എല്ലാ ഇതിങ്ങനെ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് പോലും നമുക്ക്
1: കിട്ടില്ല. എല്ലാവരും വിചാരിക്കും ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞ ഒരു സുഖമുള്ള കാര്യമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ഷീബ പറഞ്ഞപ്പോഴാണ് പറയുന്നത്, നമ്മൾ എല്ലാ സെൻസും വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡ്രൈവ് ചെയ്യാനുള്ളത്. നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ഐസ്, നമ്മുടെ ചെവി, എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് ഡ്രൈവ് ചെയ്യുക. പലർക്കും ഡ്രൈവിംഗ് വണ്ടിയിൽ, നല്ലൊരു വാഹനത്തിൽ വണ്ടി ഓടിച്ചു വന്നതല്ലേ എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഡ്രൈവർ എന്നുള്ള ഒരു ജോബ് കൂടിയിട്ടാണ്. അത് വളരെ സേഫായിട്ടും അതുപോലെ തന്നെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് ഒരു ഡ്രൈവർ എന്ന് പറയുന്നത്. ഡ്രൈവർ പലതിലും, ഡ്രൈവർമാരെ പല പേരുകളാണ് നമ്മൾ വിളിക്കുന്നത്. നമുക്ക് ഗ്ലോറിഫൈഡ് ഡ്രൈവർ എന്ന് വേണമെങ്കിൽ പറയാം പൈലറ്റിനെ, അല്ലേ?
0: അതെ,
1: അതും ഒരു ഡ്രൈവറാണ്.
0: ഇപ്പോ ഫൈസൽ റാസി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഒരു 100 കാര്യങ്ങളായിരിക്കും നമ്മൾ ചിന്തിക്കുക. ഇപ്പം ഒരു ഒരു പറഞ്ഞു, തുടക്കത്തിലെ പറഞ്ഞു സുകുമാര കലകളെ കുറിച്ച് പറഞ്ഞു, പണ്ട് നമ്മൾ ആസ്വദിക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു. വൈകുന്നേരങ്ങളിൽ പണ്ടത്തെ ഒക്കെ, കാരണം എന്റെ അച്ഛനൊക്കെ സ്ഥിരമായിട്ട്, ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്, ട്രിവാൻഡ്രത്ത് നമ്മുടെ അവിടെ തീർത്ഥവാദ മണ്ഡപം മണ്ഡപം എന്ന് പറഞ്ഞിട്ടൊരു മണ്ഡപമുണ്ട്. അവിടെ സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ കഥകളി ഉണ്ടാവും. എൻ്റെ അച്ഛൻ കാണാൻ പോവും കഥകളി കേട്ടോ. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കഥകളിയും കഥകളി സംഗീതമൊക്കെ. അപ്പൊ അന്നത്തെ കാലത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ചും കുറച്ച് പ്രായമായവർ മുതിർന്നവരൊക്കെ അവരിങ്ങനെ കൂടിയിരുന്ന് കഥകളിയും കഥകളിപ്പാട്ടും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആസ്വദിക്കാൻ പറ്റുന്നത് അതൊക്കെ ആസ്വദിക്കാൻ
1: പറ്റുന്നുണ്ട്. പണ്ട് ഇതുപോലെ നമ്മുടെ പഠനങ്ങളിലൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞ കഥകളിലൊക്കെ അക്ഷരശ്ലോക സദസ്സ്. അപ്പൊ ഞാൻ വിചാരിക്കും ഈ അക്ഷരശ്ലോക സദസ്സ് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്ന പഴയ ആൾക്കാര്, അത് അവരിങ്ങനെ പറയുന്നതും പാടുന്നതും അങ്ങനെ അക്ഷരശ്ലോകം ഇതൊക്കെ അവരെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിലും ഭയങ്കര ആനന്ദം കണ്ടെത്തുന്ന കുറെ ആൾക്കാർ,
0: പിന്നെ അത് ഭയങ്കര രസമാണ്. നമ്മള് ഈ അക്ഷരശ്ലോകം കഴിഞ്ഞ് കുറച്ച് ഇപ്പൊ നമ്മുടെ തലമുറയിലുള്ള കുട്ടികളൊക്കെ വന്ന സമയത്ത് നമ്മൾ അന്താക്ഷരിയാണ് കളിക്കുന്നത് ഇല്ലേ. അതിന്റെ വേറൊരു സ്റ്റൈല് തന്നെയാണ് അന്താക്ഷരി എന്ന് പറയുന്നത്.
1: അന്യം പോയി എന്ന് വേണമെങ്കിൽ
0: ഒന്നും വേണ്ട, നമുക്ക് പിടിച്ചോണ്ട് വരണം. പക്ഷെ ശരിക്കും കിട്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അക്ഷരശ്ലോകം അല്ലെങ്കിൽ അന്താക്ഷരിയൊക്കെ കളിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ കഥകളും കവിതകളും ഒക്കെ വായിച്ച്, പ്രത്യേകിച്ചും എനിക്ക് കവിതകളോട് കുറച്ച് കൂടുതൽ കമ്പം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഭ്രാന്തായിരുന്നു. അത് പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അക്ഷരങ്ങളുടെ ഉച്ചാരണം മനസ്സിലാക്കാം എന്നുള്ളത്. സാധാരണയായിട്ട് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 കാര്യത്തിൽ പോകും. നമ്മള് സ്കൂളിൽ മലയാളം പഠിപ്പിക്കുമ്പോൾ പണ്ടൊക്കെ ചില, നമ്മൾ പറയും പണ്ടത്തെ കാലത്ത് ചിലർ നമ്മളെ തെറ്റിച്ചാ പഠിപ്പിക്കുക. അതായത് ആ ആ ഇ അല്ല ക ഇക്ക എന്ന് പഠിപ്പിക്കും, പക്ഷെ അത് തെറ്റാണ്. ക ഖ ഗ ഖ ങ അങ്ങനെയാ പറയുക. സാധാരണ ചിലര് പറയും അവര് പഠിച്ചിട്ടുണ്ടായിരിക്കും കായിക്ക ഗായിക്കങ്ങ ചായച്ച ജായിച്ച, പക്ഷെ അതല്ല ശരിയായിട്ട് നമ്മള് മലയാളത്തില് പഠിപ്പിക്കുന്നത് കാക്ക ഗാക്ക ങ അങ്ങനെ എടുത്ത് നോക്കുമ്പോ അത് ശരിയല്ലേ. ചാച്ച ജാച്ച ഞ താഥ ദാഥ ന, അത് അങ്ങനെ കുറേ കാര്യം.
1: ഇഷ്ടമല്ലാത്തൊരു അക്ഷരണ്ട്
0: എന്താ ഇറോ
1: അല്ല ഇതില് കവിതകളിലേ
0: അതെന്താ ഇഷ്ടമല്ലാത്ത.
1: അല്ല ഞാൻ ഒരു
0: തമാശയാണ് ഷേപ്പ് എഴുതിയെടുക്കാൻ പാടായിരുന്നു. അല്ല നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് റ് എഴുതാൻ പാടായിരുന്നു.
1: അതെ അതെ. അതില് വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കവിത എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മനുഷ്യ മസ്തിഷ്കത്തോടല്ല മാംസത്തോടല്ല മനസ്സിനോടെ കാവ്യഹൃദയം സംസാരിക്കും. അതിൽ ആ മനസ്സിലേക്ക് നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളാണ്, മറ്റുള്ളതിൽ നിന്നല്ല. നമ്മളെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങൾ, നമ്മളെ ചിന്തകൾ. നമ്മൾ പണ്ടൊരു പുസ്തകം വായിക്കുമ്പോൾ ഒരു സിനിമ കാണുന്ന പോലെയാണ് നമ്മളെ വ്യൂവില് ഒരു നാലുകെട്ടും അവിടെ ഒരു ഉമ്മറപ്പടിയും അതിന് അടുത്തൊരു ആൽമരം ഇതൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ വായിക്കുമ്പോൾ ആ കഥാപാത്രങ്ങളും കഥകളൊക്കെ അവസാനം വരെ ആ സ്ഥലങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ
0: നമ്മള് തന്നെയാണ് അതിന്റെ തിരക്കഥ സംഭാഷണം പറയുന്നത് പോലെ എഡിറ്റ് ചെയ്യുന്നതും നമ്മള് തന്നെയാണ് അത് ക്യാപ്ചർ ചെയ്യുന്നതും ഒക്കെ.
1: അത് നമ്മളെ സങ്കല്പങ്ങളാണ് ഓരോ സ്ഥലങ്ങളും. ഇപ്പൊ ഒരു ഞാൻ അതിലൊരു വഴിയോരത്തൂടെ ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ എന്ന് പറയുമ്പോ നിങ്ങൾ കാണുന്ന വഴിയോരായിരിക്കില്ല എന്റെ മനസ്സിൽ.
0: എന്റെ
1: അപ്പുറത്തപ്പുറത്തും ചിലപ്പോൾ പാടവരമ്പുകൾ ഉണ്ടാവും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറെ വഴിയോ. അപ്പൊ ഓരോരുത്തരും വായനയിൽ സങ്കല്പങ്ങൾ വ്യത്യാസങ്ങൾ
0: ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു, അതാണ് നമ്മൾ പറഞ്ഞ ഈ സുകുമാര കലകളിൽ തുടങ്ങിയതാണ് കലാകാരന്മാരല്ലെങ്കിൽ ഭാഷയോട് സാഹിത്യത്തോട് കലകളോട് ഇഷ്ടമുള്ളവർക്ക് ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പഞ്ഞമുണ്ടാവില്ല.
1: മാത്രല്ല നമ്മൾ ഷീബ പറഞ്ഞൊരു കാര്യം, അന്യം നിന്ന് പോകുന്ന കുറെ കാര്യങ്ങൾ ഈ അക്ഷരശ്ലോക സദസ്സൊക്കെ വന്നപ്പോ പറഞ്ഞു വന്നപ്പോഴേ അതൊക്കെ തിരിച്ചു വരില്ല എന്നുള്ളതാണ് നമ്മളെ മനസ്സിലുള്ളത്.
0: പക്ഷെ നമ്മൾ നോക്കാം, എനിക്ക് തോന്നുന്നു ഇനിയും ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ, ഇപ്പൊ നമ്മൾ പറയില്ലേ പണ്ടത്തെ നമ്മുടെ ഡ്രസ്സുകൾ ഹെയർ സ്റ്റൈല് ഒക്കെ വീണ്ടും ഫാഷനായിട്ട് വന്നില്ലേ. ചിലപ്പോ ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ, ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മള് സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മലയാളത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള അക്ഷരശ്ലോക സദസ്സുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു വരുമായിരിക്കും, വന്നു കഴിഞ്ഞാൽ നല്ലത് അല്ലേ.
1: മലയാളം സാറുമാര് നമ്മൾ കഥ എന്ന് നമ്മൾ പറയും, പക്ഷെ ഒരു കുറുപ്പ് സാർ ഉണ്ടായിരുന്നു, പുള്ളി ആ ദ അല്ല എന്ന് പറയും, ആ കഥക്ക് ആ താക്ക് വേറെ, മനസ്സിലായില്ലേ. അതുപോലെ ഓരോ താക്കും അതിൻ്റെതായ അക്ഷരസ്ഫുടത വേരിയേഷൻസ് ഉണ്ട് അല്ലേ.
0: ഇത് പറഞ്ഞപ്പോഴെനിക്ക് നമ്മുടെ ലൗഡ് സ്പീക്കറില് നമ്മുടെ ജയചന്ദ്രൻ സാറ് പാടിയ ഒരു പാട്ടുണ്ട്, കഥയ മാമ കഥയ മാമ കഥകളും എനിക്ക് എന്റെ മനസ്സിലേക്ക് ഓടി വന്നു. അതെ, ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ ഒരു
1: 450 ജയചന്ദ്രന്റെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടില്ല.
0: ഇനി നമുക്ക് തിരിച്ചു വരാം. നമുക്കൊരു ട്രെൻഡിങ് സോങ്ങിന്റെ സമയമാണ്. ട്രെൻഡിങ് സോങ്ങിൽ നമ്മൾ ഇന്ന് അവരാച്ചൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്.
1: അതെ,
2: Trending song of the hour, brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: ஜனஹிருதயங்கள் கீழடக்கான் வீண்டும் ஒரு குடும்ப சித்திரவுமாயி ബിജു മേനോൻ എത്തുന്നു.
3: ചെറുപ്പം തൊട്ട് തുടങ്ങി നമുക്ക് ഈ അപ്പന കൊള്ളു ഉപദ്രവം. അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യം
2: മാത്രം. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവറാച്ചൻ ആൻഡ് സൺസ്. ബിജുമേനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവറാച്ചൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബ്ബിൽ നവോമിത് 2026.
0: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ
2: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൗ 054-22-45901.
4: Ladies and gentlemen, listen up to the loser song.

0: മലയാളി ഡായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഹോം 92.2 FM-ലൂടെ നിങ്ങളുടെ കൂടെ ഇപ്പോൾ വർത്തമാനം പറയാനായിട്ട് ഫൈസൽ റാസിയും ഷീബയുമാണുള്ളത്. ഹലോ ഫൈസൽ.
1: യെസ്.
0: പിന്നെയും ഫൈസൽ റാസി.
1: അതെ. ഗെയിം ഉള്ള വേറെ ഏതെങ്കിലും സിനിമ അറിയോ?
0: ഗെയിമോ? ഗെയിം മീൻസ് സിനിമയ്ക്കുള്ളിലെ ഗെയിം ആണോ?
1: ഗെയിം മോഡിലുള്ള സിനിമകൾ മലയാളത്തിൽ വളരെ കുറവാണ്.
0: അതെ, എനിക്ക് തോന്നുന്നു ഡി ക്യൂണ്ടി ഇതിനു മുമ്പ് വന്ന ഒരു സിനിമയും മഗ്ദ ബാങ്ക് ഒക്കെ പറയുന്ന അതും ഒരു തരത്ത് ഗെയിം അല്ല, ഗെയിം എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അത്
1: ഷാറുഖ് ഖാന്റെ ഒരു R1 എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം, ഒരു ഗെയിം സിനിമ കണ്ടിരുന്നു പണ്ട്.
0: ആണോ? ഞാൻ
1: രാവൺ അല്ലേ.
0: ആ രാവൺ, ആ അത് ഗെയിം സിനിമ. എനിക്ക് ഓർമ്മയില്ല. ആ ഓർമ്മയില്ല എനിക്ക്.
1: ഞാൻ പലതരം ജേണലിലെ മൂവീസ് ഉണ്ടല്ലോ, അതില് ഈ ഗെയിം മൂവീസ് ഇംഗ്ലീഷിലൊക്കെ ഒരുപാടുണ്ട്. മലയാളത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭാഷകളിൽ വളരെ കുറവാണ്.
0: ഇനിയിപ്പോ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
1: കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജനറേഷന് വെച്ച് നോക്കുമ്പോൾ ഗെയിം സിനിമകളെ സാധ്യത കൂടുതലാണ്.
0: അതെ അതെ, ഇനി ഒരുപാട് വരാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഫൈസലിന് കൂടുതലും എങ്ങനത്തെ മൂവികളാണ് ഇഷ്ടം കാണാനായിട്ട്?
1: കാണാനായിട്ട് ഒരു ഫാമിലി അച്ഛനും അമ്മയും എല്ലാവരുള്ള സിനിമകൾ. ഇപ്പൊ അത് ഇല്ലല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ പുതിയ സിനിമകളിലൊക്കെ അച്ഛനും അമ്മയും അങ്ങനെയുള്ളതൊക്കെ വളരെ കുറഞ്ഞു കുറഞ്ഞു. ഇപ്പൊ എനിക്ക് കുറച്ചൊരു മാറ്റം വന്നത് നിവിൻ പോളിയുടെ സിനിമകളിൽ
0: ഫാമിലി ഇമ്പോർട്ടൻസ്
1: വരുന്നുണ്ട്. കുടുംബ യൂണിറ്റ്, അതിന്റെ മുന്നേ വന്ന സർവമായ, അതിലൊക്കെ ഒരു ഫാമിലി കണ്ടന്റ്. പക്ഷെ അത് രണ്ടും വിജയിച്ചു.
0: ശരിക്കും മുമ്പൊക്കെ ഒരു ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പൂർണ്ണമായിട്ടും ഒരു കഥയുണ്ടായിരുന്നു, എവിടെ അത് തുടങ്ങുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അവസാനിക്കുന്നത്. അതിന്റെ ഇടയിലും കൃത്യമായിട്ട് ആ പ്രത്യേകിച്ചും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സത്യനന്ദിക്കാട് സാറിന്റെ സിനിമകളിൽ അങ്ങനത്തെ ഫാമിലിക്കും അല്ലെങ്കിൽ നാട്ടുമ്പുറത്തിനും ഒക്കെ കൂടുതൽ
1: ആ പുസ്തകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ചില പുസ്തകങ്ങൾ നമ്മൾ രണ്ടു മൂന്ന് പേജ് വായിക്കുമ്പോഴേക്കും നമ്മളത് മുഴുവൻ പൂർത്തിയാക്കാം. ആ നോവല് അതെന്തുകൊണ്ടാണെങ്കിലും നമുക്ക് ആ കഥ അതല്ലെങ്കിൽ ആ നോവലിന്റെ ആ ഒരു ഘടന മീൻസ് ഇതേപോലെ അതുപോലെ ആയിരുന്നു പണ്ട് സിനിമകൾ. പത്മരാജന്റെ സിനിമകളാണെങ്കിലും മറ്റുള്ളവരുടെ സിനിമകളാണെങ്കിലും അതിനൊരു കഥയും അത് ഒരു എൻഡും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോ അടുത്ത കാലങ്ങളിൽ കണ്ട കുറെ സിനിമകള് സിനിമ കഴിഞ്ഞോ എന്ന് വിചാരിച്ചിട്ട്, കഴിഞ്ഞിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന സിനിമകളുണ്ട്. തുറന്നു പറയാ, പല സിനിമകളും നമ്മള് ഇതെന്ത് ഒരു ഇടക്ക് വെച്ച് അല്ലെങ്കിൽ പകുതി വെച്ച് നിന്ന പോലെയുള്ള ചില സിനിമകൾ, ഒരു എൻഡ് വരാത്ത കുറെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്.
0: ഇപ്പോ മിക്കവാറും ചില സിനിമകളൊക്കെ ഇപ്പോ ഒരു ദിവസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂറൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ദിവസം കൊണ്ട് നടന്ന് തീരുന്ന കഥകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ട് അതുമായി
1: ബന്ധപ്പെട്ട്
0: അതൊരു ടൈം ലൂപ്പ്, അതൊരു ടൈം ട്രാവലിംഗ് ആണ് ആ പടത്തിനകത്ത്. ആ ഒരു ലൂപ്പിനകത്തോടെ നമ്മളും കറങ്ങി പോകുന്നു. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനിടയിലും നമ്മൾ പഴയ കാലത്ത് കണ്ടിട്ടുള്ള ആ ഒരു മെത്തേഡിലുള്ള ഫാമിലി മൂവീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്.
1: അതുപോലെ ഫാസിലും അതുപോലെ ആ ഒരു സംവിധായകന്മാരൊക്കെ എപ്പോഴും ജോഷിയൊക്കെ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശ്വാസം.
0: അതെ അതെ, ഇനിയും നമുക്ക് നല്ല നല്ല ഒരുപാട് സിനിമകൾ കിട്ടും. അത് പുതിയ രീതിയിലുള്ളതും വരട്ടെ, എല്ലാം നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മളിപ്പോ കേട്ട ലൂസർ സോങ് പാട്ടുകൾക്ക് തന്നെ എന്തുമാത്രം വ്യത്യാസം വന്നു, എങ്കിലും നമ്മളത് സ്വീകരിക്കുന്നു, നമ്മളത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്.
1: പക്ഷെ ആ ടൈം ഇത് നമ്മൾ ജസ്റ്റ് ലൈക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ്, നമ്മുടെ ആ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകുന്നു.
0: അങ്ങനെ മറന്നു പോകരുത് കേട്ടോ, എപ്പോഴും മനസ്സിൽ വെച്ചേക്കും. അത് എനിക്ക് കുറച്ച് പ്രായമായവര്, പക്ഷെ കുട്ടികൾക്ക് ഇതൊക്കെ ആയിരിക്കും ഈ ഒരു ലിറിക്സ്. കാരണം അതിന് വളരെ ഉദാഹരണമാണ് നമ്മൾക്ക് ഇപ്പൊ അറിയാം എത്രത്തോളമാണ് കെ പോപ്പിനെ നമ്മുടെ കുട്ടികളൊക്കെ. എന്റെ മക്കൾക്കൊന്നും ഒരു മലയാളം പാട്ട് അറിഞ്ഞൂടാ, അവർക്കൊക്കെ ഈ BTS-ഉം കൊറിയൻ സോങ്സ് അതിന്റെ ഒരു അതില് ഇത് ഇപ്പൊ ഈ ലൂസർ സോങ്ങിന്റെ ചില പോർഷൻസ് ഒക്കെ കേൾക്കുമ്പോ എനിക്ക് ആ അവരുടെ ആ ഒരു ട്രെൻഡ് പിടിച്ചിട്ട് കുറച്ചിപ്പോ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് ആ കുട്ടികളുടെ മനസ്സിൽ അവർക്ക് ഇനി അവരുടെ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ഇതായിരിക്കും സൂപ്പർ പാട്ട്.
1: ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ കൊച്ചുകുട്ടികള് സംസാരിക്കുന്നിടത്ത് അവരറിയാതെ നിന്നിട്ടുണ്ടോ?
0: പിന്നെ എന്റെ വീട്ടില് മോനുണ്ട്,
1: അവരെ സംസാര രീതിയൊക്കെ ഒരുപാട് വ്യത്യാസം. അതേപോലെ ഇപ്പൊ ഒരു ടീനേജ് ഏജിലുള്ള ആൾക്കാരുടെ അടുത്തും കുട്ടികളുടെ അടുത്തും ഇതുപോലെ നമ്മൾ മാറിയെന്നാലും നമ്മൾ അവയറല്ലാത്ത കുറേ കാര്യങ്ങൾ അവർ നമുക്ക് തന്നെ മനസ്സിലാവില്ല പല കാര്യങ്ങളും.
0: ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഓഫീസിൽ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്ത്. അതായത് എൻ്റെ മോന്, അവന് 8 വയസ്സേ ഉള്ളൂ, 3 മക്കളാണ്, 2 പേര് പുറത്താണ്, ട്വിൻസ് ആണ്, അവർ വെളിയിലാണ്. അപ്പം മോനാണ് കൂടെയുള്ളത്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്നറിയാം, അവന് കഥകളി കേൾക്കാനും വായിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോ കഥകളായിട്ട് അവന് പറഞ്ഞു കൊടുക്കും. കുറച്ച്, ഒരുപാടൊന്നുമില്ല, ചിലപ്പോൾ വായിക്കാൻ ആയിട്ട് അവനൊരു പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അലാദീനും അത്ഭുത വിളക്കും ഉണ്ടല്ലോ, അപ്പോൾ നമ്മളൊക്കെ മലയാളത്തിലാണ് വായിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർക്ക് അധികം മലയാളം അറിഞ്ഞൂട. അപ്പോൾ അവ ഓരോരോ ഇത് ദിവസം 2-3 പേജായിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തിന് മുമ്പിലത്തെ ദിവസം രാത്രി നമ്മുടെ അലാദീൻ്റെ ലാസ്റ്റ് വായിച്ചു നിർത്തുന്ന ഇതാണ്, അവനെ കുറച്ച് നേരം വായിപ്പിച്ചിട്ട് ഞാൻ പറയും ഉറങ്ങാന്ന് പറയും. വായിച്ചു നിർത്തുന്ന പോർഷൻ ഇതാണ്, അലാദീൻ്റെ വിളക്ക് തട്ടിയെടുത്തോണ്ട് പോകും. ആ തട്ടിയെടുത്തോണ്ട് വീണ്ടും ആ മജീഷ്യൻ വന്നിട്ട് കൊണ്ടുപോകും. അപ്പം മറ്റേ പ്രിൻസസിൻ്റെ അച്ഛൻ വന്നിട്ട് അലാദീനെ പിടിച്ചുകൊണ്ട് പോകും, തല വെട്ടണം എന്നൊക്കെ പറയും. അപ്പം ഇങ്ങനെ അതിനകത്ത് നമ്മൾ ഒരു പിക്ചറും കാണാമല്ലോ. അപ്പം ഇങ്ങനെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്ന അലാദീൻ്റെ പടമാണ് ഈ കിങ്കരന്മാർ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഇവൻ അത് വായിച്ചിട്ട് ഓക്കെ അമ്മ നാളെ മതി എന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട് കുട്ടി ഇങ്ങനെ കുറേ നേരം ആലോചിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചേ ഈ ഒരു പിക്ചർ കണ്ടിട്ട് ഇനി ഇവൻ്റെ മനസ്സിൽ പേടിയൊക്കെ വരുമോ, ഇനി അലാദീൻ്റെ തല വെട്ടിക്കളയോ എന്നൊക്കെ കുട്ടി ചിന്തിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവന് സോഫ്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു, നീ പേടിക്കണ്ട, ഇതൊക്കെ മാറും, അലാദീൻ തിരിച്ച് പഴയ പോലെ റിച്ച് ആവും എന്നൊക്കെ പറഞ്ഞു. ഉടനെ അവൻ എന്നോട് പറയില്ലേ, അമ്മ എന്തൊരു സ്പോയിലറാണ്, അവൻ എന്തിനാണ് പറഞ്ഞത്, ഞാൻ അവന് നാളെ അത് വായിച്ചു തീർക്കൂലായിരുന്നു. ഞാൻ വിചാരിച്ച അയ്യോ പാവല്ല എന്റെ കുട്ടി പേടിക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞു കൊടുത്ത. പക്ഷെ മക്കള് അവര് ചിന്തിക്കുന്നത് അവര് കുറച്ച് ഓക്കെ.
1: പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ ഇതുപോലെ ഈ ബാലരമയും ബാലമംഗളൊക്കെ കിട്ടാൻ വേണ്ടി, ആഴ്ചയിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. കാരണം ഡിങ്കൻ എന്തായി, മായാവി എന്തായി എന്ന്
0: അറിയാൻ വേണ്ടിയിട്ട്.
1: അതേപോലെയാണത്.
0: അതെ അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു, അതേപോലെ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ പിള്ളേർക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്,
1: അവര് അവരതിൽ വിട്ടുകൊടുക്കണം.
0: അതെ അതെ. അപ്പൊ അവര് ചിന്തിക്കുന്ന രീതി, അവര് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ വരിക, അയ്യോ നമ്മൾക്ക് ഇത് ഏത് പ്രായത്തില എങ്ങനെയൊക്കെ സംസാരിക്കാൻ
1: തുടങ്ങിയത്. നമ്മള് അതിന് ക്ലൈമാക്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ സിനിമ കണ്ടിട്ട് കാര്യമില്ല.
0: അതെ അതെ അതെ.
1: എന്റെ ചെറുപ്പത്തില് ഞങ്ങളൊരു സുഹൃത്ത് സ്ഥിരമായിട്ട് ഫസ്റ്റ് ഷോ പോയി കാണുന്ന, അപ്പൊ അവനൊന്ന് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് 4 പേർക്ക് ടിക്കറ്റ് കിട്ടി സിനിമക്ക്. കരിയിലക്കാറ്റ് പോലെ പറഞ്ഞ സിനിമയാണ്.
0: മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉള്ള സിനിമ.
1: അതെ അതെ. മമ്മൂട്ടി മരിക്കുന്നത് റഹ്മാനാണ് കൊല്ലുന്നത്,
0: അത്
1: ക്ലൈമാക്സിൽ അറിയുള്ളൂ. അപ്പൊ മമ്മൂട്ടിനെ ആരെ കൊല്ലുന്ന അറിഞ്ഞ ആ സിനിമ കണ്ടിട്ട് കാര്യമില്ല. പത്മരായന്റെ കഥ
0: ശരിക്കും ഈ കരിയിലക്കാറ്റ് പോലെ ഞാനിപ്പോ ഒരു ഒരു 4-5 വർഷം ആയിട്ടേ ഉള്ളു അത് കണ്ടിട്ട്. ആരോ എന്നോട് പറഞ്ഞു നല്ലൊരു സിനിമയാണ്.
1: സിനിമ കണ്ട് നടന്നു വരുമ്പോ ഇയാളെ കണ്ടു. അപ്പൊ ഇയാളോട് പറഞ്ഞു, അതെ മമ്മൂട്ടിനെ കൊല്ലുക റഹ്മാന. അപ്പൊ പുള്ളി കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓടി, കാരണം നാളെ കാണണ്ടേല്ലേ. അവസാനം അവന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, പുള്ളി വന്നു കഴിഞ്ഞാൽ ഒന്ന് പറയണോ റഹ്മാനെ മമ്മൂട്ടിന്റെ റഹ്മാനെ കൊല്ലുന്നത്.
0: ഇപ്പോഴും സത്യം പറയാം നമ്മളും അതുപോലെയാണ്.
1: സിനിമയുടെ ക്ലൈമാക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ
0: സിനിമ നമുക്ക് അറിയാലോ, അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു
1: പ്രതീക്ഷിക്കാതിരിക്കും.
0: പക്ഷെ ഞാൻ കുഞ്ഞല്ലേന്ന് വിചാരിച്ച് പറഞ്ഞു പോയതാണ്.
1: കുട്ടികൾക്കും ആ സ്പേസ് ഉണ്ടെന്ന് മനസ്സിലായി
0: മനസ്സിലായി മനസ്സിലായി. നമുക്കിനി തമിഴ് സോങ് കേട്ടിട്ട് വരാം. ഓക്കെ.
2: கண்மணி அன்போட காதலன் நான் எழுதும் லெட்டர் சி மடல் இல்ல கடிதாசி வச்சுக்கலாமா வேணா கடிதமே இருக்கட்டும் படி.
3: கண்மணி அன்போட காதலன் நான் எழுதும் கடிதமே.
2: பாட்டாவே படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னேன்ல, இங்க பொன்மணி போட்டுக்க. பொன்மணி உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
3: பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே.
2: உன்னை நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாறி கொட்டுது. ஆனா அதை எழுதணும்னு உக்காந்தா அந்த எழுத்துதான் வார்த்தை.
3: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
2: அதேதான் பிரமாதம். கவிதை கவிதை படி.

0: 2 to Madras Mail. Double hit of the hour.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. Home is a feeling.
2: മന്ത്രി വാഹനം ആക്രമിച്ച DYFI CPM നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് മുഖ്യമന്ത്രി. ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കെതിരെ കോൺഗ്രസ്. കേരളം വീണ്ടും സമരത്തിലേക്കോ.
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
4: ചിങ്ങമാസത്തിന്റെ ആഘോഷതാളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
5: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
4: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
5: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
4: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഈ പാട്ടൊക്കെ കേട്ട്
1: കഴിഞ്ഞാലോ
0: നമുക്ക് വേറൊന്നും സംസാരിക്കാൻ തോന്നില്ല. ഞാൻ എപ്പോഴും പറയും ചില പാട്ടുകൾ കേട്ട് നമ്മൾ അതിൽ മുഴുകിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വക മിണ്ടാൻ പറ്റില്ല, കാരണം അത്രയും ഫീല് ആ ഒരു പാട്ടിന്റെ ഫീല് മുഴുവൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ്.
1: എൻമനോവാടിയിൽ നീനട്ട ചെമ്പകം, എന്ത് മനോഹരമായ വരികളാണ്. അപ്പൊ അത് ചില പാട്ടുകളിൽ നമ്മൾ വരികളും സംഗീതവും ഒരേപോലെ ഒരുമിച്ച് അതിനോട് വളരെ കുറവ് അങ്ങനെ വരാറുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതിനോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്.
0: കറക്റ്റ് കറക്റ്റ്
1: അല്ലേ? നമ്മൾ മ്യൂസിക്കിന് മാത്രം പ്രാധാന്യം നൽകിയിട്ട് രണ്ട് തരത്തിലാണ് സാധാരണ മ്യൂസിക് ചെയ്യുന്നത്, മീൻസ് കമ്പോസ് ചെയ്യുന്നത്. ഒരു മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്യുന്നത് മ്യൂസിക് കൊടുത്തിട്ട് അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി അല്ലെങ്കിൽ ലിറിസിസ്റ്റ് അത് കറക്റ്റായിട്ട് അതിനനുസരിച്ചിട്ട് എഴുതും. ഇപ്പോൾ അത് പറയുമ്പോൾ ഓലത്തുമ്പത്തൂല്, അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് എഴുതുന്നതാണ്. ആ മ്യൂസിക് കൊടുത്തിട്ട് എഴുതുന്നതും വരികൾക്ക് സംഗീതം കൊടുക്കുന്നതും തമ്മിൽ അങ്ങനെ പല പാട്ടുകളും അങ്ങനെയാണ്. പക്ഷെ അത് ഒരുമിച്ച് വരുന്ന പാട്ടുകൾ വളരെ കുറവാണ്. നമുക്ക് ഒരേപോലെ ഇംപ്രസ് ചെയ്യുന്ന പാട്ടുകൾ വരുന്നത് വളരെ കുറവായിട്ട്
0: തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയില്ല, കാരണം എനിക്ക് പാട്ടുകളെന്ന് പറഞ്ഞ ജീവന ചില പാട്ടുകൾ നമ്മൾ വിചാരിക്കും ഇത് പോരായിരുന്നു എന്ന്, ചിലത് വളരെ ചെറുതായിട്ടൊക്കെ. പക്ഷെ അവർക്ക് എത്രയെത്രയോ വലിയ വലിയ എഴുത്തുകാരും സംഗീതജ്ഞരുമാണ് അല്ലേ. അപ്പൊ എന്തായാലും ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മിണ്ടാതിരുന്ന് കുറെ നേരം അതിൽ മുഴുകിയിരിക്കും എന്നുള്ളതാണ്. പിന്നെ വേറെന്തോ പറയാൻ വന്നിട്ട് അത് വിട്ടുപോയി. പിന്നെ ഒരു ഒരു മെസ്സേജ് നമ്മുടെ എൽസ ബാബു എന്ന് പറഞ്ഞൊരു സുഹൃത്ത് അയച്ചിട്ടുണ്ട്. അവരുടെ ചുക്കുടുമണികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ആശംസ പറയണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എൽസ ബാബു പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചുച്ചുടുമണികളായ സൂസൻ മിസ്സിനും ഷൈനി മിസ്സിനും വേണ്ടിയിട്ട് ഒരു നല്ല പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് മിസ്സുമാർക്കും കൂടെ വേണ്ടിയിട്ടും ഈ പാട്ടും കൂടെ നമ്മളങ്ങ്
1: സമർപ്പിച്ചിരിക്കുന്നു.
0: പോവാം നമുക്ക്.
1: തീർച്ചയായിട്ടും.
0: ശരി, അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുക,
1: ഹോം കേട്ടുകൊണ്ടിരിക്കുക, മെസ്സേജ് അയക്കുക.
0: അതെ,
1: വീണ്ടും കാണാം.

അന്വേഷണത്തിന് പ്രത്യേക സംഘം. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റ്, ഇന്ത്യ പാക് ഫൈനൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മന്ത്രി ഒ ജെ ജിനേഷിന്റെ വാഹനത്തിനു നേരെ DYFI ആക്രമണം. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് വെച്ചാണ് ആദ്യ ആക്രമണം ഉണ്ടായത്. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കല്ലുകൊണ്ട് വാഹനത്തിനുമേൽ ആഞ്ഞടിച്ചു അക്രമികൾ. കാസർഗോഡേക്കുള്ള യാത്രക്കിടെയായിരുന്നു ആക്രമണമുണ്ടായത്. പയ്യന്നൂർ കഴിഞ്ഞതിന് പിന്നാലെ മൂന്നാമതും ഒ ജെ ജിനേഷിന്റെ വാഹനത്തിനു നേരെ പ്രതിഷേധമുണ്ടായി. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് മന്ത്രി ഒ ജെ ജിനേഷിനെതിരെ DYFI പ്രതിഷേധം കരിങ്കൊടി കാണിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മന്ത്രി ജിനേഷുമായി ഫോണിൽ സംസാരിച്ചു. കണ്ണൂരിലെ അക്രമസംഭവങ്ങൾ മന്ത്രി വിശദീകരിച്ചു. അക്രമസംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി DGP നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി VD സതീശനും മന്ത്രി ഒ ജെ ജിനേഷുമായി ഫോണിൽ സംസാരിച്ചു. കായിക വകുപ്പ് മന്ത്രിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ ഒ ജെ ജിനേഷിന്റെ വാഹനം കണ്ണൂരിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. DYFI CPM ക്രിമിനലുകൾ നടത്തിയ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി. CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് മന്ത്രിക്കെതിരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന വ്യക്തം. മന്ത്രിയെ ആക്രമിച്ച ക്രിമിനലുകളെയും ഗൂഢാലോചന നടത്തിയ CPM DYFI നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. BJPക്കെതിരെ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ CPM അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന BJPക്കും എതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. BJPക്കെതിരെ കോൺഗ്രസും പോഷക സംഘടനകളും സമരം നടത്തുമ്പോൾ കേരളത്തിലെ CPM എന്തിന് അസ്വസ്ഥരാകുന്നു? സംഘപരിവാറിനെതിരെ കോൺഗ്രസ് ആർജവത്തോടെ സമരം നടത്തുമ്പോൾ CPMന് പൊള്ളുന്നത് എന്തുകൊണ്ടെന്നും VD സതീശന്റെ ചോദ്യം. യൂത്ത് കോൺഗ്രസ് SFI സംഘർഷത്തിൽ രൂക്ഷ വിമർശനവുമായി മന്ത്രി ഒ ജെ ജിനേഷ്. ജ്ഞാനേഷ് കുമാറിനും അമിത്ഷായ്ക്കുമെതിരെ നടന്ന പ്രതിഷേധത്തിനെതിരെ BJPയും യുവമോർച്ചയും പ്രതികരിക്കുന്നത് മനസ്സിലാക്കാമെന്നും അതിൽ SFI പ്രതികരിക്കുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ലെന്നും മന്ത്രി. ജനാധിപത്യപരമായ പ്രതിഷേധത്തിനെതിരെ SFI ആക്രമണം അഴിച്ചുവിടുന്നത് എന്തിനെന്ന ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ജനാധിപത്യം സംരക്ഷിക്കാനുള്ള സമരങ്ങളോട് തങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്ന സന്ദേശമാണ് ഇവർ നൽകുന്നതെന്നും മന്ത്രി. SFI പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് മന്ത്രി. ഹോസ്റ്റലിൽ തൂഫാൻ റെയ്ഡായിരുന്നു നടത്തേണ്ടിയിരുന്നത്. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ നിന്ന് വരുന്നത് മദ്യക്കുപ്പികളാണെന്ന് മന്ത്രി. പോലീസിനെയും യൂത്ത് കോൺഗ്രസിനെയും തെരുവിൽ നേരിടുമെന്ന വെല്ലുവിളിയുമായി DYFI. അക്രമത്തിന് നേതൃത്വം നൽകിയത് മന്ത്രി ഒ ജെ ജിനേഷും MP ഷാഫി പറമ്പിലുമെന്ന് DYFI നേതാവ് MV ജിൻ. മർദ്ദിക്കാനാണ് തീരുമാനമെങ്കിൽ DYFI തെരുവിൽ നേരിടും. SFIയെ ആക്രമിച്ചാൽ നോക്കി നിൽക്കില്ല. അക്രമത്തിന് തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസ് എന്നും വിജിൻ. തിരുവനന്തപുരം നഗരത്തിലുണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. 2 കേസുകൾ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തു. അക്രമവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. ജ്ഞാനേഷ് കുമാറിനെതിരെ നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിന് നേരെ കല്ലേറുണ്ടായെന്നും അതിന്റെ ഭാഗമായാണ് സംഘർഷമുണ്ടായതെന്നും മന്ത്രി PC വിഷ്ണുനാഥ്. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന് നേരെ SFI കല്ലെറിയുന്നത് എന്തിനെന്ന് ചോദിച്ച മന്ത്രി അവർക്ക് നേരെ നടന്ന പ്രതിഷേധമല്ലോ എന്നും ചോദിച്ചു. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അരങ്ങേറിയത് ആസൂത്രിതമായ ഗുണ്ടാപ്പടയുടെ അക്രമവും മുഖ്യമന്ത്രി VD സതീശനെ സംരക്ഷിക്കാൻ നടത്തിയ ബോധപൂർവമായ ഗൂഢാലോചനയുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും KSUവിനും UDFിനും നേരിട്ട കനത്ത തിരിച്ചടിയുടെ ജാള്യത മറയ്ക്കാനാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും. UDFിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച് MPയും കൺവീനറുമായ അടൂർ പ്രകാശ്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ചില സ്ഥലങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതെ പോയി. വലിയ പരിക്കില്ലാതെ 18 സീറ്റുകൾ UDF നേടിയെടുത്തുവെന്ന് അടൂർ പ്രകാശ്. UDFിന്റെ യോഗം അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കാത്തതുകൊണ്ട് യോഗം കൂടാൻ സാധിച്ചില്ല. പല കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതുണ്ട്. പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നേതൃത്വത്തെ അറിയിക്കുകയാണ് ചെയ്യാറുള്ളത്. AICCയാണ് തന്നെ ചുമതല ഏൽപ്പിച്ചതെന്നും അടൂർ പ്രകാശ്. ദുബായിൽ നിന്ന് ഇസ്രായേലിലെ ടെൽ അവീബിലേക്ക് പുറപ്പെട്ട ഫ്ളൈ ദുബായ് വിമാനത്തിൽ യാത്രയ്ക്കിടെയുണ്ടായ അടിയന്തര സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ UAE അറ്റോർണി ജനറൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉത്തരവിട്ടു. വിമാനത്തിന്റെ കോക്പിറ്റിലുണ്ടായ തർക്കത്തെ തുടർന്ന് മറ്റ് ജീവനക്കാർ ഇടപെടുകയും യാത്രക്കാരുടെയും വിമാനത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കാനായി വിമാനം സൌദി അറേബ്യയിലെ തബൂക്ക് വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ട് സുരക്ഷിതമായി ഇറക്കുകയായിരുന്നു. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് അന്വേഷണ സംഘം നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും UAE അധികൃതർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങളും അഭ്യൂഹങ്ങളും ഒഴിവാക്കണമെന്നും UAE രജിസ്റ്റർ ചെയ്ത വിമാനമായതിനാൽ ഈ കേസിൽ അന്വേഷണം നടത്താനും നിയമ നടപടി സ്വീകരിക്കാനും UAE ജുഡീഷ്യറിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നും UAE അറ്റോർണി ജനറൽ വ്യക്തമാക്കി.
ഫ്ളൈ ദുബായ് വിമാന ദുരന്തം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുതരമായി പരിക്കേറ്റിട്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹം അപാരമായ ധൈര്യവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിച്ചു. വലിയ ദുരന്തം തടയുകയും ചെയ്തു. ഇന്ത്യ താങ്കളെ ഓർത്ത് അഭിമാനിക്കുന്നു, അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ശക്തിക്കും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിക്കുന്നുവെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. വിമാനം സുരക്ഷിതമാക്കിയ ഇന്ത്യക്കാരനായ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയും. പൈലറ്റിന്റെ അസാധാരണ ധീരതയെ അഭിവാദ്യം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ത്യക്കാരനായ ക്യാപ്റ്റനും ഒമാൻ പൌരനായ സഹപൈലറ്റും കോക്പിറ്റിൽ സംഘർഷമുണ്ടായതോടെയാണ് വിമാനം സൌദിയിലെ തബുക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഗുരുതരമായി പരിക്കേറ്റ ക്യാപ്റ്റൻ സൌദിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്ന് സൌദിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവത്തിൽ ഇസ്രായേലും സൌദി അറേബ്യയും അന്വേഷണം നടത്തുന്നുണ്ട്. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയായിരുന്നു വിമാനം സൌദിയിൽ പെട്ടെന്ന് ഇറക്കിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. വിമാനം പെട്ടെന്ന് താഴ്ന്നതിനെ തുടർന്ന് പരിക്കേറ്റ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ ചികിത്സ നൽകി. യാത്രക്കാരെല്ലാം സുരക്ഷിതരായിരുന്നു. എല്ലാ യാത്രക്കാരെയും രാത്രി വൈകി സുരക്ഷിതമായി ഇസ്രായേലിൽ എത്തിച്ചു. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ ലങ്കയെ തകർത്താണ് ഇന്ത്യൻ ജയം. 124 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യ ഉയർത്തിയ 170 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് ചെയ്ത ലങ്ക 45 റൺസിന് എല്ലാവരും പുറത്തായി. ജസ്പ്രീത് ബുംറ, അക്ഷർ പട്ടേൽ, അഭിഷേക് ശർമ്മ എന്നിവർ രണ്ട് വീതം വിക്കറ്റുകളെടുത്തു. ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളി. അടുത്ത വാർത്ത 5 മണിക്ക്.
1: Home FM News was brought to you by Dhanya Group of Companies since 1982. You are listening to Home.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ വാർത്തയാണ് ഇന്നുള്ളത്. വി ഡി സതീശനുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത. കേരളം വീണ്ടും സമരത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യം ഉന്നയിക്കുന്ന വാർത്ത. ഒപ്പം മന്ത്രി ഒ ജെ ജനീഷിന്റെ വാഹനം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിട്ട് ആക്രമിക്കപ്പെടുന്ന സംഭവവും നമ്മുടെ കേരളത്തിലുണ്ടാകുന്നു. സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഇങ്ങനെ മന്ത്രിക്കെതിരായിട്ടുള്ള ആക്രമണം നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി. അക്രമികൾ ആരായാലും അത് സി പി എം ഡിവൈഎഫ്ഐ അതുപോലെ എസ് എഫ് ഐക്കാർ ആരായിക്കഴിഞ്ഞാലും അവരെ നിയമത്തിന്റെ മുന്നിൽ, ഇനി ക്രിമിനലുകളാണെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആഭ്യന്തരമന്ത്രിക്ക് നിർദ്ദേശം നൽകി. ആഭ്യന്തരമന്ത്രി ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കെതിരെ കോൺഗ്രസ് അങ്ങനെ രംഗത്ത് വരുന്നു. കേരളം വീണ്ടും സമരത്തിലേക്കോ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ വലിയ രീതിയിലുള്ള സമരം നമ്മൾ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ ആ ഒരു ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ പ്രതിപക്ഷം, മുഖ്യപ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഇങ്ങനെ ദേശീയ തലത്തിൽ തന്നെ ഉന്നയിക്കുമ്പോഴാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നിർദ്ദേശമായിരുന്നു ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്കെതിരെ പ്രതിഷേധം നടത്തുക. അതിന്റെ ഭാഗമായിട്ട് അവർ പ്രതിഷേധിക്കുന്നു. അത് ശരിയായില്ല എന്ന രീതിയിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിക്കും തന്നെ ഒരു അഭിപ്രായം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ മന്ത്രി കൂടിയായിട്ടുള്ള ഒ ജെ ജനീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയൊക്കെ നീക്കം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പിന്നീട് കാര്യങ്ങൾ നീങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം അതൊക്കെ മാറിയിട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ഭാഗത്ത് എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി കോളേജിലെ സമരം, എ ബി വി പി, യുവമോർച്ച, യൂത്ത് കോൺഗ്രസ്, കോൺഗ്രസ്, അങ്ങനെ ഇത് ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത് എന്ന് മനസ്സിലാകാത്ത, തിരിച്ചറിയാത്ത വിധത്തിൽ കേരളത്തിൻ്റെ തലസ്ഥാനത്ത് വലിയ അക്രമം നടന്നു. നമ്മുടെ കേരളം വീണ്ടും ഒരു തെരുവ് യുദ്ധത്തിലേക്ക്, രാഷ്ട്രീയ വാക്പോരിലേക്ക് മാത്രമല്ല അക്രമ രാഷ്ട്രീയത്തിലേക്ക് കൂടി തിരിയുന്ന കാഴ്ചയിലേക്കാണോ പോകുന്നത്? വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. മന്ത്രി ഒ ജെ ജനീഷിനെതിരായ ആക്രമണം 10 വർഷം കേരളത്തിൽ നടത്തിയ ഗുണ്ടായിസം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇനിയും അത് തുടരാമെന്ന് ഇടതുപക്ഷക്കാർ, പ്രത്യേകിച്ച് സി പി എംകാർ, എസ് എഫ് ഐ, ഡി വൈ എഫ് ഐ കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നാണ് സന്നിഗ്ധമായിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുമ്പോൾ അതിനിടെ അടൂർ പ്രകാശ് മുന്നണി കൺവീനർ പറയുന്നു, ഒന്നും നടക്കുന്നില്ല, യു ഡി എഫ് ഐ യോഗം ചേരുന്നില്ല, മുഖ്യമന്ത്രി അത് വിളിച്ചു ചേർക്കാനുള്ള ഒരു മുൻകൈ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും വേറെയും പ്രശ്നം നടക്കുന്നു. അപ്പോൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും പാർട്ടിക്കകത്തും മുന്നണിക്കുമുള്ള പ്രശ്നങ്ങൾ യു ഡി എഫിനകത്തും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ കേരളം വീണ്ടും തെരുവിലേക്കോ സമരത്തിൽ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിളിക്കാം 800-9220. നമസ്കാരം, ഗുഡ്
1: ഈവനിംഗ്.
0: ഹലോ, ജംഷീറേ പറയൂ.
1: ഓ, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്താണ് ഇത്ര ബുദ്ധിമുട്ടാണ്? നമ്മളിപ്പോ അടുത്തൊരു 2 ദിവസം മുമ്പ് ഒരു സമരം കാണുന്നു, ഒരു വനിതാ
0: അതെ
1: പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടോ?
0: തീർച്ചയായിട്ടും അവർക്കെതിരെ ഇപ്പൊ കേസെടുക്കാണ് അല്ലേ?
1: ആ കേട്ടോടെ കിട്ടാൻ വേണ്ടി പറഞ്ഞു. അതിപ്പോ ഒരു പ്രശ്നം ചോദിച്ചത് ഞാനാണത് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്താ?
0: ശരിക്കും വളരെ മോശമാണെന്ന് പറയും. ഒരു സ്ത്രീ ആയതുകൊണ്ട് അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർ പറ്റുന്നുണ്ട് അല്ലേ?
1: സ്ത്രീ, അത് ഞാൻ ചോദിച്ചത് സ്ത്രീത്വത്തെ അപമാനിച്ചു
0: അല്ലേ? അതെ,
1: അത്ര ഒരു വാക്കുകളൊക്കെ എടുക്കും. എന്തിനാണ് ഇപ്പൊ ഒരു ഈ ഭരണം കേൾക്കും, ഏതൊരു പാർട്ടി ഭരിച്ചാലും 90 ദിവസം കൊണ്ട്
0: പറ്റില്ല. തീർച്ചയായിട്ടും ഒരു വർഷമെങ്കിലും കൊടുക്കണം, ചുരുങ്ങിയത് ഒരു 6 മാസത്തിൽ അധികമെങ്കിലും കൊടുക്കണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങാൻ.
1: കാരണം ഈ കമ്മ്യൂണിസം തലക്ക് പിടിച്ചു കഴിഞ്ഞാല് ഈ ഇത് അക്രമം എന്നൊന്നിലും തുടങ്ങിയതല്ല. എത്രയായി നമ്മൾ കാണാൻ ഇന്നലത്തെ അക്രമം എന്തിനാ? നിങ്ങൾക്ക് കാണാൻ ഇപ്പൊ ഗോവിന്ദ മാഷ് വയ്ക്കുന്നത് അതിന്റെ കുപ്പി ഉണ്ടോന്ന്, മറ്റേ കുപ്പി ഉണ്ടോ പാർട്ടി
0: യഥാർത്ഥത്തിൽ അവിടെ എത്തിയിരുന്ന പിന്നെ പി വിജയൻ, പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റൊക്കെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് സൈബർ, ഇടത് സൈബർ ഹാൻഡലുകൾ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. ആദ്യം യുവമോർച്ച പ്രശ്നം ഉണ്ടാക്കി, അതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിരോധിച്ചു, പിന്നീടാണ് അതിലേക്ക് എസ് എഫ് ഐ, ഡിവൈഎഫ്ഐ ഒക്കെ കടന്നു വരുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വലിയ വ്യാപകമായിട്ട് വരുന്നുണ്ട്. പ്രശ്നം എവിടെയാണ് തുടങ്ങിയത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരുന്നു, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരിങ്കുടിക്കാടിക്കലും പ്രതിഷേധവും, മന്ത്രിമാരെ വഴി തടയലായിട്ട് യുവമോർച്ചയൊക്കെ വരുന്നതായിരുന്നു നമ്മൾ കണ്ട ഒരു സമരത്തിന്റെ ചിത്രം അല്ലേ?
1: തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് എന്തിനാണ് ഈ സമരത്തിന് നേരിടുന്നത്? മുഖ്യ വിളിക്കുക, മറ്റേ
0: അതാണ് ഓജി ജംഗീഷ് മന്ത്രി ചോദിച്ചത്. പിന്നെ യഥാർത്ഥത്തിൽ ഇവിടെ റെയ്ഡ് എല്ലാം നടന്ന ഓപ്പറേഷൻ തൂഫാനായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന്.
1: ഇന്ന് രാവിലെ ജനീഷിനെതിരെ ഒരു MLA സന്ദീപ് വാര്യക്കെതിരെ എന്തിനാ ഞാൻ ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഇവര് ഭരിച്ചു ഏതെങ്കിലും യൂണിയൻപേര് കരിങ്കുളി കാണിക്കുന്നില്ലാണ്ട് ഇത്രമാത്രം അതമ്പതിച്ചൊരു സമരം നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ ഇല്ല അതിന് രക്ഷാപ്രവർത്തനം. പക്ഷെ ഇത് നല്ല ഭയങ്കര സന്തോഷമായിട്ടാണ് യൂത്ത് കോൺഗ്രസിനോട് ഒരു ഉപകാരം ഉണ്ടായി. എന്താണെന്നറിയാം, 4 അടി അന്ന് നടക്കാൻ വേണ്ടിട്ട് നമ്മൾ സ്കൂൾ മതിൽ പൊളിച്ചിട്ടുണ്ട് നവ കേരള യാത്ര ഓർമ്മയുണ്ടോ? ആ കുട്ടി അദ്ദേഹം എത്തിയിട്ടു. കാരണം അങ്ങനെ എത്തണം, ജനത്തിന് മനസ്സിലാവണം നടക്കാൻ ഒക്കെ സാധിക്കും എന്നുള്ള. ഭരണം പോയി കഴിഞ്ഞാല് 2 കൈയും 2 കാലും കുത്തിരക്കം നടക്കാൻ പറ്റുന്നതെന്ന് തെളിയിക്കണം. സമരം കുട്ടികളെ ഇറക്കി വിട്ടിട്ട് ചെയ്യുന്ന സമരത്തിന് ഒട്ടും യോജിപ്പില്ല. ഏത് പാർട്ടിയായാലും
0: ഇവർ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സമരം ഒരു പ്രതിഷേധ ജാഥ പോകുന്നു. ഹോസ്റ്റലിൽ നിന്ന് കുട്ടികൾ അവിടെ കറണ്ട് ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ ഭരണത്തിൽ കറണ്ട് ഇല്ലല്ലോ എന്ന് അവർ വിളിച്ചു ചോദിക്കുന്നു. ആ സമയത്ത് തീപ്പന്തം ഹോസ്റ്റലിലേക്ക് എറിയുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാരെന്നാണ് ആരോപിക്കുന്നത്.
1: ഞാൻ ചോദിച്ചു അതിന് മുന്നേ തന്നെ കുപ്പി വന്നിട്ട് ഞാൻ അടക്കമുള്ള
0: എന്ത് തന്നെയായാലും കേരളത്തിലെ ഒരു മന്ത്രിയെ അദ്ദേഹത്തിന്റെ വാഹനത്തെ ഈ തെരുവിൽ ഇങ്ങനെ രീതിയിൽ ആക്രമിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ അതൊരു സുഖകരമായിട്ടുള്ള കാര്യമല്ല.
1: വെല്ലുവിളിക്കുകയാണ്, വെല്ലുവിളിക്കുക. സംസ്ഥാന സെക്രട്ടറി വെല്ലുവിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യം എന്താ നിങ്ങൾ കേട്ടില്ലേ? ജനീഷിന് പൊതു നേരത്തെ അതൊക്കെ പണ്ടാ 10 കൊല്ലം മുന്നം പഠിക്കുമ്പോൾ എന്തൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. എല്ലാവരും നിങ്ങൾ നിങ്ങൾക്ക് നാളെ ഇവിടെ ഇവിടെ ഞങ്ങളെ പോലെ ജീവിക്കണം, വരണം, നല്ലൊരു കുടുംബം ഉണ്ടാവണം. നിങ്ങളെ കേസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കേസ് ഇത് വനശ്രമം എന്നൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് ഒരു പാസ്പോർട്ട് ഇട്ടുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടുണ്ട്. പറയുക ഈ കുട്ടികളെ വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ നീചമായ ആശയം നടത്തുന്നത്? തെറ്റാണത്. അവരുടെ ഭാവിയാണ് അവര് തുറക്കുന്നത്, ഒരു ആവേശം കൊണ്ട് തുറക്കുന്ന അവരുടെ ഭാവിയാണ്.
0: തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ജംഷീറെ ഒക്കെ മുറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ സംസാരം. എനിക്കൊന്ന് യാത്ര ചെയ്യാണെന്ന് തോന്നുന്നു. ജംഷീർ കംപ്ലീറ്റ് ചെയ്തു എന്നും വിചാരിക്കുന്നു. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. കേരളം വീണ്ടും തെരുവ് രാഷ്ട്രീയത്തിലേക്ക് യുദ്ധത്തിലേക്കൊക്കെ നീങ്ങുകയാണോ? ആരാണിത്? നമസ്കാരം. ആരാണ്? നമസ്കാരം. ആരാണ്? സുഹൃത്ത് കേൾക്കുന്നുണ്ടോ? അനീഷേ പറയൂ, എവിടെയാണ് നാട്? പത്തനംതിട്ടയാണ് അല്ലേ. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന സമരങ്ങള്, അമിത്ഷായുടെ വരവ്, ഇപ്പോ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ എന്താ പ്രതിഷേധത്തിന്റെ ഒക്കെ ഒരു രീതികളൊക്കെ മാറുകയാണ്. പശ്ചിമേഷ്യയിലായതുകൊണ്ട് യുദ്ധം എന്നാണ് വായിൽ വരുന്നെങ്കിലും യുദ്ധ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടായത് കഴിഞ്ഞ ദിവസം.
2: സത്യത്തിൽ കേരളത്തിൽ സത്യത്തിൽ ജ്ഞാനേഷ്കുമാറിന്റെ സമരം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് 19 എം പി ഡൽഹിയിൽ പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ. ഏതെങ്കിലും ഒരു MP പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു MP അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? അവിടെ ഏറെയും ഉൾപ്പെടെയുള്ള രാജ്യസഭാ MPമാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. LDF അവിടെ സമരം നടത്തുന്നുണ്ട്. ഇവിടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഹോസ്റ്റലിലല്ലോ ജ്ഞാനേഷ്കുമാർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ സമരം നടത്തിയിട്ട് ഈ സമരം എങ്ങനെയെങ്കിലും അനുവരിച്ചു വരണം, അതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം.
0: അല്ല, ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിലെ യുവമോർച്ച ABBP ഒക്കെ പ്രതിഷേധിച്ചാൽ ഞങ്ങൾക്കെതിരെ കല്ലെറിഞ്ഞു കഴിഞ്ഞാല് നിലവിലെ വിഷയത്തിലെ ജ്ഞാനേഷ് കുമാർ അമിത്ഷായാണ്, അതിലൊരു ന്യായമുണ്ട്? CPM കാർക്ക് ഇടതുപക്ഷത്തിന് എന്തിനാ പൊള്ളുന്നതെന്നാണ് അവരുടെ ചോദ്യം.
2: CPM പൊള്ളിയത് എങ്ങനെയാ? യൂണിവേഴ്സിറ്റി
0: കോളേജിലെ കുട്ടികൾ അവിടെ നിന്ന് കുട്ടികൾ
2: സമരത്തിന്റെ ഇവർക്ക് ഈ വിഷയത്തിലുള്ള സമരം വഴിതിരിച്ചു വരണം, അതാണ് ഇവരുടെ ലക്ഷ്യം.
0: അല്ല, അവിടുന്ന് കുട്ടികൾ ബിയർ കുപ്പി എടുത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു ആക്രമിക്കില്ലേ?
2: ബിയർ കുപ്പി എവിടെ വലിച്ചെറിയുന്നത്? എവിടെയും ബിയർ കുപ്പി ഉണ്ടോ? നമ്മൾ ചാനലിനകത്ത് കൃത്യമായി കണ്ടില്ലേ? അവിടെ ഫ്ലക്സ് വലിച്ചു കയറുന്നു, അവിടെ കൊടുങ്ങോലങ്ങൾ വലിച്ചു കയറുന്നു, ദീപന്ത എറിയുന്നു. ജ്ഞാനേഷ്കുമാറിന് ഡൽഹി പോലും സമരം ചെയ്യാൻ സാധനങ്ങള് ഇവിടെ വാഹനത്തിന്റെ തലവേദനയോട് സമരം ചെയ്യുക, ഇവിടുത്തെ പോലീസിന്റെ അടുത്ത് ദേഹം വെച്ചും സമരം ചെയ്യുക. ഡൽഹി പോയി സമരം ചെയ്താൽ അവിടെ പോലീസ് അറസ്റ്റ് ചെയ്യും, നിയമനം ചെയ്തിരിക്കും. ഇവിടെ ഭരണത്തിന്റെ തലവേദനയോട് സമരം ചെയ്ത് ഷോ ഓഫ് കാണിക്കുകയാണ്.
0: യെസ്, ഭരണത്തിന്റെ മറവിലിരുന്ന് ഷോ ഓഫ് കാണിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞേട്ടോ. എനിക്ക് ക്ലിയർ ആവുന്നില്ല അദ്ദേഹത്തിന്റെ സംസാരം, എന്നോട് ക്ഷമിക്കാട്ടോ. നമുക്ക് മറ്റൊരു കോൾ എടുത്തോക്കാം. നമ്മുടെ ടെലിഫോൺ ലൈനിലാണ് വിളിക്കുന്നവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണോ എന്നും കൂടി ഒന്ന് നോക്കാം അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഹലോ,
0: നമസ്കാരം. ആരാണ്? വെരി ഗുഡ് ഈവനിങ്. ആരാണ്? ഉബൈദ് അല്ലേ. സെയ്ദ് ഉവ് നേരത്തെ വിളിച്ചിരുന്നു, പറയൂ.
3: പിന്നെ ഇപ്പോ നമ്മുടെ വിഷയം
0: അതെ അതെ, ആ സമരമുണ്ട്. മന്ത്രി ഒ ജെ ജനീഷിനെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തടയുന്നത്, വാഹനം ആക്രമിക്കുന്നത്, തെരുവ് യുദ്ധത്തിലേക്കൊക്കെ നീങ്ങുന്നു.
3: ഒ ജെ ജനീഷിനെ തടയുന്നതിന് അതിനുശേഷമാണ് ഇന്നലെ ഉണ്ടായ സമരം. എന്തിനാണ്?
0: അതെ, ആദ്യത്തെ സമരം നമുക്ക് തുടങ്ങാം അല്ലേ.
3: ഒരു മിനിറ്റ് മാഡം. ഗണേഷ് കുമാറിനെതിരെയുള്ള സമരം, അവര് തിരുവനന്തപുരം കോളേജ് ഹോസ്റ്റലിലാണോ നിൽക്കുന്നത്? ഇവിടെ 19 MPമാരുണ്ട്. ആരെങ്കിലും എതിരെ സമരം അവിടെ ചെയ്തോ? ഡൽഹിയിലല്ലേ ചെയ്യേണ്ടത്.
0: അപ്പൊ സമരത്തിന്റെ മുഖം മാറ്റിയത് യൂത്ത് കോൺഗ്രസ് ആണെന്നാണ് താങ്കൾ ആരോപിക്കുന്നത് അല്ലേ?
3: പിന്നെ ഇന്നലെ രാത്രി എന്തിനാണ് സമരം ചെയ്തത്? അവർ ഈ ഹോസ്റ്റലിലേക്ക് തീപന്തം എറിയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? തീപന്തം പറയുന്ന ബോംബ് മിസൈൽ പോകുന്ന പോലെയാണ് പോകുന്നത്.
0: അപ്പൊ യഥാർത്ഥത്തിൽ ഭരണത്തിന്റെ മറവിൽ അല്ലെങ്കിൽ ഭരണം പരിചയമാക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നു അല്ലേ?
3: നീചമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. SFI കുട്ടികളെ തല്ലി ചതക്കുന്ന എത്ര തലയാണ് പൊട്ടിയിട്ടുള്ളത്? എന്നിട്ട് മുമ്പ്
0: സംസാരിച്ചിട്ട്
3: നടന്നു വന്നത് എങ്ങനെയാണ്? പിണറായി വിജയൻ മുമ്പ് മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പൊ മുഖ്യമന്ത്രിയല്ല. അപ്പൊ അതിന്റെ പ്രോട്ടോകോളിന്റെ വ്യത്യാസം ഉണ്ടാവും.
0: അല്ല, ആ പ്രോട്ടോകോൾ പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VD സതീശൻ ഇത്രയും സുരക്ഷ വേണമെന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ഇന്റലിജൻസ് വിഭാഗം പറയുന്ന അദ്ദേഹത്തിന്റെ സുരക്ഷ കൂട്ടണം, അത് സ്വാഭാവികമാണ്. പക്ഷെ ചെയ്ത് ഇപ്പൊ നമ്മുടെ ചോദ്യം, ഈ സമരത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് മാറുന്നത്? അമിത്ഷാ കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി വരുമ്പോ അദ്ദേഹത്തിന്റെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് യുവമോർച്ച കേരളത്തിന്റെ മന്ത്രിമാരെ തടയുന്നു. ഇപ്പൊ യുവമോർച്ചയ്ക്ക് പകരം SFIക്കാരും DYFIക്കാരും ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന രീതിയിലാണ് അവരിത് വ്യാഖ്യാനിക്കുന്നത്. നിങ്ങൾക്ക് ഗ്യാനേഷ് കുമാറിനെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ എന്തിനാണ് ഇടതുപക്ഷത്തിന് പൊള്ളുന്നതെന്ന നറേറ്റീവാണ് ഇപ്പൊ വരുന്നത്.
3: ശരിയാണ് മേഡം, ഞാൻ പറയാം നിങ്ങൾക്ക്. ഗ്യാനേഷ് കുമാർ തിരുവനന്തപുരം ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്?
0: അല്ല അല്ല, അത് സംസ്ഥാനടിസ്ഥാനത്തിലും സമരം ചെയ്യാലോ. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള ഒരു തീരുമാനമാണത്.
3: അമിത്ഷാനെ, നമ്മളെ ബഹുമാനപ്പെട്ട അമിത്ഷാനെ സമരം ചെയ്തതിന് പകരം
0: അതെ, മന്ത്രിമാരെ മുഴുവൻ വഴിതടയും കരിങ്കുടി കാട്ടുമെന്നാണ് യുവമോർച്ച BJP പറയുന്നത്.
3: ഇന്നലെ രാത്രി ഒരു പ്രകോപനം ഇല്ലാതെ അവർ ലൈറ്റ് അവിടെ കരഞ്ഞില്ലാത്തതിന് കൂകി ഒളിച്ചതിനെതിരെ
0: അപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത്, നിങ്ങൾ 10 വർഷം ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഭരണം നഷ്ടപ്പെട്ടപ്പോ നിങ്ങൾക്ക് ഹാലിളകുന്നതാണെന്നാണ്.
3: നല്ല ഭരണമായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ആയിരുന്നോ? നോക്കൂ, ആ ഒരു പ്രശ്നം മാത്രല്ല ഇന്ന് നടക്കുന്ന മലബാർ മേഖലയില്. ഹലോ,
0: കേൾക്കുന്നുണ്ട്?
3: മലബാർ മേഖലയിൽ പള്ളികളിലും മദ്രസകളിലും പ്രശ്നങ്ങൾ നടക്കുന്നു. അധികാരത്തിന് വേണ്ടി സമ്മർദ്ദം എടുക്കുന്നു. മുമ്പ് 10 വർഷമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമായിരുന്നു, എങ്ങനെ വന്നു? ഇവർക്ക് ആരും അധികാരം കൊടുത്തു? കല്ല് നാട്ടുപടി നിനക്ക് പൊന്തൽ തുടങ്ങി, എങ്ങനെ വന്നു? ജമാഅത്ത് ഇസ്ലാമി ലീഗ് ഇവരെല്ലാം കൂട്ടിനിട്ട് ഇവർ എങ്ങനെ ഇങ്ങനെ തല പൊത്തിയാ മുക്കനെ ആര് ധൈര്യം കൊടുത്തു? ഹലോ,
0: കേൾക്കുന്നുണ്ട്? ആരാണ് ഇവർക്കൊക്കെ ധൈര്യം കൊടുത്തതെന്നാണ് സെയ്ദ് ചോദിക്കുന്നത് അല്ലെ? എന്തായാലും സെയ്ദിനുള്ള മറുപടിയൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് പേരുണ്ടാവും. ഇന്ന് സഖാക്കളും കോൺഗ്രസ്സുകാരും ഒപ്പം BJP ഒക്കെ ചേരുന്ന ഒരു ചർച്ചയായിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ സമരത്തിന്റെ സ്വഭാവവും മുഖമൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി, രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു എതിർപ്പായിരുന്നു. പിന്നീട് അതിലേക്ക് SFIയും DYFIയും കടന്നു വരികയാണ്. ഇപ്പോൾ അത് SFIയും അല്ലെങ്കിൽ പ്രതിപക്ഷവും കേരളത്തിലെ സർക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വലിയ പ്രശ്നമായിട്ടാണ് മാറുന്നത്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
4: ഹലോ,
0: നമസ്കാരം. ഉണ്ടല്ലോ,
4: നമസ്കാരം.
0: ലത്തീഫെ പറയൂ, ഒരു കേരളത്തിന്റെ മന്ത്രിയാണ് വഴി തടയുന്നതും അതുപോലെ കാറ് ആക്രമിക്കാനൊക്കെ DYFIക്കാർ ശ്രമിക്കുന്നതൊക്കെ.
4: തിരുത്തുണ്ട് പറയുന്നതല്ലേ. ഈ DYFIയും ഗണേഷ് കുമാറിനെതിരെ സമരം തുടങ്ങിയത്
0: ഇന്നലെയും
4: നടക്കുന്നത്. റഹീം MP ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാ, പോലീസ് പിടിച്ച്
0: കൊണ്ടുപോകുന്നതൊക്കെ.
4: അതെ, എത്ര ദിവസമായി നടക്കുന്നു?
0: തീർച്ചയായിട്ടും ആഴ്ചകളായി.
4: ഇത് ഗണേഷ് കുമാർ ഇവരുടെ ആളാണ്, കോൺഗ്രസിന്റെ ആളാണ്. പാലക്കാട് ചിറ്റൂരില് ഒരു എന്താ ഒരു ചിഹ്നം അനുവദിക്കുന്നതില് ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് അയാളുടെ അടുത്തെത്തി അയാൾ അനുവദിച്ചു കൊടുത്തത് ഏതാണെന്നറിയോ? ഒറിജിനൽ സ്ഥാനാർത്ഥിക്ക് മോതിരവും ഇവരുടെ അപരൻ, കോൺഗ്രസ് വരുത്തിയ അപരന് നെക്ലസും, ആ അപരൻ ഈ ഒറിജിനലിന്റെക്കാൾ 6,900 സംതിങ് വോട്ട് പിടിച്ചു. അത് കാരണം കൊണ്ട് മാത്രമാണ് ചിറ്റൂരിൽ ഇപ്രാവശ്യം LDFന് ഭരണം നഷ്ടപ്പെട്ടത്.
0: അപ്പൊ SIR ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പും കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ മറ്റു രണ്ട് കമ്മീഷണർമാർ ഉന്നയിക്കുന്നതിലൊക്കെ കാര്യമുണ്ട്.
4: ഈ ഗണേഷ് കുമാറിന്റെ ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനാണ്. പിന്നെ എങ്ങനെ ഒരു പ്രസരം മാത്രമാണ് അവർ തിരുവനന്തപുരത്ത് ഇന്നലെ നടത്തിയത്. പിന്നെ അവരെ എപ്പോഴാണ് തുടങ്ങിയത്? അവര് വെറും 2 ദിവസമായിട്ടുള്ള യുദ്ധ കോൺഗ്രസ്സുകാർ ഗണേഷ് കുമാറിനെതിരെ തിരിഞ്ഞിട്ട് അത് വെറും അത് എത്രയാ അവരുടെ മന്ത്രിമാരെയൊക്കെ എന്തൊക്കെ കാണിക്കുന്നു എന്നാലേ കെ എം ഷാജിയെ യു ഡി എഫിന്റെ മന്ത്രിയാണ് അദ്ദേഹം ഇതിൽ ഇറക്കി വിട്ടു. ഫോട്ടോയിൽ പോലും കയറി പോകാൻ സമ്മതിച്ചില്ല. അതിനൊന്നും അന്നൊക്കെ ഇവരെവിടെയായിരുന്നു? അദ്ദേഹം മാപ്പ് പറയുന്ന പോലെയാണ് സംസാരിക്കുന്നത്.
0: സത്യം അതാ ലത്തീഫ് പറഞ്ഞപ്പോഴാണ് ഗൗരവമുള്ള ആ വിഷയം കൂടി ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളത്. കേരളത്തിന്റെ ഒരു മന്ത്രി, തദ്ദേശ മന്ത്രി കെ എം ഷാജി, അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു, അത് ഓട്ടോറിക്ഷയിലേക്ക് വന്നു, കാൽനടയായിട്ട് ഒരു മന്ത്രിക്ക് കേരളത്തിൽ നടന്നു പോകേണ്ട യുവമോർച്ചയുടെ പ്രതിഷേധത്തിൽ.
4: ഇന്നലെ ബി ജെ പിക്കാര് ചെയ്തത് അത് ഡിവൈഎഫ്ഐയുടെ ആളുകളാണ് ചെയ്തതെങ്കിൽ ഇന്ന് എന്തായിരിക്കും അവസ്ഥ? എത്ര പേരാ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും? എന്റെ ഒരൊറ്റ ബി ജെ പിക്കാരനെ പോലും അവര് അറസ്റ്റ് ചെയ്തില്ല, കേസ് പോലും എടുത്തിട്ടില്ല. കോൺഗ്രസിന്റെ ഒരൊറ്റ നേതാവ് പോലും അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുഖ്യധാര വാർത്താമാധ്യമങ്ങളൊന്നുമില്ല.
0: അല്ല, അപ്പൊ നമ്മളിതിൽ ഏതാണ് വിശ്വസിക്കേണ്ടതെന്നാണ് പലരുടെയും ചോദ്യം. ഒന്ന്, എസ് എഫ് ഐയുടെ സമരം, അവരെന്തിനാണ് പിന്നെ ജ്ഞാനേഷ് കുമാറിനെതിരായുള്ള സമരത്തിൽ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് പൊള്ളുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസും സർക്കാരും മുഖ്യമന്ത്രിയും ഒജെ ജനീഷ് ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്.
4: അല്ല, ഇന്നലെ എന്താ, ഇന്നലെ അവർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐയുടെ ഒരു കുത്തകയാണ് കാലങ്ങളായിട്ട്. അതൊരു സത്യം തന്നെയാണ്. പ്രകടനം ആ വഴിക്ക് പോകുമ്പോ ഒരാവശ്യമില്ലാതെ പന്തം എടുത്ത് എറിയുക, അതുപോലെ കല്ലെടുത്ത് എറിയുക, സ്വാഭാവികമായിട്ട് അവിടെ ഉള്ള പിള്ളേർ എന്തെങ്കിലുമൊക്കെ ചെയ്തു.
0: കറണ്ട് ഇല്ലാന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പന്ത് എറിഞ്ഞിട്ട് കറണ്ട് കൊടുക്കുന്നതല്ലേ, ലൈറ്റ് ഇടുന്നതല്ലേ, അങ്ങനെ എടുത്താ പോരെ എന്നാണ് ചോദ്യം.
4: ആ, അതാണ് അവരുടെ ലോജിക്ക്. അപ്പൊ ഇന്നലെ എസ് എഫ് ഐയുടെ പിള്ളേരെ അങ്ങനെ വേണമെന്ന് വെച്ചാൽ പ്രകടനത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അത് വീഡിയോ നിങ്ങളതിന് വളരെ വ്യക്തമാണ്. ഇത് കനകോലുവിന്റെ കുരുട്ടുകുത്തി എന്ന് നമ്മള് നാടൻ ഭാഷയിൽ പറയില്ലേ. ബാക്കിയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധിച്ചിരിക്കുക. ഇന്നിപ്പോ നോക്കി യു ഡി എഫിന്റെ ചെയർമാൻ അടൂർ പ്രകാശാണ് വാർത്താ സമ്മേളനത്തിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് എം കെ മുനീറിന്റെ മറ്റേ ഭരണ പരിഷ്കാര ചാമ്പ്യൻസ് ചെയർമാനായി നിയമിച്ചത് അദ്ദേഹം
0: ഒന്നും അറിയുന്നില്ല. യു ഡി എഫ് മുന്നണിക്കകത്ത് മുന്നണി വിളിച്ചു ചേർക്കുന്നില്ല, മുന്നണിയിലെ ഒന്നും.
4: അപ്പൊ അതിനെല്ലാം ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഈ റൂപ്പ് മറ്റേ കൂടുതൽ റേഡിയോയിൽ പറയുന്നില്ല. മുന്നേ പല കേന്ദ്രത്തിൽ പല കാര്യങ്ങളും ചെയ്തിട്ട് അതേ ഇത്. കാരണം ഈ വി എം മീഡിയ സതീശൻ തന്നെ മുന്നേ പറഞ്ഞത് അവിടെ മോഡിയാണെങ്കിൽ ഇവിടെ മീഡി.
0: അതെ, മുണ്ടുടുത്ത മോദിയാണ്, മുണ്ടുടുത്ത മോദിയാണ് പിണറായി വിജയൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്.
4: അതെ, അദ്ദേഹത്തിന്റെ അനിയനാന്ന് പറഞ്ഞത്. ഇതിപ്പോ അദ്ദേഹത്തിന്റെ സ്വന്തം അനിയന്ന രൂപസാദൃശ്യത്തിലും വർത്തമാനത്തിലും എല്ലാം മാധ്യമങ്ങളോടുള്ള പെരുമാറ്റത്തിലും എല്ലാം ഈ ഒരേ കോണിലാണ് വരുന്നത്. എന്തായാലും
0: ലത്തീഫെ, സന്തോഷം കേട്ടോ. നമ്മുടെ ക്ലിയർ ആവുന്നില്ല, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജുകൾ വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് ചില കോൾസ് വളരെ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നു, എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതുകൂടി ഒന്ന് മെസ്സേജ് അയക്കാമോ? നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, കേൾക്കുന്നുണ്ടോ?
5: ഹലോ,
0: കേൾക്കുന്നുണ്ടോ? ജ്യോതിയല്ലേ വിളിക്കുന്നത്? കുറച്ച് ബ്രേക്ക് ആയിട്ട് പോകുന്നുണ്ട് സംസാരം, മുറിഞ്ഞു പോകുന്നു. പറയൂ,
5: എന്താണെന്ന് അറിയില്ല.
0: പറയൂ.
5: ഇവിടുന്ന് തുടക്കം തന്നെ മലയാളികളുടെ സംസ്കാരം അല്ലേ കാണിക്കുന്നത്?
0: നമ്മളത്ര മോശക്കാരാണോ? നമ്മളത്ര മോശക്കാരാണോ? അക്രമ രാഷ്ട്രീയൊക്കെ കുറെ കാലം നമ്മൾ കണ്ടിട്ടില്ലല്ലോ.
5: അതിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്ന് അനുവദിച്ചാ മതി. നിങ്ങൾ നോക്കൂ, ഭരണം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോ വീണ്ടും തെരുവ് യുദ്ധങ്ങളായി. ഇത് കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പും ഈ 10 കൊല്ലം അത്യാവശ്യം ഉണ്ടായിരുന്നു, കാര്യമായിട്ടില്ല.
0: ഇപ്പൊ കുറച്ച് മുമ്പ് വിളിച്ച ലത്തീഫ് പറഞ്ഞതനുസരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ അങ്ങനെ ഒരു അക്രമാസക്തമായ സമരത്തിലേക്ക് എസ് എഫ് ഐ ഇവിടെ പോയിട്ടുണ്ടോ എന്നാണ്. അവര് താമസിക്കുന്ന ഹോസ്റ്റൽ, അതിന് മുന്നിലേക്ക് കൂടി പോകുന്ന ജാഥ, ഇവിടെ കറണ്ട് ഇല്ല എന്ന് ഹോസ്റ്റലിലുള്ള എസ് എഫ് ഐക്കാരായിട്ടുള്ള കുട്ടികൾ ആ ഒരു സമരം മുമ്പ് വിളിച്ചു പറയുന്നു, തിരിച്ച് അവർക്ക് തീപ്പന്തം എറിയുന്നു, ഇതാണ് ഉണ്ടായത്.
5: അതെ,
0: അത് ആരെ, കോൺഗ്രസ്കാർ, യൂത്ത് കോൺഗ്രസ്കാരല്ലേ ചെയ്തത്?
5: ഞാൻ പറഞ്ഞില്ലല്ലോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പിയോ എന്നതല്ല. ഞാൻ എന്താ പറഞ്ഞത്, മലയാളികളുടെ സംസ്കാരത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, അത് കരിങ്കൊടി കാണിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാം ഉണ്ട്. വണ്ടിയുടെ മുമ്പിൽ ചാടി ആത്മഹത്യ പോലെ ചാടുക, അല്ലെങ്കിൽ ഇതുപോലുള്ള അക്രമങ്ങൾ ചെയ്യുക, തീപ്പന്തങ്ങൾ എറിയുക, അല്ലെങ്കിൽ ഒരു ഹർത്താൽ കൊണ്ടുവന്നാൽ ജനങ്ങളുടെ തലയിൽ കല്ലെറിയുക. ഇന്നലെ നിങ്ങളുടെ സബ്ജക്റ്റില് റെയിൽവേ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. ഈ സബ്ജക്ട് അല്ലെങ്കിലും വന്ദേ ഭാരതം എന്ന ഒരു ട്രെയിൻ ഇറങ്ങിയപ്പോ ട്രെയിനിന്റെ കല്ലെറിഞ്ഞ ഒരു മലയാളികളുണ്ട്, അറിയോ? ഈ അക്രമല്ലേ അത്, കേൾക്കുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും, അതെ, അക്രമം തന്നെയാണ്.
5: ആ, നിങ്ങൾ ഇവിടത്തെ കുറിച്ച് സംശയിക്കുമ്പോ ഈ വിഷയം അതല്ലെങ്കിൽ പോലും രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടാവാം, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. വന്ദേ ഭാരത് ട്രെയിനിന്റെ കല്ലെറിഞ്ഞത് മലയാളികളാണ്.
0: അപ്പൊ അക്രമ രാഷ്ട്രീയം വേണ്ട എന്നുള്ളതിലേക്കാണ് താങ്കൾ എത്തുന്നത്. അക്രമ രാഷ്ട്രീയത്തെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി.
5: ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് ബി ജെ പി കാര് ചെയ്താലും ആര് ചെയ്താലും അക്രമ രാഷ്ട്രീയം മലയാളികളുടെ രാഷ്ട്രീയത്തിൽ അക്രമം നോർത്ത് ഇന്ത്യക്കാരെക്കാൾ മോശമാണ് കേരളീയരെന്ന് ഞാൻ എവിഡൻസ് വെച്ച് തെളിയിപ്പിക്കാം. ഇപ്പൊ കാശ്മീരിനെ കുറിച്ച് നിങ്ങൾ കമ്പയർ ചെയ്തോളൂ, കാശ്മീരിൽ പോലും ഇന്ന് കല്ലേറില്ല, അറിയോ, അവര് നിർത്തിയത്. അപ്പൊ ഇന്ന് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അക്രമ രാഷ്ട്രീയം കുറച്ചു കാലമായി 1957 ദിവസം അക്രമത്തിലൂടെ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നവരാണ് മലയാളികൾ കൂടുതലും. ഓരോ വിഷയങ്ങൾ എടുത്ത് നോക്കൂ നിങ്ങൾ, അതിൽ എല്ലാറ്റിലും ഈ അക്രമം ഉണ്ട്. ഹർത്താൽ ചെയ്യാനുള്ള അവകാശം, നിങ്ങൾക്ക് ഹർത്താൽ നടത്താനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെയാണ് തെരുവുകളിൽ ഇറങ്ങി നടക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. ഇല്ലേ, ഈ തീപ്പന്തം എറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റു അക്രമ രാഷ്ട്രീയങ്ങൾ നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇനി അമിത്ഷായെ കൊടി കാണിച്ചതാണെങ്കിൽ, കറുത്ത കൊടി കാണിച്ചതാണെങ്കിൽ കറുത്ത കൊടി കാണിക്കാനുള്ള അവകാശമുണ്ട്. ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ പ്രതിഫലനം? എന്തായാലും ഇത് മറ്റു ഇവിടെ പലരും പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിൽ പോയി പ്രതിഷേധിക്കട്ടെ. ഇനി ഗണേഷ് കുമാറിന്റെ വിഷയം വന്നാൽ ഇദ്ദേഹം തന്നെ പറഞ്ഞത് ചിറ്റൂരിന്റെ കാര്യം അത് വളരെ കറക്റ്റാണ്. അദ്ദേഹം പറഞ്ഞത് ഇനി ഇലക്ഷൻ, കേരളത്തിൽ ഇലക്ഷൻ നടത്തിയ ആള് ഇന്ന് വി ഡി സതീശന്റെ കൂടെയാണ്. പിന്നെ 40,000 വോട്ടുകളാണ് എസ് ഐ ആറിലൂടെ കേരളത്തിൽ പോയത്. കേരളത്തിൽ ഞങ്ങൾ ജയിച്ചത് എസ് ഐ ആർ കൂടി ഒരു പാട്ടാണ് എന്ന് പറഞ്ഞത് പ്രമുഖനായ കോൺഗ്രസ് മന്ത്രി രമേശ് ചെന്നിത്തലയല്ലേ?
0: അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ ഓക്കെ എന്നോ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അത് തെറ്റാണെന്നും പറയുന്ന ഒരു പ്രവണത അല്ലേ?
5: അതാണ് വിഷയം, അതാണ് വിഷയം. ഈ 50 കൊല്ലമായി അവർക്ക് ബാലികളായ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്, 7-8 സംസ്ഥാനങ്ങളുണ്ട്. അവിടെ ബി ജെ പി ജയിച്ചതാണ് പറയുന്നത്. ബി ജെ പി തോൽപ്പിച്ചത്, ഇവരെ തോൽപ്പിച്ചത് ബി ജെ പി അല്ല, ഡൽഹിയിൽ തോൽപ്പിച്ചത് ആരാ? ആം ആദ്മി പാർട്ടിയാ. പഞ്ചാബിൽ ആരാ തോൽപ്പിച്ചത്? ആം ആദ്മി പാർട്ടിയാ. ബംഗാളിൽ ഇവരെ തോൽപ്പിച്ചത് ആരാ? 50 കൊല്ലം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ. എന്തിനു പറയണോ, കാമരാജിന്റെ ഉപദേശം കിട്ടിക്കൊണ്ടിരുന്ന തമിഴ്നാട്ടിൽ 60 കൊല്ലമായിട്ട് കോൺഗ്രസിന് എൻട്രി ഇല്ല. ഇത് എസ് ഐ ആർ വന്നിട്ടാണോ? ഇത് ഇതിന് വന്നിട്ടാണോ? അപ്പൊ തോൽവിയെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്താണ് തോൽവി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാതെ വെറുതെ കുറെ ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞു. ഇപ്പൊ ഇ വി എം നല്ലതാണോ എനിക്കറിയില്ല, അറിയില്ല. ഇപ്പൊ ഗണേഷ് കുമാറിനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ ഇത് മറ്റുള്ളതായിരുന്നു ഇലക്ഷൻ കമ്മീഷനെ ഏറ്റവും മുമ്പ് ദുരുപയോഗം ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് അല്ലെ? ആ പാർട്ടിയാണ് ഇന്ന് പറയുന്നത് ഗണേഷ് എന്നാണ് ഞങ്ങൾക്ക് ഇലക്ഷനിൽ നീതി വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇ വി എം കൊണ്ടുവന്നതും ജയിച്ചതും എല്ലാം ഈ കോൺഗ്രസ് അല്ലേ?
0: തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ജ്യോതി, ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ അടുത്തൊരു കോൾ എടുത്തോട്ടെ, വിളിക്കുന്നവരൊക്കെ ഇന്ന് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു, വളരെ കൃത്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെ, എങ്കിലും ഒന്ന് കോൾ എടുത്തോക്കാം. നമസ്കാരം.
6: ഹലോ,
0: ആരാണിത്?
6: നിഷാൽ.
0: സുഖായിരിക്കുന്നു? എവിടെയാണ് നാട്?
6: മങ്കട.
0: ഓക്കെ, മലപ്പുറം മങ്കട അല്ലേ? പറയൂ.
6: അതായത് ഇപ്പൊ നടക്കുന്ന സമരങ്ങള് വേറെ നാരേറ്റീവിലേക്ക് കൊണ്ടുപോകും. ആദ്യമായിട്ടൊന്ന് പറയട്ടെ, ഇവിടെ ഇന്നത്തെ റേഡിയോ ക്ലിയറൊന്നുമില്ല, കോൾസും ക്ലിയർ
0: അല്ല. അതെ, ഇന്ന് ക്ലാരിറ്റി വലിയ പ്രശ്നമായിട്ടുണ്ട് അല്ലേ? നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും താങ്കൾ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു നറേറ്റീവ് മാറുന്നുണ്ട് ഈ ഒരു സമരത്തിന്റെ അല്ലേ?
6: നറേറ്റീവ് മാറുന്നുണ്ടോന്ന് വെച്ചാല് ഇന്നലെ മാധ്യമങ്ങളിൽ കണ്ടതാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം പോകുന്നത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ സഭയുടെ തോരണങ്ങളിലൂടെയാണ്. അവിടുന്നാണ് നരേറ്റീവ് മാറിയത്. പിന്നെ അത് ഇപ്പോ അത് പറഞ്ഞു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വേറെയാണ്. ഇപ്പോ ഇവർക്കത്ത ആത്മാർത്ഥമുള്ള ആളുകളാണെങ്കിൽ ഇവരെ എത്ര യുവ എം പിമാര് ഈ ഇതിനെതിരെ സമരം ചെയ്ത ഡൽഹിയിലുണ്ട്? ഐബിയുടെ പാരീസിൽ എവിടെയാണ്? ഷാഫി പറമ്പിൽ എവിടെയാ? അപ്പോ ആ വിഷയത്തിലൊന്നും ഇവരെ ആത്മാർത്ഥത ഇല്ല.
0: അപ്പൊ ഇത് ഇവർക്ക് പറയാനുള്ള ഒരു യോഗ്യത ഇല്ലെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ?
6: ഇവരെ സമരങ്ങൾ ചെന്ന് പോകുന്നത് ആ അധികാരത്തിന്റെ മുമ്പിൽ എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി കോളേജ് എസ് എഫ് ഐ കുട്ടികളെ നേരിക്കാം.
0: കേൾക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിലെ കുട്ടികളുടെ നേർക്കാണ്. പക്ഷെ ആ ഒരു സമരത്തിന്റെ സ്വഭാവം പിന്നീട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലേക്ക് എത്തുമ്പോൾ മന്ത്രിയുടെ വാഹനം തകർക്കിലേക്ക് ഒരു പ്രതികാര നടപടിയിലേക്ക് പോകും.
6: ജിനീഷ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ
0: സംസ്ഥാന അധ്യക്ഷനാണ്.
6: അപ്പോ പിന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വരെ നിൽക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ അവിടെ ആക്രമണം ഉണ്ടാവുന്നുണ്ട്.
0: അതെ, ആംബുലൻസിലടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം വരുന്നു എന്നുള്ളത്. നമുക്ക് ഒരു അപകടത്തിൽപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്ന വാഹനത്തിൽ നിന്ന് പിടിച്ചു വെക്കാൻ നോക്കുന്ന അങ്ങനെ സമരത്തിലേക്കൊന്നും പോകാറില്ല.
6: ആ തരത്തിലേക്കൊക്കെ ആക്രമണം പോയിട്ടുണ്ട്. ഇവരെന്തുകൊണ്ട് ഇത് ഇന്നലെ കെ എം ഷാജിനെ തടഞ്ഞ ഇവർക്ക്
0: യുവമോർച്ച പ്രവർത്തകർക്കെതിരെ എന്തുകൊണ്ട് നടത്തിയില്ല?
6: നടത്തുന്നില്ല. പിന്നെ അക്രമണം രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ ഒരു 10 വർഷത്തിന്റെ ഇടയിൽ എന്തോരം സമരങ്ങൾ നമ്മളെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. ഒരു 10 വർഷത്തിന് ശേഷം എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല, ഗെയിൽ സമരം നടന്നിട്ടുണ്ട്, NH അവിടെ പിന്നെ ദേശീയപാതത്തിന്റെ സമരം നടന്നിട്ടുണ്ട്, ക്യാമറ മറച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ പി കെ ഇപ്പോ ഉള്ള MLA യൂത്ത് ലീഗിന്റെ നേതാവ്, നമ്മുടെ വാഹനവകുപ്പ് ക്യാമറ സ്ഥാപിച്ചപ്പോഴേ
0: പി കെ ഫിറോസ് ആണ്.
6: അതെ, പി കെ ഫിറോസ്. അത്തരം സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീണ ജോർജ് കരിങ്കുടി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, അവര് റെയിൽവേ സ്റ്റേഷന് പോയി സമരം നടത്തിയിട്ടുണ്ട്. അപ്പോ
0: അതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുതെന്നാണ് പറഞ്ഞത്, അതൊക്കെ ഉള്ളതാണ്.
6: അത് പിന്നെ വേറെ നെഗറ്റീവിലേക്ക് കൊണ്ടുവരാണ്. ഇവര് CPM, SFI, DYFI എന്ന് പറഞ്ഞാല്
0: കാലാകാലങ്ങളായിട്ട് ഒരു അക്രമ രാഷ്ട്രീയം ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ.
6: അങ്ങനെ നെഗറ്റീവിലേക്ക് വരികയാണ്. ഈ 10 വർഷത്തിന്റെ ഇടയിലേക്ക് ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ.
0: എന്തിനാ മുഖ്യമന്ത്രിയുടെ ആ യാത്രയിൽ തന്നെ കണ്ടില്ലേ നമ്മള്?
6: അതെ,
0: അതിന് അതിന് പിന്നെ താങ്കൾ പറഞ്ഞ പോലെ അത് വേറൊരു നെറേറ്റീവ് കൊടുത്തിട്ട് പോയി, രക്ഷാപ്രവർത്തനം എന്ന വാക്ക് ഉപയോഗിച്ചതോടുകൂടി അത് വേറെ രീതിയിലേക്കും പോയി. ശരി, എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ, സംസാരിക്കാൻ പറ്റിയില്ല, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തോന്നി. ഇന്ന് ക്ലാരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് കേൾക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അടുത്ത കോൾ എടുത്തു നോക്കാം. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മിനി പത്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിതിൻ ആണെന്ന് തോന്നുന്നു സംസാരം കേട്ടിട്ട്. നിതിനെ കട്ടായിരിക്കുകയാണ്. കിദർ ഹേ, നമസ്കാരം.
7: ഹലോ, നമസ്കാരം മിനി പത്മ.
0: നമസ്കാരം, പറയൂ. സജി പറയൂ.
7: ഈ ഇന്നത്തെ ഈ വിഷയം നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന സംഘർഷമായിട്ട് ബന്ധപ്പെട്ട്.
0: അതെ, തിരുവനന്തപുരം സംഘർഷം അങ്ങ് കാസർഗോഡ് വരെ എത്തിയിട്ടുണ്ട് മന്ത്രിയുടെ യാത്രയായിട്ട് ബന്ധപ്പെട്ട്.
7: ഇന്നലെ ഈ സംഭവം തിരുവനന്തപുരം നടക്കുമ്പോ ഡൽഹിയിൽ എന്തായിരുന്നു, ഈ CPMഉം ഈ കോൺഗ്രസും അതുപോലെ തന്നെ മറ്റുള്ള ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും അട്ടമേശയിൽ ഇരുന്നിട്ട് അവര് ഒറ്റക്കെട്ടായിട്ട് അല്ല അവിടെ അവിടെ എന്താ പറയാ കല്യാണം ഇവിടെ പാലക്കാട്ടിൽ എന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ആ രീതിയിലാണ് ഇവര് അവിടെ ഇന്ത്യ സഖ്യമായിട്ട് ഇരുന്ന് മീറ്റിംഗ് നടത്തുന്നു. ഒറ്റക്കെട്ടായിട്ട് ഗാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെടുന്നു. ഇവിടെ ഇവര് തമ്മിൽ എന്താ പറയാ തമ്മിൽ അടിക്കുന്നു. അപ്പൊ ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഈ നേതാക്കന്മാര് തന്നെയാണ് ഈ കുട്ടികളെ അല്ലെങ്കിൽ യൂത്തന്മാരെ അവരെ ഇളക്കി വിട്ടിട്ട് ഇവരുടെ ഭരണപരാജയം കോൺഗ്രസ്സുകാരെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാക്കുന്ന. അതുപോലെ തന്നെ CPMന്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നേതാക്കന്മാർ അവരുടെ ഈ മാസപ്പടി വിഷയം ഉണ്ടല്ലോ, അതിന്റെ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ടൊക്കെയാണെങ്കിൽ, അല്ലാതെ വേറെ എന്ത് ഈ സംഘർഷത്തിലെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ഒരു നേട്ടം ഒന്ന് പറയൂ. ഇത് ഇതില് ഇവിടെ ആർക്കാണ് നേട്ടം? ഇതിൽ നേട്ടം നേതാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ, ജനങ്ങൾക്കില്ല, SFI-ക്കാർക്കില്ല, യൂത്ത് കോൺഗ്രസ്സുകാർക്കില്ല. ഭരണത്തിൽ അവരെ കസേര വർദ്ധിക്കാനും അവർക്ക് ഒരു ഒരു പുതിയ നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പുതിയ എന്താ പറയാ ഒരു ട്രെൻഡ് സൃഷ്ടിക്കാൻ വേണ്ടി ഈ
0: അതായിട്ടാണ് തോന്നുന്നത് അല്ലെ സജി? നമുക്ക് സംസാരം പൂർത്തിയാക്കാൻ വേണ്ടി പറ്റുന്നില്ല, നമ്മുടെ ടെലിഫോൺ ലൈനിലെ പ്രശ്നം ഒന്ന് പരിഹരിച്ചിട്ട് വരാം. ചെറിയൊരു ബ്രേക്ക് എടുക്കാം, പ്രിയപ്പെട്ടവർക്ക് വിളിക്കാം 800-9220. അതിനിടയിൽ ഒന്ന് ടെലിഫോൺ ലൈൻ റെഡി ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കോൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം എന്ന് നേരത്തെ പറയുന്നത് ഇൻ കേസ് നമ്മുടെ ലൈൻ റെഡി ആയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ്.
8: Let's talk with Mini Padma.
9: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. October 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
10: Tickets available on ticketsfy.net.
11: You're tuned into Home 92.2 FM. Home is a feeling.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
8: Let's talk with Mini Padma.
0: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ഒന്ന് ഫോൺ ലൈനുകളൊക്കെ എടുത്ത് നോക്കാം അല്ലേ, കിട്ടിയാലോ നമ്മുടെ ടെലിഫോൺ ലൈൻ ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. കേൾക്കുന്നുണ്ടോ? ഇല്ല, നമ്മുടെ ലൈൻ അപ്പോൾ ശരിയായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കുറച്ച് പാട്ടുകളൊക്കെ വെച്ചിട്ട് ഒന്ന് ടെലിഫോൺ ലൈൻ റെഡിയാക്കിയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയാണ് നിങ്ങൾ കേട്ടോണ്ടിരുന്നത്. നമുക്ക് ഒന്ന് നമ്മുടെ ലൈൻ എന്താണ് പ്രശ്നം ഒന്ന് നേരിട്ടത് എന്ന് നോക്കിയിട്ട്, ടെക്നിക്കൽ എററോ മറ്റോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.
8: Let's talk with Mini Padma.
13: Let's talk. Let's talk.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ബി ഡി സതീശൻ സർക്കാരിനെതിരെ അതൃപ്തി പരസ്യമാക്കി യു ഡി എഫ് കൺവീനർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ചെക്ക് കേസിൽ 3.5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട മാണി സി കപ്പനെ അയോഗ്യനാക്കണമെന്ന പരാതിയിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ സ്പീക്കർക്ക് ഹൈക്കോടതി നിർദ്ദേശം. കേസിലെ പരാതിക്കാരനായ ദിനേശ് മേനോൻ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സ്പീക്കറോട് ഉചിതമായ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതല്ല, ഗവർണറാണ് തീരുമാനമെടുക്കേണ്ടതെങ്കിൽ അങ്ങോട്ട് കൈമാറാനും കോടതി നിർദ്ദേശം. തീരുമാനം എന്താണെങ്കിലും വൈകരുതെന്ന് കോടതി വ്യക്തമാക്കി. യു ഡി എഫിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച എം പിയും കൺവീനറുമായ അടൂർ പ്രകാശ്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ചില സ്ഥലങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതെ പോയെങ്കിലും വലിയ പരിക്കില്ലാതെ 18 സീറ്റുകൾ യു ഡി എഫ് നേടിയെടുത്തു. യു ഡി എഫിന്റെ യോഗം അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കാത്തതുകൊണ്ട് യോഗം കൂടാൻ കഴിഞ്ഞിട്ടില്ല. പല കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതുണ്ട്. പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നേതൃത്വത്തെ അറിയിക്കുകയാണ് ചെയ്യാറുള്ളത്. AICC ആണ് തന്നെ ചുമതല ഏൽപ്പിച്ചതെന്നും അടൂർ പ്രകാശ്. യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ വിമർശനത്തിന് മറുപടി നൽകി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മുന്നണിയിൽ കൂടിയാലോചിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. അതൊക്കെ യു ഡി എഫിലെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കിക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുമെന്നും ചാനലുകാർ ആവശ്യപ്പെടുമ്പോൾ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിക്കാകില്ലെന്നും മന്ത്രിയുടെ പ്രതികരണം. അടൂർ പ്രകാശിനെ തള്ളി മന്ത്രി കെ മുരളീധരനും രംഗത്തെത്തി. യു ഡി എഫിൽ തീരുമാനമെടുക്കുന്നത് ഐകകണ്ഠേനയെന്ന് മന്ത്രി കെ മുരളീധരൻ. ഭരണപരിഷ്കര ചെയർമാൻ സ്ഥാനം പത്രങ്ങളിലൂടെ അറിഞ്ഞുവെന്നും ക്യാബിനറ്റ് ബ്രീഫിംഗ് വന്നിട്ടില്ലെന്നും എം കെ മുനീർ. മുഖ്യമന്ത്രി ഔദ്യോഗികമായി പറഞ്ഞാൽ മാത്രമേ തനിക്കതേക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയൂ എന്നും മുനീർ. പദവികൾ ഏറ്റെടുക്കാൻ പിന്നാലെ പോയിട്ടില്ല. ക്യാബിനറ്റ് ഡിസിഷനിൽ തനിക്ക് പങ്കാളിത്തമില്ലെന്നും തന്നോട് പറയേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം. യു ഡി എഫ് കൺവീനർ പറഞ്ഞതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അഭിപ്രായം പറയാമെന്ന് എം കെ മുനീർ. മന്ത്രി ഒ ജി ജനീഷിന്റെ വാഹനത്തിന് നേരെ DYFI ആക്രമണം. കണ്ണൂർ തളിപ്പറമ്പ് വെച്ച് ആക്രമണമുണ്ടായി. വാഹനത്തിന് കേടുപാടുകൾ. പയ്യന്നൂരിൽ വെച്ചും ആക്രമണം. കല്ലുകൊണ്ടും കൈകൊണ്ടും വാഹനത്തിന് മേൽ ആഞ്ഞടിച്ചുവെന്ന് റിപ്പോർട്ട്. കാസർഗോഡേക്കുള്ള യാത്രയ്ക്കിടെയും ആക്രമണം. മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം

0: അക്രമ സംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി DGP നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രി OJ ജനീഷുമായി ഫോണിൽ സംസാരിച്ചു. കായിക വകുപ്പ് മന്ത്രിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ OJ ജനീഷിന്റെ വാഹനം കണ്ണൂരിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. DYFI CPM ക്രിമിനലുകൾ നടത്തിയ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി. CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് മന്ത്രിക്കെതിരെ ആക്രമണം. ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന വ്യക്തം. മന്ത്രി ആക്രമിച്ച ക്രിമിനലുകളെയും ഗൂഢാലോചന നടത്തിയ CPM DYFI നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. BJP സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ CPM അസ്വസ്ഥരാകുന്നത് എന്തിനെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന BJP യൂത്ത് കോൺഗ്രസ് സമരം നടത്തി. BJP കോൺഗ്രസും പോഷക സംഘടനകളും സമരം നടത്തുമ്പോൾ കേരളത്തിലെ CPM എന്തിന് അസ്വസ്ഥത? സംഘപരിവാറിനെതിരെ കോൺഗ്രസ് ആർജവത്തോടെ സമരം നടത്തുമ്പോൾ CPM പൊള്ളുന്നത് എന്തുകൊണ്ടെന്നും VD സതീശന്റെ ചോദ്യം. പോലീസിനെയും യൂത്ത് കോൺഗ്രസിനെയും തെരുവിൽ നേരിടുമെന്ന് DYFI. കഴിഞ്ഞ ദിവസത്തെ അക്രമത്തിന് നേതൃത്വം നൽകിയത് മന്ത്രിയും ഷാഫി പറമ്പിൽ MPയുമെന്ന MVG. മർദ്ദിക്കാനാണ് തീരുമാനമെങ്കിൽ DYFI തെരുവിലത് നേരിടും. SFIയെ ആക്രമിച്ചാൽ DYFI പ്രതിരോധം തീർക്കും. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ഉണ്ടായത് ആസൂത്രിതമായ ഗുണ്ടാപ്പടയുടെ അക്രമവും സതീശനെ സംരക്ഷിക്കാൻ നടത്തിയ ബോധപൂർവമായ ഗൂഢാലോചനയുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും KSUവിനും UDFിനും നേരിട്ട കനത്ത തിരിച്ചടിയുടെ ജാള്യത മറയ്ക്കാനാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. മന്ത്രി KM ഷാജിയുടെ വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ച സംഭവത്തിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. BJP രഞ്ജിത്താണ് അറസ്റ്റിലായത്. കന്റോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. രഞ്ജിത്തിനെ കൂടാതെ മറ്റ് 3 പേരെ കൂടി പ്രതി ചേർത്തിരുന്നു. കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കു നേരെ വ്യാപക പ്രതിഷേധം ആരംഭിച്ചത്. ദുബായ് ടെൽ അവീവ് വിമാനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റി. അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുണ്ടെന്ന് UAE അറ്റോർണി ജനറൽ. ഫ്ലൈ ദുബായ് വിമാന ദുരന്തം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ ലങ്കയെ തകർത്ത ഇന്ത്യൻ ജയം. 124 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യ ഉയർത്തിയ 170 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ലങ്ക 45 റൺസിന് എല്ലാവരും പുറത്തായി. ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളി.
1: Was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Very good evening. Station clock ഇപ്പോൾ സമയം 5:06.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ഗുഡ് ഈവനിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 36°C. അന്തരീക്ഷ ഈർപ്പം 51%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: സച്ച് എ പവർ പാക്ക്ഡ് സോങ് ഫ്രം ദ മൂവി RDX. എന്തായാലും ഈ ഒരു പാട്ടിന്റെ ആവേശത്തിൽ തന്നെ നമ്മൾ ഇന്നത്തെ ഷോ ആരംഭിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം 2026 എന്ന വർഷത്തിലെ 10-ാമത്തെ മാസത്തിലേക്ക് നമ്മളിങ്ങനെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തിലെ 1-ാം തീയതി, യെസ്, അങ്ങനെ പുതിയ കുറേയധികം പദ്ധതികൾ, പുതിയ കുറേ പ്ലാനുകളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഓരോ മാസത്തെയും മുന്നിൽ കാണാറുള്ളത്. അപ്പോൾ എന്തായാലും ഒക്ടോബർ മാസം നമ്മൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ യുവയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു പീക്ക് സമ്മറിൻ്റെതായിട്ടുള്ള ആലസ്യങ്ങളെല്ലാം മറന്നുകൊണ്ട് വിൻ്റർ സീസണിലേക്ക് നമ്മളിങ്ങനെ കടക്കുന്ന, പ്രത്യേകിച്ചും ഏറ്റവും മനോഹരമായിട്ടുള്ള കാലാവസ്ഥയും ദുബായിലെ എല്ലാ ഇടങ്ങളും യുവയിലെ എല്ലാ എൻ്റർടൈൻമെൻറ്റ്സും എല്ലാം നമുക്ക് മുന്നിലേക്ക് ഓപ്പൺ ആവുന്ന, വീണ്ടും ഔട്ട്ഡോർ ഗ്യാദറിങ്സും നമ്മുടെ പദ്ധതികളും ഒക്കെ തന്നെ നടക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് നമുക്ക് മുന്നിലോട്ട് ഇങ്ങനെ കിടക്കുന്നത്. ആൻഡ് മാത്രമല്ല, ഇത്തവണത്തെ വിൻ്റർ ഏറ്റവും വലിയ പ്രത്യേകത മുൻവർഷങ്ങളൊക്കെ അപേക്ഷിച്ച് കുറച്ചധികം മഴയുണ്ടാകും എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ബീങ് ഇന്ത്യൻസ്, നമ്മുടെ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൂടി ഈ ഒരു ഒക്ടോബർ മാസം മുതൽ സംഭവിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ പണി പാളാനുള്ള സകല സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. പ്രത്യേകിച്ചും ഒരുപാട് കാര്യങ്ങളിലാണ് ഈ ഒക്ടോബർ മാസം മുതൽ, ഒക്ടോബർ 1-ാം തീയതി മുതൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ജനന മരണ രജിസ്ട്രേഷൻ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ കർശനമാക്കുകയാണ് എന്നുള്ളതാണ്. 21 ദിവസത്തിനകം വെച്ചിട്ട് ജനനമാണെങ്കിലും മരണമാണെങ്കിലും അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെയോ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെയോ ഒക്കെ തന്നെ ഉത്തരവുകൾ നിർബന്ധമായിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതായിട്ട് വന്നേക്കാം. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും ഇത്തരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ്, പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾ മനസ്സിലാക്കേണ്ട കാര്യം, അതൊക്കെ നടത്തുന്ന സമയത്ത്, വിദേശ ഇടപാടുകൾ നടത്തുന്ന സമയത്ത് ബാങ്കിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കാരണം ഒരുപാട് സുരക്ഷാ മുൻകരുതലുകൾ ഇപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനുകളിൽ, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ നാട്ടിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത്, നാട്ടിൽ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന കോൾ ഡ്രോപ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള നടപടികൾ കർശനമാക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഗാർഹിക LPG സിലിണ്ടറുകൾ ആധാറുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള സബ്സിഡി നിരക്കിൽ നമുക്ക് സിലിണ്ടറുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ആധാറുമായി ബന്ധിപ്പിക്കേണ്ട അവസാന തീയതികളിലേക്ക്, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നമുക്ക് സബ്സിഡി കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിൽ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന പല പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒക്ടോബർ മാസം മുതൽ വരുന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ കേട്ടോ. ആൻഡ് SBI സൗജന്യ ATM ഇടപാടുകളൊക്കെ കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ പോകുന്നവരാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. സൗജന്യ ATM ഇടപാടുകൾ 10-ൽ നിന്നും 5 ആയിട്ട് അവരെ കുറയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്ട്രാ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസിനൊക്കെ 15 രൂപ GST ചാർജും ഒക്കെ തന്നെ കൂട്ടുമെന്ന് പറയുന്നുണ്ട്. 2,000 രൂപയ്ക്ക് മേലുള്ള മെർച്ചന്റ് ഇടപാടുകൾ നടത്തുന്ന സമയത്ത് വ്യാപാരികളിൽ നിന്നും മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഈടാക്കും. അതിൻ്റെ അത് ഒക്ടോബർ 15-ാം തീയതി മുതൽ UPI ചാർജും ഈ കൂട്ടത്തിൽ കടന്നു വരികയാണ്. അങ്ങനെ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വെച്ചോളൂ. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരും കുടുംബവും എല്ലാം അവിടെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ ചിലവുകൾ, അവരുടെ എക്സ്പെൻസുകൾ, അവരുടേതായിട്ടുള്ള ഇത്തരം ക്രയവിക്രയങ്ങളെല്ലാം തന്നെ നമ്മളിലൂടെ ആയിരിക്കും നടക്കുന്നത് എന്നുള്ള കാര്യം, അത് സാധാരണ എല്ലാ പ്രവാസികളും അങ്ങനെയാണ്. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പകുതി മനസ്സ് നാട്ടിലായിരിക്കുമല്ലോ, കാര്യങ്ങൾ കൈകാര്യം എന്ന കൂട്ടത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞു വെച്ചോളൂ. ഇപ്പോൾ എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവർ അച്ഛൻ ആൻഡ് സൺസിൻ്റെ ടിക്കറ്റ്സ് തരുന്നതായിരിക്കും. നാളെ വൈകുന്നേരത്താണ് നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല, നാളത്തെ ദിവസം കുറച്ചധികം സർപ്രൈസുകളുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ഒരു നായിക നമ്മളോടൊപ്പം നാളെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അത് ആരാണ്, എന്താണെന്നുള്ളതൊക്കെ വഴിയേ പറയാം.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
4: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പനെ കൊണ്ടുള്ള ഉപദ്രവം. അയാൾക്ക് എപ്പോഴും കാര്യം മാത്രം.
3: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 എഫ് എം ടു വിൻ ഇൻവൈറ്റ്സ്. നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമിത് 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബ്ബിൽ നവോമിത് 2026.
5: Tickets available on ticketsfy.net.

0: Mid Morning with Nithya. Monday to Friday 11 AM to 2 PM. Only on Home 92.2 FM. നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മണി മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമി 2026.
1: Tickets available on ticketsfy.net.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: You are listening to Home 92.2 FM. Home is a feeling.

0: ഓക്കേ, ആസ് പ്രോമിസ്ഡ്, ഞാനിതാ തരാൻ വേണ്ടി പോവാണ് അവർ അച്ഛൻ ആൻഡ് സൺസ് കാണാൻ വേണ്ടിയിട്ടുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്. യെസ്, ഈ ഒരു വീക്കെൻഡിൽ നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്ന് തന്നെയാണ് ബിജു മേനോൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സോൺ, വളരെ കുസൃതികൾ ഒപ്പിക്കുന്ന, കുറേയധികം പ്രശ്നങ്ങൾക്കാരനായിട്ടുള്ള, ഇപ്പോൾ രക്ഷാധികാരി ബൈജു ഒപ്പം പറഞ്ഞ സിനിമയിലുള്ള ആ ഒരു ബൈജുവിന്റെ ക്യാരക്ടർ ഓർമ്മയിലെ, അദ്ദേഹം നാട്ടുകാരുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ തന്നെ ഉണ്ട് എങ്കിൽ പോലും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറച്ച് ഉഴപ്പനൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഉഴപ്പൻ്റെ കുറച്ച് എക്സ്റ്റൻഡ് വേർഷൻ ആയിരിക്കും അവർ അച്ഛനിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത്. കാരണം കുറച്ചുകൂടെ പ്രായമായിട്ടുള്ള ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള റോളാണ്, പക്ഷെ ഒട്ടും മെച്ചുവരിറ്റി ഇല്ലാത്ത ഒരു മെച്ചുവേർഡ് മനുഷ്യന്റെ റോളാണ് അവറാച്ചൻ ആൻഡ് ദി സൺസിൽ ബിജു മേനോൻ ചെയ്യുന്നത്. ശ്രീനാഥ് ഭാസി ഉണ്ട്, ഗണപതി ഉണ്ട്, ജോണി ആന്റണി ഉണ്ട്, വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവറാച്ചൻ ആൻഡ് ദി സൺസ് എന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ ആ ഒരു ആകാംക്ഷ തോന്നിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ആ ട്രെയിലർ ഒന്ന് കണ്ടോളൂ. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമ്മളിൽ ആർക്കും ആ ഒരു സിനിമ കാണാൻ വേണ്ടി അത്രയധികം ആകാംക്ഷ വർദ്ധിപ്പിക്കും, നമ്മുടെ ഒരു ആന്റിസിപ്പേഷൻ ഭയങ്കരമായിട്ട് കൂടും. കാരണം അത്രയും രസകരമായിട്ടാണ് ട്രെയിലർ ആണെങ്കിലും എടുത്തു വെച്ചിട്ടുള്ളത്. ഒഫ്കോഴ്സ് ആ സിനിമയും ഇപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും അവറാച്ചൻ ആൻഡ് ദി സൺസ് കാണാൻ വേണ്ടിയിട്ട് മലയാള സിനിമയിലെ ചില അച്ഛൻ മക്കൾ ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഞാനിങ്ങനെ ഓരോ ദിവസവും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്നും അതിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പ്രദേശത്തേക്ക് പോകാം. അവിടുത്തെ വലിയ മുതലാളിയായിട്ടുള്ള മിസ്റ്റർ രാജരത്നം പിള്ളയ്ക്ക് സ്വന്തമായിട്ട് രണ്ട് മക്കളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഈ രണ്ട് മക്കളെക്കാൾ വാത്സല്യം അദ്ദേഹത്തിന്റെ വളർത്തു പുത്രനോടാണ്. അപ്പൊ ഈ വളർത്തു പുത്രന്റെ യഥാർത്ഥ പേര് മുത്തെന്നായിരുന്നു. അപ്പൊ അദ്ദേഹം ആ ഒരു നീ മുത്തല്ല എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേരിലാണ് രാജരത്നപിള്ളയുടെ ഈ വളർത്തു മകൻ അറിയപ്പെടുന്നത്. എന്തായാലും ആ സിനിമയിൽ ഒരു ചെറിയ സിഗ്നിഫിക്കൻസ് കേൾക്കാം. ഞാൻ ഈ കഥ പറയുമ്പോൾ തന്നെ രാജരത്നപിള്ള എന്നുള്ള പേര് ക്യാരക്ടറിനെയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതാണ് ആ സിനിമ എന്നുള്ളത്. എന്തായാലും ഈ ബൈറ്റോടെ കേട്ടിട്ട് നിങ്ങളൊന്ന് കൺഫേം ചെയ്തിട്ട് ആ ഉത്തരങ്ങൾ എന്നെ ഒന്ന് അറിയിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ സ്വന്തമാക്കാം അവറാച്ചൻ ആൻഡ് ദി സൺസ് കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ് കേട്ടോ. അയ്യോ, എവിടെ സൗണ്ട് ബൈറ്റ് ചോദിച്ചപ്പോഴത്തേക്കും സൗണ്ട് ബൈറ്റിനുള്ള ഇത് വരുന്നില്ലല്ലോ. രാജരത്നം പിള്ളയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് സൗണ്ട് ബൈറ്റ് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഒരു ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ എല്ലാം എല്ലാമായ മിസ്റ്റർ
1: അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. പിന്നീട് അവൻ തീരുമാനിക്കും മുകളിൽ പറഞ്ഞ അവകാശങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന്. കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഒരു പോത്ത് കച്ചവടക്കാരൻ, പേര് രാജ, ബെല്ലാരി രാജ.
0: യെസ്, ഇതുപോലൊരു ഇൻട്രൊഡക്ഷൻ മമ്മൂക്കയുടെ കരിയറിൽ അദ്ദേഹത്തിന് മറ്റ് സിനിമകൾ ഒരുപാട് സിനിമകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത് വേറെ ലെവലാണ്. നമുക്കൊരു ഗൂസ്ബം ഉണ്ടാക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. മണിയൻപിള്ള രാജു ആ ഒരു വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ബെല്ലാരി രാജ എന്ന ക്യാരക്ടറൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും സിനിമ ഏതാണെന്നുള്ളത്. ഉത്തരങ്ങൾ കിട്ടിയെങ്കിൽ രാജരത്നം പിള്ളയുടെ അദ്ദേഹത്തിന്റെ മക്കൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ചൊക്കെയുള്ള ആ ഒരു സിനിമ ഏതാണെന്ന് മനസ്സിലായെങ്കിൽ ഉത്തരങ്ങൾ അറിയിച്ചോളൂ. അയക്കേണ്ട ഫോർമാറ്റ് HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220. പെട്ടെന്ന് ഉത്തരങ്ങൾ പോന്നോട്ടെ. സ്വന്തമാക്കാം അവറാച്ചന്റെയും മക്കളുടെയും കഥ പറയുന്ന അവറാച്ചൻ ആൻഡ് ദി സൺസ് കാണാൻ വേണ്ടിയിട്ടുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ടു ദ റോഡ്സ് റൈറ്റ് നൗ. ഈ സമയത്ത് അൽഖേൽ റോഡിൽ സാമാന്യം ഭേദപ്പെട്ട നിലയിലാണ്. സാധാരണ വീക്ക് ഡേയ്സിനെ അപേക്ഷിച്ച് ഇന്ന് കുറച്ച് ഭേദപ്പെട്ട നിലയിലാണ് അൽഖേൽ റോഡിന്റെ പ്രധാനപ്പെട്ട പല മേഖലകളിലും ഇപ്പോൾ കാണപ്പെടുന്നത്. ആൻഡ് അതേസമയത്ത് ഷെയ്ഖ്സാദ് റോഡിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ജബലാലി സൈഡിൽ നിന്നൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്നവരാണെങ്കിൽ, മറീന ഭാഗത്ത് നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ, കുറച്ചധികം കൺജഷൻസ് ഷെയ്ഖ്സാദ് റോഡിന്റെ പല മേഖലകളിലും. ഓൾമോസ്റ്റ് അൽമനാറ ഒക്കെ എത്തുന്നത് വരേക്കും അതേ രീതിയിലുള്ള ഒരു ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് ഷെയ്ഖ്സാദ് റോഡിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് അൽഖേൽ റോഡ് എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല. ഒരു മോട്ടോർ ട്രാഫിക് സിറ്റുവേഷൻ റിപ്പോർട്ടിംഗ് ഓൾമോസ്റ്റ് അറൌണ്ട് അൽഖൂസ് സെക്കൻഡ് ഭാഗത്ത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ ഓടിച്ചു വരാം, പട്ടും പാടി ഓടിച്ചുകൊണ്ട് വരാം. റാസൽഖോ റോഡിലും ഇന്ന് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതേസമയത്ത് പ്രശ്നമുള്ളത് നാദൽഹമർ സ്ട്രീറ്റിൽ ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ടിംഗ്. ഓൾമോസ്റ്റ് റാസൽഖോ റോഡുമായിട്ടുള്ള ഒരു ഇന്റർകണക്ഷൻ വരുന്ന ഭാഗത്തെല്ലാം നാദൽഹമർ സ്ട്രീറ്റ് നല്ല രീതിയിൽ പാക്ഡ് ആണ്. എയർപോർട്ട് സ്ട്രീറ്റിൽ അത്ഭുതാവഹമായിട്ട് ഇന്ന് ട്രാഫിക്കേ കാണുന്നില്ല. അതിന് മാപ്പിൽ അപ്ഡേറ്റഡ് ആവാത്തതാണോ അതോ ഇന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ. ഇനി എന്തായാലും മാപ്പിനെ പറ്റി നോക്കുകയാണെങ്കിൽ എയർപോർട്ട് സ്ട്രീറ്റിൽ വലിയ ട്രാഫിക് കൺജഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. യൂഷ്വലി വൈകുന്നേരത്ത് കുറേ ഫ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ യാത്രക്കാരൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ എയർപോർട്ട് സ്ട്രീറ്റ് നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആവാറുണ്ട്. പക്ഷേ ഇന്ന് അത്രയൊന്നും പ്രശ്നം അവിടെ കാണുന്നില്ല. റിബാ സ്ട്രീറ്റിൽ അതിനോട് ചേർത്ത് നല്ല രീതിയിൽ കൺജസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മേജർ ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ. ഓൾമോസ്റ്റ് ആ ഒരു റാഷിദിയ മെട്രോ ഡിപ്പോ എത്തുന്നതിന് മുൻപായിട്ട് ഒന്നല്ല രണ്ട് ആക്സിഡന്റുകൾ അവിടെ ബാക്ക് ടു ബാക്ക് സംഭവിച്ചിട്ട് അവർ എൻ്റെ സ്ട്രെച്ച് കുറച്ചധികം പാക്ഡ് ആണ് കേട്ടോ. അപ്പോൾ ആ റൂട്ട് എടുത്ത് പോകുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡൻസോ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിലും പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ച് ഒന്ന് അറിയിച്ചോളൂ.
0: ട്രാഫിക് അപ്ഡേറ്റ്,
1: ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി, ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
4: ചിങ്ങമാസത്തിന്റെ ആഘോഷ താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
5: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
4: ഒക്ടോബർ 4 എത്തിസ്ലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
5: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
4: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.

0: തിരികെത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു പക്ഷേ നമുക്ക് എല്ലാ ദിവസവും ഓഫീസിൽ പോയി മടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്കൊക്കെ ഒരു വർക്ക് ഫ്രം ഹോം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. സാധാരണ ഈ കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒട്ടും തന്നെ വർക്ക് ഫ്രം ഹോം പ്രൊവൈഡ് ചെയ്യാത്ത കമ്പനീസ് പോലും വർക്ക് ഫ്രം ഹോമിലേക്കൊക്കെ ഒന്ന് സ്വിച്ച് ചെയ്യുന്നത്. ആൻഡ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വർക്ക് ഫ്രം ഹോമാണ്, കാരണം ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഹോം ഫോമിലാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വർക്കിംഗ് ഫ്രം ഹോമാണ്. നല്ല ചളി. എനിവേ, എന്തായാലും പറഞ്ഞൊന്നും വേറൊന്നുമല്ല, നമ്മളിപ്പോൾ യു എയിൽ തന്നെ നോക്കുകയാണെങ്കിൽ പലയിടത്തും നമുക്കിപ്പോൾ പാർക്കിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരെ ഒരുക്കി കൊടുക്കുന്ന ഒരു സൗകര്യം, അല്ലെങ്കിൽ ആ ഒരു വാർത്തകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയുന്നുണ്ടായിരിക്കും. എന്തായാലും അതുപോലെ നമ്മുടെ നാട്ടിലും സംഭവിക്കാൻ വേണ്ടി പോകുകയാണെന്നുള്ളതാണ്. അതായത് കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഒരു ഇനിഷ്യേറ്റീവുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രകൃതി മനോഹാരിത കണ്ട് ആസ്വദിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾ അവിടേക്ക് ആകർഷിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് പലതരം കമ്പനീസിന് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിന് പലതരത്തിലുള്ള ഏറ്റവും മനോഹാരിത നിറഞ്ഞ പ്രകൃതിയെ ഒരുക്കി നൽകിക്കൊണ്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഓർഡിനറി സിനിമയിലൂടെ നമ്മൾ കണ്ട് ആസ്വദിച്ച ആ ഒരു പ്രകൃതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഗവിയിൽ, പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അത് വൈകാതെ തന്നെ കേരളത്തിൻ്റെ പല ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസിലേക്ക്, നാച്ചുറൽ അട്രാക്ഷൻസിലേക്ക്, ഡെസ്റ്റിനേഷൻസിലേക്കൊക്കെ തന്നെ വ്യാപിപ്പിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഗവിയിൽ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ നാട്ടിലുള്ള സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്ത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞോളൂ, ഡെസ്കിൽ നിന്നല്ല നല്ല പച്ചപ്പും കോടമഞ്ഞും ഒക്കെ കണ്ട് അതിൻ്റെയൊക്കെ നടുക്കിരുന്ന് നമുക്ക് വർക്ക് ഫ്രം ഹോം ആസ്വദിക്കാം. ഗവിയിലും സൂര്യനെല്ലിയിലുമാണ് ഈ ഒരു വർക്കേഷൻ പ്ലാനുകൾ ഇപ്പോൾ കേരളത്തിലെ വനം വകുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, വനം വികസന കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്, കാരണം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ടൂറിസം സാധ്യതകളെ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു വലിയ ഇനിഷ്യേറ്റീവായിട്ട് തന്നെ വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. നോക്കട്ടെ എങ്ങനെ ഇത് വർക്ക്ഔട്ടായിട്ട് വരുന്നു എന്നുള്ളത് വഴിയെ തന്നെ അറിയാം.
1: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഫ്ളൈ ദുബായ് സംഭവത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച യു എ ഇ. മന്ത്രിവാഹനം ആക്രമിക്കപ്പെട്ടു, ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ്. എസ് എഫ് ഐക്കർക്കെതിരായ പോലീസ് നടപടി തിരുവനന്തപുരത്ത് മാർച്ച്. വി ഡി സതീശൻ സർക്കാരിനെതിരെ അതൃപ്തി പരസ്യമാക്കി യു ഡി എഫ് കൺവീനർ. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റ്, ഇന്ത്യ പാക് ഫൈനൽ. നമസ്കാരം. ഹോം 92.2 എഫ് എം വാർത്തകളുമായി മിനി പത്മ. ദുബായിൽ നിന്ന് ടെൽ അവീബിലേക്ക് പോയ ഫ്ളൈ ദുബായ് വിമാനത്തിന്റെ കോക്പിറ്റിലുണ്ടായ അക്രമ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ യു എ പബ്ലിക് പ്രോസിക്യൂഷൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. യു എ അറ്റോർണി ജനറൽ ഡോക്ടർ ഹമദ് സെയ്ഫ് അൽ ഷംസിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായും മറ്റ് സുരക്ഷാ ഏജൻസികളുമായും ഏകോപിപ്പിച്ച് പ്രോസിക്യൂഷൻ അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന് പിന്നിൽ ഭീകരാക്രമണ ശ്രമം ഉണ്ടോയെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ എന്നും സംഘം പരിശോധിക്കും. തെളിവുകൾ ശേഖരിക്കുന്നതിനും സംഭവത്തിന്റെ യഥാർത്ഥ വിവരങ്ങളും സാഹചര്യങ്ങളും വ്യക്തമാക്കുന്നതിനും അറ്റോർണി ജനറൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യു എയിൽ രജിസ്റ്റർ ചെയ്ത വിമാനമായതിനാൽ രാജ്യത്തിന് പുറത്തുവച്ച് നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കും യു എ നിയമങ്ങൾ ബാധകമാണ്. അതിനാലാണ് യു എ ജുഡീഷ്യൽ അതോറിറ്റി നേരിട്ട് കേസന്വേഷിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തെറ്റായ വിവരങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന് അറ്റോർണി ജനറൽ അഭ്യർത്ഥിച്ചു. ഫ്ളൈ ദുബായ് വിമാന ദുരന്തം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുതരമായി പരിക്കേറ്റിട്ടും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹം അപാരമായ ധൈര്യവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിച്ചു. വലിയ ദുരന്തം തടയുകയും ചെയ്തു. ഇന്ത്യ താങ്കളെ ഓർത്ത് അഭിമാനിക്കുന്നു, അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ശക്തിക്കും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിക്കുന്നുവെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. വിമാനം സുരക്ഷിതമാക്കിയ ഇന്ത്യക്കാരനായ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ അഭിനന്ദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയും. പൈലറ്റിന്റെ അസാധാരണ ധീരതയെ അഭിവാദ്യം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എസ് എഫ് ഐക്കാർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ്. ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച്. മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. പോലീസ് പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് സിപിഎം ആരോപിച്ചു. കായിക വകുപ്പ് മന്ത്രിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ ഒ ജെ ജനീഷിന്റെ വാഹനം കണ്ണൂരിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഡിവൈഎഫ്ഐ സിപിഎം ക്രിമിനലുകൾ നടത്തിയ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി. സിപിഎം നേതൃത്വത്തിന്റെ അറിവോടെയാണ് മന്ത്രിക്കെതിരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന വ്യക്തം. മന്ത്രിയെ ആക്രമിച്ച ക്രിമിനലുകളെയും ഗൂഢാലോചന നടത്തിയ സിപിഎം ഡിവൈഎഫ്ഐ നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ബി ജെ പിക്കെതിരെ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ സിപിഎം അസ്വസ്ഥരാകുന്നത് എന്തിനെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ചോദ്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന ബി ജെ പിക്കും എതിരെയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. ബി ജെ പിക്കെതിരെ കോൺഗ്രസും പോഷക സംഘടനകളും സമരം നടത്തുമ്പോൾ കേരളത്തിലെ സിപിഎം എന്തിന് സിപിഎം അസ്വസ്ഥരാകുന്നത് എന്തിനെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ചോദ്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന ബി ജെ പിക്കും എതിരെയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. ബി ജെ പി

ആഞ്ഞടിച്ചുവെന്നാണ് റിപ്പോർട്ട്. മന്ത്രി ഒ ജി ജനീഷിന്റെ ഔദ്യോഗിക വാഹനത്തിന് നേരെ തളിപ്പറമ്പിലുണ്ടായ ആക്രമണത്തിൽ 14 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ്. പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന് നാശനഷ്ടം വരുത്തിയെന്നാണ് എഫ്ഐആർ. മന്ത്രി ഒ ജെ ജനീഷിന് നേരെയുണ്ടായ ആക്രമണ ശ്രമം ഗൂഢാലോചന സംശയിക്കുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേന്ദ്രത്തിൽ ബിജെപിക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നം നേരിടുമ്പോൾ കേരളത്തിലെ സിപിഎം ബിജെപിക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നുവെന്ന് ചെന്നിത്തല ആരോപിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മന്ത്രി ജനീഷുമായി ഫോണിൽ സംസാരിച്ചു. കണ്ണൂരിലെ അക്രമസംഭവങ്ങൾ മന്ത്രി വിശദീകരിച്ചു. അക്രമസംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി ഡിജിപിക്ക് നിർദ്ദേശം നൽകി. പോലീസിനെയും യൂത്ത് കോൺഗ്രസിനെയും തെരുവിൽ നേരിടുമെന്ന വെല്ലുവിളിയുമായി ഡിവൈഎഫ്ഐ. അക്രമത്തിന് നേതൃത്വം നൽകിയത് മന്ത്രി ഒ ജെ ജനീഷും എം പി ഷാഫി പറമ്പിലുമെന്ന് ഡിവൈഎഫ്ഐ നേതാവ് എം വിജിൻ. മർദ്ദിക്കാനാണ് തീരുമാനമെങ്കിൽ ഡിവൈഎഫ്ഐ തെരുവിൽ നേരിടും. എസ്എഫ്ഐയെ ആക്രമിച്ചാൽ നോക്കി നിൽക്കില്ല. അക്രമത്തിന് തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസ് എന്നും വിജിൻ. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അരങ്ങേറിയത് ആസൂത്രിതമായ ഗുണ്ടാപടയുടെ അക്രമവും മുഖ്യമന്ത്രി വി ഡി സതീശിനെ സംരക്ഷിക്കാൻ നടത്തിയ ബോധപൂർവമായ ഗൂഢാലോചനയുമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും കെ എസ് യുവിനും യു ഡി എഫിനും നേരിട്ട കനത്ത തിരിച്ചടിയുടെ ജാള്യത മറയ്ക്കാനാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും. മന്ത്രി കെ എം ഷാജിയുടെ വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ച സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകൻ അറസ്റ്റിൽ. രഞ്ജിത്താണ് അറസ്റ്റിലായത്. കന്റോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. യു ഡി എഫിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച എം പി യും കൺവീനറുമായ അടൂർ പ്രകാശ്. യു ഡി എഫിന്റെ യോഗം അടുത്തകാലത്തൊന്നും നടന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കാത്തതുകൊണ്ട് യോഗം കൂടാൻ സാധിച്ചിട്ടില്ല. പല കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതുണ്ട്. പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നേതൃത്വത്തെ അറിയിക്കുകയാണ് ചെയ്യാറുള്ളതെന്നും അടൂർ പ്രകാശ്. അതേസമയം അടൂർ പ്രകാശിന്റെ ആരോപണത്തെ തള്ളി മന്ത്രിമാരായ കെ മുരളീധരനും റോജി എം ജോണും രംഗത്ത്. ഐകകണ്ഠേനയാണ് മുന്നണിക്കകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. മുന്നണിയിൽ കൂടിയാലോചിച്ച് തന്നെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുമെന്നും ചാനലുകാർ ആവശ്യപ്പെടുമ്പോൾ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിക്കാകില്ലെന്നും മന്ത്രിയുടെ പ്രതികരണം. ഭരണപരിഷ്കാര ചെയർമാൻ സ്ഥാനം പത്രങ്ങളിലൂടെ അറിഞ്ഞുവെന്നും ക്യാബിനറ്റ് ബ്രീഫിംഗ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും എം കെ മുനീർ. മുഖ്യമന്ത്രി ഔദ്യോഗികമായി പറഞ്ഞാൽ മാത്രമേ തനിക്ക് പ്രതികരിക്കാൻ കഴിയൂ. മന്ത്രിസഭാ തീരുമാനത്തിൽ തനിക്ക് പങ്കാളിത്തമില്ലെന്നും തന്നോട് പറയേണ്ട ആവശ്യമില്ലെന്നും എം കെ മുനീർ. ചെക്ക് കേസിൽ 3.5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്ന പരാതിയിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ സ്പീക്കർക്ക് ഹൈക്കോടതി നിർദ്ദേശം. കേസിലെ പരാതിക്കാരനായ ദിനേശ് മേനോൻ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സ്പീക്കറോട് ഉചിതമായ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതല്ല ഗവർണറാണ് തീരുമാനമെടുക്കേണ്ടതെങ്കിൽ അങ്ങോട്ട് കൈമാറാനും കോടതി നിർദ്ദേശം. തീരുമാനം എന്താണെങ്കിലും വൈകരുതെന്ന് കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശിനെതിരായ വ്യാജ വിവാഹാരോപണം റിപ്പോർട്ടർ ടി വി എം ഡി ആന്റോ അഗസ്റ്റിനെ പോലീസ് 3.5 മണിക്കൂർ ചോദ്യം ചെയ്തു. കളമശ്ശേരി പോലീസാണ് ചോദ്യം ചെയ്തത്. വ്യാജരേഖ എവിടെ നിന്ന് ലഭിച്ചു, ആരാണ് നൽകിയത് എന്നീ കാര്യങ്ങളിലാണ് പോലീസ് വ്യക്തത തേടിയത്. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ നടപടികൾക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. കേസിലെ വിചാരണയ്ക്കായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കേണ്ടെന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ സർക്കാർ ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചു. 2 ആഴ്ചയ്ക്കകം രേഖകൾ ഹാജരാക്കണമെന്നാണ് ജസ്റ്റിസ് ജി ഗിരീഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. ദൃശ്യമാധ്യമത്തിലൂടെ മുഖ്യമന്ത്രി വി ഡി സതീശനെ അപമാനിച്ച സംഭവത്തിൽ എൽ ഡി എഫ് പ്രവർത്തകയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. കോട്ടയം പായിപ്പാട് സ്വദേശി ലത രഘുവിനെതിരെയാണ് കേസ്. മുഖ്യമന്ത്രിയെയും അമ്മയെയും അവഹേളിച്ചു, സ്പർദ്ധ വളർത്തി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് തൃക്കുടിത്താനം ഡിവിഷനിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് ലത ഒരു മാധ്യമത്തിലൂടെ മുഖ്യമന്ത്രിക്കെതിരെ മോശം പരാമർശം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബറിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അമേരിക്കൻ സന്ദർശനവും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയും വിഷയമായി. സംഭാഷണത്തിനിടെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന നീക്കങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി ട്രംപിനോട് വിശദീകരിച്ചു. ഇതിനു പുറമെ യു എസ് ചുമത്തുന്ന അധിക താരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ള നിലപാടുകളും ആശങ്കകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചു. 7 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ മുന്നോട്ടുവച്ച നിർദ്ദേശത്തിൽ
അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണം തങ്ങൾക്ക് ലഭിച്ചതായി ഇറാൻ ഭരണകൂടം. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ നിർദ്ദേശം പരസ്യമായി തള്ളിക്കളഞ്ഞതായി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും നയതന്ത്ര തലത്തിൽ പുതിയ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി

0: മന്ത്രാലയം അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ സെമിയിൽ ലങ്കയെ തകർത്താണ് ഇന്ത്യൻ ജയം. 124 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യ ഉയർത്തിയ 170 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് ചെയ്ത ശ്രീലങ്ക 45 റൺസിന് എല്ലാവരും പുറത്തായി. ജസ്പ്രീത് ബുംറ, അക്ഷർ പട്ടേൽ, അഭിഷേക് ശർമ്മ എന്നിവർ രണ്ട് വീതം വിക്കറ്റെടുത്തു. ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചത് 4-3. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM. Keep listening to Home 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ്, ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 56%.
2: വെദർ അപ്ഡേറ്റ്
1: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

0: നമസ്കാരം, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. നമ്മുടെ ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്ന, അല്ലെങ്കിൽ ഫുട്ബോളിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും പടിയിറങ്ങുന്നു എന്നുള്ളൊരു വാർത്ത അത്രമാത്രം വേദനയോടുകൂടി തന്നെയാണ് ഫുട്ബോൾ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറ്റൊരു ദുഃഖവാർത്ത കൂടി ഒരു പക്ഷേ ഫുട്ബോൾ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് വരികയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ഇരു ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് ഫുട്ബോൾ ലോകത്തെ നിയന്ത്രിച്ചിരുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും പടിയിറങ്ങുകയാണ്. വിരമിക്കൽ അഭ്യൂഹങ്ങൾക്കിടെ അദ്ദേഹം ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പോർച്ചുഗലിന്റെ ക്യാമ്പ് വിട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത് കേട്ടോ. പോർച്ചുഗലിന്റെ ഒക്ടോബർ ക്യാമ്പിൽ നിന്നും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഡെൻമാർക്കിനെതിരായിട്ടുള്ള മത്സരത്തിൽ ആദ്യ 11 ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം കോച്ചായിട്ടുള്ള ജോർജ് ജീസസ് തന്നെ അറിയിച്ചതിൻ്റെ പിറകെയാണ് താരം ക്യാമ്പ് വിട്ടിട്ടുണ്ടായിരുന്നത്. ക്യാമ്പ് വിടാനുള്ള തീരുമാനം കോച്ചുമായിട്ടുള്ള, മാനേജറുമായിട്ടുള്ള, പോർച്ചുഗൽ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റുമായിട്ടുമൊക്കെ സംസാരിച്ച ശേഷമാണെന്നാണ് റൊണാൾഡോ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്നതായിട്ട് റൊണാൾഡോ ഇതുവരെയും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഫാൻസ് കോളങ്ങളിലാണെങ്കിലും ഫുട്ബോൾ നിരീക്ഷകരും എല്ലാം നോക്കിക്കാണുന്നത് ഒരു പക്ഷേ റൊണാൾഡോ എന്ന ഇതിഹാസം ബൂട്ടഴിക്കുന്ന ഒരു മൊമെന്റിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു തയ്യാറെടുപ്പുകൾ എന്നുള്ള തരത്തിൽ തന്നെയാണ് കേട്ടോ. ടീമിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് കളിച്ച അദ്ദേഹത്തെ ക്യാമ്പ് വിടാൻ പ്രേരിപ്പിച്ച കാരണങ്ങളുടെ സത്യം എന്തായാലും സമയമാകുമ്പോൾ എല്ലാവരെയും അറിയിക്കും എന്നാണ് റൊണാൾഡോയുടെ ഭാഗത്തു നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. നാഷണൽ ലീഗിനെ തയ്യാറെടുത്ത ശേഷം അദ്ദേഹം ക്യാമ്പിൽ നിന്നും പുറത്തു പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. കരിയറിന്റെ അവസാനം ടീമിൽ നിന്നും മാറി നിൽക്കുക, അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം മെസ്സിക്ക് വേണ്ടി ആരാധകരും രാജ്യവുമൊക്കെ ഏറ്റവും മികച്ച വിടുപറയിൽ ഒരുക്കുന്ന സമയത്താണ് അർഹിക്കുന്ന ഒരു ഫെയർവെൽ കിട്ടാതെ അദ്ദേഹം കരിയർ അവസാനിപ്പിക്കാനുള്ള സാധ്യതകളുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നീതികേടായിട്ട് തന്നെയാണ് പലപ്പോഴും തോന്നുന്നത്. ആൻഡ് കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്താണെങ്കിലും, ഇപ്പോൾ പോർച്ചുഗൽ ഫാൻ സംബന്ധിച്ചാലും ഇല്ലെങ്കിലും, റൊണാൾഡോ എന്ന ആ ഒരു താരത്തിനോട് ഒരു പക്ഷേ ടീമിലുള്ളവർക്ക് എന്തോ ഒരു വിമുഖതയുള്ള പോലെയുള്ള കളികളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനിയും എന്തായാലും ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ട് തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്നത്. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെയാണല്ലോ, കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് എല്ലാ ഇതിഹാസങ്ങളും ഒരിക്കൽ പടിയിറങ്ങിയേ പറ്റുള്ളൂ. അത് ലോകനീതിയാണ്. എന്തായാലും കാത്തിരിക്കാം പുതിയ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട്, പുതിയ താരോദയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ, പാട്ടൊക്കെ കേട്ട് ഓടി തിരിച്ചു
1: വരാം. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: ഈ സൗന്ദര്യബോധം പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ കുറച്ച് കൂടുതൽ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ അഭിപ്രായത്തിൽ പറയാനാണെങ്കിൽ സ്ത്രീകൾക്കായിരിക്കും കുറച്ച് സൗന്ദര്യബോധം, പ്രത്യേകിച്ചും ഈ പ്രായമാകുന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഭയം, പ്രായമാകുന്നതിനെ കുറിച്ചുള്ള ഭയം എന്നുള്ളതല്ല, ചർമ്മത്തിൽ അത് എവിടെയെങ്കിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ കുറച്ച് കൂടുതൽ, ഒരു പൊടിക്ക് കൂടുതൽ സ്ത്രീകൾക്കാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പുരുഷന്മാർ ഒട്ടും കുറവല്ല കേട്ടോ, നമ്മളും ഇപ്പോൾ എല്ലാ തരത്തിലുമല്ല, അങ്ങനെ ആ ഒരു ഡിഫറൻസിയേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നമ്മളെല്ലാവരും ബോധേഡായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. പക്ഷേ പ്രായം പെട്ടെന്ന് തോന്നാതിരിക്കാനുള്ള ചില മാർഗങ്ങൾ, അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പ്രായങ്ങൾ പെട്ടെന്ന് തോന്നാതിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈയൊരു തരം ആളുകൾക്ക് ഒരുപക്ഷെ പ്രായം പെട്ടെന്ന് തോന്നും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രായം പെട്ടെന്ന് തോന്നാതിരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഈ ഒരു ടിപ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എന്നും കേൾക്കാറുള്ളത്
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് ടു യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ ഇന്ന് MVR ഹെൽത്ത് ടിപ്സിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത് പ്രായം പെട്ടെന്ന് തോന്നുന്ന ചില കാരണങ്ങളാണ് കേട്ടോ. ആ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രാത്രി വൈകി ഉറങ്ങുന്നവർ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്ത്രീകളിലെ ഹോർമോണൽ അനാലിസിസും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് പല ഡോക്ടേഴ്സും പറയുന്ന ഒരു കാര്യം, പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് രാത്രി ഉറക്കം കുറയുന്ന സ്ത്രീകളിൽ അകാല വാർദ്ധക്യം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് കേട്ടോ. ഉറക്കക്കുറവ് കൊളാജിൻ്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുകയും ചർമ്മത്തിൽ ചുളിവുകൾ വീഴാനും കണ്ണിനടിയിലെ കറുപ്പ് വരാനും ഒക്കെ അത് വലിയ കാരണങ്ങളായി മാറുമെന്നാണ് പറയുന്നത്. എപ്പോഴും ടെൻഷനും സമ്മർദ്ദവും അനുഭവിക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. ആ ഒരു റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ സാധാരണ ഒരേ തരത്തിലുള്ള ടെൻഷൻ അനുഭവിക്കുന്ന പുരുഷനേക്കാൾ സ്ത്രീക്ക് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ കാരണം കോർട്ടിസോൾ ഹോർമോണിന്റെ ഇംബാലൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അത് ചർമ്മത്തിലെ കോശങ്ങൾ നശിക്കാനും ചെറുപ്പം വേഗത്തിൽ നഷ്ടപ്പെടാനും കാരണമാണ് എന്നാണ് പറയുന്നത്. ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തവർക്കും ഇതേ പ്രശ്നങ്ങളുണ്ടാകും. തീരെ വ്യായാമം ചെയ്യാത്തവർക്കും ഈ ഒരു പ്രശ്നങ്ങളുണ്ടായിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ ശരീരത്തെ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒരു ശരീരമാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൗന്ദര്യം അതേപടി നിലനിർത്താൻ വേണ്ടിയിട്ട്, മുഖ സൗന്ദര്യം മാത്രമല്ല ശരീര സൗന്ദര്യം അതേപടി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. ഒരുപാട് തരത്തിൽ പല കാര്യങ്ങളിൽ വേണ്ട പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ ആന്തരികമായിട്ടുള്ള ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധ നമ്മൾ ചെലുത്തുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് കേട്ടോ. കാരണം പലപ്പോഴും നമ്മളത് മിസ്സായി പോകുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലുള്ള നമ്മുടെ പേരൻസിന്റെ ആരോഗ്യത്തെ കുറിച്ചിട്ട്, നമ്മുടെ ഭാര്യ മക്കൾ ഇവരുടെയൊക്കെ ആരോഗ്യത്തെ കുറിച്ചിട്ട് വലിയ രീതിയിൽ നമ്മൾ കൺസേൺഡ് ആയിരിക്കും, നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ സ്വന്തം ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ അത്രത്തോളം ചിന്തിക്കാറില്ല എന്നുള്ളതാണ് കേട്ടോ. ദുബായിലെ ഈ ഒരു തിരക്കേറിയ ജീവിതത്തിനിടയിൽ പലപ്പോഴും നമുക്ക് മിസ്സായി പോകുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ, സമയം കിട്ടുമ്പോൾ നോക്കുക എന്ന സമീപനം ചിലപ്പോൾ അത് ഒരുപാട് വൈകി പോകാനുള്ള പല സാധ്യതയുണ്ട്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ നടത്തിയിരിക്കണം. ആവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ നടത്തണം. ഇമേജിംഗ് സ്റ്റഡീസ്, ഡോക്ടർ കൺസൾട്ടേഷൻ ഇവയൊക്കെ തന്നെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കി മാറ്റിയിരിക്കണം. കാരണം നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ആവശ്യം നമ്മുടെ ഒരു പ്രസൻസ് ആണ്. അവിടെയാണ് നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിന്റെ റെലവൻസ് അത്രത്തോളം ഉണ്ടാവുന്നത്. കാരണം എല്ലാ തരത്തിലുള്ള ചെക്കപ്പുകളും പല പാക്കേജുകളിലായി, ബേസിക് പാക്കേജുകൾ, അഡ്വാൻസ്ഡ് പാക്കേജുകൾ, ലേഡീസിനും ജെൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകൾ, ഇവയിലൂടെയൊക്കെ തന്നെ ഏറ്റവും മികച്ച ഡിസ്കൗണ്ട്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇടമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇത്തരം ചെക്കപ്പുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് MVRനെ സമീപിക്കാവുന്നതാണ്. ആൻഡ് മാത്രമല്ല ഈ ഒരു സമയത്ത്, നമ്മൾ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ഈ ഒരു വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ എനിക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും സ്ത്രീകളിൽ, ഇന്ന് സ്ത്രീകളിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം MVR നിന്നുള്ള ഡോക്ടർ സെഷൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യമാണ്, പുരുഷന്മാരിൽ പോലും ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഒരിക്കലും നമ്മൾ വിശ്വസിക്കില്ല പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു ഏർലി ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളിൽ ഈ ഒരു മാസത്തിന്റെ അവയർനെസ് ഉൾക്കൊണ്ടുകൊണ്ട് ഒക്ടോബർ 1 മുതൽ 31 വരെ വിവിധ പാക്കേജുകളിലായിട്ട് പിങ്ക് മന്ത് ഓഫേഴ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട് MVR-ൽ. USG ബ്രസ്റ്റ് ക്യാനിന് വെറും 299 dirhams മാത്രമാണ് ചാർജ് വരുന്നത്. മാമോഗ്രാം പ്ലസ് GP കൺസൾട്ടേഷൻ 349 dirhams. MRI ബ്രസ്റ്റ് വിത്ത് കോൺട്രാസ്റ്റ് പ്ലസ് GP കൺസൾട്ടേഷൻ 1499 dirhams. ആൻഡ് USG മാമോഗ്രാം GP കൺസൾട്ടേഷൻ എല്ലാം ചേർന്ന പാക്കേജ് 599 dirhams MVR പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനും വിളിക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്ത് കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആൾ ആ മറുതലക്കിൽ ഉണ്ടായിരിക്കും. 0508609611 എന്നതാണ് MVR നമ്പർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിലും ചോദിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞുതരാം.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: ஒரு ஆபீஸ்ல இருந்து எங்க கூட ஒரு ஜனம் இல்ல. எங்க கூட யாரு?
2: இங்கே கரையில என்ன? அண்ணன் பிரச்சனை எந்த? லைசன்ஸ் உண்டாயிட்டும் கார் இல்லாததல்லே. அல்மராய கார் ஆண்ட் பஸ் சென்டர்ஸ் உள்ளப்போ ஆ காரியத்தில் டென்ஷன் வேண்டா. யுஏயிலே யாத்திரകൾ ஆயாசரஹிதமாக்கാൻ வாகனம் ரெண்ட் எடுக்கാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
3: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050 000 2918.

നിവിൻ പോളി എന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം, നിവിൻ പോളി എന്ന നടനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരുപാട് വേഷങ്ങൾ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സമ്മാനിക്കാൻ സാധിച്ചുവെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിലെ ആ ഒരു താരപ്രഭ, പ്രത്യേകിച്ചും കളക്ഷൻ റെക്കോർഡുകൾ മാത്രം നോക്കിക്കൊണ്ട് ഒരു നടന്റെ കരിയറിനെ വിലയിരുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം നിവിൻ പോളിക്ക് അത്ര നല്ല വർഷങ്ങളായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ. 2025 ഒരു പകുതി വരേക്കുമുള്ള സമയങ്ങൾ, അതിനുശേഷമാണ് സർവമായ വരുന്നു, 100 കോടി കടക്കുന്നു, ഇപ്പോൾ ദേ ബെത്ലഹേം കുടുംബ യൂണിറ്റ് വന്നു, 300 കോടിയും കടന്ന് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രം എന്നുള്ള ആ ഒരു ടാഗ് പോലും സ്വന്തമാക്കിക്കൊണ്ട് തന്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കി. നിവിൻ പോളിയുടെ സ്റ്റാർഡം അങ്ങനെയൊന്നും പോയി പോല എന്ന്, മറ്റേ തട്ടത്തിമറത്തിലല്ലേ പറയുന്നത്, ഉമ്മച്ചിക്കുട്ടികളുടെ മുഞ്ചി അങ്ങനെയൊന്നും പോയി പോല എന്ന്, അതുപോലെ നിവിൻ പോളിയുടെ സ്റ്റാർഡം അങ്ങനെയൊന്നും പോയി പോല എന്ന് അദ്ദേഹം തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും അതിനുശേഷം നിവിൻ പോളി വളരെ സസൂക്ഷ്മം തന്നെയാണ് ഓരോ സിനിമകളും ചൂസ് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന പല പ്രോജക്ടുകളിലും അതിൻ്റെതായിട്ടുള്ള ഒരു ശ്രദ്ധ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇന്നലെ ആക്ച്വലി ഭയങ്കര വലിയൊരു ഒരു അനൗൺസ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു പ്രഖ്യാപനമായിട്ട് തന്നെ വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. കാരണം തമിഴിലെ വൺ ഓഫ് ദ നെയിം ആയിട്ടുള്ള കാർത്തിക് സുബ്രാജിന്റെ അടുത്ത സിനിമയിൽ നായകനാകാൻ വേണ്ടി പോകുന്നത് നിവിൻ പോളിയാണെന്നാണ് പറയുന്നത് കേട്ടോ. സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം തന്നെ കാത്തിരിക്കുന്ന ഒരു വമ്പൻ കോംബോ ആണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നിവിന് ആക്ച്വലി പ്രേമത്തിന്റെ സമയം മുതൽ തന്നെ തമിഴ്നാട്ടിൽ, പ്രേമത്തിന് മുൻപേ നേരത്തിലൂടെയൊക്കെ വലിയൊരു ഫാൻ ബേസ് തമിഴ്നാട്ടിൽ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആൻഡ് ഇന്ന് റിലീസായിരിക്കുന്ന 7 കടൽ 7 മലൈ, അതൊരു പ്യുവർ തമിഴ് സിനിമ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഫാൻ ബേസ് അദ്ദേഹത്തിന് തമിഴ്നാട്ടിലും ഉണ്ട്. പിന്നെ LCU ഭാഗമായിട്ട്, ലോക്കേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് രാഘോ ലോറൻസിന്റെ വില്ലനായിട്ട് ബെൻസിൽ ഒരു ഗംഭീര ക്യാരക്ടറായിട്ട് കൂടി നിവിൻ പോളി വരുന്നുണ്ട്. അപ്പോൾ തമിഴിലും മലയാളത്തിലുമായിട്ട് കാർത്തിക് സുബ്രാജ് ഒരു സിനിമ ഒരുക്കാൻ വേണ്ടി പോവാണ്. അതൊരു ബൈലിംഗ്വൽ സിനിമയാണ്, അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റോൺ പഞ്ച് ക്രിയേഷൻസ് ആയിരിക്കും അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നുണ്ട്. തമിഴ് നടൻ ഹരീഷ് കല്യാണും ഇതിനകത്തൊരു പ്രധാന കഥാപാത്രത്തെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിനിമ ആണ് ആക്ച്വലി അൺഒഫീഷ്യലി ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പല ഇന്റർവ്യൂസിൽ നിന്നുമാണ് ഇതിന്റെ ബൈറ്റ്സും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്ന്, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഡിറ്റിംഗ് നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് നിവിൻ പോളിയുടെയും കാർത്തിക് സുബരാജിന്റെയും ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള അൽഫോൺസ് പുത്രനാണ് എന്നുള്ളതാണ് കേട്ടോ. ആക്ച്വലി ഈ അൽഫോൺസ് പുത്രനും കാർത്തിക് സുബരാജൻ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം സംവിധാനം ചെയ്ത പല സിനിമകളിലൂടെ, ഇപ്പോൾ പിജ്ജ പോലെയുള്ള പടങ്ങൾ, അല്ലെങ്കിൽ രജനീകാന്തിന്റെ പേട്ട പോലെയുള്ള പടങ്ങൾ, വിക്രമിന്റെ മഹാൻ പോലെയുള്ള പടങ്ങൾ, ലാസ്റ്റ് ഇപ്പോൾ റീസെന്റ് ടൈംസിൽ വന്നിട്ടുണ്ടായിരുന്ന സൂര്യയുടെ റെട്രോ, ജിഗർത്തണ്ട, പിന്നെ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, തമിഴ്നാട്ടിൽ വലിയ കോലാഹലങ്ങൾക്ക് കാരണമായിട്ടുള്ള ഡൊറോത്തി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ ഒരു സിനിമകളിലേക്കൊക്കെ വരുന്നതിന് മുൻപേ കലൈഞ്ചർ TV എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് തമിഴിൽ, അതിലെ നാളെ ഏക്കുനർ എന്ന് പറയുന്ന സംവിധായകർക്ക് വേണ്ടിയുള്ള ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് കാർത്തിക് സുബ്രാജ് എന്ന സംവിധായകൻ തമിഴ് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്. ഷോർട്ട് ഫിലിമുകളുമായിട്ടുള്ള ഒരു മത്സരമാണ്. അപ്പോൾ ആ പഴയ എപ്പിസോഡുകളുടെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്, അത് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. കാർത്തിക് സുബ്രാജ് ചെയ്ത ഷോർട്ട് ഫിലിമുമായിട്ട് അദ്ദേഹം സ്റ്റേജിൽ വന്ന് നിന്ന് അദ്ദേഹത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ പരിചയപ്പെടുത്തുമ്പോഴേക്കും അതിൽ അദ്ദേഹത്തിന്റെ വേണ്ടിയിട്ട് എല്ലാ പടങ്ങളുടെയും എഡിറ്റിംഗ് നിർവഹിച്ചിട്ട് ആ ഒരു സീറ്റിലിരിക്കുന്നത് അന്ന് ആർക്കും അറിയാത്ത, ഇന്ന് എല്ലാവർക്കും അറിയുന്ന അൽഫോൺസ് പുത്രനാണ്. അതുപോലെ മ്യൂസിക് ചെയ്തതിൻ്റെ പേരിൽ ഇരിക്കുന്നത് അന്ന് അധികം ആർക്കും അറിയാത്ത, ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന പ്രേമത്തിൻ്റെ ഉൾപ്പെടെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള രാജേഷ് മുരുകേഷനാണ്. പിന്നെ അന്ന് ഇദ്ദേഹത്തിൻ്റെ, കാർത്തിക് സുബരാജൻ്റെ ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന രണ്ട് നടന്മാർ, അവരും ആ ഒരു ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ട്, അവരെ ആരും ഒന്നും തിരിച്ചറിയുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ. ആ രണ്ട് നടന്മാർ ആക്ച്വലി വിജയ് സേതുപതിയും ബോബി സിംഹയുമാണ് കേട്ടോ. അവർ പിന്നീട് വലിയ താരങ്ങളായിട്ട് മാറി. അപ്പോൾ ശരിക്കും ആ ഒരു ലെഗസി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ ആ ഒരു എന്താ പറയുന്നത് റിയാലിറ്റി ഷോന്റെ പഴയ ക്ലിപ്പിംഗ്സ് ഒക്കെ യൂട്യൂബിൽ നിന്ന് കാണുമ്പോൾ, ജസ്റ്റ് 10-15 വർഷത്തിന് മുൻപുള്ള ക്ലിപ്പിംഗ്സ് ആണ്, അതൊക്കെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ടീം അന്നേ ആ ടീമിന്റെ ഭാഗമാണ് നിവിൻ പോളിയും. അപ്പോൾ നിവിൻ പോളിയെ വെച്ച് കാർത്തിക് ഒരു പടം ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നാണ് പറയുന്നത്. നല്ലൊരു പരിപാടിയായിരിക്കും.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഫ്ളൈ ദുബായ് സംഭവത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച യു എ ഇ. മന്ത്രിവാഹനം ആക്രമിക്കപ്പെട്ടു, ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിൽ നിന്ന് ടെൽ അവീബിലേക്ക് പോയ ഫ്ളൈ ദുബായ് വിമാനത്തിന്റെ കോക്പിറ്റിലുണ്ടായ അക്രമ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ യു എ ഇ പബ്ലിക് പ്രോസിക്യൂഷൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. യു എ അറ്റോർണി ജനറൽ ഡോക്ടർ ഹമദ് സെയ്ഫ് അൽ ഷംസിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായും മറ്റ് സുരക്ഷാ ഏജൻസികളുമായും ഏകോപിപ്പിച്ച് പ്രോസിക്യൂഷൻ അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന് പിന്നിൽ ഭീകരാക്രമണ ശ്രമം ഉണ്ടോയെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ എന്നും സംഘം പരിശോധിക്കും. തെളിവുകൾ ശേഖരിക്കുന്നതിനും സംഭവത്തിന്റെ യഥാർത്ഥ വിവരങ്ങളും സാഹചര്യങ്ങളും വ്യക്തമാക്കുന്നതിനും അറ്റോർണി ജനറൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യു എയിൽ രജിസ്റ്റർ ചെയ്ത വിമാനമായതിനാൽ രാജ്യത്തിന് പുറത്തുവച്ച് നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കും യു എ നിയമങ്ങൾ ബാധകമാണ്. അതിനാലാണ് യു എ ജുഡീഷ്യൽ അതോറിറ്റി നേരിട്ട് കേസന്വേഷിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തെറ്റായ വിവരങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന് അറ്റോർണി ജനറൽ അഭ്യർത്ഥിച്ചു. എസ് എഫ് ഐക്കാർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ്. ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച്. മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. പോലീസ് പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് സിപിഎം ആരോപിച്ചു. കായിക വകുപ്പ് മന്ത്രിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ ഒ ജെ ജനീഷിന്റെ വാഹനം കണ്ണൂരിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഡിവൈഎഫ്ഐ സിപിഎം ക്രിമിനലുകൾ നടത്തിയ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി. സിപിഎം നേതൃത്വത്തിന്റെ അറിവോടെയാണ് മന്ത്രിക്കെതിരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന വ്യക്തം. മന്ത്രി ആക്രമിച്ച ക്രിമിനലുകളെയും ഗൂഢാലോചന നടത്തിയ സിപിഎം ഡിവൈഎഫ്ഐ നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. മന്ത്രി ഒ ജെ ജനീഷിന്റെ വാഹനത്തിന് നേരെ കണ്ണൂർ തളിപ്പറമ്പ് വെച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആക്രമണമുണ്ടായത്. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പയ്യന്നൂരിൽ വെച്ചും ആക്രമണമുണ്ടായി. കല്ലുകൊണ്ടും കൈകൊണ്ടും വാഹനത്തിനുമേൽ ആഞ്ഞടിച്ചുവെന്നാണ് റിപ്പോർട്ട്. മന്ത്രി ഒ ജെ ജനീഷിന്റെ ഔദ്യോഗിക വാഹനത്തിന് നേരെ തളിപ്പറമ്പിലുണ്ടായ ആക്രമണത്തിൽ 14 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ്. പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന് നാശനഷ്ടം വരുത്തിയെന്നാണ് എഫ്ഐആർ. മന്ത്രി ഒ ജെ ജനീഷിന് നേരെയുണ്ടായ ആക്രമണ ശ്രമം ഗൂഢാലോചന സംശയിക്കുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേന്ദ്രത്തിൽ ബിജെപിക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നം നേരിടുമ്പോൾ കേരളത്തിലെ സിപിഎം ബിജെപിക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നുവെന്ന് ചെന്നിത്തല ആരോപിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മന്ത്രി ജനീഷുമായി ഫോണിൽ സംസാരിച്ചു. കണ്ണൂരിലെ അക്രമ സംഭവങ്ങൾ മന്ത്രി വിശദീകരിച്ചു. അക്രമ സംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി ഡിജിപിക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അരങ്ങേറിയത് ആസൂത്രിതമായ ഗുണ്ടാപ്പടയുടെ അക്രമവും മുഖ്യമന്ത്രി വി ഡി സതീശനെ സംരക്ഷിക്കാൻ നടത്തിയ ബോധപൂർവമായ ഗൂഢാലോചനയുമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും കെ എസ് യുവിനും യു ഡി എഫിനും നേരിട്ട കനത്ത തിരിച്ചടിയുടെ ജാള്യത മറയ്ക്കാനാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും. മന്ത്രി കെ എം ഷാജിയുടെ വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ച സംഭവത്തിൽ ബിജെപി പ്രവർത്തകൻ അറസ്റ്റിൽ. രഞ്ജിത്താണ് അറസ്റ്റിലായത്. കന്റോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. യു ഡി എഫിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച എം പി യും കൺവീനറുമായ അടൂർ പ്രകാശ്. യു ഡി എഫിന്റെ യോഗം അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കാത്തതുകൊണ്ട് യോഗം കൂടാൻ സാധിച്ചിട്ടില്ല. പലരാണ് അറസ്റ്റ് ചെയ്തത്. യു ഡി എഫിനെതിരെ അതൃപ്തി പ്രകടിച്ച എം കൺവീനറുമായ അടൂർ. യോഗം അടുത്ത കാലത്തൊന്നും നടന്നില്ല. മുഖ്യമന്ത്രിയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കാത്തതുകൊണ്ട് യോഗം സാധിച്ചിട്ടില്ല.

0: കെ മുരളീധരൻ. മുന്നണിയിൽ കൂടിയാലോചിച്ച് തന്നെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുമെന്നും ചാനലുകാർ ആവശ്യപ്പെടുമ്പോൾ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിക്കാകില്ലെന്നും മന്ത്രിയുടെ പ്രതികരണം. ഭരണപരിഷ്കാര ചെയർമാൻ സ്ഥാനം പത്രങ്ങളിലൂടെ അറിഞ്ഞുവെന്നും ക്യാബിനറ്റ് ബ്രീഫിംഗ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും എം കെ മുനീർ. മുഖ്യമന്ത്രി ഔദ്യോഗികമായി പറഞ്ഞാൽ മാത്രമേ തനിക്ക് പ്രതികരിക്കാൻ കഴിയൂ. മന്ത്രിസഭാ തീരുമാനത്തിൽ തനിക്ക് പങ്കാളിത്തമില്ലെന്നും തന്നോട് പറയേണ്ട ആവശ്യമില്ലെന്നും എം കെ മുനീർ. ചെക്ക് കേസിൽ 3.5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്ന പരാതിയിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ സ്പീക്കർക്ക് ഹൈക്കോടതി നിർദ്ദേശം. കേസിലെ പരാതിക്കാരനായ ദിനേശ് മേനോൻ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സ്പീക്കറോട് ഉചിതമായ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതല്ല ഗവർണറാണ് തീരുമാനമെടുക്കേണ്ടതെങ്കിൽ അങ്ങോട്ട് കൈമാറാനും കോടതി നിർദ്ദേശം. തീരുമാനം എന്താണെങ്കിലും വൈകരുതെന്ന് കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ വ്യാജ വിവാഹ ആരോപണം റിപ്പോർട്ടർ ടി വി എം ഡി ആന്റോ അഗസ്റ്റിനെ പോലീസ് 3.5 മണിക്കൂർ ചോദ്യം ചെയ്തു. കളമശ്ശേരി പോലീസാണ് ചോദ്യം ചെയ്തത്. വ്യാജരേഖ എവിടെ നിന്ന് ലഭിച്ചു, ആരാണ് നൽകിയത് എന്നീ കാര്യങ്ങളിലാണ് പോലീസ് വ്യക്തത തേടിയത്. 7 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ മുന്നോട്ട് വച്ച നിർദ്ദേശത്തിൽ അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണം തങ്ങൾക്ക് ലഭിച്ചതായി ഇറാൻ ഭരണകൂടം. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ നിർദ്ദേശം പരസ്യമായി തള്ളിക്കളഞ്ഞതായി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും നയതന്ത്ര തലത്തിൽ പുതിയ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ സെമിയിൽ ലങ്കയെ തകർത്താണ് ഇന്ത്യൻ ജയം. 124 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യ ഉയർത്തിയ 170 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് ചെയ്ത ശ്രീലങ്ക 45 റൺസിന് എല്ലാവരും പുറത്തായി. ജസ്പ്രീത് ബുംറ, അക്ഷർ പട്ടേൽ, അഭിഷേക് ശർമ്മ എന്നിവർ 2 വീതം വിക്കറ്റെടുത്തു. ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചത് 4-3. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good evening. Studio clock ഇപ്പോൾ സമയം 7:06.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 degrees Celsius and humidity stands at 60%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
2: You are listening to Home 92.2 FM. Home is a feeling.

0: സച്ച് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നത്. ഹോം 92.2 എഫ്എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. റൈറ്റ്, എന്തായാലും നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടുള്ള ഗിവ് അവേസ് നമ്മൾ അതായത് ഓണെയറിലും ഓഫ് എയറിലുമായിട്ട് അതായത് സോഷ്യൽ മീഡിയയിലുമായിട്ടൊക്കെ നമ്മൾ നടത്തിയ ഒരുപാട് കോൺടെസ്റ്റുകൾ, അതിൻ്റെ ജേതാക്കളെ നമ്മളിങ്ങനെ ഓരോ ദിവസമായിട്ട് നമ്മൾ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജോയ് ആലുക്കാസിൻ്റെ ഭാഗത്ത് കിട്ടിയ 9 grams of 22 carat gold, അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിന്നർക്ക് നമ്മൾ ഇന്നലെ ഇത് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നെന്തായാലും വോൾക്കാനോ എൽഇഡിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഐഫോൺ 17 256 GB നമ്മളിതാ നമ്മുടെ ഓഫീസിൽ വെച്ച് തന്നെ കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സാരഥികളൊക്കെ എത്തിയിട്ടുണ്ട്, വിന്നേഴ്സും ഒക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും അതിലേക്കൊക്കെ പോകാം. അതിന് മുൻപായിട്ട് ദുബായിൽ വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വാടകയ്ക്ക് റെൻറ്റിന് ഒരു അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവിടുത്തെ എക്സ്പേർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതായത് വാടക തട്ടിപ്പിൽ നമ്മൾ കുടുങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാജ ഏജൻറ്റുമാരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ പരിചയപ്പെടുന്ന ഏജൻറ്റുമാരുടെ ഒതൻറ്റിസിറ്റി പരിശോധിച്ച് ഉറപ്പിച്ചതിന് ശേഷം, അവരുടെ വിശ്വസ്തത ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ചെക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ബ്ലാങ്ക് ചെക്ക് നൽകുന്നത് വലിയ നിയമ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളും ഒക്കെ ഡിനോട്ട് ചെയ്ത ചെക്കുകളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. പണം നൽകുന്നതിന് മുൻപ് തന്നെ വാടകയുടെ കരാറും ഏജന്റിൻ്റെ രേഖകളും ആൻഡ് നമ്മുടെ ഉടമസ്ഥാവകാശ രേഖകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സബ്ലീസ് ആണെങ്കിൽ സ്പെഷ്യലി ശ്രദ്ധിക്കണം, കാരണം അനുമതിയില്ലാതെ മറ്റൊരാളിൽ നിന്നും വീട് വാടകയ്ക്ക് എടുക്കുന്നത് നിയമപ്രശ്നങ്ങൾക്കൊക്കെ കാരണമായേക്കാം. ഇജാരിയിൽ ഒപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മറ്റൊരാളുടെ വാടകയ്ക്ക് സ്വന്തം പേരിൽ ചെക്ക് നൽകുന്നതും ഇജാരിയിൽ ഒപ്പിടുന്നതും ഒക്കെ നിയമപരമായിട്ടുള്ള ബാധകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അനുമതിയില്ലാത്ത ഷെയറിംഗ്, അനധികൃതമായിട്ടുള്ള പാർട്ടീഷൻസ്, ഇവയ്ക്കെതിരെയൊക്കെ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം തന്നെ ഇതുവരെ ഏതാണ്ട് 16,000+ പരിശോധനകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. 2,395 നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ പ്രവാസികൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമ്മൾ ഒരു താമസം അല്ലെങ്കിൽ ഒരു വീടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നമാണ്. അതിപ്പോൾ റെൻറ്റഡ് ആണെങ്കിൽ പോലും നമ്മൾ ഒരിടത്തേക്ക് മാറുന്ന സമയത്ത് പലവിധ പ്രതീക്ഷകളോടെയായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നിയമപ്രശ്നങ്ങൾ, അനാവശ്യ കുരുക്കുകളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വാടക ഇടപാടുകൾ ഒഫീഷ്യൽ മാർഗ്ഗങ്ങളിലൂടെ മാത്രം നടത്തുക. രേഖകൾ പരിശോധിക്കാതെ പണം നൽകുകയേ ചെയ്യരുത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോളൂ, തീർച്ചയായിട്ടും നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ, പാട്ട് കേട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെ ഉള്ളത് ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ട്രെൻഡിങ് സോങ് ഓഫ് ദി ഇയർ
1: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
3: ചെറുപ്പം തൊട്ടുടങ്ങിയാണ് നമുക്ക് ഈ അപ്പറെ കൊണ്ടുള്ള ഉപദ്രവം. അയാൾക്ക് എപ്പോഴായുള്ള കാര്യം മാത്രം.
2: തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: Navaratri uda punyavum, samskarika tanimeyum, aakoshathinte nirappagittumayi, bhakti sandramaya oru sayanam. Dubai Darbar Media and Relish Darasa jointly presents Navomith 2026, a grand Navaratri cultural festival. Malayala Karayude janapriya vanitha bhajan team ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
3: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: തിരികെ താം ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. പക്ഷേ ഞാൻ മാത്രമല്ല, ആസ് പ്രോമിസ്ഡ്, നമ്മൾ ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റേതായിട്ടുള്ള ഹോം എഫ് എം നിങ്ങളുടെ കാതോരം എത്തിയിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളുടെ നിറവിലാണ്. അതിന്റെ ഭാഗമായിട്ട് നിരവധി സമ്മാനങ്ങളാണ് ഓണെയറിലും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ തന്നെ നിങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗോൾഡ് സമ്മാനിച്ചു. ആൻഡ് അതോടൊപ്പം തന്നെ ഏറ്റവും അധികം പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ടായിരുന്ന ഒരു കോണ്ടസ്റ്റ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ നമ്മൾ റൺ ചെയ്ത ഒരു ഐഫോൺ, ബ്രാൻഡ് ന്യൂ ഐഫോൺ 17 സ്വന്തമാക്കാനുള്ള ഒരു അവസരം. അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ ഹോം എഫ് എമ്മുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വോൾക്കാനോ LED ആയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തോളമായി UAE എമ്പാടുമായിട്ട് പെർമനന്റ് LED ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് വോൾക്കാനോ LED. ഇപ്പോൾ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട്, സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് വിന്നേഴ്സ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. അവരിലേക്ക് എന്തായാലും നമുക്ക് വരാം. അതിന് മുൻപായിട്ട് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എൻടയർ 1 മന്ത് ക്യാമ്പയിൻ, എനിക്ക് തോന്നുന്നു ഇതിനു മുൻപേയും നിത്യയുടെ ഷോയിലൊക്കെ വന്നിട്ട് ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് വോൾക്കാനോയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും ആ ഒരു ജേണിയെ കുറിച്ചിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സമ്മാനം നൽകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വോൾക്കാനോ LED ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള മിദ്ലാജ് ഭായ് ആണ്. മിദ്ലാജ് ഭായ്, വെൽക്കം ടു ഹോം 92.2 FM. വെൽക്കം അഗൈൻ, വെൽക്കം ബാക്ക് എന്നാണ് പറയാനായിട്ട്. ശരിക്കും തീർച്ചയായിട്ടും വളരെ അസൂയാവഹമായിട്ടുള്ള ഒരു വളർച്ചയാണ് വോൾക്കാനോ LED എന്ന ബ്രാൻഡ് ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ. 5 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ്, ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു ജേണി, അല്ലെങ്കിൽ ഈ ഒരു പാതയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു?
6: ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു, കാരണം നമ്മൾക്ക് ഒരു അറിയാത്തൊരു ഫീൽഡ് ആയിരുന്നു ഇത്. പിന്നീട് അങ്ങനെ ഇതിനെ കാര്യങ്ങളൊക്കെ പഠിച്ച് മാർക്കറ്റിൽ എന്താണ് പുതിയതായി വരുന്നത് നോക്കി, ആ സമയത്താണ് നമ്മൾ എക്സ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ആ എക്സ്പോയിൽ പോയി നോക്കുമ്പോൾ കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന LED സ്ക്രീൻസ് ആയിരുന്നു. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാന്ന് തോന്നി. അങ്ങനെയാണ് LED നമ്മൾ ഒന്ന്
5: സാധ്യത മനസ്സിലാക്കി
6: കടന്നു എന്നത്. അപ്പൊ ആദ്യം വരുമ്പോ ചില ആൾക്കാർ നമ്മൾ അവിടെ പോയി പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാകുന്നുണ്ടായിട്ട് LED സ്ക്രീൻ, അത് എൻട്രൻസ് ആയിരുന്നു UAE മാർക്കറ്റിലേക്ക്. പിന്നെ വലിയ വലിയ മാളുകളിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നോർമൽ ഷോപ്പുകൾ കുറച്ചും കൂടി റിജക്ട് ചെയ്തു. പിന്നീട് ഇപ്പൊ നോക്കുമ്പോൾ എല്ലാവർക്കും അത്യാവശ്യമാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളെ എന്താ ഗ്രോസറി മുതൽ മാല് ഇത് അത്യാവശ്യമാണ്.
5: എല്ലായിടത്തും
6: അതേപോലെ തന്നെ ഓഫീസിൽ ഇൻഡോർ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം വലിയ ഓഫീസുകൾ എല്ലായിടത്തും ചെയ്തുകൊണ്ട് ഇന്ററാക്ടീവ് ഡിസ്പ്ലേ പകരം ഇപ്പൊ LED വെക്കുന്നുണ്ട്.
5: ആദ്യ ഘട്ടത്തിൽ അതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയതുകൊണ്ടായിരിക്കാം ആ ഒരു റിജക്ഷൻസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു 5 വർഷത്തിലേക്ക്, 5 വർഷം പൂർത്തിയായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് എങ്ങനെയാണ് റിസപ്ഷൻ? വോൾക്കാനോ LED ഒരു പ്രോഗ്രസ് എത്രത്തോളം എത്തിയിട്ടുണ്ട്?
6: ഇപ്പോൾ നമ്മളെ ടീം സ്ട്രെങ്ത് അറൌണ്ട് 14 മുകളിൽ എത്തി. അപ്പൊ ഇത് തന്നെ നമുക്ക് തിരക്കാണ്, ഇപ്പോൾ എവരിഡേ തിരക്കാണ്. നമുക്ക് അതിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കസ്റ്റമർ. കൂടുതൽ നമ്മൾ കസ്റ്റമറിന്റെ എല്ലാം കോൺസെപ്റ്റ് മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്.
5: നമുക്ക് സമാന്തരമായിട്ടുള്ള മറ്റിടങ്ങളിൽ നിന്നും വോൾക്കാനോ LED, പ്രത്യേകിച്ചും ഈ ഒരു LED പ്രൊജക്ഷൻ ഇൻസ്റ്റാളേഷൻസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് വോൾക്കാനോയുടെ ഒരു പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ, അല്ലെങ്കിൽ എടുത്തു കാണിക്കാനുള്ള ഒരു സാധനം എന്താണ്?
6: സ്റ്റാർട്ടിംഗ് നമ്മളിപ്പോ 5 ഇയർ സ്റ്റാർട്ട് ചെയ്ത കസ്റ്റമർ ഇപ്പൊ നമ്മൾ നിലവിൽ
5: ഒന്നിച്ചിട്ടുണ്ട്. ഒന്നാമത്
6: അതിന്റെ കാരണം തന്നെ നമ്മൾ കൊടുക്കുന്ന സർവീസ് ആണ്.
5: തീർച്ചയായിട്ടും
6: കസ്റ്റമർ വിളിച്ചാൽ അപ്പൊ തന്നെ നമ്മൾ ടീം 24x7 റെഡി ആയിട്ടുണ്ടാവും.
5: തീർച്ചയായിട്ടും
6: മാക്സിമം ഒരു 3 അവേഴ്സിനുള്ളിൽ കസ്റ്റമർ സോൾവ് നമ്മൾ പ്രോബ്ലം ആണ് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കും.
5: ഗ്രേറ്റ്. തീർച്ചയായിട്ടും ആ ഒരു വിശ്വസ്തത തന്നെയാണ്. അതായത് തങ്ങളുടെ കസ്റ്റമേഴ്സ് ആരും മറ്റു പുറത്തേക്ക് എവിടെയും ഇതിന്റെ ഒരു സൊല്യൂഷൻ അന്വേഷിച്ച് പോകാതെ തങ്ങളുമായി തന്നെ ചേർന്ന് ഇത്ര വർഷമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഒരു ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി കാര്യങ്ങളിലൊന്ന്. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ വോൾക്കാനോ LED വിജയകരമായിട്ട് 5 വർഷം പൂർത്തിയാക്കി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളുമായി ഹോം ഫോമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ റൺ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്?
6: നമുക്ക് ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുപോലെയുള്ള ഒരു ക്യാമ്പയിൻ. വളരെ സന്തോഷമായി. ഇപ്പൊ നമ്മൾക്ക് കുറച്ചുകൂടി മാർക്കറ്റിൽ അറിയപ്പെട്ടു നമ്മളെ പേര് വോൾക്കാനോ എന്നുള്ള
5: തീർച്ചയായിട്ടും
6: നമുക്ക് വളരെ സന്തോഷമാണ് നിങ്ങളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ.
5: നിങ്ങളോടുള്ള ഏറ്റവും വലിയ നമുക്കുള്ള സ്നേഹം എന്ന് പറയുമോ, ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് മിഥിലാജ് ഭായ്. ഭയങ്കര ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു, ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് പോകുന്ന അതിന്റെ ക്യാപ്റ്റൻ, അതിന്റെ നായകൻ എന്ന് പറയുന്ന, സ്വാഭാവികമായിട്ടുള്ള ഒരു ജാടയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. തീർച്ചയായിട്ടും ആ ഒരു ഒതന്റിസിറ്റി, ആ ഒരു ജെന്യൂനിറ്റി നിങ്ങളുടെ ബ്രാൻഡിലും നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടേതായിട്ടുള്ള സർവീസുകളിലുമുണ്ട്. അത് തന്നെയാണ് ഈ വലിയ വിജയത്തിന്റെ കാരണമെന്ന് തോന്നുന്നു. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം ഹോം എഫ് എമ്മുമായിട്ട് ചേർന്ന് സഞ്ചരിക്കണം, നമുക്ക് ഇനിയും ഒരുപാട് അസോസിയേറ്റ് ചെയ്യണം, ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ.
6: അതെ, ഇൻഷാല്ലാ. നമ്മൾ അത് ഇതേപോലെ തന്നെ നമ്മൾ സർവീസും കാര്യങ്ങളും അതൊക്കെ യു എയിൽ കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്തണം. അതേപോലെ യു എയ്ക്ക് വിട്ടിട്ട് ഒന്ന് സൗദിയിൽ ഒന്നും കൂടി നോക്കണം എന്നുള്ളത്,
5: മറ്റ് ജി സി സി രാജ്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നുണ്ട് ലക്ഷ്യം വെക്കുന്നുണ്ട്.
6: അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ പെർമനന്റ് ഇൻസ്റ്റാലേഷനാണ് ചെയ്തുകൊണ്ടുള്ളത്. ഇനിയിപ്പോൾ ഒന്നും കൂടി നമ്മളത് മാറ്റിയിട്ട് പെർമനന്റ് ഇൻസ്റ്റാലേഷൻ ഒന്നിച്ചിട്ട് തന്നെ നല്ല ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഇവന്റിന്
5: ഇവന്റ്സിന്
6: റെന്റലിന് നല്ല എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ടീം അങ്ങോട്ട്
5: പ്ലാനിലേക്കാണുള്ളത്.
6: അപ്പൊ ടീം ഒന്നുകൂടി സ്ട്രെങ്ത് കൂടി കൂട്ടിയതിന് ശേഷം നമുക്ക് ഡിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. മറ്റേ കസ്റ്റമറെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. സ്ട്രെങ്ത് ഒന്ന്
5: ഫ്ലറിഷ്ഡ് ആവാനുള്ള ഒരു പാനൽ തന്നെയാണ് വോൾക്കാനോ ലീഡ് ചെയ്തത്. തീർച്ചയായിട്ടും ഇനിയിപ്പോ ഇവന്റുകളുടെ നഗരമാണ് നമ്മുടെ ദുബായ്. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഇവന്റുകളിലൊക്കെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വോൾക്കാനോ ലീഡ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസോസിയേറ്റ്, നിങ്ങളുടെ ഒരു ബിസിനസ് സംരംഭത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ മാർക്കറ്റിന് വേണ്ടി വ്യക്തമായിട്ട് യാതൊരു എക്സ്ട്രാ ചെലവുമില്ലാതെ കൃത്യമായിട്ടുള്ള പ്രൊജക്ഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമീപിക്കാവുന്നതേ ഉള്ളൂ വോൾക്കാനോ ലീഡി. ഇനി നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവിടേക്ക് മെസ്സേജ് അയച്ചു വെച്ചാൽ ഞങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. ഇല്ല, ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് വോൾക്കാനോ ലീഡിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കിട്ടും.
6: ലീഡ് സ്ക്രീനിൽ യുഎൻ സെർച്ച് ചെയ്താൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ മൂന്ന് പൊസിഷൻ നമ്മൾ എപ്പോഴും ഉണ്ടാവും.
5: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആൻഡ് അപ്പോ ആ ഒരു പേര് ഒരിക്കലും മറക്കണ്ട. എന്തായാലും താങ്ക് യു സോ മച്ച് മിഥിലാജ് ഭായ്. നമുക്ക് ഇനി വിതഔട്ട് എനി ഡിലേ നമ്മുടെ വിന്നേഴ്സിന് ആ ഒരു സമ്മാനം കൊടുക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. വിന്നേഴ്സുമായിട്ട് നമുക്ക് സംസാരിക്കാം. അത് ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ പാട്ട് കേൾക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അണിയറയിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വേറൊന്നും ആയിരിക്കില്ല. ആ ഒരു സമ്മാനം ഞങ്ങൾ വിന്നേഴ്സിന്റെ കൈകളിലേക്ക് കൊടുക്കുന്ന ഒരു പരിപാടി തന്നെയായിരിക്കും. കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോം സമയമാണ്. ആസിഫ് മാത്രമല്ല, വോൾക്കാനോ എൽ ഇ ഡിയുടെ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മിഥിലാജ് ഭായ് ആയിരുന്നു നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടേയിരുന്നത്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
3: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: ഒക്ടോബർ 4 എത്തിസ്ലാത്ത് അക്കാഡമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും നന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
3: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
2: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദിക് ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാഡമിയിൽ. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Back to home, back to home, back to home, back to home.
2: All right, തിരികെത്താം. Home 92.2 FM ഇത് back to home ആണ് കേൾക്കുന്നത്. ആസിഫ് ആണ് കൂടെയുള്ളത് കേട്ടോ. ബാച്ചിലർ പാർട്ടി ഡു എക്സ് ശരിക്കും നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്ന് തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, ബാച്ചിലർ പാർട്ടി എന്ന് പറയുന്ന സിനിമ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലെഗസി തന്നെയാണ്. എന്തായാലും അതിനോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ മേളിൽ നിൽക്കുന്ന ഒരു പടമായിട്ടായിരിക്കാം ഓർത്ത് തീർച്ചയായിട്ടും നമ്മൾ നീരത് ബാച്ചിലർ പാർട്ടി ഡു എക്സിലൂടെ വരാൻ വേണ്ടി പോകുന്നത്. അതിലൊരു ട്രാക്ക് ഇറങ്ങിയിട്ടുണ്ട്, പുതിയ പാട്ട്, നല്ല രസമുണ്ട്, വെറൈറ്റി ട്രാക്കാണ്. അപ്പോൾ എന്തായാലും കേൾക്കാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ഒന്ന് ആ പാട്ട് കേട്ടോളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ പാട്ട് ഇവിടെ കേൾപ്പിക്കാം. പക്ഷേ ഈ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് വോൾക്കാനോ LED മിദ്ലാജ് ഭായ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു ബ്രാൻഡ് ന്യൂ ഐഫോൺ 17 നമ്മുടെ വിന്നറിന് സമ്മാനിച്ചിരിക്കുകയാണ്. ആൻഡ് വി ആർ ഹാവിംഗ് ദ വിന്നർ റൈറ്റ് നോ വിത്ത് അസ് ഓൺ ഹോം എഫ് എം സ്റ്റുഡിയോ. വി ആർ ഹാവിംഗ് മിസ്റ്റർ ആഷിക്. കൺഗ്രാജുലേഷൻസ്. ഹായ് ആഷിക്, എന്തൊക്കെയുണ്ട് വിശേഷം? ആഷിക്കിനെ ശരിക്കും പറഞ്ഞാൽ ആഷിക്കിന്റെ ഒരു സന്തോഷം ഇങ്ങനെ മുഖത്തറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും. ഒരു കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിനകത്ത് നിന്ന് സമ്മാനം കിട്ടുക, ഗിവ് അവേയിൽ എന്ത് തരം സമ്മാനം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒരു ഐഫോൺ, ഒന്ന് മൈക്ക് അടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. എനിക്ക് സന്തോഷമായിരിക്കും. ഒരു ഐഫോൺ 17 സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത് ശരിക്കും പ്ലാൻ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. ഒരുപാട് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണോ? ഇങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ?
3: നോർമലി ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യലുണ്ട്, പക്ഷെ ഒരിക്കലും വിശ്വാസം ഉണ്ടായിട്ടില്ല കിട്ടുന്നൊന്നും. പിന്നെ ഇതിന്റെ ഹോം എഫ് എമ്മിന്റെ ഇപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ യു എയിൽ ഇപ്പൊ വന്നിട്ട് ഒരു മാസം ആയതുള്ളൂ.
2: ഒരു മാസമായിട്ടുള്ളൂ.
3: അഞ്ചുവർഷമായിട്ട് പുറത്തായിരുന്നു, ഇപ്പൊ വീണ്ടും പുതിയ ജോലി തേടി ഇങ്ങനെ വന്നതാണ്.
2: അപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐശ്വര്യത്തിന്റെ ലക്ഷണമായിട്ട് വേണമെങ്കിൽ ഈ ഒരു സമ്മാനത്തെ കണക്കാക്കാം.
3: ഓക്കെ,
2: അങ്ങനെ തന്നെ കണക്കാക്കാം.
3: തീർച്ചയായിട്ടും.
2: അപ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് യു എയിൽ എത്തിയതിനു ശേഷം പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആദ്യത്തെ ഗിവയാണോ?
3: നോർമലി നിങ്ങളെ ഇത് സിനിമ ടിക്കറ്റിന്റെ ഇതൊക്കെ എപ്പോഴും കാണലുണ്ട്. അപ്പൊ എന്ത് വെറുതെ റൂമിൽ ഇരിക്കുന്നോണ്ട് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്താണ്. ഒരിക്കലും കിട്ടുന്നുള്ള വിശ്വാസം
2: ഉണ്ടായിട്ടില്ല.
3: പക്ഷെ ഇതുവരെ വേറെ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇതുവരെ ഒന്നിലും കിട്ടിയിട്ടില്ല.
2: ഇതൊരു തുടക്കമാവട്ടെ, ഇനി അങ്ങോട്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കട്ടെ. ആഷിക് എവിടെ നാട്ടില്?
3: കാസർഗോഡ്.
2: കാസർഗോഡ് നാട്ടിലാരൊക്കെയുണ്ട്?
3: മാപ്പ, വൈഫ്, രണ്ട് കുട്ടികള്.
2: ശരി, രണ്ട് കുട്ടികളുടെ ഉപ്പായാണ്. കണ്ടുവെച്ചാൽ ഭയങ്കര എങ്ങാണല്ലേ, കൊച്ചു പയനെ പോലെ ഉണ്ടല്ലോ. ആഷിക്കിന്റെ കൂടെ ആഷിക്കിന്റെ ബ്രദറും നമുക്ക് ഒപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻസ് ആഷിത് അല്ലേ? ആഷിത് കുറെ വർഷമായിട്ട് ഇവിടെ ഉള്ളതാണോ?
3: ആഷിത് ഇപ്പൊ ഒരു 1 ഇയർ ആയി ഇവിടെ. മുമ്പുണ്ടായിരുന്നു, അതുപോലെ വീണ്ടും
2: ഇപ്പൊ വീണ്ടും ദുബായിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ശരിക്കും നിങ്ങളുടെ ആ ഒരു ദുബായിലേക്കുള്ള തിരിച്ചുവരവിനെ ദുബായ് സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ദുബായ് സ്വാഗതം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹോം എഫ് എമ്മിൽ നിന്നുള്ള ആ ഒരു മെഗാ സമ്മാനത്തിലൂടെ തന്നെയാണ്. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ കിട്ടട്ടെ, ഞങ്ങളെ കേട്ടോണ്ടേ ഇരിക്കുക. നമ്മുടെ കോൺടെസ്റ്റുകളിലൊക്കെ കീപ് പാർട്ടിസിപ്പേറ്റിംഗ്. ഒരുപാട് സമ്മാനങ്ങൾ ഇനിയും കാത്തിരിപ്പുണ്ട്. താങ്ക്സ് ഫോർ കമ്മിങ്, താങ്ക്സ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ഞങ്ങളൊരു താങ്ക്സ് പറയണം കേട്ടോ.
3: ശരി.
0: Home is a feeling. You are listening to Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
4: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഫ്ളൈ ദുബായ് സംഭവത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച യു എ ഇ. മന്ത്രിവാഹനം ആക്രമിക്കപ്പെട്ടു, ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ്. നമസ്കാരം, ഹോം 92.2 എഫ് എം വാർത്തകളുമായി മിനി പത്മ. ദുബായിൽ നിന്ന് ടെൽ അവീബിലേക്ക് പോയ ഫ്ളൈ ദുബായ് വിമാനത്തിന്റെ കോക്പിറ്റിലുണ്ടായ അക്രമ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ യു എ ഇ പബ്ലിക് പ്രോസിക്യൂഷൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. യു എ അറ്റോർണി ജനറൽ ഡോക്ടർ ഹമദ് സെയ്ഫ് അൽ ഷംസിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായും മറ്റ് സുരക്ഷാ ഏജൻസികളുമായും ഏകോപിപ്പിച്ച് പ്രോസിക്യൂഷൻ അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന് പിന്നിൽ ഭീകരാക്രമണ ശ്രമം ഉണ്ടോയെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ എന്നും സംഘം പരിശോധിക്കും. തെളിവുകൾ ശേഖരിക്കുന്നതിനും സംഭവത്തിന്റെ യഥാർത്ഥ വിവരങ്ങളും സാഹചര്യങ്ങളും വ്യക്തമാക്കുന്നതിനും അറ്റോർണി ജനറൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യു എ രജിസ്റ്റർ ചെയ്ത വിമാനമായതിനാൽ രാജ്യത്തിന് പുറത്തുവച്ച് നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കും യു എ നിയമങ്ങൾ ബാധകമാണ്. അതിനാലാണ് യു എ ജുഡീഷ്യൽ അതോറിറ്റി നേരിട്ട് കേസന്വേഷിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തെറ്റായ വിവരങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന് അറ്റോർണി ജനറൽ അഭ്യർത്ഥിച്ചു. എസ് എഫ് ഐക്കാർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ്. ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച്. മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. പോലീസ് പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് സിപിഎം ആരോപിച്ചു. കായിക വകുപ്പ് മന്ത്രിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ ഒ ജെ ജനീഷിന്റെ വാഹനം കണ്ണൂരിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഡിവൈഎഫ്ഐ സിപിഎം ക്രിമിനലുകൾ നടത്തിയ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി. സിപിഎം നേതൃത്വത്തിന്റെ അറിവോടെയാണ് മന്ത്രിക്കെതിരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന വ്യക്തം. മന്ത്രി ആക്രമിച്ച ക്രിമിനലുകളെയും ഗൂഢാലോചന നടത്തിയ സിപിഎം ഡിവൈഎഫ്ഐ നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. മന്ത്രി ഒ ജെ ജനീഷിന്റെ വാഹനത്തിന് നേരെ കണ്ണൂർ തളിപ്പറമ്പ് വെച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആക്രമണമുണ്ടായത്. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പയ്യന്നൂരിൽ വെച്ചും ആക്രമണമുണ്ടായി. കല്ലുകൊണ്ടും കൈകൊണ്ടും വാഹനത്തിനുമേൽ ആഞ്ഞടിച്ചുവെന്നാണ് റിപ്പോർട്ട്. മന്ത്രി ഒ ജെ ജനീഷിന്റെ ഔദ്യോഗിക വാഹനത്തിന് നേരെ തളിപ്പറമ്പിലുണ്ടായ ആക്രമണത്തിൽ 14 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ്. പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന് നാശനഷ്ടം വരുത്തിയെന്നാണ് എഫ്ഐആർ. മന്ത്രി ഒ ജെ ജനീഷിന് നേരെയുണ്ടായ ആക്രമണ ശ്രമം ഗൂഢാലോചന സംശയിക്കുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേന്ദ്രത്തിൽ ബിജെപിക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നം നേരിടുമ്പോൾ കേരളത്തിലെ സിപിഎം ബിജെപിക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നുവെന്ന് ചെന്നിത്തല ആരോപിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മന്ത്രി ജനീഷുമായി ഫോണിൽ സംസാരിച്ചു. കണ്ണൂരിലെ അക്രമസംഭവങ്ങൾ മന്ത്രി വിശദീകരിച്ചു. അക്രമസംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി ഡിജിപിക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ അരങ്ങേറിയത് ആസൂത്രിതമായ ഗുണ്ടാപടയുടെ അക്രമവും മുഖ്യമന്ത്രി വി ഡി സതീശിനെ സംരക്ഷിക്കാൻ നടത്തിയ ബോധപൂർവമായ ഗൂഢാലോചനയുമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും കെ എസ് യുവിനും യു ഡി എഫിനും നേരിട്ട കനത്ത തിരിച്ചടിയുടെ ജാള്യത മറയ്ക്കാനാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും. മന്ത്രി കെ എം ഷാജിയുടെ വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ച സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകൻ അറസ്റ്റിൽ. രഞ്ജിത്താണ് അറസ്റ്റിലായത്. കന്റോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. യു ഡി എഫിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച എം പിയും കൺവീനറുമായ അടൂർ പ്രകാശ്. യു ഡി എഫിന്റെ യോഗം അടുത്തകാലത്തൊന്നും നടന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കാത്തതുകൊണ്ട് യോഗം കൂടാൻ സാധിച്ചിട്ടില്ല. പല കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതുണ്ട്. പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നേതൃത്വത്തെ അറിയിക്കുകയാണ് ചെയ്യാറുള്ളതെന്നും അടൂർ പ്രകാശ്. അതേസമയം അടൂർ പ്രകാശിന്റെ ആരോപണത്തെ തള്ളി മന്ത്രിമാരായ കെ മുരളീധരനും റോജി എം ജോണും രംഗത്ത്. ഐകകണ്ഠേനയാണ് മുന്നണിക്കകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. മുന്നണിയിൽ കൂടിയാലോചിച്ച് തന്നെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുമെന്നും ചാനലുകാർ ആവശ്യപ്പെടുമ്പോൾ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിക്കാകില്ലെന്നും മന്ത്രിയുടെ പ്രതികരണം. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. മുന്നണിയിൽ കൂടിയാലോചിച്ച് തന്നെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുമെന്നും ചാനലുകാർ

0: വ്യക്തമായ തീരുമാനമെടുക്കാൻ സ്പീക്കർക്ക് ഹൈക്കോടതി നിർദ്ദേശം. കേസിലെ പരാതിക്കാരനായ ദിനേശ് മേനോൻ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സ്പീക്കറോട് ഉചിതമായ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതല്ല ഗവർണറാണ് തീരുമാനമെടുക്കേണ്ടതെങ്കിൽ അങ്ങോട്ട് കൈമാറാനും കോടതി നിർദ്ദേശം. തീരുമാനം എന്താണെങ്കിലും വൈകരുതെന്ന് കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശിനെതിരായ വ്യാജ വിവാഹാരോപണം റിപ്പോർട്ടർ ടി വി എം ഡി ആന്റോ അഗസ്റ്റിനെ പോലീസ് 3.5 മണിക്കൂർ ചോദ്യം ചെയ്തു. കളമശ്ശേരി പോലീസാണ് ചോദ്യം ചെയ്തത്. വ്യാജരേഖ എവിടെ നിന്ന് ലഭിച്ചു, ആരാണ് നൽകിയത് എന്നീ കാര്യങ്ങളിലാണ് പോലീസ് വ്യക്തത തേടിയത്. 7 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ മുന്നോട്ട് വച്ച നിർദ്ദേശത്തിൽ അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണം തങ്ങൾക്ക് ലഭിച്ചതായി ഇറാൻ ഭരണകൂടം. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ നിർദ്ദേശം പരസ്യമായി തള്ളിക്കളഞ്ഞതായി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും നയതന്ത്ര തലത്തിൽ പുതിയ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ സെമിയിൽ ലങ്കയെ തകർത്താണ് ഇന്ത്യൻ ജയം. 124 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യ ഉയർത്തിയ 170 റൺസ് വിജയ ലക്ഷ്യവുമായി ബാറ്റ് ചെയ്ത ശ്രീലങ്ക 45 റൺസിന് എല്ലാവരും പുറത്തായി. ജസ്പ്രീത് ബുംറ അക്ഷർ പട്ടേൽ അഭിഷേക് ശർമ്മ എന്നിവർ 2 വീതം വിക്കറ്റെടുത്തു. ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളി. ഏഷ്യൻ ഗെയിംസ് ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചത് 4-3. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ് എമ്മിൽ ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ദുബായിൽ സ്കൂൾ സീറ്റുകളൊക്കെ കൂടുന്നൊരു വിവരം അറിഞ്ഞിരുന്നു. ഇവിടെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കൺസേണുകളിൽ ഒന്നാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്കൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഓരോ മാതാപിതാക്കളും. പക്ഷേ പലപ്പോഴും സീറ്റുകളുടെ ലഭ്യത അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻസും കൺസേൺസും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എന്തായാലും ദുബായിൽ സ്കൂൾ സീറ്റുകൾ കൂടുന്നു എന്നുള്ളൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. 2 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 18,000 അഫോർഡബിൾ സീറ്റുകൾ കൂടി വരാൻ വേണ്ടി പോവാണ് കേട്ടോ. ദുബായിലെ പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖലയിലാണ് വലിയ വിപുലീകരണം നടക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത 2 അക്കാഡമിക് ഇയേഴ്സിനുള്ളിൽ ഏകദേശം 18,000 അഫോർഡബിൾ സീറ്റുകൾ വരുന്നു എന്നുള്ളൊരു കാര്യമാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് കേട്ടോ. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ദുബായിലെ പ്രൈവറ്റ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഏതാണ്ട് 4.6% വർദ്ധിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിലവിൽ 4,06,563 സ്റ്റുഡൻസ് ആണ് പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്നത്. June 2026 ഇത് ഏകദേശം 3,88,731 ആയിരുന്നു. അപ്പോൾ അടുത്ത അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത സമയമായപ്പോഴേക്കും അത്രയും വലിയൊരു വർധനമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് അത്തരത്തിൽ വലിയൊരു വിപുലീകൃതമായിട്ടുള്ള ഡെവലപ്മെന്റ് ഈ ഒരു മേഖലയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കും ഒരുപാട് അവസരങ്ങൾ തീർച്ചയായിട്ടും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കിട്ടാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോ പേരൻസിനെ സംബന്ധിച്ചിടത്തോളവും സന്തോഷമുള്ള ആശങ്ക ഒഴിയുന്ന വാർത്തകൾ ഒന്നു തന്നെയായിരിക്കും കേട്ടോ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
3: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ജനഹൃദയങ്ങൾ കീഴടക്കാൻ വീണ്ടും ഒരു കുടുംബ ചിത്രവുമായി ബിജു മേനോൻ എത്തുന്നു.
3: ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് നമുക്ക് ഈ അപ്പനെ കൊണ്ട് ഉപദ്രവം. അയാൾക്ക് എപ്പോഴും അയാളുടെ കാര്യം
2: മാത്രം. തമ്പി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രം അവർ അച്ഛൻ ആൻഡ് സൺസ്. ബിജു മേനോനോടൊപ്പം വിനയ് ഫോർട്ട്, ഗണപതി, ശ്രീനാഥ് ഭാസി, സാബുമോൻ, ഗ്രേസ് ആന്റണി, ജോണി ആന്റണി തുടങ്ങി മികച്ചൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 2 ജി സി സിയിൽ റിലീസിനെത്തുന്നു അവർ അച്ഛൻ ആൻഡ് സൺസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബ്ബിൽ നവോമിത് 2026.
3: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: You are listening to Home 92.2 FM. Home is a feeling.

0: എല്ലാ തരത്തിലും കലാപരമായിട്ടുള്ള മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എയുടെ ഒരു കടന്നുവരവ്, എയുടെ ഒരു അപ്രമാദിത്യം സ്ഥാപിച്ചെടുക്കൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ഏഷ്യൻ ഫെസ്റ്റിവലിലേക്ക് ഇന്ത്യൻ എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആനിമേഷൻ ചിത്രം, കിങ്കര കാവ്യം എന്ന് പറയുന്ന ഒരു ആനിമേഷൻ ചിത്രം കേട്ടോ. ഇത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് എയുടേതായിട്ടുള്ള യാതൊരു ഹെൽപ്പും ഇല്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഡിജികോൺ 6 ഏഷ്യ ഷോർട്ട് ഫിലിം മത്സരത്തിലേക്കാണ് ഇന്ത്യൻ എൻട്രി ആയിട്ട് മലയാളി സംവിധായകൻ രാഹുൽ റിജി നായരുടെ ഈ ഒരു ആദ്യത്തെ ആനിമേഷൻ ചിത്രമായിട്ടുള്ള കിങ്കര കാവ്യം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 17-ാം നൂറ്റാണ്ടിൽ കൊച്ചിയും ആഫ്രിക്കയും തമ്മിലുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ ഒരു ഷോർട്ട് ഫിലിം, പ്രണയം ആൻഡ് ബ്രേക്കപ്പ്, രാഷ്ട്രീയം, ഇങ്ങനെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 4-5 വർഷത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ എയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു ഇതുമില്ലാതെ കൺവെൻഷണൽ രീതിയിൽ തന്നെയാണ് ഈ ഒരു ആനിമേഷൻ ചിത്രം ഒരുക്കിയിട്ടുള്ളത് അത്രേ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് കിട്ടുന്ന ഒരു അംഗീകാരം മനുഷ്യൻ്റെതായിട്ടുള്ള നമ്മുടെ സ്വന്തം ബുദ്ധിക്ക്, നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് തന്നെ വേണമെങ്കിൽ കണക്കാക്കാം. ഇനിമേ എന്തായാലും ഈ വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ ഈ ആനിമേഷൻ സീരീസുകൾ, ആനിമേഷൻ അല്ല സീരീസുകളുടെയൊക്കെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിലെ ഒരു സിനിമ വരുന്നു എന്നുള്ളതാണ്. ഗെയിം ഓഫ് ത്രോൺസ് ലോകത്തിലെ ഏറ്റവും അധികം ആരാധകരെ സമ്പാദിച്ച ഒരു സീരീസാണ്, വെബ് സീരീസാണ്. ആൻഡ് മാത്രമല്ല എച്ച് ബി ഒയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെട്ട് എത്രയോ വർഷങ്ങൾ കൊണ്ട് അത്രയും വലിയ ഒരു ഫാൻ ബേസ്, ഈവൻ ദോ മലയാളികൾക്കിടയിൽ പോലും അത്രമാത്രം പോപ്പ് കൾച്ചറിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള ഒരു സീരീസാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട്, അതിലെ ഒരു കഥയെ ബേസ് ചെയ്തുകൊണ്ട് ഏഗോൺസ് കോൺക്വസ്റ്റ് എന്ന പേരിൽ ഒരു സിനിമ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2029 ജൂണിൽ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. അത് ഏറ്റവും ബ്രഹ്മാണ്ഡമായ രീതിയിലാണ് അണിയറയിൽ സിനിമ ഒരുങ്ങുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസിനൊക്കെ ശരിക്കും ആഘോഷിക്കാനുള്ള വക സിനിമയിൽ കാണുമെന്നുള്ളത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ചിങ്ങമാസത്തിന്റെ ആഘോഷത്താളം ഓണം. പൂക്കളവും പാട്ടും നൃത്തവും ചിരിയും നിറയുന്ന ഒരു ഓണക്കാലം ഇത്തവണ ദുബായിൽ ആഘോഷിക്കാൻ തയ്യാറാണോ?
3: യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്നു ലുലു ഓണം ഇവിടെയാണ്.
2: ഒക്ടോബർ 4 എത്തിസിലാത്ത് അക്കാദമി ദുബായിൽ സുപ്രസിദ്ധ സിനിമാ താരം ശ്വേതാ മേനോനൊപ്പം സ്റ്റാർ സിംഗേഴ്സ് ശ്രീരാഗും മന്ദയും കലയും സംഗീതവും ആഘോഷവും ഒന്നിക്കുന്ന ഒരു ഗംഭീര ഓണാഘോഷം.
3: മ്യൂസിക്കൽ ഷോ, ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, നാടൻ പാട്ട്, സിനിമാറ്റിക് ഡാൻസ്, ഒപ്പം വർണ്ണാഭമായ പൂക്കളം കോമ്പറ്റീഷൻ.
2: ലുലു ഓണം ഇവിടെയാണ് പ്രസന്റഡ് ബൈ ഗോൾഡൻ ഗ്രൂപ്പ്, പവേർഡ് ബൈ ചന്ദ്രൻ ഗുരുക്കൾ ആയുർവേദ ക്ലിനിക്, അസോസിയേറ്റഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗീതം കൺവെൻഷൻ സെന്റർ അടൂർ. ഒക്ടോബർ 4 ദുബായ് എത്തിസലാത്ത് അക്കാദമിയിൽ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഹോം 92.2 FM.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: റൈറ്റ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ അവസാനിപ്പിച്ച് പോകുന്നതിന് മുൻപേ പറയാനുള്ളൊരു സംഗതി, നമ്മുടെ ജീവിതത്തിലെല്ലാം തന്നെ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും. പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു സിലബസ്, ഒരു കരിക്കുലം എവിടെയും നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ഓരോരുത്തരുടെയും രീതികൾ വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും ജീവിതം യുണീക്കാണ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് മുന്നിലേക്ക് വരുന്ന പ്രതിസന്ധികളും വ്യത്യസ്തമായിരിക്കാം. ആ പ്രതിസന്ധികളെ നമ്മൾ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മാർഗ്ഗങ്ങളും എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കാം. അവിടെ ഏറ്റവും പ്രസക്തമാവുന്നൊരു സംഗതി പറയട്ടെ, അതായത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവസം വെറും 5 മിനിറ്റ് മാത്രം മാറ്റിവെച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ പണ്ട് ഏതെങ്കിലുമൊക്കെ മറ്റേ ടെലി പ്രൊമോട്ടിംഗ് സംഭവങ്ങളിൽ വരുന്ന പരസ്യം പോലെ പറയുന്നതല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ശരിക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഡെയിലി നമ്മളൊരു 5 മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. വിശാലമായിട്ടുള്ള 24 മണിക്കൂറിൽ വെറും 5 മിനിറ്റ്, അതാണ് മൈൻഡ്ഫുൾനെസ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് കേട്ടോ. ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അധികം ആകുലപ്പെടാതെ നമ്മുടെ പ്രസന്റ് മോഡിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനെ വിധിയെന്നോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലെന്നോ ഒന്നുമല്ലാതെ അതിനെ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്ന, നമ്മൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയായിട്ടാണ് മൈൻഡ്ഫുൾനെസ്സിനെ കണക്കാക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാവുന്ന സംഗതികളിൽ ഒന്ന് തന്നെയാണ്. ദിവസവും നമ്മൾ ഏറ്റവും അധികം ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഫീൽ ചെയ്യുന്ന, ഏറ്റവും അധികം നന്ദിപൂർവ്വം നമ്മൾ ഓർക്കുന്ന, നമുക്ക് കൃത്യമായി 3 നേരവും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട്, നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പാർപ്പിട സൗകര്യം, നമുക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമുക്ക് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ട്, ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് ഇത്തരത്തിൽ നമുക്ക് നന്ദി തോന്നേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റും. പക്ഷേ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എഴുതി വരുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു 3 കാര്യങ്ങൾ എഴുതി വെക്കുക, പിന്നെ ഡീപ് ബ്രീത്തിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക, മനസ്സസ്വസ്ഥമാകുന്ന സമയത്ത് ആഴത്തിലൊരു ശ്വാസം എടുക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നത്. ഇതൊരു കൃത്യം ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഹാബിറ്റിന്റെ ഭാഗമായി മാറ്റി കഴിഞ്ഞാൽ തന്നെ, കൂട്ടത്തിൽ ഡിജിറ്റൽ ഡീടോക്സ് നല്ലതാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ ഏറ്റവും അധികം നമുക്ക് വരുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഹൈപ്പർ റിയാലിറ്റിയുമായി നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും അധികം ഇച്ഛാഭംഗവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, കുറച്ച് ദിവസത്തേക്ക് ഒരു ഡീടോക്സിന്റെ ഭാഗമായിട്ട് ഈ സാധനം അങ്ങോട്ടേക്ക് മാറ്റി വെച്ചേക്കുക. ഈ സാധനം മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ് ഫോക്കസ് കൊടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളൊന്ന് മൈൻഡ് ഫോക്കസ് ചെയ്ത് നമുക്ക് ഇപ്പോഴുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് നല്ല ബ്രീത്തൊക്കെ എടുത്ത് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ, ഡെയിലി കണ്ടെത്തുകയാണെങ്കിൽ, വലിയ മാറ്റം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്. ഞാൻ പറയുന്ന വാക്ക് വിശ്വസിക്കേണ്ട, എക്സ്പേർട്ടുകൾ പറയുന്നതാണ്. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. ഡെയിലി ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചാൽ മതിയല്ലോ. മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ വിളിച്ചറിയിക്കണേ. അപ്പോൾ എന്തായാലും കേട്ടുകൊണ്ടേയിരിക്കൂ, ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. നാളെ നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എത്തിച്ചേരുന്നുണ്ട്. യെസ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, ഒരുപാട് ഇഷ്ടമുള്ളൊരു അഭിനേത്രിയാണ്. ആരാണ്, എന്താണെന്നൊക്കെയുള്ളത് നാളെ റിവീൽ ചെയ്യാം കേട്ടോ. അപ്പോൾ കേൾക്കാൻ മറക്കണ്ട, വൈകിട്ട് 5 മണിക്ക് സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസിഫാണ് കൂടി ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: You're tuned into Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.

തകിടം മറിയും പൂ ഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചൻ അടി പറയാൻ അവതയിടാൻ മടയറി ചക്കത്തര ഒരു ജഗമുഖ മനസ്സിന് വൈ മടിയിന് വൈ യമതടിയ മലമടിയ കടിയ മടയ കിടിയ പൊടിയ മറുതേ ചെറുതേ ഓടാ പോയി ചെലവ്.

0: gentlemen.
1: You're listening to Home 92.2 FM. Home is a feeling.